0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Wake up, call Vijaya.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM സ്റ്റേഷനിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സുസ്വാഗതം. ആദ്യത്തെ ഷോ ഇതാ ഇവിടെ നമുക്ക് ആരംഭിക്കാം. വേക്കപ്പ് കോൾ വിത്ത് ജയ. കുഞ്ഞുണ്ണി മാഷിൽ തുടങ്ങാം. സിംപിൾ ആൻഡ് ഹംബിൾ. കൂട്ടം കൂടുമ്പോൾ കൂടെ കൂടുന്നവനല്ല, കൂട്ടം തെറ്റുമ്പോൾ കൂടെ ഉള്ളവനാണ് കൂട്ടുകാരൻ. സിമ്പിൾ ആണ്. കൂട്ടം കൂടുമ്പോൾ കൂടെ നിൽക്കുന്നവനല്ല യഥാർത്ഥ കൂട്ടുകാരൻ. അതേസമയം കൂട്ടം തെറ്റിപ്പോയി പോയാൽ, അങ്ങനെ തെറ്റി നടക്കുകയാണെങ്കിൽ അപ്പോൾ കൂടെ ഉള്ളവനായിരിക്കണം കൂട്ടുകാരൻ. ശരിയാണ്, രണ്ട് സിമ്പിൾ വരികളാണ്. ആത്മാർത്ഥത ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല. അത്തരം കൂട്ടുകാർ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ നമുക്ക് യഥാർത്ഥ സ്നേഹിതൻ എന്ന് വിളിക്കാം. കാരണം പലപ്പോഴും ഫ്രണ്ട്ഷിപ്പിനിടയിൽ വരുന്നത് ഈ പഴിചാരലാണല്ലോ, നീ അത് പറഞ്ഞ ശരിയായില്ല, നീ ചെയ്തത് ശരിയായില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്ലെയിം ഗെയിം നടക്കുന്നത് സ്വാഭാവികമാണ്. നെവർ തിങ്ക് ഓഫ് ഹൂ ഈസ് ഡൂയിങ് ബെറ്റർ, നെവർ തിങ്ക് ഓഫ് ഹൂ ഈസ് ഡൂയിങ് വേഴ്സ് ദാൻ യു. അങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല. ആര് നല്ലത് ചെയ്തു, ആര് മോശം ചെയ്തു എന്ന് അന്വേഷിച്ച് നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കണ്ണാടിയിലേക്ക് നോക്കൂ, സ്വന്തം പ്രതിച്ഛായ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ആർ യു ഡൂയിങ് ദ ബെസ്റ്റ്? നീ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതാണോ ചെയ്യുന്നത്? ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോൾ ചെയ്തതുപോലെ ഇരിക്കും. അപ്പോ ദ ഓൺലി ക്വസ്റ്റ്യൻ ഇസ് ആർ യു ഡൂയിങ് യുവർ ബെസ്റ്റ്? ആ ഒരു ചോദ്യമാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും തന്നെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ടത്. ആൻഡ് വിത്ത് ദാറ്റ് നോട്ട്, ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
0: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: മലയാളം ക്ലാസ് മുറിയിൽ പഠിച്ച ഒരു പാഠശകലം. അതിലൊരു പദ്യം നമ്മൾ കുറച്ചുപേരെങ്കിലും ഓർത്തിരിക്കും. വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹം എഴുതിയ വരികളാണ്. ഒരുപക്ഷെ ഒരുപാട് പേരന്ന് ബൈഹാർട്ട് ചെയ്ത് നമ്മുടെ കോമ്പറ്റീഷൻസിന് നമ്മുടെ പോയട്രി റെസിറ്റേഷനൊക്കെ പാടിയ ഒരു നാലുവരി കവിതയുണ്ട്. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. ബാലൻ സിനിമ കണ്ടപ്പോ പെട്ടെന്ന് ഈ ഒരു നാലുവരി കവിത മനസ്സിലേക്ക് ഓടി വന്നു. അമ്മ എന്ന ശക്തി, അദൃശ്യമായ ആ കരങ്ങൾ. നമ്മൾ ദൂരത്തെവിടെയായി, നമ്മളെപ്പോഴും നമ്മുടെ അമ്മയുടെ കൂടെ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. എത്ര ദൂരത്തായാലും, എത്ര പ്രായമായാലും, തലമുടി നരച്ചാലും, മക്കൾക്ക് പ്രായമായാലും അമ്മയ്ക്ക് പ്രായമാകാൻ പാടില്ല അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മുടെ ആ ഒരു സംരക്ഷണം അദൃശ്യമായി നമ്മൾക്ക് കിട്ടുന്നത് ഒരേ ഒരു സ്ഥലത്ത് നിന്ന് മാത്രം. കാരണം എല്ലാ തെറ്റും സഹിക്കുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ. അത് നമ്മുടെ സ്വന്തം അമ്മ തന്നെയായിരിക്കും. സംശയമില്ലാത്ത കാര്യമല്ലേ. എന്നാൽ ഇതിനിടയിൽ നമ്മൾ പറയാൻ വിട്ടുപോകുന്ന ഒരാളുണ്ട്. ആരാണത്? അച്ഛൻ. അച്ഛന്റെ ത്യാഗങ്ങളുടെ കണക്ക് ഒരിക്കലും ക്ലിയറായി കിട്ടില്ല. കാരണം അദ്ദേഹം ഒരിക്കലും ഒരു ഷോ ഓഫ് മാൻ അല്ല. ഏറ്റവും പിന്നിലായിരിക്കും ഒരു ആൾക്കൂട്ടത്തിനിടയിൽ. നിങ്ങൾ വിജയിച്ച് സ്റ്റേജിലേക്ക് കയറുമ്പോൾ ആ ഓഡിയൻസിന്റെ ഏറ്റവും പിന്നിൽ നിന്ന് കൈകൊട്ടുന്നത് അച്ഛനായിരിക്കും. അച്ഛന്റെ ത്യാഗങ്ങളുടെ കണക്ക് എഴുതിയാലും എഴുതിയാലും തീരുന്ന ഒന്നല്ല. ഓരോ നല്ല നിമിഷത്തിന്റെയും ഓരോ നമ്മുടെ നല്ല സന്തോഷത്തിന്റെയും പിന്നിൽ അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ കഥയാണ്. സ്നേഹം പറയാതെ നമ്മളെ പറയിപ്പിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ പിതാവെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വാഗ്ധോരണികളില്ല, വലിയ വലിയ വാചക കസർത്തുകളില്ല. എന്നാലും അദൃശ്യമായ ഒരു ആക്ഷൻ പ്ലാൻ നിങ്ങളുടെ കാര്യത്തിന് അദ്ദേഹത്തിന് ഉണ്ടാകാതെ തരമില്ല. കാരണം കുടുംബത്തിനായി പോരാടിയ ഒരു മനുഷ്യന്റെ കഥ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതേണ്ടി വരികയാണെങ്കിൽ സ്വന്തം അച്ഛനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അദ്ദേഹം തന്നെയായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഹീറോ.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: രണ്ടു തരം കഥകളുണ്ട്. ഒന്ന് വിജയിക്കുന്നവരുടെ കഥ, ഒന്ന് തോൽക്കുന്നവരുടെ കഥ. കൂടുതലും നമ്മുടെ ഒരു താല്പര്യം വിജയിക്കുന്നവരുടെ കഥകൾ കേൾക്കാനും വായിക്കാനും കാണാനുമായിരിക്കും അല്ലേ. എന്നാൽ പരാജിതരായവരുടെ കഥകൾ വായിക്കാൻ അത്ര വലിയ ചാമല്ല, അത്ര ഇൻട്രസ്റ്റ് ആരും കാണിക്കാറില്ല. വിജയികളുടെ കഥകൾ വായിക്കരുത്, കാരണം അതിൽ നിന്നും ചില സന്ദേശങ്ങൾ കിട്ടും, തീർച്ചയായിട്ടും കിട്ടാതിരിക്കില്ല, അത് ലഭിച്ചേക്കാം. എന്നാൽ പരാജിതരുടെ കഥകൾ വായിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള പ്രചോദനം കിട്ടും എന്നുള്ളൊരു വാചകം എത്ര ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയെന്നോ. സോ ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് ടേക്ക് ദാറ്റ് ഇൻ ദിസ് ടുഡേ ഷോസ്. 100% ആർക്കും ആരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സാക്ഷിക്ക് നമ്മുടെ മനസ്സ് പറയുന്നത് ശരിയെന്ന് തോന്നുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാം. ഇല്ലെങ്കിൽ ഈ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കൂ. ലെറ്റ്സ് ലിസൺ ടു ദിസ് ഓഡിയോ.
2: എന്റെ ഒരു ബേസിക് തോട്ട് എന്ന് പറയുന്ന ഇതാണ്, നീ നിനക്ക് നിന്റെ സുഖത്തിന് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യവും മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന ഒന്നായി മാറരുത്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്ന ലോകത്തിന് വേണ്ട ഒരു കൽപ്പന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? നിന്റെ ഒരു പ്രവൃത്തി, നിന്റെ ഒരു ചിന്ത, നിന്റെ ഒരു ആശയം പോലും മനുഷ്യരെ ദ്രോഹിക്കുന്നതാവരുത് എന്ന് ചിന്തിച്ചാൽ ഈ ലോകം ജീവിക്കാൻ ഏറ്റവും സുന്ദരമായ സ്ഥലമായിട്ട് മാറും.
1: ദ ബ്യൂട്ടിഫുൾ പ്ലേസ് ഓൺ എർത്ത്. എവിടെയാണോ സ്നേഹം തുളുമ്പി നിൽക്കുന്നത്, എവിടെയാണോ വാഗ്വാദങ്ങൾ ഇല്ലാത്തത്, ആർഗ്യുമെന്റ്സ് ഇല്ലാത്തത്, ആ സ്ഥലത്ത് സ്നേഹം തുളുമ്പി നിൽക്കുന്ന സ്ഥലമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്ന സുഖത്തിനായി വരയണം. ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ്, എത്രയോ വർഷം മുമ്പ് അദ്ദേഹം എഴുതിയ ആ വരികളാണ്. ഇന്നും അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. ആ ഒരു ഗുരു സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട് വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

INTUC നേതാവിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി UDF സർക്കാർ. ലോകകപ്പ് ഫുട്ബോൾ, ബെൽജിയവും ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപത്തിന് സർക്കാർ അനുമതി തേടി. അദാനി ഗ്രൂപ്പ് കത്ത് നൽകി. ഓഹരി വിൽപ്പനയ്ക്ക് സർക്കാരിന്റെ അനുമതി വേണമെന്നും ഇതുവരെ അദാനി പോർട്ട് സർക്കാരിനെ സമീപിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് അദാനി ഗ്രൂപ്പിന്റെ കത്ത് സർക്കാരിന് ലഭിച്ചത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ 13,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തി. ആഗോള ഷിപ്പിംഗ് കമ്പനിയായ MSC തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതലയുള്ള അദാനി പോർട്സിന്റെ 49% ഓഹരി വാങ്ങിക്കൊണ്ടാണ് MSC നിക്ഷേപം നടത്തിയത്. MSCയുടെ നിക്ഷേപം വന്നതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാംഘട്ട വികസനം കൂടുതൽ വേഗത്തിലാകുമെന്നാണ് വിലയിരുത്തൽ. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകി. ഇന്ന് ഹൈക്കോടതിയിൽ തീരുമാനം അറിയിക്കും. കോർപ്പറേഷൻ മുൻ MD രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ വി ഡി സതീശൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാർ 3 തവണ അനുമതി നിഷേധിച്ചതിലാണ് ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. നടപടിക്രമങ്ങളിലെ പ്രശ്നങ്ങൾ മാത്രമാണ് CBI കണ്ടെത്തിയതെന്നും അതിനാലാണ് ആർ ചന്ദ്രശേഖരനെ അടക്കം പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നിഷേധിച്ചത് എന്നുമാണ് LDF സർക്കാർ മുൻപ് വിശദീകരിച്ചിരുന്നത്. ശേഷാദ്രിനാഥിനെ നിയമിച്ച നടപടിയിൽ UDF വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും. സാധാരണ പ്രവർത്തകർ വിയർപ്പൊഴുക്കിയാണ് UDFനെ അധികാരത്തിലെത്തിച്ചത്. അവരുടെ വികാരം മാനിക്കണമായിരുന്നു. കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ ജഡ്ജായി വിരമിച്ച N ശേഷാദ്രിനാഥിന്റെ നിയമനത്തെ സംഘപരിവാർ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് നിയാസ് എതിർത്തത്. ഭൂട്ടാൻ കാർക്കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് കസ്റ്റംസ്. ദുൽഖറിന്റെ പേരിൽ കൂടുതൽ കാറുകളുണ്ടെന്ന് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടി. ഈ കാറുകൾ എവിടെ എന്ന് കണ്ടെത്താനാണ് ശ്രമം. ചെന്നൈയിലടക്കം കസ്റ്റംസ് സംഘം പരിശോധന നടത്തുന്നു. നിലവിൽ നടന്നത് പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വാഹനങ്ങൾ നിയമാനുസൃതം വാങ്ങിയെന്നും കള്ളക്കടത്താണെന്ന് അറിയില്ല എന്നുമായിരുന്നു ദുൽഖറിന്റെ മൊഴി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്വർണവും പണവും കൂടാതെ അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ഡോളറും പിടിച്ചെടുത്തിട്ടുണ്ട്. കാണിക്കയിൽ വീണ 1,000-ത്തിലധികം ഡോളറാണ് പ്രതികളുടെ ഇടങ്ങളിലെ റെയ്ഡിൽ പിടിച്ചത്. 11 ഗ്രാം സ്വർണവും കണ്ടെടുത്തു. യൂസർ നെയിം വിഷയത്തിൽ ആശങ്കകൾ തള്ളി വാട്സാപ്പ്. യൂസർ നെയിം ഫീച്ചർ ഇതുവരെ പ്രയോഗത്തിൽ വന്നിട്ടില്ലെന്നും ഫീച്ചർ ധൃതിയിൽ അവതരിപ്പിക്കില്ലെന്നും വാട്സാപ്പ്. ആൾമാറാട്ടമടക്കം ദുരുപയോഗം തടയാനാവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട്. ഫോൺ നമ്പറില്ലാതെ വാട്സാപ്പ് അക്കൌണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. യൂസർ നെയിം കൃത്യമായി അറിയാതെ ആർക്കും മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കാനും കഴിയില്ല. യൂസർ നെയിം സെർച്ച് ചെയ്തെടുത്ത നിശ്ചിത അക്കൌണ്ടുകൾക്ക് മാത്രമേ ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ കഴിയൂ. യൂസർ നെയിം വെച്ച് കണ്ടെത്തിയാണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ സന്ദേശം കിട്ടുന്നയാൾക്ക് വാട്സാപ്പ് മുന്നറിയിപ്പ് നൽകും. 3 ദിവസത്തിനകം ആശങ്കകൾക്ക് വിശദമായി മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം ഇന്നലെ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്കും ക്ഷണം. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, സൽമാൻ ഖുർഷിദ്, പവൻ ഖേര എന്നിവരെ ഇറാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 5 മുതൽ 9 വരെ ടെഹ്റാൻ, ഖോ, മഷ്ഹദ് എന്നിവിടങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുന്നത്. ജസ്റ്റിസ് മാർക്കണ്ഠേയ കഡ്ജുവിനും ക്ഷണമുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ സെനഗലിനെ തോൽപ്പിച്ച് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ സ്കോർ 2-3. 2 ഗോളിന് പിന്നിൽ നിൽക്കെ 86-89 മിനിറ്റുകളിൽ ഗോളുകളിൽ സമനില പിടിച്ച് എക്സ്ട്രാ ടൈമിലെ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ പെനാൽറ്റിയും ഗോളാക്കിയാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ കടന്നത്. പുറത്താക്കലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരിക്കെയിന്റെ ഡബിളിൽ കോംഗോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ 1-2. ഗാരി ലിനേക്കറിന് ശേഷം ഇംഗ്ലണ്ടിനായി ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇരട്ട ഗോൾ നേടുന്ന ആദ്യ താരമാണ് ഹാരിക്കെയ്ൻ. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യ പകുതിയിൽ പിന്നിലായ ശേഷം ഇംഗ്ലണ്ടിന്റെ ആദ്യ ജയമാണ് ഇത്. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ നിരക്ക് കുത്തനെ കൂട്ടിയ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ പാസ്പോർട്ട് കൌൺസിലാർ സേവനങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് ഇന്ത്യൻ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും പ്രസ്താവന. UAE ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള കോൺസുലാർ സേവനങ്ങൾ താൽക്കാലികമായി പരിമിതപ്പെടുത്തിയത് സംബന്ധിച്ചാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ കോൺസുലേറ്റ് ജനറലും പുതിയ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. UAE പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലാർ സേവനങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എംബസി കോൺസുലേറ്റ് നേരിട്ട് നൽകുമെന്ന് അധികൃതർ. ഇന്നു മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെയായിരിക്കും കോൺസുലാർ സേവനങ്ങൾ എംബസിയിലും കോൺസുലേറ്റിലും നേരിട്ട് നൽകുക.
ഇന്നലെ മുതൽ ബി എൽ എസ് മാറി അൽഹിന്ദ് പാസ്പോർട്ട് സേവനങ്ങൾക്കുള്ള ഏജൻസിയാകുമെന്ന അറിയിപ്പുണ്ടായിരുന്നു. ചില നിയമവിഷയങ്ങളെ തുടർന്ന് അത് നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിലാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കൌൺസുലേറ്റും നേരിട്ടത് ഏറ്റെടുത്തിരിക്കുന്നത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ വോക്കിനായി അപേക്ഷകൾ സ്വീകരിക്കും. ആദ്യമെത്തുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാണ് സേവനം. പൂരിപ്പിച്ച അപേക്ഷയുമായി നേരിട്ട് അപേക്ഷകർ എംബസി കോൺസുലേറ്റുകളിലേക്ക് എത്തണം. അപേക്ഷാ ഫീസ് പണമായി തന്നെ കയ്യിൽ വയ്ക്കണം. കാർഡോ മറ്റ് രീതികളോ സ്വീകരിക്കില്ല. കൃത്യമായ തുക കരുതണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. വിശദവാർത്ത 8 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logan Mulvan, Uru Pandil Pinale Payinu. ലോക ഫുട്ബോളിന്റെ മഹാമേളം ആഫ്രിക്ക ബോസ്നിയ ആൻഡ് ഹെർസഗോവീന
2: മൊറോക്കോ അൾജീരിയ 48 രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം ലോക കിരീടം റിപ്പബ്ലിക് ഓഫ് ദി കോംഗോ ക്രൊയേഷ്യ
1: ഓസ്ട്രേലിയ ഐവറി കോസ്റ്റ് സ്വീഡൻ ഫിഫ വേൾഡ് കപ്പ് 2026 സ്കോട്ട്ലൻഡ് ടർക്കി ഗോൾ ആവേശം അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ
3: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
2: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
4: Time check. Time check.
2: Brought to you by Ozone Cargo.
5: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ഹ്യൂമിഡിറ്റി അല്പം കൂടി നിൽക്കുന്ന ദിവസമാണ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 70%.
2: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ജൂലൈ 2 വ്യാഴാഴ്ചയിലാണ് നിൽക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. അങ്ങനെ ജൂലൈ മാസത്തിലെ നമ്മൾ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്ത് അടിപൊളിയായിട്ട് പോകുന്നു. അതിനോടൊപ്പം തന്നെ ചൂട് നല്ല രീതിയിൽ കൂടുന്ന സിറ്റുവേഷനുമാണ് നമ്മളിപ്പം ദുബായിലും യുഎഇയിലെ പല ഭാഗത്തും ഒക്കെ കാണുന്നത്. എന്നാലും പത്രങ്ങളിലേക്ക് പോകേണ്ട ഒരു സമയമാണ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: വെരി ഗുഡ് മോർണിംഗ്. ചൂടുള്ള വാർത്തകളുമായിട്ട് നമ്മൾ പ്രസ് ക്ലബ്ബ് വന്നപ്പോൾ ചൂട് വാർത്തയാണ് പുറത്തും അകത്തും പുറത്തും വാർത്തകളൊക്കെ ചൂട് നിറയുന്ന ഒരു കാലമാണ്. എന്നാൽ നാളെ മുതലാണ് ഇവിടെ കടുത്ത വേനൽക്കാലം. അപ്പൊ ഇതുവരെ വന്നതൊക്കെ എന്താണ് ഗോപികൃഷ്ണൻ ചോദിക്കുന്ന പോലെ.
0: ആ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കുമ്പോൾ 40 ദിവസത്തേക്കാണ് നാളെ തൊട്ടുള്ള കഠിന ചൂട് വരാൻ പോകുന്നത്. അതായത് ഓണം ഉൾപ്പെടെ നമ്മൾ കഠിന ചൂട് കാലത്തായിരിക്കും ആഘോഷിക്കാനായിട്ട്.
1: വിയർത്തൊലിച്ചിട്ടുള്ള ഒരു ഓണക്കാലാണ് വരാൻ വേണ്ടി പോകുന്നത്. താപനില 50 ഡിഗ്രി കടന്നേക്കും. കടുത്ത ചൂടും വരണ്ട കാറ്റുമുള്ള ജംറത്തൽ ഖൈത്ത് ആ സീസൺ അങ്ങനെയാണ് വിളിക്കുന്നത്. അങ്ങനെ നാളെ മുതൽ നമ്മുടെ യുഎഇ ഗൾഫ് രാജ്യങ്ങളിലെ ചൂട് കൂടാൻ വേണ്ടി പോകുന്നു. ജൂലൈ 3 മുതൽ രാജ്യത്തെ ഏറ്റവും ചൂടേറിയ വേനൽക്കാലം. യുഎഇയും അറേബ്യൻ ഉപദ്വീപും ഈ വർഷത്തെ ഏറ്റവും ചൂടേറിയ കാലഘട്ടത്തിലേക്ക് നാളെ മുതൽ നീങ്ങുമെന്നാണ് എമിറേറ്റ്സ് ആസ്ട്രോണമി സൊസൈറ്റി അറിയിച്ചത്. പരമ്പരാഗതമായിട്ട് കടുത്ത ചൂടും വരണ്ട കാറ്റും സമ്മാനിക്കുന്ന ജംറത്തൽ ഖൈത്ത് സീസൺ ആരംഭിക്കുന്നതോടെ ചില മരുഭൂമി പ്രദേശങ്ങളിൽ താപനില 50 ഡിഗ്രിക്ക് മുകളിലേക്ക് എത്തും. കടുത്ത ചൂടും വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടും. മിഥുനം രാശിയിലെ ആദ്യ നക്ഷത്രം പുലർച്ചെ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്നതോടെയാണ് ഈ സീസൺ ആരംഭിക്കുന്നത്. ഇത് ഓഗസ്റ്റ് 10 വരെ നീളും. ഗൾഫിലെ പരമ്പരാഗത വേനൽക്കാലത്തിന്റെ 2ാം ഘട്ടമാണിത്. പ്രദേശം ഏറ്റവും കൂടുതൽ ചൂടിൽ അമരുന്ന സമയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അറേബ്യൻ ഉപദ്വീപിൽ വർഷത്തിലെ ഏറ്റവും ചൂടുള്ളതും വരണ്ടതുമായിട്ടുള്ള കാലഘട്ടമാണ് ഇത്. ഈ സീസണിൽ കടുത്ത ചൂടുള്ളതും വരണ്ടതുമായിട്ടുള്ള സമൂം കാറ്റ് പതിവായിരിക്കും. ആ കാറ്റിനെ അങ്ങനെയാണ് വിളിക്കുന്നത്. പ്രാദേശികമായിട്ട് വഗ്രത്തൽ ഖൈത്ത് എന്നറിയപ്പെടുന്ന ഉഷ്ണ തരംഗങ്ങൾ ഈ സീസണിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ജൂലൈ 16 മിഥുനം രാശിയിലെ നക്ഷത്രങ്ങളിൽ ആദ്യത്തേതായ അൽ ഹക്ക ദൃശ്യമാകുന്നതോടെയാണ് ഈ സീസൺ ആരംഭിക്കുന്നത്. ജൂലൈ 29 അൽ മിർസാം ദൃശ്യമാകും. ഓഗസ്റ്റ് 11 കർക്കടകം രാശിയിലെ അൽ നത്ര ദൃശ്യമാകുന്നതോടെ ഈ കാലയളവ് അവസാനിക്കും. യുഎയിലെ കടുത്ത ചൂടിന്റെ പരമാവധിയെയും ഉയർന്ന ഹ്യൂമിഡിറ്റിയുടെ തുടക്കത്തെയുമാണ് കുറിക്കുന്നത്. പരമ്പരാഗത വേനൽക്കാലത്തിന്റെ അവസാന ഘട്ടത്തിനും അങ്ങനെ ഓഗസ്റ്റ് 9 കുറേശ്ശെ കുറയുമെന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ ഒഫീഷ്യലായിട്ട് നാളെ മുതൽ കടുത്ത വേനൽക്കാലത്തിലേക്ക് നമ്മുടെ യുഎഇ നീങ്ങുകയാണ്.
0: ഈ നമ്മുടെ കാക്കകുയിലിനകത്തെ നമ്മുടെ നെടുപൊടി വീടും അമ്മയും കൂടെ ഇങ്ങനെ ചോദിക്കത്തില്ല, എന്റെ ഉണ്ണി വന്നു എന്റെ സുഹൈൽ വന്നു.
1: എല്ലാവരും അവൻ എവിടെ സുഹൈൽ എവിടെ
0: എല്ലാവരും
1: എന്തായാലും സുഹൈൽ നീ അധികം വൈകരുത്, കുറച്ചൊക്കെ ഞങ്ങളെ കളിപ്പിച്ചു.
0: അല്ല, എല്ലാ നമുക്ക് ഓരോ വർഷവും നമുക്ക് ഒരു നമ്മുടെ ചൂടിന് ഒരു താങ്ങാവുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ഈ വട്ടത്തെ ചൂട് ഭയങ്കരമാണ്.
1: തുടക്കം തന്നെ അടിച്ചോണ്ടാണ്
0: നല്ല രീതിയിലാണ്. കാരണം വെളിയിലുള്ളവർ വെളിയിൽ ചൂട് ഇപ്പൊ ഹ്യൂമിഡിറ്റി അത്രയും ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷെ ചൂടിന്റെ കാഠിന്യം അമ്മാതിരി കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ എന്താ പറയുന്നത് ഡെലിവറി റൈഡേഴ്സിനെയാണ് എടുത്തു പറയേണ്ടത്. അത്ര മാത്രമേ അവർക്ക് ഈ 12 to 3 വരെ നമുക്കൊരു ഓഫ് ഇല്ല. സത്യം പറഞ്ഞാൽ
1: അവർക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റാന്നുള്ളത് വേറൊരു ചോദ്യം. പക്ഷേ ഈ കൊടും ചൂടിൽ അവരെങ്ങനെ വരുന്നുള്ളത് മറ്റൊരു ചോദ്യം. എന്തായാലും അവരുടെ കാര്യമാണ് നമുക്ക് ഏറ്റവും സങ്കടപ്പെടുന്നത്. പിന്നെ പുറം ജോലി ചെയ്യുന്നവർക്ക് നമുക്കറിയാം സെപ്റ്റംബർ 15 വരെ വലിയ ചൂടുന്ന ഒരു ആശ്വാസം ഒരു 3 മണിക്കൂർ അവർക്കുണ്ട്.
0: ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ കരാമ പാർക്കിൽ നിൽക്കുക. ഞാൻ പാർക്കിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു കിളിക്കുഞ്ഞു മേലും താഴെ
1: പല സ്ഥലത്തും കാണുന്നു ചൂട് സഹിക്കാൻ പറ്റില്ല.
0: നെഞ്ചൊക്കെ തകർന്നു പോയിട്ട് നമ്മുടെ കൺമുമ്പിൽ ഇത് വീണ് മരിക്കാന്ന് പറയുന്ന സമയത്ത് ചൂട് അത്ര മാത്രമാണ്. അത് നമ്മൾ വളരെയധികം ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് നിസ്സാരമായിട്ട് കാണേണ്ട ഒരു സംഭവമേ അല്ല ഇത്.
1: ശരിക്കും കുടങ്ങളിലും മറ്റു പാത്രങ്ങളിലൊക്കെ പരമാവധി വെള്ളം നമ്മുടെ വീടിന്റെ ബാൽക്കണിയിലൊക്കെ വെക്കാൻ അധികൃതർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷികൾ ആരെങ്കിലും കുടിച്ചിട്ട് പോയിക്കോട്ടെ. കാരണം ഈ കടുത്ത ചൂടിൽ നമുക്ക് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റും. പക്ഷികൾക്കും കിളികൾക്കും മറ്റവർക്കും പൂച്ചകൾക്കും ഒന്നും ഉണ്ടാവില്ല.
0: കുഞ്ഞു പക്ഷികളൊക്കെ
1: അങ്ങനെ ഉതിർന്നു വീഴുന്ന പോലെ ഒരു ഇല പൊഴിയുന്നത് പോലെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്.
0: സത്യം. അപ്പൊ എന്താണേലും നല്ല ചൂടാണ്. നമുക്ക് കുട്ടികളെ ഉൾപ്പെടെ ഒരുപാട് പേര് ഇപ്പം നാട്ടിലേക്ക്
1: നാളെ തൊട്ടിട്ട് പിന്നെ സ്കൂൾ അടയ്ക്കാണ്. വെക്കേഷൻ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 3 മുതൽ.
0: 2 ലക്ഷം പേരൊക്കെയാണ് ഇപ്പൊ എയർപോർട്ടിലെ പാസഞ്ചേഴ്സ് എന്നുള്ള കണക്ക് കൂടെ വന്നിട്ടുണ്ട്.
1: വലിയ തിരക്കാണ് എയർപോർട്ടിൽ വരാൻ പോകുന്നത്. അപ്പൊ ആർക്കും ഫ്ലൈറ്റ് മിസ്സാവോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ നടപടികൾ ഇതാവോ എന്ന് വേണ്ട കുറച്ചൊന്നും കൂടി നേരത്തെ പോവാ, സമാധാനമായിട്ട് നാട്ടിലേക്ക് പോവാ. അങ്ങനെ നാട്ടിലേക്ക് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണമല്ലോ. അതിന്റെ ഒരു പുതിയ ഡീറ്റെയിൽസും അപ്ഡേഷനും കൂടി ഇന്ന് വന്നിട്ടുണ്ട്. യുഎഇയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവനം നിയമക്കുരുക്കിൽ അകപ്പെട്ടു എന്ന് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അൽ ഹിന്ദും അതുപോലെ BNS സുപ്രീം കോടതി വരെ എത്തിയിട്ടുണ്ട്. ഇന്ന് മുതലുണ്ടല്ലോ അക്ഷയ്, അപേക്ഷകൾ എംബസിയും കോൺസുലേറ്റും നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പാസ്പോർട്ട് സേവനം ആയിക്കോട്ടെ, വിസ ആയിക്കോട്ടെ, അറ്റസ്റ്റേഷൻ ആയിക്കോട്ടെ, നമുക്കറിയാം എംബസിയും കോൺസുലേറ്റും ഇത് ചെയ്തു കഴിഞ്ഞാൽ പോലും പിന്നെ ചെയ്തു തീരാത്ത അത്രയും അപേക്ഷകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് യു എ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി വലിയൊരു ക്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രാവിലെ ഇന്ന് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വാക്ക് ഇൻ ആയിട്ട് പോവാം. വേറെ മാർഗ്ഗങ്ങളോ രജിസ്റ്റർ ചെയ്യലൊന്നുമില്ല, വാക്ക് ഇൻ ആവുക. ആദ്യം എത്തുന്നത് ആരാണോ അവരിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കും. അപ്പോൾ ഈ നമ്മളെ കേൾക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പേജിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാ പേജിൽ, അതിലെല്ലാം വ്യക്തമായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പോകുന്ന സമയത്ത് അവരുടെ സൈറ്റിലുള്ള അപേക്ഷ ഉണ്ടല്ലോ, പാസ്പോർട്ടിനാണെങ്കിലും വിസയ്ക്ക്, അതിൽ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക, ഒരു തെറ്റുപോലും വരുത്താതെ ഫില്ല് ചെയ്യുക. പാസ്പോർട്ട് ആവശ്യത്തിനാണെങ്കിൽ ആ ഫോട്ടോ കൃത്യമായിട്ടുള്ള ആ ഒരു പാരാമീറ്ററിൽ എടുത്തിട്ട് അതും കയ്യിൽ വയ്ക്കുക. പിന്നെ പണം, 36 പേജിലുള്ള ഒരു പാസ്പോർട്ടിന് 450 ദിർഹാണെന്ന് ഇപ്പോൾ പുതിയ വില അങ്ങനെയാണല്ലോ. ആ 450 ആയിട്ട് തന്നെ കയ്യിൽ പണമായിട്ട് കരുതുക.
0: അതെ,
1: കാർഡോ മറ്റു രീതികളോ ഒന്നും സ്വീകരിക്കില്ല, ക്യാഷ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 500 കൊടുത്തിട്ട് 50 തരുമെന്ന് ചോദിച്ചാലൊന്നും നടക്കില്ല, കാരണം അത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇത്രയും ആളുകൾ നിൽക്കുമ്പോൾ ഒരാൾക്ക് ചേഞ്ച് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളിലേക്ക് നീങ്ങാനോ അല്ലെങ്കിൽ ഒരു കാർഡ് പേയ്മെന്റ് നടത്തിയിട്ട് അങ്ങനെ ഒന്നും പറ്റില്ല. കാശ് വാങ്ങിക്കുക, അത് അപേക്ഷ സ്വീകരിക്കുക, അവരെ പറഞ്ഞു വിടുക. ഒരു നിശ്ചിത ദിവസം കഴിയുമ്പോൾ അവർക്ക് അവരുടെ സേവനം കൊടുക്കുക. അതേ നിലവിൽ എംബസിയും കോൺസുലേറ്റും നമ്മൾ ഈ എണ്ണ ഇട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പറയാറുണ്ട്. അതുപോലെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കോൺസുലേറ്റ് ആവട്ടെ എംബസി ആവട്ടെ, അവർക്കൊരു വലിയ സെല്യൂട്ട് കൊടുക്കണം. കാരണം ഇത്രയും വരുന്ന ഒരു വലിയ പ്രവാസി സമൂഹത്തെ കീട്ടറിയേണ്ട ഒരു വലിയ ചുമതലയാണ് ഇപ്പോൾ അവർക്ക് വന്നിരിക്കുന്നത്. ബി എൽ എസ് എന്ന് മാറിയിട്ട് ഇത് അൽഹിന്ദിലേക്ക് പോവും, കുഴപ്പമില്ലാതെ അത് നല്ല രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്താണ് അതൊരു നിയമക്കുരുക്കിലേക്ക് പോയിരിക്കുന്നത്.
0: പക്ഷേ
1: ആ രീതി അവരെ അനുവദിക്കുന്നതല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ചില നിയമപ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ കോൺസുലേറ്റ് എംബസിക്കൊക്കെ ഉണ്ട്. പണമായിട്ട് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ ആദ്യം വരുന്നവർക്ക് ആദ്യം 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ്. ക്രമീകരണം തൽക്കാലത്തേക്ക് മാത്രമാണെന്ന് ഓർക്കുക. അതുകൊണ്ട് അത്യാവശ്യം അടിയന്തരമായിട്ട് പാസ്പോർട്ട് പുതുക്കാനുള്ള കോൺസുലേറ്റും എംബസിയും രണ്ടും ചെയ്യുന്നുണ്ട്. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും. നമുക്കിവിടെ അടുത്താണ് ദുബായിൽ.
0: 9:30 പിന്നെ
1: ഇല്ല, 9:30 വരെ സ്വീകരിക്കുന്നുള്ളൂ അപേക്ഷ. അത് മാത്രമേ ഉള്ളൂ, എനിക്കൊന്ന് അത് തന്നെ കുറച്ച് അധികം സമയം. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് അവർ അത്രയും സമയം മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ ദുബായിലെയും അബുദാബിയിലെയും 2 STY കേന്ദ്രങ്ങളിലും യുഎയിൽ ഉടനീളമുള്ള 14 റെഗുലർ കേന്ദ്രങ്ങളിലും ദുബായിലെയും അബുദാബി 9:30 വരെ സ്വീകരിക്കുന്നുള്ളൂ അപേക്ഷ. അത് മാത്രമേ ഉള്ളൂ, എനിക്കൊന്ന് അത് തന്നെ കുറച്ച് അധികം സമയം. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് അവർ അത്രയും സമയം മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ ദുബായിലെയും അബുദാബിയിലെയും 2 എസ്

0: സോഷ്യൽ മീഡിയ സൈറ്റിലൂടെയും ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും അറിയിച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഒരു ദിവസം കളയരുത്. നല്ല കൊടും ചൂടാണ്, 50 ഡിഗ്രിക്ക് അടുത്ത് ചൂടുള്ള ഈ സമയത്ത് എംബസിക്കും കോൺസുലേറ്റിനും മുന്നിലൊക്കെ ക്യൂ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും അടിയന്തര ആവശ്യമുള്ളവർ മാത്രം എംബസിയിലേക്കോ കോൺസുലേറ്റിലേക്കോ പോവുക. അതിലൊരാളാണ് ഞാനും, അതുകൊണ്ട് ഞാനും പോകുന്നുണ്ട് എന്തായാലും. അപ്പം നോക്കിയിട്ട് അവിടെ എങ്ങനെയാണ് ഈ ക്രമങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ടും എന്താ പറയുക ഒരു ഫേസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിട്ട് എനിക്ക് തരാൻ പറ്റും തോന്നുന്നുണ്ട്.
1: തീർച്ചയായിട്ടും അവിടെ കാറിലൊക്കെ പോയി പാർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പാർക്കിംഗ് ഇടം ഒരിക്കലും മറക്കല്ലേ.
0: നമ്മള് ഓഗസ്റ്റ് 15 മറ്റൊക്കെ പോയിട്ട് മിക്കവാറും ആഘോഷമായിട്ട് നമ്മള് കാവടി തുള്ളി പോകും.
1: എപ്പോ കോൺസുലേറ്റ് പോയാലും എനിക്കൊരു വൈകിട്ട് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. അത് അത് ഒന്നെങ്കിൽ പാർക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ഡ്രൈവിംഗ് ആയിക്കോട്ടെ, ആ മേഖല ചെന്ന് കഴിഞ്ഞാൽ നിങ്ങള് വ്യക്തമായിട്ട് ഒഴി നിങ്ങള് പാസ്പോർട്ടിന്റെ ഇതിനൊക്കെ ആണെന്നൊക്കെ അറിയാം, സമയം ഇതൊക്കെ ഉള്ളൂ. പക്ഷെ നല്ല അച്ചടക്കത്തോടെ പോയിട്ട് വരിക.
0: 450 പാസ്പോർട്ടിനും കൊടുത്തിട്ട് ഒരു 400 ഫൈനും
1: പാസ്പോർട്ടിന്റെ
0: പോകരുത്. കാരണം അത് അതീവ സുരക്ഷാ മേഖലയാണ്. ഒരുപാട് കോൺസുലേറ്റും ഒരുപാട് എംബസി എല്ലാ പിന്നെ ഓഫീസുകളും എല്ലാ രാജ്യത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സെക്യൂരിറ്റിയും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചെറിയ ലാബ്സിന് നമ്മൾ വലിയ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ പാസ്പോർട്ടിന്റെ കാര്യങ്ങളിലൊക്കെ എല്ലാവർക്കും ഒരുവിധം കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ നാട്ടിലേക്കുള്ള വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫീഫ പറയണ്ടേ, എന്തൊരു രസമുള്ള പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. 2 ഗോളിന് പിന്നിൽ നിൽക്കുക, എന്നിട്ട് 86-89 മിനിറ്റിലെ ഗോളിൽ സമനില പിടിക്കുക, എക്സ്ട്രാ ടൈമിൽ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ പെനൽറ്റിയും ഗോളാക്കിയിട്ട് സെനഗലിനെ തോൽപ്പിച്ച് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ 2-3. ഹബീബ് ദിയാര, ഇസ്മായിൽ സാറ എന്നിവരുടെ ഗോളിൽ ബെൽജിയത്തിന് ലോകകപ്പിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ട സെനഗലിനെ ഞെട്ടിച്ച് റൊമേമോ ലുക്കാക്ക. ലുക്കാക്കിനെ നമ്മൾ എപ്പോഴും ആഘോഷത്തോടെ കൊണ്ടു നടക്കുന്നതാണ്. പിന്നെ അല്ലെ യൂറി ടിൽമൻസിനും 161 സെക്കൻഡുകൾക്കിടെ വല കുലുക്കി നിശ്ചിത സമയത്ത് തുല്യത പാലിച്ചു. എക്സ്ട്രാ ടൈമിലേക്ക് കടന്ന മത്സരത്തിൽ അവസാനം 120+5 അതിലാണ് യൂറി ടിൽമൻസിന്റെ പെനാൽറ്റിയിൽ ബെൽജിയം വിജയം ഉറപ്പിച്ച ഒരു മത്സരം. അയ്യോ, ഞെട്ടിപ്പിച്ച ഒരു മത്സരം.
1: ഇന്നലെ ഞാൻ ഈ മൃദിഫിന്റെ അതുവഴി ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു സ്പോർട്സ് വേൾഡ് അവിടെ വലിയ സ്ക്രീനിൽ ഇത് സ്കോർ എഴുതി കാണിക്കുക. അപ്പൊ ഇത് കാണിക്കുമ്പോൾ പോലും ആരും ജന്മത്തിൽ വിചാരിക്കണില്ല ബെൽജിയം 3 അടിക്കും എന്നുള്ള കാര്യം.
0: എങ്ങനെയാണ് അങ്ങനെ തിരിച്ചു വരാൻ? ഞാൻ പറഞ്ഞു ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് നമുക്ക് വരുന്ന പാഠങ്ങൾ എന്താണെന്നറിയോ, എത്ര നിങ്ങൾ പിന്നിൽ നിന്നോട്ടെ അവസാന സെക്കൻഡിൽ നിങ്ങൾക്ക് ആ ഊർജ്ജത്തോടെ തിരിച്ചെടുക്കാൻ പറ്റും. മതി, അത് കളിയാവട്ടെ ജീവിതാവട്ടെ എന്തായിക്കോട്ടെ, തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളെയും അവസാന നിമിഷം തോറ്റു എന്ന് പറഞ്ഞിട്ട് അവസാന ലാപ്പിൽ എത്തുമ്പോൾ നമ്മൾ തോറ്റു ഇനി എനിക്ക് അവനെ മറികടക്കാൻ പറ്റില്ല എന്നുള്ള ആ ചിന്തയിലേക്ക് പോകരുത് എന്നാണ് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് നമ്മളെ തെളിയിപ്പിച്ച് ചേരുന്നത്. എന്തായാലും അതിന്റെ കൂടെ നമ്മുടെ ഹാരിക്കിന്റെ ആ ഇരട്ട ഗോൾ വന്നിട്ട് ഇംഗ്ലണ്ട് ആദ്യം കോങ്കോ എന്ന് അടിച്ചപ്പോൾ നമ്മൾ ചോദിച്ചു ഏ ഇംഗ്ലണ്ട് പുറത്തേക്ക് പോവുകയാണോ വേൾഡ് കപ്പിൽ നിന്ന്. പക്ഷേ പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ആ ഒരു പേരിന് അനുയോജ്യമായിട്ടുള്ള ഒരു കളി പുറത്തെടുത്ത നായകൻ ഹാരിക്കിന്റെ ഡബിൾ കോങ്കോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് അങ്ങനെ പ്രീ ക്വാർട്ടറിൽ കടന്നു 1-2. ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച് 7-ാം മിനിറ്റിൽ ബ്രയാൻ സിപെങ്കയാണ് കോങ്കോയുടെ കളി തുടങ്ങിയിട്ട് 7-ാമത്തെ മിനിറ്റിൽ കോങ്കോ ഇംഗ്ലണ്ടിനെ ഞെട്ടിക്കുക. നമ്മൾ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. പിന്നെയാണ് കളിയിലേക്ക് തിരിച്ചു വന്നത്. 75-86 മിനിറ്റുകളിൽ മത്സരത്തിന്റെ ഗതി മാറ്റി ഹാരിക്കിന്റെ ഗോൾ പറഞ്ഞു. 1990 ക്വാർട്ടർ ഫൈനൽ ക്യാമറൂണിനെതിരെ ഗാരി ലിനേക്കറിന് ശേഷം ഇംഗ്ലണ്ടിനായിട്ട് ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇരട്ട ഗോൾ നേടുന്ന ആദ്യ താരമായിട്ട് ഇദ്ദേഹം മാറിയിരിക്കുകയാണ്. പെലെയുടെ റെക്കോർഡും തോൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാം മറികടന്നുകൊണ്ട് ഹാരിക്കിൻ അങ്ങനെ മുന്നിലേക്ക് വരികയാണ്.
1: തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന മാച്ചുകൾ നമ്മുടെ സ്പെയിൻ ഓസ്ട്രിയ ഉണ്ട്, അതുപോലെ തന്നെ പോർച്ചുഗൽ ക്രൊയേഷ്യ ഉണ്ട്. എനിക്കിത് നാളെ
0: ക്രൊയേഷ്യ പോർച്ചുഗൽ എനിക്ക് അറിയില്ല. നാളെ പുലർച്ചെ, ഇന്ന് രാത്രി നാളെ പുലർച്ചെ ആ രീതിയിലേക്കായിട്ടാണ്. അതായത് നമുക്ക് ഈ ടൈം പറയുമ്പോൾ എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. പക്ഷെ പോർച്ചുഗൽ ക്രൊയേഷ്യ നമുക്ക് ആരുടെ കൂടെ നിൽക്കേണ്ടതെന്ന്, ലൂക്ക മോദ്രിച്ചിന്റെ ക്രൊയേഷ്യ വേണോ CR7 പോർച്ചുഗൽ വേണോ എന്നുള്ള ഒരു ഇതിൽ പോർച്ചുഗൽ മനസ്സുകൊണ്ട് പോർച്ചുഗൽ CR7 ഒപ്പം നിൽക്കുമ്പോഴും ക്രൊയേഷ്യ ആ വേൾഡ് കപ്പിലൊക്കെ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ തോറ്റു പുറത്താകുന്ന അവർ തലതാഴ്ത്തി പോകുന്നതാണ്. ഇപ്രാവശ്യം അവർ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ നല്ലൊരു കടുത്ത പോരാട്ടമായിരിക്കും. CR7 ഫോമിലേക്ക് ഉയർന്നാലേ പോർച്ചുഗലിന് ഒരു വലിയ വിജയത്തിലേക്ക് പോകാൻ പറ്റൂ. ക്രൊയേഷ്യ നല്ല ശക്തമായിട്ടുള്ള ടീമായിട്ട് നല്ല മത്സരമാണ് കാഴ്ചവെക്കുന്നത്. എന്നാലും ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ USA അതായത് അമേരിക്ക പ്രീ ക്വാർട്ടറിൽ കടന്ന ഒരു വാർത്തയും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫിഫ ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ബോസ്നിയയെ കീഴടക്കിയിട്ടാണ് ആതിഥേയരായ USA പ്രീ ക്വാർട്ടറിൽ. അങ്ങനെ മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നിരിക്കുന്നു, USA പ്രീ ക്വാർട്ടറിൽ കടന്നിരിക്കുന്നു. ആതിഥേയർക്കൊക്കെ വിജയമാണ്, കാനഡയും നല്ല രീതിയിൽ മുന്നേറ്റം. അപ്പോൾ ആതിഥേയ രാജ്യങ്ങൾക്കൊക്കെ വിജയം സമ്മാനിച്ചുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വേൾഡ് കപ്പാണ് നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ശനിയാഴ്ചത്തെ കളി അർജന്റീനയും കേപ് വേർഡും
0: അടിമറി നടക്കുമെന്നുള്ളതാണ്.
1: എങ്ങനെ ഗോളിനെ നമുക്കറിയാം, അതായത് വൻപൻ രണ്ട് ടീമുകൾ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതുപോലെ തന്നെയാണ് തിങ്കളാഴ്ച ബ്രസീലും നോർവേയും, അവിടെയും അവിടെയും തീ പറന്ന കളികളാണ്. എന്തായാലും ഭയങ്കര ആവേശകരമായിട്ടുള്ള കളികളാണ് ഇനി അങ്ങോട്ട് എല്ലാം തന്നെ വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ഈ ബെൽജിയം ജയിച്ചതോടെ ബെൽജിയം USA കൂടെ എനിക്ക് തോന്നുന്നു ഒരു മാച്ചിന്
0: വരാൻ,
1: ബെൽജിയത്തിന് തന്നെ ഞാൻ തോന്നുന്നു ചാൻസ് കൂടുതൽ.

0: തന്നെയായിരിക്കും. കാരണം എന്തായാലും നമ്മുടെ യു എസ് എക്ക് വലിയ സാധ്യതകളില്ല. പക്ഷെ ഈ ലോകകപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒന്നും പറയാൻ പറ്റാത്ത ഒരു വേൾഡ് കപ്പ് ആയതുകൊണ്ട് ഇപ്പൊ കേപ്പ് വെറുതെ അർജന്റീന അട്ടിമറിച്ചു എന്ന് പറഞ്ഞ ഒരു വാർത്തയും ചിലപ്പോ നമുക്ക് വായിക്കേണ്ടി വന്നേക്കാം. പക്ഷെ അർജന്റീന എന്ന് പറഞ്ഞ എല്ലാ നിർണായക മത്സരങ്ങളിലും അവര് കുഞ്ഞൻ ടീമിനോട് ചിലപ്പോ തോക്കാറുണ്ട് കേട്ടോ അർജന്റീന, അങ്ങനെ ഒരു ദുഷ്പേരും അവർക്കുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം അവരെല്ലാവരും നല്ല ഒരു സെറ്റായിട്ടുള്ള ഒരു അർജന്റീനയെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മെസ്സിയുടെ കാലിലേക്ക് കൃത്യമായിട്ട് പന്തെത്തിച്ചു കൊടുക്കുന്ന ഒരു സഹ കളിക്കാരെയൊക്കെ നമുക്ക് കാണാനുള്ളതുകൊണ്ട് അവസാനം വരെ സെമി ഫൈനൽ വരെ അങ്ങോട്ടേക്ക് വരെ അർജന്റീന എത്തും നമുക്ക് പ്രതീക്ഷിക്കാം.
1: നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളാണ് ഏതാനും നിമിഷങ്ങൾക്കാവും, അല്ല ഏതാനും ദിവസങ്ങൾക്കാവും അത് ക്ലോസ് ചെയ്യുന്നതുമാണ്.
0: അതെ, ഇനി കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ, എനിക്ക് നാളെയും കൂടി നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പ്രെഡിക്ഷൻ നിങ്ങൾക്ക് അയക്കാം. പക്ഷേ ഏറ്റവും ശക്തമായി പ്രെഡിക്ട് ചെയ്ത ആൾക്കാരെ നമ്മൾ എപ്പോഴും പ്രീ ക്വാർട്ടറിന് മുമ്പുള്ളവരായിട്ടേ കണക്കാക്കുള്ളൂ. കാരണം പ്രീ ക്വാർട്ടർ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് കുറച്ച്. പിന്നെ എട്ടിലേക്ക് വരും, പിന്നെ നാലിലേക്ക് വരും, പിന്നെ രണ്ട് ടീമിലേക്ക് വരുമ്പോൾ എളുപ്പമാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കുറെ എണ്ണത്തിന്റെ ഇടയിൽ നിന്ന് കൃത്യമായിട്ട് പ്രവചിച്ച് നേരത്തെ പ്രവചിച്ച ആളാരാണ് അവർക്കാണ് മെഗാ പ്രൈസ് വരുന്നത്. പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, അതാണ് നമ്മുടെ സെഗ്മെന്റിന്റെ പേര്. നമ്മളെ പ്രെഡിക്റ്റ് ആൻഡ് വിന്നിന്റെ പേര് അതാണ്. അപ്പോൾ പന്ത് കളിക്കാനൊന്നും നിങ്ങൾ അയക്കേണ്ട, ഫിഫ സ്പേസ് അല്ലേ. ഏത് ടീമാണ് അവസാനം വരുന്നത്, അതിപ്പോ ബ്രസീൽ അർജന്റീന വരെയാണെങ്കിൽ കൃത്യമായിട്ട് അവർ നേടുമ്പോൾ സ്പേസ് അടിക്കുക. നിങ്ങളുടെ പേരും കൂടി വെക്കാൻ വേണ്ടി മറക്കണ്ട അല്ലേ. കാരണം എപ്പോഴും പേര് പറയുമ്പോൾ ഒരു നിങ്ങൾ വിജയാവും, നമുക്ക് പേര് കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പൊ പേരും കൂടി ചേർത്തിട്ട് 0585829220 അതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് അയക്കുക.
1: തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഫുട്ബോളിന്റെ വാർത്തകൾ. ഇനി നമുക്ക് നാട്ടിലേക്കൊക്കെ പോകാം. എന്താണ് മുന്നേ ഇപ്പം നാട്ടിലെ വാർത്തകൾ, കുറേയധികം വിശേഷങ്ങൾ നാട്ടിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ നിയമസഭയായിട്ടും കഴിഞ്ഞ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു അത് അവസാനം അവസാനിപ്പിച്ച
0: സമാധാനപരമായിട്ട്? പിന്നെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയതുകൊണ്ട് എല്ലാ ബില്ലും പാസ്സാക്കിയിട്ട് ഭരണപക്ഷം, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ധനബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹത്തിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ, കശുവണ്ടി അഴിമതി കേസുണ്ട്, അദ്ദേഹത്തിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി VD സതീശൻ സർക്കാർ അനുമതി നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ 3 തവണ അനുമതി നൽകാത്ത, ഒന്നാലോചിച്ചൊക്കെ ഭരിക്കുന്നത് ഇടത് സർക്കാർ, പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത് ആരെയാണ്? എതിർപക്ഷത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംഘടനയുടെ ഏറ്റവും വലിയ നേതാവിനെയാണ് INTUC. എന്നിട്ടും പിണറായി വിജയൻ സർക്കാർ അത് ചെയ്യാതെ അവിടെ വെച്ചു. അതാണിപ്പോ VD സതീശൻ സർക്കാർ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുത്തിരിക്കുന്നത്. അഴിമതി ചെയ്തിട്ടുണ്ടോ, പ്രോസിക്യൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അനുമതി കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഒരു നിയമ പ്രശ്നം, ഒരു രാഷ്ട്രീയ പ്രശ്നമൊക്കെ ആയിട്ട് മാറേണ്ട ഒരു വലിയ കേസായിട്ടാണ് എനിക്ക് ഇത് തോന്നിയിരുന്നത്. കാരണം പിണറായി വിജയൻ CITU അല്ലെങ്കിൽ ഇടതുപക്ഷം, അതൊരു ഭാഗത്ത് ഭരണം കയ്യിലുണ്ട്, പ്രോസിക്യൂട്ട് ചെയ്യാൻ ഈസി ആയിട്ട് കൊടുക്കാം. പക്ഷെ അപ്പോഴും കൊടുത്തില്ല. അദ്ദേഹം പറയുന്നത് ആ കേസിനകത്ത് അല്ലെങ്കിൽ അതിനകത്ത് മെറിറ്റിന്റെ അംശം കുറച്ച് കുറവുണ്ട്. അപ്പോൾ എതിർ പാർട്ടിക്കാരൻ, എതിർ രാഷ്ട്രീയക്കാരൻ എന്നതിന്റെ പേരിൽ അങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഞാൻ അനുമതി കൊടുക്കില്ല എന്നൊരു നിലപാടിലേക്കാണ് പിണറായി വിജയൻ എത്തിയത്. പക്ഷെ VD സതീശൻ സർക്കാർ പറഞ്ഞ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിൽ തെറ്റ് കണ്ടെത്തിയിട്ടുണ്ട്, പ്രോസിക്യൂട്ട് ചെയ്തോട്ടെ എന്നാണ്. എന്നാലും രണ്ട് നിലപാടുകളെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരാൾ ഇത്രയും കാലമായിട്ട് ഒരു അഴിമതിക്ക് കൊട പിടിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിണറായി വിജയൻ ഒരു INTUCക്കാരനെ കൊട പിടിക്കില്ലല്ലോ. പക്ഷേ പലപ്പോഴും INTUCയുടെ ഭാഗത്ത് നിന്ന് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പൊ എവിടെയോ എന്തോ ഒരു നെക്സസ് ഇല്ല എന്നുള്ളൊരു സംശയം വന്നിട്ടുണ്ട്. എന്നാലും വലിയൊരു പ്രോസിക്യൂട്ട് നടക്കൽ ഇന്ന് തുടങ്ങാൻ
1: വേണ്ടി പോകും.
0: ആ ബില്ലിനെ ഉൾപ്പെടുത്തുന്ന കാര്യം വന്നിട്ടുണ്ട് ഇതിൽ. പക്ഷേ UDF ചർച്ച ചെയ്തിട്ടൊക്കെയാണ് ഇത്. ധനബില്ലിൽ മദ്യനയത്തിന്റെ കാര്യം വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടും അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതുണ്ട്. ഇനി വേറൊരു വിഷയം, ശേഷാദ്രിനാഥൻ, അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ശേഷാദ്രിനാഥൻ വരുന്നു. അദ്ദേഹത്തിന്റെ നിയമനത്തിനെതിരെ ഈ മുന്നണിക്കകത്തു നിന്നുള്ള ഒരു വിഭാഗം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. സംഘപരിവാർ ആശയങ്ങളുള്ള ഒരാളെ എങ്ങനെയാണ് ഇങ്ങനെ ആക്കുന്നതെന്ന്. കാരണം ഇദ്ദേഹം പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും മറ്റു സ്ഥലത്തൊക്കെ സംഘപരിവാർ ചായ്വുള്ള കാര്യങ്ങൾ ഇട്ടുണ്ട്. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ നിയമിക്കുന്നത് എന്നാണ് VD സതീശനോട് ചോദിച്ചത്. ഇത് ഞങ്ങൾ കൂടി വിയർപ്പ് നീരാക്കിയിട്ടെടുത്ത ഒരു പ്രസ്ഥാനമാണ്, അങ്ങനെ അധികാരത്തിൽ എത്തിച്ച ഒരു മുന്നണിയാണ്. അപ്പൊ എങ്ങനെ ഇതുപോലുള്ള ഒരാളെ കൊണ്ടുവരിക എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വേറൊരു ഭാഗത്ത്. എന്തായാലും VD സതീശൻ കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2 മാസം മാത്രമാവുന്ന ഒരു സർക്കാരാണ്, നമുക്ക് ഇഷ്ടംപോലെ സമയം കൊടുക്കാം, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് നല്ലൊരു ഭരണം നമ്മുടെ കേരളത്തിൽ.
1: അയ്യോ,
0: അത് വലിയ വെള്ള ഡോളർ, കാണിക്കയിലിട്ട ഡോളർ ഇല്ലേ, അതടക്കം കൊണ്ടുപോയിട്ടുണ്ട്. പണം, രൂപ, ദിർഹംസ്, പിന്നെ സ്വർണം, വെള്ളി, ഇത് കൂടാതെയാണ് ഇപ്പൊ ഡോളർ. എന്നിട്ട് QR കോഡ്, ഈ പെട്ടിയുടെ മേലെ ഒരു QR കോഡ് വെച്ചു, അതിങ്ങനെ സ്കാൻ ചെയ്തിട്ട് അതും
1: കൊണ്ടുപോയിട്ടുണ്ട്.
0: കോഡാണ് നോക്കുമ്പോ, ട്രസ്റ്റിന്റെ കോഡാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ സ്കാൻ ചെയ്യുമ്പോ ഇത് പോകുന്നത് വേറെ.
1: നമുക്ക് CBI, ED രണ്ടുപേരും ഒരുമിച്ച് അന്വേഷിക്കും.
0: ED ആണ് ആദ്യം അന്വേഷിക്കുന്നത്, പറയുന്നത് സാമ്പത്തിക ക്രമക്കേടുകളാണ് ആദ്യം ED അന്വേഷിക്കുന്നത്. അതിൽ വലിയ ഇത് വരുമ്പോഴാണ് CBI കൂടി വരുന്നത്. എന്നാലും ഇപ്പൊ സാമ്പത്തിക ക്രമക്കേടാണല്ലോ ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും VHP നേതാക്കളൊക്കെ ഉൾപ്പെട്ട ഒരു വലിയ വിഷയമാണ് അയോധ്യ വിഷയമാണ്, രാമക്ഷേത്രമാണ്. തീർച്ചയായിട്ടും ഉത്തർപ്രദേശ് സർക്കാർ വേണ്ടുന്ന രീതിയിൽ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
1: ഈ ഓണമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സർക്കാർ ഒന്നും പ്രഖ്യാപിച്ചില്ല,
0: ആയിട്ടില്ല, ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഇനി ആ ഇപ്പം ഒരു വള്ളം കളിക്ക് അനുമതി നിഷേധിച്ചല്ലെങ്കിൽ അവധി കൊടുക്കാത്തത് തന്നെ വലിയ പോകിലായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അടുത്ത ഓണാഘോഷമൊക്കെ, ഓണം വാരാഘോഷം, വലിയ തിരുവനന്തപുരം മുഴുവൻ ഇങ്ങനെ നക്ഷത്ര വിളക്കൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയുള്ള അത്തച്ചമയം, അത്തഘോഷയാത്ര, തൃപ്പൂണിത്തറ അത്തച്ചമയം, അതെല്ലാം വരാൻ വേണ്ടിട്ട് പോകുന്നു.
1: കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ,
0: ജൂലൈ ഓഗസ്റ്റ് അവസാനം 26-ാമത്താണ് ഓണം വരുന്നത്. ഓഗസ്റ്റ് 26-ാല്ലേ അവസാനമല്ലേ വരുന്നത്, 16-ല്ല 20 കഴിഞ്ഞിട്ടാണെന്നാണ് വിശ്വസിക്കുന്നത്. ആരെങ്കിലും കൃത്യമായിട്ട് ഞങ്ങൾ തിരുത്താൻ പറ്റുമെങ്കിൽ ഒന്ന് തിരുത്തിക്കോട്ടോ. ഇത്തവണത്തെ ഓണം എപ്പോഴാണ് എന്ന് കണ്ടെത്തുന്നതിനിടയിൽ ഞാൻ വേറെ കുറച്ച് വാർത്തകൾ പറയാം. അത് ഒരു അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. 26 അല്ലേ. അപ്പൊ വഴിപാട് മുടങ്ങി ഭക്തയ്ക്ക് പണം തിരികെ നൽകിയെന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. നമ്മള് പിന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്പലത്തിൽ വഴിപാട് പിന്നെ കഴിപ്പിക്കും, അപ്പൊ അതിന് പണം കൊടുക്കും. വഴിപാട് മുടങ്ങി കഴിഞ്ഞാൽ തിരിച്ച് ആ പണം കൊടുക്കാനുള്ള ഇതുണ്ട്. അത് ആ പണം അമ്പലത്തിലേക്കെന്നോ അല്ലെങ്കിൽ പള്ളിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദാനം കൊടുക്കേണ്ട ആവശ്യമില്ല, അത് തിരികെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഈ ഭക്ത. അങ്ങനെ അത് തിരിച്ചു കൊടുത്തു. മലയാളപ്പുഴയിലാണ് ഈ സംഭവം നടന്നത്. ദേവീ ക്ഷേത്രത്തിൽ ബുധനാഴ്ച വലഞ്ചുഴി സ്വദേശിനിയായിട്ടുള്ള ഒരു ഭക്ത ബുക്ക് ചെയ്തിരുന്ന ചതുശ്ശതം വഴിപാട്, ആ വഴിപാട് എന്താണെന്ന് എനിക്കറിയില്ല, ചതുശ്ശതം വഴിപാട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. വഴിപാടുകാരിയുടെ പരാതിയെ തുടർന്ന് ദേവസ്വത്തിലേക്ക് നൽകിയ 9,800 രൂപയാണ് തിരികെ നൽകിയത്. ആ ചെറിയ പൈസയല്ല കേട്ടോ. അപ്പൊ എന്തോ വലിയൊരു വഴിപാടാണ്. ഒരാഴ്ച മുമ്പ് ഇവരിത് ബുക്ക് ചെയ്തു. ഉച്ചപൂജയ്ക്ക് ശേഷം പ്രസാദം വാങ്ങാൻ ചെന്നപ്പോഴാണ് വഴിപാടേ നടന്നിട്ടില്ല എന്നറിയുന്നത്. അതോടെ അവർക്ക് ദേഷ്യം വന്നു. ദേവസ്വം ജീവനക്കാരെ അന്വേഷിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പൊ ഇവർ ദേവസ്വം ഉന്നതർക്ക് പരാതി നൽകി. ഒരാഴ്ച മുൻപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് താൻ ചാർജ് എടുത്തു, പക്ഷെ എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് വഴിപാട് മുടങ്ങിയത് ഇതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ പണം അവർക്ക് തിരികെ കൊടുത്തിരിക്കുന്നു എന്നാണ് കുറച്ച് രസകരമായിട്ട് കൗതുകകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്.
1: എനിക്ക് തോന്നുന്നു എല്ലാ ദേവാലയങ്ങളും പണമിടപാടുകൾ സംബന്ധിച്ച് എല്ലാം അങ്ങ് നിർത്തണം. ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ എല്ലാം ഈ തട്ടിപ്പും വെട്ടിപ്പും, അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു വ്യക്തി അവരുടെ വിശ്വാസമല്ലേ അവർ നേരത്തെ പണം അഴിച്ച്, അത് അതൊരു പ്രതീക്ഷയോടെ ആയിരിക്കും ചെല്ലുന്നത്. ആ സമയത്ത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു വാർത്തയായിരിക്കും. പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് അതാണ് വലിയൊരു ഇത് തന്നെയായിരിക്കും.
0: നമുക്കിത് തമാശ മട്ടിലങ്ങ് പറഞ്ഞു പോകാം, പക്ഷെ അവരതിന് ആ ഒരു സമയത്ത് ആ വഴിപാട് നേരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങൾ, വിശ്വാസികളുടെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. എന്തായാലും തെറ്റ് വന്നു, അവർക്ക് ആ പണം തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് വാർത്ത.
1: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് ഈ വീണ്ടും ഈ ഭക്ഷണത്തിനനുബന്ധിച്ച് ഒരുപാട് പേര്
0: ആശുപത്രിയിൽ,
1: ഷവർമയും അതുപോലെ തന്നെ ഷവായും കൂടെ വാങ്ങിച്ച് കഴിച്ച 12 പേരാണ് ആശുപത്രിയിലായത്. കട പൂട്ടിച്ചെന്നുള്ള ഒരു വാർത്ത കൂടെ വരുന്നുണ്ട്.
0: അല്ല, ഞാൻ പറഞ്ഞു ഈ സംഭവം ഉണ്ടായിട്ട് ഈ കട പൂട്ടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊരു ഭക്ഷ്യ സുരക്ഷ, ഇപ്പൊ നമ്മുടെ യുഎയിൽ നമുക്ക് എവിടെ പോയിട്ടും ഭക്ഷണം കഴിച്ച് സമാധാനത്തിൽ നമ്മുടെ വീട്ടിലേക്ക് പോവാം. എന്തുകൊണ്ടാണ്? അവർ പറയുന്ന എല്ലാ കൃത്യങ്ങളും ചെക്കിംഗ്, മുനിസിപ്പാലിറ്റിയുടെ ചെക്കിംഗ്. ഇപ്പൊ നമുക്ക് പരിചയമുള്ള ഒരുപാട് റെസ്റ്റോറന്റ് ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. അവർ പറയുന്ന ഒരു പിന്നെ വാഷ് ബേസിന്റെ അവിടെയുള്ള ടിഷ്യൂന്റെ ബോക്സിൽ ഒരു ഇത് കുറഞ്ഞു, അതിന്റെ പേരിൽ വരെ ആ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് പോകുന്നു.
1: കേറുന്നത് പോലും ആരും അറിയില്ല. അതുകൊണ്ട് പേടിച്ചാണ്, വെറുതെ ഒരു ഡ്രോപ്പ് എണ്ണ താഴെ വീണിട്ടുണ്ട് അപ്പൊ തുടക്കിയാണ്. ആ പേടി വേണം. ഇത് ഇതിപ്പോ നോക്കി, ഇനിയിപ്പോ തന്നെ വ്യാപകമായിട്ട് അവർ റെയ്ഡ് അങ്ങോട്ട് ഇറങ്ങും എല്ലാ ഹോട്ടലിലും ബാക്കിയുള്ളവരെ കൂടെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ഇത് ഓരോരുത്തരും എത്ര ഫുഡ് ഇൻസ്പെക്ടർമാരുണ്ട് നമ്മുടെ നാട്ടില്. അല്ല, ഇവരൊക്കെ ഇവരൊക്കെ ചുമ്മാ ഇരിക്കുന്നവരെ ഓരോ കടകൾ കയറിയിട്ട് പരിശോധിക്കട്ടെ. അല്ലാതെ ഈ 12 പേര് ആശുപത്രിയിലായി കഴിഞ്ഞിട്ടല്ല ഈ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതും കാര്യങ്ങളും. എന്താണെങ്കിലും വീണ്ടും അത് ആവർത്തിച്ചു എന്നുള്ളത്, ഷവർമയും ഈ ഷവായും എന്ന് പറയുന്ന ഗ്രില്ലിനകത്ത് വരുന്ന മയണസ് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ
0: ബാക്ടീരിയാസ് വരുന്നതും അതിങ്ങനെ തുറന്നു വയ്ക്കാൻ ചൂടും അല്ലേ. നമ്മുടെ നാട്ടിലൊരു കാലാവസ്ഥ മാറി മാറി വരുന്നില്ല, ആ സമയത്ത് വന്നതായിരിക്കും, പഴകിയിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ പ്രതീക്ഷയോടെ കുഞ്ഞുങ്ങളൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കൊണ്ട് നമ്മൾ അങ്ങനെയല്ലേ ഒരു ഔട്ടിങ്ങിന് പോകുമ്പോൾ അവർക്കൊക്കെ ഷവർമ ഷവായി എന്നൊക്കെ കേട്ട കുട്ടികൾക്കൊക്കെ വലിയ
1: താല്പര്യം. പിന്നെ അച്ഛൻ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അമ്മ ജോലി സമയത്ത് വരുന്ന സമയത്ത് കയ്യിലൊരു പൊതിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്.
0: പണ്ടൊക്കെ നമുക്ക് കടലൊക്കെ ആയിട്ട് വരില്ല, എന്റെ അച്ഛനൊക്കെ കടലാണെങ്കിൽ പിന്നെ നമ്മുടെ നീലേശ്വരത്ത് സൈഡിലൊക്കെ കടല വെക്കുന്ന ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അതൊന്നും ഇങ്ങനെ ഒരു രണ്ട് പൊതി, ഒന്ന് എനിക്കും ഒന്ന് ഏട്ടനുമാണ്, ഞാനിത് ആർക്കും കൊടുക്കാതെ. അതെ അതെ, ബോളി ഉണ്ടാവും. പിന്നെ ഒരു പരിപ്പോടെ പ്രകാശം ഇട്ടുണ്ട് കേട്ടോ, അവിടെ കുഞ്ഞു പരിപ്പുണ്ട്, അത്രേ ഉണ്ടാവുള്ളൂ. അത് കൊണ്ടുവരും, ചൂടോടെ കൊണ്ടുവരും, ചെറിയ മഴയും കൂടി ഉണ്ടാവുമ്പോ ഈ അച്ഛൻ കൊണ്ടുവരുന്ന ഈ സംഭവങ്ങൾക്കൊക്കെ നമ്മൾ കാത്തിരിക്കാറുണ്ട്. അന്നത്തെ നമ്മുടെ ലക്ഷറി നിലക്കടലയും ഈ പരിപ്പുവടയൊക്കെ ആയിരുന്നു, ഇന്നിപ്പോ അത് ഷവർമയിലേക്ക് ഷവായിലേക്കൊക്കെ മാറിയതേ ഉള്ളൂ.
1: അപ്പൊ അതില് എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അത് തന്നെ, അതും ഫ്രണ്ട് പേജിൽ തന്നെ വാർത്ത ഇടപെടിച്ചിട്ടുണ്ട്. നാട്ടില് മഴ ഇടിമിന്നലോട് കൂടി കനത്ത മഴ കൂടാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് വേറൊരു വാർത്ത.
0: ഓറഞ്ച് യെല്ലോ അലേർട്ടുകളൊക്കെ പല ജില്ലകളിലും നിലനിൽക്കുന്നുണ്ട്. പുറത്തേക്ക് പോകുന്നവർ, നാട്ടിലേക്ക് നമ്മളെ ഇവിടെ നിന്ന് പോകുന്നവർ പല സ്ഥലങ്ങളും കാണണം, വെള്ളച്ചാട്ടം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നുണ്ടാവും, കുട്ടികളെ മഴ കാണിക്കണം എന്നൊക്കെ. പക്ഷെ ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറണം എന്ന് നമ്മുടെ അതോറിറ്റീസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്.
1: തീർച്ചയായും ഈ ദുൽഖർ സൽമാനെ വീണ്ടും ചോദ്യം ചെയ്യാനെന്ന്, മറ്റേ ഭൂട്ടാനിലെ കള്ളക്കടത്ത് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, നേരത്തെ ആക്ച്വലി ഇത് ചോദ്യം ചെയ്തതൊക്കെ
0: നികുതി വെട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് കള്ളക്കടത്ത് കാറാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ വാങ്ങിയത്, അതെന്താണെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് അറിയാമായിരുന്നു ആയിരുന്നു നടന് എന്ന രീതിയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോകുന്നത്, മുന്നോട്ട് പോകുന്നത്. പക്ഷേ ദുൽഖർ പറയുന്നുണ്ട്, ഞാനൊരു വണ്ടി ചോദിച്ചത് നോക്കി, അതിനിടയിൽ നിൽക്കുന്നവരും ഇത് എവിടെ നിന്ന് വന്നു എന്നൊന്നും ചിന്തിക്കാനോ ആലോചിക്കാനോ ഉള്ള സമയമില്ലാത്ത ആൾക്കാരാണ് നടന്നത്. അപ്പൊ അതിൽ വേണം വെച്ചിട്ട് ഒരാൾ കള്ളക്കടത്ത് വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കില്ലല്ലോ.
1: നിയമക്കുരുക്കിലേക്ക്
0: ആണ് ആവശ്യമുണ്ടോ ആരാണെന്ന് ചിന്തിക്കുമ്പോൾ ആവശ്യമില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. എന്തായാലും പെട്ടുപോയതായിരിക്കും, ഇല്ലെങ്കിൽ ഇടനിലക്കാർ ചതിച്ചിട്ടുണ്ടാവും, അതിനിടയിൽ വില കുറഞ്ഞ് കിട്ടുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതാണ്
1: തീർച്ചയായിട്ടും. എന്താണെങ്കിലും നാട്ടിലെ മറ്റ് പ്രധാന വാർത്ത ഇരിക്കുന്നു, വാണിജ്യ LPG സിലിണ്ടർക്ക് 183 രൂപ കുറച്ചിട്ടുണ്ട്. അത് നല്ലൊരു കുറവ് തന്നെയാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എപ്പോഴും നാട്ടിലേക്ക് മേലോട്ട് കുതിക്കുന്നതല്ലാതെ താഴോട്ട് വരുന്ന വാർത്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല. പക്ഷേ
0: വാണിജ്യ സിലിണ്ടറിന് കുറച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഗാർഹിക സിലിണ്ടറിന്റെ കാര്യത്തിൽ കൂടി ഒരു കുറവ് കൂടി വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. വാട്സാപ്പിന്റെ പുതിയ യൂസർ നെയിം ഫീച്ചർ ഇന്ത്യയിൽ വൻ ദുരന്തമായേക്കും മുന്നറിയിപ്പുമായിട്ട് പ്രമുഖർ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ഓഫീസിലും പല സ്ഥലത്തുള്ള ആൾക്കാർ പറഞ്ഞു, ആ ഇനി ഞാൻ യൂസർ നെയിമിലാണെന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു. എന്തായാലും അത് ഇന്ത്യയിലെ ദുരന്തമാകുമെന്നാണ് പറയുന്നത്. അതായത് ഫോൺ നമ്പറുകൾ പങ്കിടാതെ തന്നെ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന യൂസർ നെയിം ഫീച്ചർ അവതരിപ്പിക്കാനുള്ള നീക്കം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ. ഫീച്ചറിന്റെ നേട്ടത്തെക്കാൾ ഉപരി അതിന്റെ ദുരുപയോഗ സാധ്യത മുന്നിൽ കണ്ടാണ് ഇങ്ങനൊരു മുന്നറിയിപ്പ് കൊടുത്തത്. യൂസർ നെയിം സംവിധാനം അവതരിപ്പിക്കാനുള്ള വാട്സാപ്പിന്റെ നീക്കം ഇന്ത്യയിലെ വൻ തട്ടിപ്പുകൾക്ക് വഴിവെച്ചേക്കുമെന്ന് പ്രമുഖ സംരംഭകരായിട്ടുള്ള അങ്കുർ വരിക്കും, പേടിഎം സ്ഥാപകൻ വിജയ് ശേഖർ ശർമ്മയും ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉപയോക്താക്കളുടെ സ്വകാര്യത വർദ്ധിപ്പിക്കാൻ നീക്കമിട്ടുള്ള ഈ ലക്ഷ്യത്തിന് ഒരു മറുവശമുണ്ടെന്നാണ് പറയുന്നത്. അതായത് വാട്സാപ്പ് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഇതൊരു വലിയ ദുരന്തമായിട്ട് മാറും. പ്രമുഖ വ്യക്തികളുടെ പേരുകൾക്ക് സമാനമായിട്ടുള്ള യൂസർ നെയിമുകൾ നിർമ്മിച്ച് ആളുകളിൽ നിന്ന് പണം തട്ടാനും വ്യാജ ഗ്രൂപ്പുകളിലേക്ക് ചേർക്കാനും തട്ടിപ്പുകാർക്ക് ഇതിലൂടെ എളുപ്പം സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തന്റെ മുഖം ഉപയോഗിച്ച് ആളുകളെ നിക്ഷേപ ഗ്രൂപ്പുകളിലേക്ക് ആകർഷിക്കുന്നതിനായിട്ട് നിർമ്മിച്ച വ്യാജ AI പരസ്യങ്ങൾക്കെതിരെ മെറ്റയുമായി മുൻപ് നിയമ പോരാട്ടം നടത്തിയ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവരിത് പറയുന്നത്. പറഞ്ഞു വരുമ്പോൾ നമുക്കും തോന്നുന്നുണ്ടല്ലേ ഇത് കുറച്ച് സ്വകാര്യതയോ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുമെന്ന്.
1: അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു എന്തോ ഒരു പ്രശ്നമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊരു വെരിഫിക്കേഷൻ, നമ്മൾ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ വെരിഫിക്കേഷൻ വെക്കുന്ന പോലെ നമുക്ക് ഒരാൾ ചുമ്മാ ഒരു പേര് ഇപ്പം മിനി പത്മ ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കിട്ടുകയല്ല. മിനി പത്മ ആ പേര് ഇടാൻ പാടില്ല, വേറെ എന്തെങ്കിലും ഇട്ടു, ആംഗിൾ ഇവിടെ നിന്ന് കിട്ടും.
0: എന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, പക്ഷെ എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടില്ല. ഇനി ആൾക്കാർ ഇവിടെ ബിസിനസ് ഒക്കെ അതിനുള്ള ഒരു നല്ല സാധ്യത ഞാൻ കാണുന്നുണ്ട്. അക്ഷയ് ഹായ് ആംഗ്രി ബേർഡ്. എന്നൊരു നല്ലൊരു വാർത്ത നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് നമുക്ക് എപ്പോഴും പ്രശ്നമാണല്ലോ. പ്ലാസ്റ്റിക്കിൽ 7249 കിലോമീറ്റർ സംസ്ഥാനത്തെ റോഡ് നിർമ്മാണത്തിൽ പ്ലാസ്റ്റിക് പാഴ്വസ്തു ഉപയോഗത്തിൽ വൻ നേട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നാണ് ആ വാർത്ത. സംസ്ഥാനത്തെ റോഡ് നിർമ്മാണത്തിനായി പ്ലാസ്റ്റിക് പാഴ്വസ്തു ഉപയോഗത്തിൽ വിപ്ലവകരമായ നേട്ടം. കഴിഞ്ഞ 10 വർഷത്തിനിടെ പൊടിയാക്കി തരിച്ചു മാറ്റിയ പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കളിൽ നിന്ന് ഉപയോഗിച്ചത് 7249 കിലോമീറ്റർ റോഡിനാണ് ഉപയോഗിച്ചത്. മണ്ണിനും മനുഷ്യന്റെ ആരോഗ്യത്തിനും ഭീഷണിയായിട്ട് പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കളെ പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നമാക്കി പുനരുപയോഗിക്കുന്നതിൽ വിജയകരമായ മാതൃകയാണ് നമ്മുടെ കേരളം കാഴ്ച വെച്ചത്. എന്നാലോചിച്ച് 7249 കിലോമീറ്റർ റോഡിൽ നമ്മുടെ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് അത് ചെയ്തു. പൊതുമരാമത്ത് വകുപ്പിന് 2,13,000 ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ 2016 മുതൽ 4,447 മെട്രിക് ടൺ പൊടിച്ച പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിച്ചിട്ട് വിവിധ ഏജൻസികൾക്കായിട്ട് 3,780 മെട്രിക് ടൺ വിതരണം ചെയ്തു. മെട്രിക് ടണ്ണാണ് വിതരണം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പലർക്കും സംശയം തോന്നുക, എനിക്കും ഉണ്ട് സംശയം. 5 mm കനത്തിൽ പ്ലാസ്റ്റിക് തരികൾ പൊടിക്കും, മെറ്റൽ പൊതിഞ്ഞ് ടാറുമായിട്ട് ചേർക്കും, റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കും. ഇതിന്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ റോഡിന് കൂടുതൽ ഈടും ബലവും ലഭിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യം മണ്ണിലും അന്തരീക്ഷത്തിലും അലിയാതെ കിടക്കുന്നില്ല എന്നതാണ്. അപ്പൊ പ്ലാസ്റ്റിക് ഇനി ഉണ്ടെങ്കിൽ എടുത്തു വെക്കുക. റോഡിൽ ടാറ് കുഴക്കുന്ന സമയത്ത് മറ്റേ ഇതൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് പ്ലാസ്റ്റിക് ഇട്ട് സെറ്റാക്കുക.
1: ഇത് വിദേശ രാജ്യത്തൊക്കെ ഞാൻ പണ്ടേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. കൂടുതലും റോഡിന് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ഒക്കെ കിട്ടാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിട്ട് അല്ല. നമ്മുടെ നാട്ടിൽ പിന്നെ ഒരുപാട് പ്ലാസ്റ്റിക് ഉള്ളതുകൊണ്ട് നമുക്ക് അതൊക്കെ റീസൈക്കിൾ ചെയ്യുന്നതിനും നല്ലതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ എനിക്കൊന്ന് മൂന്നാറിൽ ഇപ്പൊ പ്ലാസ്റ്റിക് നിരോധന മേഖലയായിട്ട് മാറ്റിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പൊ വേനൽക്കാലം ആവുന്നത് കൊണ്ട് തന്നെ ആയി കൊള്ള സമയത്തായിരുന്നു ഒരുപാട് പേര് എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനോടനുബന്ധിച്ച് എന്തോന്ന് ഇപ്പൊ ആ ഒരു മേഖല നമ്മുടെ കേരളം മുഴുവൻ ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കണ്ടല്ലോ പ്ലാസ്റ്റിക് കിട്ടത്തില്ല എന്ന് പറയുന്ന പോലെ ആ ഒരു പേപ്പറിലേക്കോ ഒക്കെ തന്നെ മാറുകയാണെങ്കിൽ പൊല്യൂഷന്റെ നല്ല വലിയൊരളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും
0: തീർച്ചയായിട്ടും. അപ്പൊ ആ രീതിയിലേക്ക് പ്ലാസ്റ്റിക്കിനെ പ്ലാസ്റ്റിക് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല. പക്ഷെ അതെങ്ങനെ പുനരുപയോഗം ചെയ്യാം എന്നതിന്റെ ഒരു നല്ല മാതൃക നമ്മുടെ അബുദാബിയല്ല അജ്മാന് ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായിട്ട് മാറിയിരിക്കുകയാണ്. യു എയിൽ 5 പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അബുദാബി, റാസൽ ഖൈമ, ഷാർജ നഗരങ്ങൾ യഥാക്രമം 2, 3, 4 സ്വന്തമാക്കിയിരിക്കുകയാണ്. സന്ദർശകരെ ഹൃദയപൂർവ്വം വരവേൽക്കുന്ന നഗരങ്ങളിൽ നമ്മുടെ രാജ്യതലസ്ഥാനം അബുദാബി 8 ഇടം പിടിച്ചിട്ടുണ്ട്.
1: മറ്റൊരു വാർത്ത, 5 10,451 മരണമാണ് മുങ്ങി മരണമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് അത് വലിയൊരു കണക്കാണ് കേട്ടോ. നമ്മൾ ഏതെങ്കിലും നമ്മൾ ഈ വാട്ടർ ബോഡീസ് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് പോയി ചാടാനുള്ളതല്ല, അത് പല രീതിയിൽ നമ്മളത് അറിഞ്ഞ് ഈ വെള്ളത്തിന്റെ താഴോട്ട് എന്താണെന്ന് നമുക്ക് ഒരിക്കലും അറിയത്തില്ല. അപ്പൊ ഈ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ തന്നെ പോയി അത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന ദുരന്തം തന്നെയാണ് അത് അല്ലേ. അത്
0: വലിയ മരണസംഖ്യയുടെ എണ്ണം കേൾക്കുമ്പോഴാണ്.
1: 5,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നമ്പർ തന്നെയാണ്.
0: എനിക്കൊന്ന് റോഡ് അപകടങ്ങളിലും മരിക്കുന്നതിന്റെ അതിന് സമാനമായിട്ടുള്ള രീതിയിലേക്ക് മുങ്ങി മരണങ്ങൾ നടക്കുന്ന പറയുമ്പോൾ വലിയ അലാമിംഗ് ആണ്. എന്തായാലും നീന്തൽ പഠിക്കുക മാത്രമല്ല, നീന്തൽ അറിയുന്നു പറഞ്ഞുകൊണ്ട് ഏത് കയത്തിലെടുത്ത് ചാടരുത് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു, ഒ വി വിജയൻ കഥകളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ 96 ജന്മ വാർഷിക ദിനമാണ്. എഴുത്തും വരയും ഒരുപോലെ കൊണ്ടു നടന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഖസാക്കിന്റെ ഇതിഹാസം, ധർമ്മപുരാണമൊക്കെ പലരുടെയും മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഓർമ്മകളാണ്. അപ്പുക്കിളിയും മൈമൂനയും ഒക്കെ അടങ്ങുന്ന തസ്രാക്കുന്ന പാലക്കാടൻ ഗ്രാമവും അതിലെ മൈലാഞ്ചി ചെടികളുള്ള ആ ഒരു വേലികളും ഇടവഴികളും പള്ളിയും ഒക്കെ ഉണ്ട്. രവി, അത് ആ കഥാപാത്രങ്ങളൊക്കെ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കും, അത് അങ്ങനെ തന്നെ നിൽക്കും. അതാണ് എഴുത്തുകാരൻ മരിച്ചു കഴിഞ്ഞാലും എഴുത്ത് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ നമുക്ക് ഉള്ളിൽ ഉണ്ടാവുമെന്ന് പറയുന്നത് വെറുതെയല്ല. എഴുത്തിന്റെ തത്വശാസ്ത്രമായിരുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വിപരീത സമസ്യയെ ആവിഷ്കരിക്കാനുള്ള ദാർശനിക യത്നങ്ങളാണ് ഒ വി വിജയന്റെ എല്ലാ രചനകളും എന്ന് പറയുമ്പോൾ ഖസാക്കിന്റെ ഇതിഹാസം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. കഥാരചനയിൽ നിന്ന് നോവൽ രചനയിലേക്ക് തിരിഞ്ഞ അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറഞ്ഞത്. ഇതിഹാസത്തിന്റെ ഇതിഹാസം എന്ന രീതിയിലാണ് അത് അറിയപ്പെടുന്നത്.
1: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ ഈ നയാര പെട്രോൾ പമ്പ്
0: അവരുടെ വാഷ്റൂമുകളെ ഞാൻ വലിയ രീതിയിൽ അഭിനന്ദിക്കുന്നു.
1: ബെസ്റ്റ് വാഷ്റൂം ഇൻ ഇന്ത്യൻ പെട്രോൾ പമ്പ് അല്ല ഗ്യാസ് സ്റ്റേഷൻസ്. ഞാൻ കഴിഞ്ഞ വട്ടം പോയപ്പോഴും
0: പോയില്ലേ
1: നയാര നോക്കിയ പോണേ,
0: മറ്റൊന്നും നോക്കാറില്ലേ.
1: അപ്പൊ നമുക്ക് അമ്മയും പെങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ വൈഫൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നയാര ഉണ്ടോ, നമുക്ക് വാഷ്റൂമിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. നമ്മളെ ഗസ്റ്റിനെ പോലാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് അവര് പെട്രോളിന്റെ ഇതും കുറച്ചു എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു വാർത്ത തന്നെയാണ്. ഡീസലിന് 3 പെട്രോൾ 5 അവർ
0: കുറച്ചിട്ടുണ്ട്. എന്തായാലും അത് കൈയടിക്കേണ്ട, അവര് അവരുടെ സേവനങ്ങൾ, പിന്നെ പെട്രോളും ഡീസലും ഒക്കെ ഒരു രാജ്യത്തിന്റെ രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും നിങ്ങൾക്ക് കൊള്ള ലാഭം ഉണ്ടാക്കുക ഒക്കെ ചെയ്തോളൂ. പക്ഷെ വരുന്ന യാത്രക്കാർക്ക് ഇങ്ങനെ നല്ല സൗകര്യങ്ങൾ ഒരുക്കുക, വാഷ്റൂം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് യാത്ര ചെയ്യുന്ന ദീർഘദൂര യാത്രയിൽ നമുക്കാണ് പെട്ടെന്ന് അണുബാധ ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യത. അതാണ് പുരുഷന്മാരും സ്ത്രീകൾക്കും എന്താ വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ ആ വ്യത്യാസം വലുതാണ്. അണുബാധ ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ളവർക്ക് ഏറ്റവും നല്ല, അത് ഒരാൾ പോയി വന്ന് അടുത്ത ആളിലേക്ക് പോകുമ്പോഴത്തേക്കൊക്കെ ആ നീറ്റാക്കിയിട്ട് അത് വെക്കാൻ അതിന് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ആൾ എപ്പോഴും എപ്പോഴും അവിടെ ഉണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ ആരെങ്കിലും പിന്നെ നേരെയായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളൊക്കെ നമുക്ക് ഉണ്ട് നാട്ടിൽ.
1: നിങ്ങൾ ഇനി നെക്സ്റ്റ് ഇപ്പൊ നാട്ടിൽ പോകാനിരിക്കാണല്ലോ,
0: ഉറപ്പായിട്ടും പോയിക്കോ, ധൈര്യത്തെ
1: പോയിക്കോ, കൺഫേമായിട്ട് പോയിക്കോ. നേര അത്ര ബ്യൂട്ടിഫുൾ, പക്ഷെ എല്ലായിടത്തും ഇല്ല, അതാണ്. കുറേ ഇടത്ത് മാത്രമേ ഉള്ളൂ. എന്നാലും കുറേ നമ്മൾ ഒരു ലോങ് ഡ്രൈവ് ഇപ്പം 100 or 200 കിലോമീറ്റർ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഇടത്ത് കാണാൻ പറ്റും.
0: ശരിക്കും അങ്ങനെ പോകുമ്പോൾ നമ്മൾ നോക്കി നോക്കി ബാക്കി പമ്പുകളൊക്കെ കാണുമ്പോൾ നമ്മൾ കയറണമെന്ന് വെച്ചാൽ ഇല്ല, മറ്റേതുണ്ടാവും. കാരണം ഒരിക്കൽ പോയി നായാരുടെ ആഡാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചില ആഡുകളൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഹൃദയം കൊണ്ടാണ് നമ്മൾ അതിനെ പരസ്യപ്പെടുത്തുന്നത്. ഇപ്പൊ എനിക്കൊരു അനുഭവം ഉണ്ടായി, ഞാൻ വിചാരിച്ചു അത് എന്റെ അനുഭവമാണെന്ന്. പക്ഷേക്ക് സമാനമായിട്ടുള്ള ഫാമിലിയായിട്ട് പോകുമ്പോൾ ഏറ്റവും നല്ല അനുഭവം ഉണ്ടായത് അവിടെയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഒരു ബ്രാൻഡ് ഒരു നല്ല രീതിയിലേക്ക് ആവുന്നത്. നല്ല സേവനം കൊടുത്താൽ എല്ലാ ബ്രാൻഡും നല്ല
1: രീതിയിൽ. വില കുറഞ്ഞു എന്നുള്ളൊരു വാർത്ത കൂടെ
0: ആണോ? ട്രോളിംഗ് നിരോധനമാണല്ലോ, മീനിന് വില കുറഞ്ഞു അല്ലേ?
1: ഫ്രഷ് മത്തിക്കും ചൂരയ്ക്കും ഒക്കെ വില കുറഞ്ഞു എന്നുള്ള വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ ഇങ്ങനെ ഇതും കൂടെ അല്ല. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നാട്ടിൽ നല്ല വില കൂടിയിരുന്നുണ്ട്. ഇപ്പൊ 400-500 ഈ നമുക്ക് സാധാരണമായിട്ട് എല്ലാ ദിവസവും മേടിക്കുന്ന മീനുകൾക്ക് വില കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അതൊക്കെ തന്നെ ഇപ്പൊ ഇച്ചിരി കുറഞ്ഞു എന്നുള്ള
0: ട്രോളിംഗ് നിരോധനം നിൽക്കുമ്പോ പിന്നെ മോഹൻലാലിന്റെ കഥാപാത്രം പറഞ്ഞു, കൂട്ടിയിട്ടും കുടിച്ചിട്ടും ഹരിച്ചിട്ടും ശരിയാണ്,
1: ചാകര കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരിക്കും സമയത്ത് കുത്തിനെ
0: കൂടേണ്ടതാണ്. എന്തായാലും ചാകര വരുമ്പോ കുറയണ്ണല്ലോ, അതാണ് അതിന്റെ മാത്തമാറ്റിക്സ്. നമ്മുടെ വീര്യം കുറഞ്ഞ മദ്യം എല്ലാം നമ്മൾ കവർ
1: ചെയ്തിട്ടുണ്ട്. സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ഹോം നരിച്ച് പോയിന്റ് 2 FM പ്രസ് ക്ലബ്ബിൽ അക്ഷയും മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന. വരുന്ന മണിക്കൂറിൽ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ നിങ്ങൾ നേരിട്ട് അറിയാവുന്നതാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ. Trending song of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
0: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
4: Alright, quick traffic situation നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് തന്നെയാണ് ഒന്നാം സ്ഥാനം ഇടം പിടിച്ചിരിക്കുന്നത്. രണ്ടാം സ്ഥാനം വലിയ ടോൾ റോഡുമാണ്, അൽ കെയിൽ റോഡിലും ഇതാണ്ട് ചെറിയ രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ തുടങ്ങുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ സ്ലോ മൂവിംഗ് ട്രാഫിക് ആണ് കൂടുതലായിട്ട് കാണുന്നത്. ആൻഡ് നമ്മുടെ അലിത്തേ ടോൾ റോഡിലാണെങ്കിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഉണ്ട്. അജ്മാനിലേക്ക് പോവാണെങ്കിൽ നമ്മുടെ തുമ്പൈ ഹോസ്പിറ്റലിന്റെ മുന്നിലൂടെ പോകുന്ന നമ്മുടെ റോഡുകളൊക്കെ തന്നെ നല്ല രീതിയിൽ ബിസിയാണ് ഈ ഒരു സമയത്ത്. എല്ലാ ദിവസവും നമ്മൾ അവിടുത്തെ ഒരു കാണാറുള്ള അലിത്തിയ സ്ട്രീറ്റ് ആണ് ഞാൻ പറയുന്നത്. അവിടെയും നല്ല രീതിയിലുള്ള ഒരു ട്രാഫിക് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആക്സിഡൻസ് കുറേ അടുത്ത് അവിടെ ഇവിടെ, അത് മെയിൻ റോഡ്സിലല്ല, അല്ലാതെ സബ് റോഡ്സിലൊക്കെ കുറേ അധികം ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി റോഡുകൾ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് സായ റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് കാണുന്നത്. അൽക്കേൽ റോഡും സോറി അലൈൻ റോഡും ബാക്കി റോഡുകൾ ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് കാണുന്നത്. അൽക്കേൽ റോഡിൽ ചെറിയ ഒരു ട്രാഫിക് സിറ്റുവേഷൻ സ്പെഷ്യലി റാസൽകോർ കണക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണ് കാണുന്നത്. ദാറ്റ്സ് ഇറ്റ്. എവിടെയെങ്കിലും വേറെ അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് അപ്ഡേറ്റ് തരാം വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം.
0: ട്രാഫിക് അപ്ഡേറ്റ്
2: brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
5: Home FM presents Tamil Song of the Hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alwankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
2: ഹൈ ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
3: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കണ്ട.
3: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ടടാ,
6: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
3: അമ്മാനെ, എന്നാ വേഗം പോ അൽറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടപ്പാണ്.
4: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായി ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കാഫിർ സ്ക്രീൻഷോട്ട്, എം എസ് എഫ് നേതാവിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി എസ് ഐ ടി. ഐ എൻ ടി യു സി നേതാവിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി യു ഡി എഫ് സർക്കാർ. ലോകകപ്പ് ഫുട്ബോൾ, ബെൽജിയവും ഇംഗ്ലണ്ടും യു എസും പ്രീ ക്വാർട്ടറിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. RSSന്റെ വിധേയരാകാൻ വി ഡി സതീശൻ സർക്കാർ മത്സരിക്കുകയാണെന്ന് സി പി എം മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തൽ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം, പി എം ശ്രീ പദ്ധതി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപത്തിന് സർക്കാർ അനുമതി തേടി. അദാനി ഗ്രൂപ്പ് കത്ത് നൽകി. ഓഹരി വിൽപ്പനയ്ക്ക് സർക്കാരിന്റെ അനുമതി വേണമെന്നും ഇതുവരെ അദാനി പോർട്സ് സർക്കാരിനെ സമീപിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് അദാനി ഗ്രൂപ്പിന്റെ കത്ത് സർക്കാരിന് ലഭിച്ചത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ 13,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തി ആഗോള ഷിപ്പിംഗ് കമ്പനി എം എസ് സി. തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതലയുള്ള അദാനി പോർട്സിന്റെ 49% ഓഹരി വാങ്ങിക്കൊണ്ടാണ് എം എസ് സി നിക്ഷേപം നടത്തിയത്. എം എസ് സിയുടെ നിക്ഷേപം വന്നതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാംഘട്ട വികസനം കൂടുതൽ വേഗത്തിലാകുമെന്നാണ് വിലയിരുത്തൽ. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകി. ഇന്ന് ഹൈക്കോടതിയിൽ തീരുമാനമറിയിക്കും. കോർപ്പറേഷൻ മുൻ എം ഡി രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ വി ഡി സതീശൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. പിണറായി സർക്കാർ 3 തവണ അനുമതി നിഷേധിച്ചതിലാണ് ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. നടപടിക്രമങ്ങളിലെ പ്രശ്നങ്ങൾ മാത്രമാണ് സി ബി ഐ കണ്ടെത്തിയതെന്നും അതുകൊണ്ടാണ് ആർ ചന്ദ്രശേഖരനെ അടക്കം പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നിഷേധിച്ചത് എന്നുമാണ് എൽ ഡി എഫ് സർക്കാർ വിശദീകരിച്ചിരുന്നത്. ശേഷാദ്രിനാഥിനെ നിയമിച്ച നടപടിയിൽ യു ഡി എഫ് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും. സാധാരണ പ്രവർത്തകർ വിയർപ്പൊഴുക്കിയ യു ഡി എഫിനെ അധികാരത്തിലെത്തിച്ചത് അവരുടെ വികാരം മാനിക്കണമായിരുന്നു. കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ജില്ലാ ജഡ്ജായി വിരമിച്ച എൻ ശേഷാദ്രിനാഥിന്റെ നിയമനത്തെ സംഘപരിവാർ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് നിയാസ് എതിർപ്പുന്നയിച്ചത്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ എം എസ് എഫ് നേതാവ് മുഹമ്മദ് കാസിമിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി പ്രത്യേക അന്വേഷണ സംഘം. കാസിമല്ല സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് നടപടി. എൽ ഡി എഫ് നൽകിയ പരാതിയിലായിരുന്നു മുഹമ്മദ് കാസിമിനെ പ്രതി ചേർത്തിരുന്നത്. കാസിമിന്റെ ഫോൺ ഫൊറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പിന്നാലെ കുറ്റക്കാരനല്ലെന്ന് പോലീസ് കോടതി അറിയിച്ചു. സന്ദേശം വ്യാജമാണെന്ന് കാണിച്ച് യൂത്ത് ലീഗും പരാതി നൽകിയിരുന്നു. 2 വർഷമായി നിയമ പോരാട്ടത്തിലായിരുന്നു മുഹമ്മദ് കാസിം. കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കർ അറസ്റ്റിലായിരുന്നു. സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ജിതിൻ ഭാസ്കറിന്റെ ഫോണിൽ നിന്നാണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്ക്രീൻഷോട്ട് ആര് നൽകിയതാണെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരിച്ചതാണ് കാഫിർ സ്ക്രീൻഷോട്ട്. യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിമിനെതിരെയാണ് ആദ്യം പോലീസ് പ്രതിചേർത്തത്. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിബേഷ് രാമകൃഷ്ണനാണ് ഇത് ആദ്യം പോസ്റ്റ് ചെയ്തതെന്ന് കണ്ടെത്തി. തുടർന്ന് അന്വേഷണം മുന്നോട്ട് പോയില്ല. പിന്നാലെ യു ഡി എഫ് സർക്കാർ അധികാരം ഏറ്റതിന് പിന്നാലെ നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലാണ് ആദ്യ അറസ്റ്റിലേക്ക് നയിച്ചത്. കേരള സർവകലാശാല സ്റ്റാൻഡിംഗ് കൌൺസിൽ അഡ്വക്കേറ്റ് തോമസ് എബ്രഹാം രാജിവെച്ചു. കൌൺസിൽ സ്ഥാനത്ത് നിന്ന് തോമസ് എബ്രഹാമിനെ നീക്കി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ സ്വന്തം നിലയ്ക്ക് അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചതിനെ തുടർന്നാണ് രാജി. രാജിക്കത്ത് സർവകലാശാല രജിസ്ട്രാർക്ക് കൈമാറി. വി സിക്കെതിരെ രാജിക്കത്തിൽ ഗുരുതര പരാമർശം. തന്നെ മാറ്റാൻ വി സിക്ക് അധികാരമില്ലെന്ന് രാജിക്കത്തിൽ തോമസ് എബ്രഹാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്.

ഭൂട്ടാൻ കാർ കടത്തുകേസിൽ നടൻ ദുൽഖർ സൽമാനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് കസ്റ്റംസ്. ദുൽഖറിന്റെ പേരിൽ കൂടുതൽ കാറുകൾ ഉണ്ടെന്ന അന്വേഷണ സംഘം. ഈ കാറുകൾ എവിടെ എന്ന് കണ്ടെത്താൻ ശ്രമം. ചെന്നൈയിലടക്കം കസ്റ്റംസ് സംഘം പരിശോധന നടത്തി. നിലവിൽ നടന്നത് പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ്. വാഹനങ്ങൾ നിയമാനുസൃതം വാങ്ങിയെന്നും കള്ളക്കടത്താണെന്നറിയില്ല എന്നും ദുൽഖർ മൊഴി നൽകിയിട്ടുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്വർണവും പണവും കൂടാതെ അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ഡോളറും പിടിച്ചെടുത്തു. കാണിക്കയിൽ വീണ 1000+ ഡോളറാണ് പ്രതികളുടെ ഇടങ്ങളിലെ റെയ്ഡിൽ പിടിച്ചത്. 11 ഗ്രാം സ്വർണവും കണ്ടെടുത്തു. തൃണമൂൽ കോൺഗ്രസിലും ശിവസേനയിലും ഉണ്ടായ പ്രതിസന്ധിയും പിളരലും അതിനു പിന്നിലുള്ള അന്തർനാടകങ്ങളും പല ഊഹാപോഹങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. രാജ്യത്തെ ഭരണകക്ഷിയായ NDA തങ്ങൾക്ക് പാർലമെന്റിൽ 3-2 ഭൂരിപക്ഷം ഉറപ്പിക്കാൻ പഠിച്ച പണി 18 പയറ്റുന്നു എന്നാണ് നടക്കുന്ന ചർച്ചകളിൽ വരുന്ന റിപ്പോർട്ട്. പാർലമെന്റിൽ 3-2 ഭൂരിപക്ഷം ഉറപ്പായാലുടൻ ചില സുപ്രധാന ബില്ലുകളും ഭേദഗതികളും കൊണ്ടുവരാൻ BJP തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ട്. യൂസർ നെയിം വിഷയത്തിൽ ആശങ്കകൾ തള്ളി വാട്സാപ്പ്. യൂസർ നെയിം ഫീച്ചർ ഇതുവരെ പ്രയോഗത്തിൽ വന്നിട്ടില്ലെന്നും ഫീച്ചർ ധൃതിയിൽ അവതരിപ്പിക്കില്ലെന്നും വാട്സാപ്പ്. ആൾമാറാട്ടമടക്കം ദുരുപയോഗം തടയാൻ ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ ഇല്ലാതെ വാട്സാപ്പ് അക്കൌണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. യൂസർ നെയിം കൃത്യമായി ആർക്കും അറിയാതെ ആർക്കും അയക്കാൻ കയ്യിൽ നിന്നും മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കാനും കഴിയില്ല. യൂസർ നെയിം സെർച്ച് ചെയ്തെടുത്ത് നിശ്ചിത അക്കൌണ്ടുകൾക്ക് മാത്രമേ ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ കഴിയൂ. 3 ദിവസത്തിനകം ആശങ്കകൾക്ക് വിശദമായ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം ഇന്നലെയാണ് മെറ്റയ്ക്ക് നോട്ടീസ് അയച്ചത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് ക്ഷണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, സൽമാൻ ഖുർഷിദ്, പവൻ ഖേര എന്നിവരെ ഇറാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 5 മുതൽ 9 വരെ ടെഹ്റാൻ, ഖോ, മഷ്ഹദ് എന്നിവിടങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ സെനഗലിനെ തോൽപ്പിച്ച് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ സ്കോർ 2-3. 2 ഗോളിന് പിന്നിൽ നിൽക്കെ 86-89 മിനിറ്റുകളിൽ ഗോളിൽ സമനില പിടിച്ച് എക്സ്ട്രാ ടൈമിലെ നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് പെനൽറ്റിയും ഗോളാക്കി ബെൽജിയം പ്രീ ക്വാർട്ടറിൽ കടന്നത്. ലോകകപ്പിൽ പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരിക്കെയിന്റെ ഡബിളിൽ കോങ്കോയെ തോൽപ്പിച്ച ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ സ്കോർ 1-2. ഗാരി ലിനേക്കറിന് ശേഷം ഇംഗ്ലണ്ടിനായി ഒരു ലോകകപ്പിന്റെ നോക്കൌട്ട് മത്സരത്തിൽ ഇരട്ട ഗോൾ നേടുന്ന ആദ്യ താരമാണ് ഹാരിക്കെയിൻ. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യ പകുതിയിൽ പിന്നിലായ ശേഷം ഇംഗ്ലണ്ടിന്റെ തിരിച്ചുവരവാണ് ഇത്. ഇതിഹാസ താരം പെലയുടെ ലോകകപ്പ് ഗോൾ റെക്കോർഡ് മറികടന്ന കെയ്ൻ ജയത്തോടെ ഇംഗ്ലണ്ട് അവസാന 16-ലും ഇടം നേടിയിരുന്നു. ലോകകപ്പിന്റെ ചരിത്രത്തിൽ 12 ഗോളുകൾ നേടിയിരുന്ന പെലയുടെ റെക്കോർഡാണ് ഹാരിക്കെയിൻ പഴങ്കഥയാക്കിയത്. UAE പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലാർ സേവനങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എംബസി കോൺസുലേറ്റ് നേരിട്ട് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. July 2 മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെയാണ് കോൺസുലാർ സേവനങ്ങൾ എംബസി കോൺസുലേറ്റ് നേരിട്ട് നൽകുക. ഇന്നലെ മുതൽ BLS മാറി അൽഹിന്ദ് പാസ്പോർട്ട് സേവനങ്ങൾക്കുള്ള ഏജൻസിയാകുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ ചില നിയമപ്രശ്നങ്ങളെ തുടർന്ന് ഇത് നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിലാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും ഇത് നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ വോക്ക് ഇന്നായി അപേക്ഷകൾ സ്വീകരിക്കും. ആദ്യമെത്തുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാണ് സേവനം. പൂരിപ്പിച്ച അപേക്ഷയുമായി നേരിട്ട് അപേക്ഷകർ എംബസി കോൺസുലേറ്റിലേക്ക് എത്തണം. അപേക്ഷാ ഫീസ് പണമായി തന്നെ കയ്യിൽ വയ്ക്കണം. കാർഡോ മറ്റ് രീതികളോ സ്വീകരിക്കില്ല. കൃത്യമായ തുക കരുതണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. നിയന്ത്രണങ്ങൾ പൂർണ്ണമായി നീക്കിക്കൊണ്ട് ദുബായിലെ കത്തോലിക്ക ദേവാലയങ്ങൾ വിശ്വാസികൾക്കായി തുറന്നു നൽകി. ഉദ്മത്തയിലെ സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയും ജബ്ലലിയിലെ സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി കത്തോലിക്ക പള്ളിയുമാണ് സാധാരണ നിലയിലേക്ക് മടങ്ങിയത്. ഇതോടെ പള്ളികളിലെ മുഴുവൻ പ്രാർത്ഥനകളിലും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളിലും വിശ്വാസികൾക്ക് നേരിട്ട് പങ്കാളികളാകാം. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഏർപ്പെടുത്തിയ താൽക്കാലിക സുരക്ഷാ മുൻകരുതലുകൾക്കാണ് ഇതോടെ അവസാനമായത്.

0: Home FM News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 8 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 63%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
2: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: റിപ്പബ്ലിക് ഓഫ് ദി കോംഗോ, ക്രൊയേഷ്യ, ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ.
4: ഫിഫ വേൾഡ് കപ്പ് 2026.
3: സ്കോട്ട്ലൻഡ്, ടർക്കി.
4: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Russell Khaima, education partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankul Road, Bardubai.

0: are listening to Sand Dunes with Akshay and Vidya.
1: Good morning, welcome back home 92.2 of America. സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ജൂലൈ 2 വ്യാഴാഴ്ച നിൽക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 18 മിനിറ്റ്. നമ്മുടെ സ്കൂളൊക്കെ ഇനി അങ്ങോട്ട് അടയ്ക്കാനായിട്ട് പോവാണ്. റോഡിൽ നിന്ന് മഞ്ഞ ബസ്സുകൾ മാറും തോറും വീട്ടിൽ ആ ഒരു ടെൻഷൻ കൂടുന്ന അവസ്ഥയാണ്. പലപ്പോഴും പലരും നാട്ടിൽ പോവാത്ത കുറേയധികം ആളുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ വെക്കേഷൻ സ്പ്ലിറ്റ് ആയിട്ട് എടുക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ലോങ് വെക്കേഷൻ ഈ ഒരു സമയത്ത് എടുക്കാത്തവരൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇനിയും കുട്ടികളെ ഈ ഒരു സീസണിലേക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു കാര്യത്തിലാണ്. അപ്പോൾ പല എന്താ പറയുന്നത്, പല ക്യാമ്പ്സുകളുണ്ട്, പല ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്തും ഈ വെക്കേഷൻ സമയം എന്ന് പറയുമ്പോൾ ഈ ഒരു ആക്ടിവിറ്റിക്കൊക്കെ തന്നെ പ്രൈസിങ് പല ഫാമിലിക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ട് ഈ വെക്കേഷൻ സമയത്ത്, സ്പെഷ്യലി നാട്ടിൽ പോകാത്തവർക്ക് അത്തരത്തിലുള്ള ആൾക്കാരുടെ കുട്ടികൾ ഇവിടെ ഉള്ളപ്പോൾ അവരെ എൻഗേജ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും പറ്റിയ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നമുക്ക് പറഞ്ഞു തരാനാണ് കേട്ടോ. ഞാനിവിടെ നോക്കുന്ന സമയത്ത് ഒരു ഒരു ഫാമിലിയുടെ ടെസ്റ്റിമോണിയൽ പറയാണ്. അവർ പറയുന്നതെന്ന് വെച്ചാൽ രണ്ട് മക്കളുണ്ട്. ഓക്കെ, അപ്പോൾ കോഡിങ്ങിന് വിടണമെന്ന് താല്പര്യമുണ്ട്. കോഡിംഗ് എന്ന് പറയുമ്പം അവരുദ്ദേശിക്കുന്ന കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ, അതിനകത്ത് നമ്മുടെ യൂട്യൂബ് പേജ് മാനേജ്മെൻറ്റ് വരെ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് ആൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ആൾ ഇട്ടേക്കുന്ന ഡൈറ്റ്നറി എന്ന് പറയുന്നത് രാവിലെ കോഡിങ്ങും, ഞാൻ ആ ഒരു റിപ്പോർട്ട് ഞാനിവിടെ വായിച്ചു, ആ രാവിലെ കോഡിങ്ങും റോബോട്ടിക്സും, അത് കഴിഞ്ഞ് വൈകുന്നേരം ഫുട്ബോളും സ്വിമ്മിങ്ങും, ഇതാണ് ആളുടെ ഒരു മക്കൾക്ക് വേണ്ടി ഇട്ടേക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പാറ്റേണിൽ 6,000 ദിർഹംസ് ആണ് കോസ്റ്റ്. വരുന്ന ഇത്രയും കാര്യങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കുക, കാരണം ആ സമയം കഴിയുമ്പോളേ അച്ഛനും അമ്മയും വീട്ടിലേക്ക് തിരിച്ചെത്തുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ നിയർലി 12,000 ദിർഹംസ് to 15,000 ദിർഹംസ് അപ്രോക്സിമേറ്റ്ലി ട്രാൻസ്പോർട്ടേഷനും ബാക്കി അല്ലറ ചില്ലറ ചിലവുകൾ കാര്യമൊക്കെ 15,000 ദിർഹംസ് വേണ്ടി വരും. രണ്ട് കുട്ടികളുള്ള ഒരു പാരൻസിന് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഒന്ന് ഏർപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് ഇറ്റ്സ് എ ഗ്രേറ്റ് എമൗണ്ട് അല്ലേ, അത് ഒരു വലിയൊരു എമൗണ്ട് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അതാണ് ഞാൻ ചോദിച്ചത്, ഇതല്ലാതെ നമുക്ക് ചിലവൊക്കെ 15,000 ദിർഹംസ് വേണ്ടി വരും രണ്ട് കുട്ടികളുള്ള ഒരു പാരൻസിനുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഒന്ന് ഏർപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് ഇറ്റ്സ് എ ഗ്രേറ്റ് എമൗണ്ട് അല്ലേ, അത് ഒരു എമൗണ്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പം അതാ ഞാൻ

ആയിക്കോട്ടെ, ഗ്രൗണ്ടിൽ പോയി കളിക്കുന്ന ഏതെങ്കിലും ഒരു സ്പോർട് ആക്ടിവിറ്റി ആയിക്കോട്ടെ, അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഒരു പക്ഷെ കൂടുതലും നല്ലത്. എന്താണെങ്കിലും ഒരുപാട് പേരുടെ ഇതുപോലത്തെ എന്താ പറയുന്നത് ഫിനാൻഷ്യൽ അവരുടെ ഒരു ബഡ്ജറ്റിൽ ഇല്ലാത്തൊരു എമൗണ്ട് ആണല്ലോ ഈ 6,000 ഇതൊക്കെ എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ക്രിക്കറ്റ്, ഫുട്ബോള് അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ ഇതൊക്കെ തന്നെ പഠിപ്പിക്കണം എന്നാഗ്രഹമുണ്ട്. പക്ഷെ അതിൻ്റെ ഫീസ് ഒരു അക്കാദമിയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടുകൾ വരെ പ്രകാരം നമുക്ക് അറിയാൻ പറ്റുന്നത്. അത് സത്യമാകാം, കാരണം ആ ഒരു എമൗണ്ട് ഒരു പക്ഷെ ആരും കാൽക്കുലേറ്റ് ചെയ്യാത്തൊരു സംഭവമാണ്. അപ്പം വൺ തിങ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരത്തിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരിത് അറിയാമെന്നുണ്ടെങ്കിൽ പറയുക 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
2: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
6: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
2: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
6: ഇവിടെ എവിടെയാ?
2: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
1: MVR Diagnostic Clinic, Dubai. Call 050-860-9611.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Good morning, once again. Welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഈ സമയത്ത് എന്താ സംഭവത്തിലേക്കാണ് പോകുന്നത്, എന്താ സംഭവത്തിലൂടെ ഇന്ന് എന്താണ് സംതിങ് വെറൈറ്റി ആയിട്ട് നമുക്ക് അറിയാൻ പോകുന്നതെന്നുള്ള ഒരു കാര്യം നോക്കാം. എന്താണ് വിനു പത്മ, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ.
2: യെസ്, വെരി ഗുഡ് മോർണിംഗ്. എന്താ സംഭവത്തിൽ ഇന്ന് നമുക്ക് പലപ്പോഴും ചില സംശയങ്ങൾ ഉയരാറുണ്ട്. അതായത് നമ്മുടെ പ്രധാനമന്ത്രിയെ, നമ്മുടെ രാഷ്ട്രപതിയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആ ഒരു സ്ഥാനത്ത് തുടരുമോ എന്ന്. ഇതിപ്പോൾ ചർച്ചയാവാൻ കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതി നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അറസ്റ്റിലായാൽ പ്രധാനമന്ത്രി അടക്കം പുറത്ത്. നിർണായകമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ റിപ്പോർട്ട് ഈ മാസം അംഗീകരിച്ചേക്കുമെന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണ് എന്ന് തേടിപ്പോയി കഴിഞ്ഞാൽ, ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കാര്യങ്ങളിൽ, അതായത് കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റിലായിട്ട് തുടർച്ചയായിട്ട് 30 ദിവസം കസ്റ്റഡിയിലോ ജയിലിലോ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ എന്നിവരുണ്ടായാൽ അവരെ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന 130-ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് കേന്ദ്ര സർക്കാർ പരിഗണിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഭരണഘടനയുടെ 75, 164, 239 എന്നീ അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ. അപ്പൊ ഇതിലെ പ്രധാന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ, 5 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിട്ട് ജാമ്യം ലഭിക്കാതെ 30 ദിവസം അതിനകത്ത് കഴിഞ്ഞാൽ 31-ാമത്തെ ദിവസം അത് പ്രധാനമന്ത്രിയായാലും രാഷ്ട്രപതിയായാലും മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്നാണ് ഈ ഭേദഗതിയിൽ പറയുന്നത്. പുറത്താക്കാനുള്ള അധികാരം എന്ന് വെച്ചാൽ കേന്ദ്രമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും സംസ്ഥാന മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും അതത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുമാണ് പദവിയിൽ നിന്ന് നീക്കം ചെയ്യുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിലവിലെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ മന്ത്രിമാരെ സ്വയമേവ പുറത്താക്കാൻ ഭരണഘടനയിൽ ഒരു വ്യവസ്ഥയും ഇല്ല. ഈ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതി, നമ്മൾ JPC എന്ന് വിളിക്കും, അവർ പരിശോധിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബില്ല് കൊണ്ടുവരുന്നതിൽ ഒരുപാട് പ്രതിസന്ധികൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുണ്ട്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പാണ് ഏറ്റവും പ്രധാനം. രാഷ്ട്രീയ പകപോക്കലുകൾക്കായിട്ട് ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്രത്തിന് ഒരു പകപോക്കലോ വേറൊരു രീതിയിൽ ഒരു കാര്യമുണ്ടെന്ന് വിചാരിക്കാം. ഒരു അറസ്റ്റ് നടന്നു, 30 ദിവസം ജാമ്യം കൊടുക്കാതെ ഇട്ടു, പിന്നെ ആ പദവിയിൽ തുടരാൻ അദ്ദേഹത്തിന് ഇല്ല, പിന്നെയാണ് നിയമ പോരാട്ടങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇത് അങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ പാർലമെന്റ് അംഗീകരിക്കണമല്ലോ. ഒരു ഭരണഘടനാ ഭേദഗതി പാസ്സാകാൻ പാർലമെന്റിൽ 3-ൽ 2 ഭൂരിപക്ഷം വേണം. NDA രണ്ടിലും, ഇരു സഭകളിലും ഭൂരിപക്ഷം ഇല്ലാത്തതും പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പും കാരണം ഈ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത്. അതായത് 5 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ പ്രതിയാവുകയും 30 ദിവസം കസ്റ്റഡിയിൽ കഴിയേണ്ടി വരികയും ചെയ്താൽ മന്ത്രിമാരെ, പ്രധാനമന്ത്രിമാരെ അടക്കം നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന ഒരു സുപ്രധാന ബില്ലാണ് ഇപ്പോൾ ഈ മാസം പാസ്സാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ പരിധിയിലുള്ളത്. അറസ്റ്റിലാവുകയോ കസ്റ്റഡിയിൽ കഴിയേണ്ടി വരികയോ ചെയ്തു കഴിഞ്ഞാൽ നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന 130-ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ ഇത് വലിയ വിവാദങ്ങൾക്കും വലിയ ചർച്ചകൾക്കും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇടയാക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അവരെ പുറത്താക്കാൻ വലിയ എളുപ്പമാണ്, പക്ഷേ ആ എളുപ്പത്തിലേക്ക് എത്തണമെങ്കിൽ പാർലമെന്റിൽ 2-ൽ 3 ഭൂരിപക്ഷം വേണം.
1: അല്ലെ, പക്ഷേ ഈ പ്രധാനമന്ത്രി അല്ലെ രാഷ്ട്രപതിയൊക്കെ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കുറ്റം ചെയ്യാനായിട്ട് പറ്റുമോ? അവർക്ക് ചുറ്റും എപ്പോഴും പ്രോട്ടോകോളും കാര്യങ്ങളും ഒക്കെ അല്ലേ?
2: ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യങ്ങളിൽ അവർ പ്രതിചേർക്കപ്പെടുന്ന എന്തെങ്കിലും ആയാൽ വന്ന, ഇപ്പൊ ഗുജറാത്ത് മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് നരേന്ദ്രമോദി, ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം, കർണാടക, അങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം പലതിലും പെടാം. അവര് കൊലപാതകം ചെയ്യണമെന്ന് ഇല്ല, സാമ്പത്തിക കുറ്റകൃത്യങ്ങളാകാം, വേറെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ, അഴിമതി കേസാകാം, രാജ്യവിരുദ്ധ എന്തെങ്കിലും ഒരു ചെറിയ ഒരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ 30 ദിവസം പിന്നെ പിടിച്ചകത്തിടാനും ജാമ്യം കിട്ടാതിരിക്കാനും 5 വർഷത്തിൽ കുറയാത്ത ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റവുമായി മാറിക്കഴിഞ്ഞാൽ അവരെ പുറത്താക്കാൻ എളുപ്പം എന്നാണ് പറയുന്നത്.
1: ശരി, പക്ഷേ ഇതൊക്കെ അതൊക്കെ ഇന്നൊരു ഇതായിട്ട് വരണമെങ്കിൽ തന്നെ വർഷങ്ങൾ എടുക്കും അല്ലെ? അതൊക്കെ ഇൻവെസ്റ്റിഗേഷനും അതൊക്കെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും.
2: ശരിക്കും കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷാ, ഈ BJP MP ആയിട്ടുള്ള അപരാജിത സാരംഗി, അവരെ അധ്യക്ഷയാക്കിക്കൊണ്ട് 31-ാം JPCA ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ചു. പക്ഷേ ഭരണകക്ഷിക്ക് ഭൂരിപക്ഷമുള്ള കമ്മിറ്റിയിൽ പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾക്ക് വിലയുണ്ടാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിട്ട് പ്രതിപക്ഷം അന്ന് ഇത് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിന് മുൻപ് കേവലം കസ്റ്റഡിയിൽ ഇരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളെ ശിക്ഷിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമല്ലേ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അത് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്തതാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കേസിൽ നമ്മൾ ആരെ വേണമെങ്കിലും പ്രതിചേർക്കാം, നമ്മൾ എത്ര ദിവസം വേണമെങ്കിലും അകത്തിടാം, പക്ഷെ കോടതി അതിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ട് ശിക്ഷ വിധിക്കുമ്പോഴല്ലേ അയാൾ യഥാർത്ഥത്തിൽ കുറ്റക്കാരനാവുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ അവിടുന്ന് മാറ്റുക എന്നുള്ള ഒരു ന്യായമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് പ്രതിപക്ഷം ഈ ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യും ഭരണപക്ഷം എന്നതാണ് ഒരു ചോദ്യം. എല്ലാം അഡ്രസ്സ് ചെയ്താൽ പോലും ഇതെങ്ങനെ എന്താ ഭൂരിപക്ഷം ഇല്ലാതെ നടപ്പാക്കും എന്നത് മറു ചോദ്യം. എന്തായാലും നിയമം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയാനുള്ള പ്രത്യേക വ്യവസ്ഥകൾ ഈ കരട് ബില്ലിൽ ചേർക്കണമെന്ന് മാത്രമാണ് ഇപ്പോൾ ഭരണ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് പറയുന്നത്. നിങ്ങൾ പുറത്താക്കിക്കോ, കുറ്റം ചെയ്തോ പ്രധാനമന്ത്രി, കുറ്റം ചെയ്തോ രാഷ്ട്രപതി, മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ നടപടിയെടുക്കണം, അവർ ആ സ്ഥാനത്ത് തുടരാൻ അർഹരല്ല. പക്ഷേ ഇതിലെല്ലാം ഭേദഗതി ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ അവിടെ എഴുതി ചേർക്കണമെന്നാണ് പറയുന്നത്. അതായത് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തട്ടെ, അതിനിടയിലുള്ള പോലീസ് കേസോ 30 ദിവസം അകത്ത് കിടന്നതോ ഒന്നും മാനദണ്ഡമാക്കട്ടെ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ, കേസുകളുടെ സ്പീഡ് കൂടണം,
1: അല്ലെങ്കിൽ
2: അവർ അധികാരത്തിൽ തുടരുകയും
1: ചെയ്യും. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് അല്ലെ? അത് തന്നെയാണ്. പിന്നെ എന്താ സംഭവത്തിൽ നമുക്ക് പലർക്കും അറിയാത്ത, നമ്മൾ ചിന്തിക്കുമായിരിക്കും, പക്ഷെ എന്നാൽ ചിന്തിച്ചാൽ കൂട്ടാൻ പറ്റാത്ത ഒരു സംഭവമാണ് അതിന്. ഇങ്ങനെ
2: അറസ്റ്റിലായാൽ പ്രധാനമന്ത്രി അടക്കം പുറത്ത്, നിർണായക ഭരണഘടനാ ഭേദഗതി, അതാണ്
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും എല്ലാരും അറിയാത്ത ഒരു കാര്യം പറഞ്ഞു തന്നെ ഒരുപാട് നന്ദി മിനി. അപ്പൊ എന്താ സംഭവത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോ ദിവസം ഈ സമയത്ത് കേൾക്കാവുന്നതാണ്.
0: Brought to you by ABC Cargo and Courier, number 1 in GCC.
1: സത്യത്തിൽ ട്രാഫിക്കിലൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ നല്ല ഇൻഫർമേഷൻ ഒക്കെ അങ്ങനെ അറിയാന്ന് പറഞ്ഞ് എന്താ അതിന്റെ ഒരു ഒരു രസം അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് തന്നെ അടിപൊളിയായിട്ട് നമ്മൾ കഴിഞ്ഞ മണിക്കൂർ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു മണിക്കൂറിലും പോകുന്നു. അലി തിയേറ്റർ റോഡിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. റാസൽകോർ റോഡിൽ നിന്ന് കയറുന്ന ആ ഒരു ചെറിയൊരു കഞ്ചഷൻ, അത് ഒരുപാട് അൽഖിൽ റോഡിലെ ട്രാഫിക്കിനെ കുറച്ചിട്ടുണ്ട്. റാസൽകോറിൽ മാത്രം ഒരു ചെറിയൊരു സ്ലോ മൂവ്, അതൊക്കെ കാര്യമാക്കണ്ട. എന്തായാലും ഷെയ്ഖ് സായിദ് റോഡും എമിറേറ്റ്സ് റോഡും ഒക്കെ തന്നെ അത്യാവശ്യം ഫ്രീ ഫ്ലോയിങ് ആണ്. ഞാൻ മുന്നേ പറഞ്ഞിരുന്ന അജ്മലിലെ ആ ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനാണ്.
0: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
2: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
3: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
4: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: ഓൾ റൈറ്റ്, അപ്പോ മെന്റലിസം ഷോയുടെ ടിക്കറ്റ് ആണ് ഞാനിപ്പോ ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഫാസിൽ ബഷീറിന്റെ മെന്റലിസം ഷോ എല്ലാവരും മച്ച് അവൈറ്റഡ് ആണ്. ഇതിന്റെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ഇപ്പോൾ സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതിന്റെ ടിക്കറ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ടിക്കറ്റ്സ് തരുന്നുണ്ട്. സോ ഇറ്റ്സ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ആക്ച്വലി നമ്മുടെ ഈ ഞാൻ കഴിഞ്ഞ ദിവസം കേൾപ്പിച്ചതുപോലെ ഗസ് ദ പേഴ്സണാലിറ്റി ആണ് ഇന്ന് എന്റെ ചോദ്യം. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം ഇച്ചിരി ടഫ് ആയിരുന്നു, പക്ഷെ എന്നാലും ഒരുപാട് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താണേലും കേട്ടോളൂ, ഇത് നിങ്ങൾക്ക് ചോദ്യം. ആദ്യം കറക്റ്റ് ആയിട്ട് ഈ വ്യക്തിയെ മനസ്സിലാക്കിക്കോളൂ, എന്നിട്ട് ഞാൻ ചോദ്യം പറയാം.
3: പറഞ്ഞല്ലോ, അതായത് എന്നെക്കാളും ഫാസ്റ്റ് ആയിട്ട് ബിസിനസ്സിൽ വളർന്ന എത്രയോ പേരുണ്ട്. അവര് ഹൈ റിസ്ക് എടുത്തിട്ട് പുട്ടുപുട്ടിനെ മുന്നോട്ട് പോയിട്ടുണ്ടാവും. അതേസമയം വേറെ ചിലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്, ഹൈ റിസ്ക് എടുത്തിട്ട് പുട്ടുപുട്ടിനെ മുന്നോട്ട് പോയിട്ട് അതേപോലെ തന്നെ ടക്ക ടക്കായ തന്നെ കീഴോട്ട് വന്നിട്ടുള്ളവരെയും നമ്മൾ കണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. അപ്പോ ഇതെല്ലാം വ്യക്തിയിൽ ആശ്രയിച്ചിരിക്കും.
2: യെസ്, ആരാണ് ഈ വ്യക്തി എന്നുള്ളതാണ് എന്റെ ചോദ്യം. വളരെ സിമ്പിളാണ്. വളരെ പ്രോമിനന്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ്, കേരളത്തിലെ തന്നെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ്. എന്താ പറയണേ, ഇദ്ദേഹത്തിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ കാണാത്ത വീടുകൾ പണ്ടൊക്കെ ചുരുക്കം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്താണേലും ഗസ് ദ പേഴ്സണാലിറ്റി ആണ് എന്റെ ചോദ്യം. ഇതിന് റൈറ്റ് ആയിട്ട് ഉത്തരം പറയുന്നവർക്കാണെങ്കിൽ ഈ നാലാന്തി വരാൻ പോകുന്ന നമ്മുടെ സഫാരി മോളിൽ വെച്ച് നടക്കാൻ പോകുന്ന ഫാസിൽ ബഷീറിന്റെ മെന്റലിസം ഷോയിലേക്കുള്ള കപ്പിൾ ടിക്കറ്റ് ആണ് നേടാനായിട്ട് പോകുന്നത്. ഗംഭീര ഷോയാണ്. ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ളൊരു സൗജന്യമായിട്ട് കിട്ടുന്ന ടിക്കറ്റ്സ് ആയതുകൊണ്ട് വേഗം പറയാം. അപ്പോൾ ഇതിൻ്റെ ഫോമാറ്റ് ഹോം സ്പേസ്, ഇതിൻ്റെ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220. ആൻഡ് നിങ്ങൾ എത്ര ഉത്തരം ശരിയായിട്ട് അയച്ചാലും ഫോർമാറ്റ് ശരിയല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഫോർമാറ്റ് വേഗം അയച്ചോളൂ. ലെറ്റ്സ് സീ.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's
7: 055-666-5859.
8: Home 92.2 FM. Home is a feeling. Amma, what's
9: this? This car is going
8: to get out of the car. Let's go. Go, go. Go, go. The car is
10: going to get out of the car.
11: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
8: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അമ്പാണ്,
9: അണ്ണ ശ്രദ്ധിക്ക.
12: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSSന്റെ വിധേയരാകാൻ VD സതീശൻ സർക്കാർ മത്സരിക്കുകയാണെന്ന് CPM മുഖപത്രത്തിൽ ലേഖനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം മറ്റ് പദ്ധതികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനം വന്നിരിക്കുന്നത്. വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപത്തിന് സർക്കാർ അനുമതി തേടി. അദാനി ഗ്രൂപ്പിന്റെ കത്ത്. ഓഹരി വിൽപ്പനയ്ക്ക് സർക്കാരിന്റെ അനുമതി വേണമെന്നും ഇതുവരെ അദാനി പോർട്സ് സർക്കാരിനെ സമീപിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് അദാനി ഗ്രൂപ്പിന്റെ കത്ത് സർക്കാരിന് ലഭിച്ചത്. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകി. ഇന്ന് ഹൈക്കോടതിയിൽ തീരുമാനമറിയിക്കും. കോർപ്പറേഷൻ മുൻ MD രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ VD സതീശൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ശേഷാദ്രിനാഥിനെ നിയമിച്ച നടപടിയിൽ UDF വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും. സാധാരണ പ്രവർത്തകർ വിയർപ്പൊഴുക്കിയാണ് UDFനെ അധികാരത്തിൽ എത്തിച്ചത്. അവരുടെ വികാരം മാനിക്കണമായിരുന്നു. കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഉണ്ടായത്. ജില്ലാ ജഡ്ജായി വിരമിച്ച N ശേഷാദ്രിനാഥന്റെ നിയമനത്തെ സംഘപരിവാർ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് നിയാസ് എതിർപ്പ് ഉന്നയിച്ചത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്വർണവും പണവും കൂടാതെ അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ഡോളറും പിടിച്ചെടുത്തു. കാണിക്കൽ വീണ 1000-ൽ അധികം ഡോളറുകളാണ് പ്രതികളുടെ ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചത്. 11 ഗ്രാം സ്വർണവും കണ്ടെത്തിയിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്കും ക്ഷണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, സൽമാൻ ഖുർഷിദ്, പവൻ ഖേര എന്നിവരെ ഇറാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 5 മുതൽ 9 വരെ ടെഹ്റാൻ, ഖോ, മഷ്ഹദ് എന്നിവിടങ്ങളിലായാണ് ചടങ്ങുകൾ. ലോകകപ്പ് ഫുട്ബോൾ. സെനഗലിനെ തോൽപ്പിച്ച് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ സ്കോർ 2-3. 2 ഗോളിന് പിന്നിൽ നിൽക്കെ 86-89 മിനിറ്റുകളിലെ ഗോളിൽ സമനില പിടിച്ച് എക്സ്ട്രാ ടൈമിലെ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ പെനാൽറ്റിയും ഗോളാക്കിയാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ കടന്നത്. പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരി കെയ്ന്റെ ഡബിളിൽ കോങ്കോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ സ്കോർ 1-2. ഗാരി ലിനേക്കറിന് ശേഷം ഇംഗ്ലണ്ടിനായി ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇരട്ട ഗോൾ നേടുന്ന ആദ്യ താരമെന്ന ബഹുമതിയും ഹാരി കെയ്ൻ. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യ പകുതിയിൽ പിന്നിലായ ശേഷം ഇംഗ്ലണ്ടിന്റെ ആദ്യ ജയമാണിത്. ഇതിഹാസ താരം പെലെയുടെ ലോകകപ്പ് ഗോൾ റെക്കോർഡ് മറികടന്ന ഹാരി കെയ്ൻ. ലോകകപ്പിന്റെ ചരിത്രത്തിൽ 12 ഗോളുകൾ നേടിയ പെലെയുടെ റെക്കോർഡാണ് ഹാരി കെയ്ൻ പഴങ്കതിയാക്കിയത്. UAE പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലാർ സേവനങ്ങൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ എംബസി കോൺസുലേറ്റ് നേരിട്ട് നൽകുമെന്ന് അധികൃതർ. July 2 മുതൽ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ എല്ലാ കോൺസുലാർ സേവനങ്ങളും നേരിട്ടാണെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ഇന്നലെ മുതൽ BLS മാറി അൽഹിന്ദ പാസ്പോർട്ട് സേവനങ്ങൾക്കുള്ള ഏജൻസിയാകുമെന്ന അറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ നിയമപ്രശ്നങ്ങളെ തുടർന്ന് ഇത് വൈകുന്ന പശ്ചാത്തലത്തിലാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും നേരിട്ട് ഇക്കാര്യം ഏറ്റെടുത്തത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ വോക്കിനായി അപേക്ഷകൾ സ്വീകരിക്കും. ആദ്യമെത്തുന്നവർക്ക് ആദ്യം എന്ന രീതിയിൽ സേവനം. പൂരിപ്പിച്ച അപേക്ഷയുമായി നേരിട്ട് അപേക്ഷകർ എംബസി കോൺസുലേറ്റിലേക്ക് എത്തണം. അപേക്ഷാ ഫീസ് പണമായി തന്നെ കയ്യിൽ വയ്ക്കണം. കാർഡോ മറ്റ് രീതികളോ സ്വീകരിക്കില്ല. കൃത്യമായ തുക കരുതണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു.

കാഫിർ സ്ക്രീൻഷോട്ട് കേസ് MSF നേതാവ് മുഹമ്മദ് കാസിമിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയ പ്രത്യേക അന്വേഷണ സംഘം. സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് കാസിമല്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് നടപടി. LDF നൽകിയ പരാതിയിലായിരുന്നു നേരത്തെ മുഹമ്മദ് കാസിമിനെ പ്രതി ചേർത്തത്. കാസിമിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പിന്നാലെ കുറ്റക്കാരനല്ലെന്ന് പോലീസ് കോടതിയെ അറിയിക്കുകയും ചെയ്തു.

ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിലൂടെ രാമനാട്ടുകര സ്വദേശിക്കും ഭാര്യയ്ക്കും 1 കോടിയോളം രൂപ നഷ്ടപ്പെട്ട കേസിലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കാസർഗോഡ് കുമ്പള അരീക്കാട് സ്വദേശി അബ്ദുൾ റംഷീദിനെയാണ് വിശദമായ ചോദ്യം ചെയ്യുന്നതായി കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസ് കോടതി അനുമതിയോടെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. അടുത്ത വാർത്ത 10 മണിക്ക്.

0: Action News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 58%.
1: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: Mexico! United States! Canada!
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം, അക്ഷയ് ആണ്. ആൻഡ് ഒരു പക്ഷേ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ മെന്റലിസത്തെ കുറിച്ച് സംസാരിക്കുവാൻ ഫാസിൽ. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം, അക്ഷയ് ആണ്. ആൻഡ് ഒരു പക്ഷേ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ മെന്റലിസ്റ്റ്

0: ശതമാനം ഇപ്പോൾ ഉള്ളതിൻ്റെ നേർ പകുതി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രൊജക്ഷനാണ് ഇപ്പോൾ ദുബായ് കഴിഞ്ഞ ദിവസം സൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് അൽഖൈൽ സ്ട്രീറ്റ് കോറിഡോർ എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. അതായത് നമുക്ക് ഫസ്റ്റ് അൽഖൈൽ സ്ട്രീറ്റ് അറിയാം, നമ്മുടെ അൽ മുസ്തഖ്ബൽ സ്ട്രീറ്റ് അവിടെ നിന്ന് കയറി ഇറങ്ങി ഇങ്ങോട്ട് കയറി വരുമ്പോഴാണല്ലോ അൽഖൈൽ സ്ട്രീറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ഈ അൽഖൈൽ സ്ട്രീറ്റിൻ്റെ എലിവേറ്റഡ് റോഡാണ് വരാൻ പോകുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ആ വഴിയിൽ ഒരു എലിവേറ്റഡ് റോഡ് പോകുകയെന്ന് പറയുന്നത് എന്തോരം, ആ ഒരു വിഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏതൊക്കെ രീതിയിൽ പോസിബിളാകാം, ഏതൊക്കെ രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ട്രാവലിംഗ് സാധ്യമാക്കി കൊടുക്കാമെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അതിൽ നിന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ 15 കിലോമീറ്റർ എലിവേറ്റഡ് റോഡ് വേസ് ആയിരിക്കും, 3 ലെയിൻ ഈച്ച് ഡയറക്ഷനിലായിരിക്കും ഈ റോഡ് വരാൻ പോകുന്നത്. ഇതൊരു ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ് സംഭവമായിരിക്കും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീഷൻ വരുന്ന സമയത്ത്. 15 കിലോമീറ്റർ, എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ലോങ്ങസ്റ്റ് ഞാൻ സഞ്ചരിച്ചാണ് ലോകത്തിലെ അല്ല, ഞാൻ സഞ്ചരിച്ച ബാംഗ്ലൂരിലാണ്. അത് 10 കിലോമീറ്റേഴ്സാണ് ആ ബ്രിഡ്ജിൻ്റെ, നമ്മളെ നീലി ബാംഗ്ലൂരിൽ ടൗണിലേക്ക് ഹെഡ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവ് ചെയ്ത് പോകുന്നവർക്കൊക്കെ അറിയാം ആ ഒരു ബ്രിഡ്ജ്. എനിക്ക് എൻ്റെ പേര് ഓർമ്മയില്ല കേട്ടോ. ആ ബ്രിഡ്ജാണ് ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്. ഇത് 15 കിലോമീറ്റർ വരുന്ന എലിവേറ്റഡ് റോഡ് വേസ് ആണ് വരാനായിട്ട് പോകുന്നത്. ഇത് കണക്ട് ചെയ്യുന്നത് ഈസി ആക്സസും കണക്ട് ചെയ്യുന്നത് ബർഷ, അൽക്കൂസ്, ബിസിനസ് ബേ, മൈദാൻ തുടങ്ങിയ എല്ലാ രീതിയിലുമാണ് ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 18 ബില്യൺ ദിറഹത്തിൻ്റെ പാക്കേജാണ് ഈ ഒരു പ്രൊജക്ട്, 18 ബില്യൺ ദിറഹത്തിൻ്റെ പാക്കേജാണ് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി സെർവ് ചെയ്യുന്നത്. 2.6 മില്യൺസ് ആളുകൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിലേക്ക് പോകാൻ പോകുന്നത്. ഒപ്പം തന്നെ ഷേഖ്സാ റോഡിൻ്റെ കപ്പാസിറ്റിയും അപ്രോക്സിമേറ്റ് 9000 വെഹിക്കിൾസ് പെർ ഹവർ ആയിട്ട് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ആണ് പറയുന്നത് കേട്ടോ. ഇത് ഷടപടയെന്ന് കഴിയത്തില്ല, കാരണം ഇവർ എക്സാക്ട്ലി പറയുന്നുണ്ട് അടുത്ത വർഷത്തിൻ്റെ 3rd quarter തേർഡ് ക്വാർട്ടറിൽ, അത് മേ ബി നവംബർ ഡിസംബർ ഒക്ടോബർ ആ സമയത്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 2027 and 2030 ലാസ്റ്റ് ക്വാർട്ടറിലായിരിക്കും ഇന്ത്യ. 4 വർഷം എടുക്കും നമുക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, പക്ഷേ വരട്ടെ അല്ലേ. എന്നാ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പോലും അറിയാതെ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ, പ്രത്യേകിച്ച് റോഡ്, ഒരിക്കലും അവർ റോഡിൻ്റെ കാര്യത്തിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാക്കാറില്ല. നമുക്ക് പൊതുവെ ഓൾട്ടർനേറ്റീവ് റൂട്ട് തരും, പക്ഷേ കണ്ടിന്യൂസ് പണിയാണ്. ഇപ്പം ഞാൻ ഏറ്റവും എടുത്തു പറയുന്നത് എന്താ, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിക്കുക, ഇടവേ ഈ റോഡിൻ്റെ വീതി എവിടാണെന്നറിയോ, നമ്മുടെ ഷിൻഡക ടണലില്ലേ, ഷിൻഡകയും പോട്ടെ, നമ്മുടെ ഇൻഫിനിറ്റി റോഡ് എടുത്തിട്ട് നിങ്ങൾ നേരെ പോകുക നമ്മുടെ ഹമരിയ ഭാഗത്ത്, അല്ലെങ്കിൽ അവിടുന്ന് നേരെ എടുത്ത് നമ്മുടെ ഏതാ പറയണേ ക്യുസൈസ് ഭാഗത്ത് നിങ്ങൾ പോവാ, ആ പോകുന്ന വഴിയിലുള്ള ആ റോഡുണ്ടല്ലോ, ആ റോഡൊക്കെ തന്നെ വീതി കൂട്ടുന്നതിൻ്റെ ഒരു ലെവല് കാണണം. നമുക്ക് നേരത്തെ ഒരു 3 വണ്ടിയൊക്കെയാണ് അതുവഴി പോകുന്നത്. ഇപ്പോൾ നോർമലി ഒരു 5 മണി സമയം കഴിഞ്ഞ് ഇൻഫിനിറ്റി റോഡ് എടുക്കുന്നവർക്കറിയാം ലോങ് സ്ട്രെച്ച് ട്രാഫിക്കിൽ കിടക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു പകുതിയായിട്ട് കുറയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അത്തരത്തിൽ രീതിയിലുള്ള ബ്രോഡ് എന്തോ എക്സ്പാൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 എനിക്ക് തോന്നുന്നു 3 ഉള്ളിടത്ത് ഒരു 6 ലെയിൻ വരാൻ പോവുകയാണെന്ന് തോന്നുന്നു. 2 സൈഡിലായിട്ടും അത്രയും വലിയ ഏരിയ ആണ് അവരവിടെ എന്തോ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രിയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് ഇപ്പുറത്തോട് ഒരു ലെയിൻ മാത്രം വണ്ടി പോകത്തക്ക രീതിയിൽ, എന്നാൽ രാവിലെ നിന്ന് ആയിക്കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അത്രമാത്രം പെർഫെക്റ്റായിട്ടാണ് ഇവിടെ റോഡ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു സ്ഥലത്തെ കാര്യമാണ് പറയുന്നത്, എത്ര എത്ര സ്ഥലത്ത് എത്ര എത്ര കൺസ്ട്രക്ഷൻസ് ആണ് പറയുന്നത് നടക്കുന്നത്. എന്താണേലും ദുബായിൽ റോഡെന്ന് പറയുന്ന ഒരു അസറ്റ് തന്നെയാണ്. ഞാൻ ആലോചിക്കായിരുന്നു ഇനി റോഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ IPO പോലത്തെ സംഭവങ്ങൾ വിളിക്കാം. കാരണം അത്രയും ക്വാളിറ്റിയാണ് ഇവിടുത്തെ റോഡുകളും ഇവിടുത്തെ പല കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അത്രയും കൺസ്ട്രക്ഷൻസ് ആണല്ലോ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല ഞാൻ തമാശ പറഞ്ഞതാണ് കേട്ടോ, പക്ഷേ കാര്യമായിട്ട് നമുക്ക് അങ്ങനെ തോന്നിപ്പോ. എന്തായാലും ഇത് ഈ ഫസ്റ്റ് അൽഖൈൽ സ്ട്രീറ്റിൻ്റെ കോറിഡോർ എന്ന് പറയുന്നത് ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഞാൻ അതിങ്ങനെ ആലോചിക്കുമായിരുന്നു ആ റോഡിൽ കൂടെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന അതിനൊക്കെയുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ അല്ലേ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഈ രാജ്യത്തിൻ്റെ ദ പീക്ക് വളർച്ചയിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. രാജ്യത്തിൻ്റെ ലോക ഗിന്നസുകളിലേക്ക് നേടിക്കൊടുക്കുന്ന പല കാര്യത്തിൻ്റെയും വളർച്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതൊക്കെ നമ്മുടെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. എനിവേസ് എല്ലാവർക്കും ഒരു ഗ്രേറ്റ് മോർണിംഗ് വൺസ് അഗൈൻ. നേരത്തെ ഉള്ളതൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഹോം 92.2 FM അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്.
1: ചിത്രം ഗുരുനാഥ എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
2: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
3: അത് സ്വർണ താമരയല്ല.
2: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു.
4: ബ്രഹ്മകമലം,
2: വിരാട് കർണ, നഭ നടേഷ്, ജഗ്വത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
5: നാഗബന്ധം, ദ സീക്രട്ട് ട്രഷർ, GCC ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫിലിം മാസ്റ്റർ LLC.
2: ഗെറ്റ് റെഡി ഫോർ അൻ എപ്പിക് ബിഗ് സ്ക്രീൻ അഡ്വഞ്ചർ. Stay tuned to Home 92.2 FM to win invites.
6: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം.

വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് കൂടെയാണ് കിങ് ഓഫ് കത്തയിലെ ഈ ഒരു പാട്ടിന്റെ ഭയങ്കര ഒരു വൈബാണ് നമുക്ക് സ്പെഷ്യലി രാവിലെ നമുക്കൊക്കെ തരുന്നൊരു എനർജി ഗംഭീരമാണ്. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് കലാപകാര ഫ്രം ദ മൂവി കിങ് ഓഫ് കഥ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Akbar Travels UAE presents Predict and Win 2026. Akbar Travels app download ചെയ്തു മത്സര ഫലങ്ങൾ പ്രവചിക്കൂ, ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 ദിർഹംസ് വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
6: Predict and Win 2026. Akbar Travels UAE app ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
7: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
8: ശ്രദ്ധിക്കണ്ട.
7: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
9: അണ്ണം പേടിക്കണ്ട,
10: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
7: അമ്പാണ്, എന്നാ വേഗം പോ അൾറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്,
8: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾറാസ് ഓട്ടോ AC പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് .me.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Welcome back home 92.2 FM ലേക്ക് സ്വാഗതം. വൺസ് അഗൈൻ അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മൾ കുറേ നാളെ ഒരു ഫൺ ഫാക്റ്റിലേക്ക് നമ്മൾ പോയിട്ട് ഫൺ ഫാക്ട് ഒരുപാട് സ്റ്റോറീസ് ആക്ച്വലി പറയാനുണ്ട് ഞാൻ, പക്ഷേ ഓരോ ദിവസങ്ങളിലും അതിനെക്കാട്ടിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളതുകൊണ്ടാണ് വിട്ടുപോകുന്നത്. ലെറ്റ്സ് ഗോ ടു ഫൺ ഫാക്ട്. ഞാൻ ഈ നമ്മൾ പല മോളുകളിലൊക്കെ പോകുമ്പോൾ ഈ പോളോ ടീഷർട്സ് എന്ന് പറയുന്ന ടീഷർട്സ് കാണാം. അപ്പം നമുക്ക് എല്ലാവർക്കും വിചാരിക്കും ഈ പല ബ്രാൻഡ്സിനും പോളോ ടീഷർട്സ് ഉണ്ട് അല്ലേ. നമ്മൾ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന് മാത്രമല്ല നമുക്ക് ഈ പോളോ ഷർട്സ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെയൊക്കെ മനസ്സ് യു എസ് പോളോ എന്ന് പറയുന്നതാണ്. അത് മാത്രമല്ല ഒരുപാട് കമ്പനിക്ക് ഇപ്പം റാഫ് ലോറൻ ആണെങ്കിലും അല്ലെങ്കിൽ ലാക്കോസ്റ്റിൻ ആണെങ്കിലും ഒക്കെ തന്നെ പോളോ ടീഷർട്സ് ഉണ്ട്. അപ്പം ഈ പോളോ എന്ന് പറയുന്ന ഗെയിം ഇത് ആരുടെയാണ്? ബ്രിട്ടീഷുകാരുടെയാണോ അമേരിക്കക്കാരുടെയാണോ ആരുടെയാണ്? ഞാനിങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ചരിത്രം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൗതുകരമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ മണിപ്പൂരിൽ നിന്നാണ് ഈ പോളോ ഗെയിം ആക്ച്വലി ഇൻവെൻറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ലോകത്തിലേക്ക് മുഴുവൻ പോയേക്കുന്നത്. സാഗോ കാങ്ജേ എന്ന് പറയുന്നത് ഒരു മണിപ്പൂരി ഗെയിമിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. 1800 കാലങ്ങളിൽ നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് പോളോ എന്ന് പറയുന്ന ഒരു ബോള്, അത് ഈ കുതിരപ്പുറത്തിരുന്ന് മണിപ്പൂരുകാർ ഒരു കമ്പ് വെച്ച് ഈ ബോള് തട്ടി തട്ടി കളിക്കുന്ന ഒരു ഗെയിമായിരുന്നു. അപ്പോൾ പോളോ എന്ന് പറയുന്നതാണ് ആ ബോളിൻ്റെ പേര്. അങ്ങനെ ഈ ഗെയിം ബ്രിട്ടീഷുകാർക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് കൊണ്ടുപോയപ്പോൾ ആ ഗെയിമിന് വന്ന പേരാണ് പോളോ എന്ന് പറയുന്ന ഗെയിം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളോ എവിടെയാണ് ഇൻവെൻറ്റ് ചെയ്തതെന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് കാണുമെങ്കിലും നമ്മൾ ജസ്റ്റ് പോളോ മണിപ്പൂരിലാണോ എന്ന് ഞാൻ നോക്കിയ സമയത്താണ് സാഗോൾ കാഞ്ചിയുടെ കാര്യം ഉൾപ്പെടെ ഈ കംപ്ലീറ്റ് കാര്യം എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയത്. അതല്ലാതെ വേറെ ആരും നമുക്ക് പറഞ്ഞു തരാനില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻവെൻഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഇവർ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഈ പോളോ ഗെയിം കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാർ ഇപ്പോൾ കാണുന്ന നമ്മുടെ പ്രത്യേകിച്ച് ഹോഴ്സ് റൈഡിങ്ങിൻ്റെ കംപ്ലീറ്റ് വെസ്റ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നല്ല ഗ്രാൻഡ് ആയിട്ട് ഈ ഒരു ഗെയിമിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു കൾച്ചർ മണിപ്പൂരി കൾച്ചറിൻ്റെ രീതിയിലാണ് വസ്ത്രധാരണയൊക്കെ തന്നെ ഈ ഗെയിമിലുണ്ടായിരുന്നത്. പക്ഷേ അങ്ങോട്ടേക്ക് പോയപ്പം ഇവരെന്തെടുത്തു ആ ടീഷർട്ടും പാൻറ്റും ബെൽറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിൽ. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം പോളോ എന്ന് പറയുന്നതും ഗോൾഫ് എന്ന് പറയുന്നതും റിച്ച് മാൻസ് ഗെയിം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഈ ബ്രിട്ടീഷുകാർ ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് ഈ കോളർ ഉണ്ടല്ലോ, ഈ ടീഷർട്ടിൻ്റെ കോളർ നേരെ പൊങ്ങി ഇവരുടെ മുഖത്തേക്ക് അടിക്കാനായിട്ട് തുടങ്ങി. അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി തുടങ്ങി. അങ്ങനെ ഈ ബ്രിട്ടീഷുകാർ എന്തോ എടുത്തു ഈ കോളർ ഇത് പറ്റില്ല എന്ന് വിചാരിച്ച്, കാരണം ഈ ഇത് കളിക്കാൻ വേണ്ടിയിട്ട് ഇത് തടസ്സമാണോ ആണല്ലോ എന്ന് വിചാരിച്ച് 1920 റെനെ ലാക്കോസ്റ്റ് എന്ന് പറയുന്ന ലാക്കോസ്റ്റായിട്ട് നമ്മുടെ എല്ലാമായ അദ്ദേഹം എന്തെടുത്ത് ഒരു ടീഷർട്ട് ഉണ്ടാക്കി. ആക്ച്വലി പറയുന്ന അദ്ദേഹം ഷർട്ട് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ആ ഷർട്ടിന് കോളർ ഡൗൺ ബട്ടൺ വെച്ച് ആണ് ഉണ്ടാക്കി കേൾക്കുന്നത്. ഇതുവരെ ചിന്തിച്ചിട്ടുണ്ട് ഈ കോളറിന് എന്തിനാണ് ഈ താഴെ കൊണ്ട് ഈ ബട്ടൺ വെച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യം. സത്യം പറഞ്ഞാൽ ആ ഒരു പേർപ്പസിന് വേണ്ടിയാണ് അന്ന് ആദ്യമായിട്ട് കോളർ ഡൗൺ ബട്ടൺ കൊണ്ടുവരുന്നത്. അങ്ങനെ 1920 അത് കൊണ്ടുവന്നു. എന്നിട്ട് കുറച്ചുകൂടെ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഇതൊരു സ്റ്റേറ്റസിൻ്റെ സിമ്പിളായി മാറാൻ തുടങ്ങി. അങ്ങനെയാണ് 1960 റാൾഫ് ലോറൻ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ്, ആ ഒരു വ്യക്തി വന്നിട്ട് ഇതിനെ ടീഷർട്ടാക്കി. ടീഷർട്ടാക്കിയ സമയത്ത് അദ്ദേഹം എന്തെടുത്തു ഈ കോളറിന് കനം കുറച്ചു. ഒരു കാരണവശാൽ ഇത് മേലേക്ക് പറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലെ കോളേഴ്സ് കൊണ്ടുവന്നു. അങ്ങനെയാണ് പിന്നീട് ഒരു എന്താ പറയുന്നത് ഇതൊരു മണിയുടെ സ്റ്റാറ്റസ് ആണെങ്കിലും ഓൾഡ് മണിയുടെ സ്റ്റാറ്റസ് ആണെങ്കിലും ഒരു എക്കോണമിയുടെ ഒരു ക്രെഡിബിലിറ്റിയുടെ ഭാഗമൊക്കെ ആയിട്ട് ഈ പോളോ ടീഷർട്സ് വരാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് സത്യത്തിൽ ലാക്കോസ്റ്റ് അവരുടെ കമ്പനിയുടെ നമുക്കറിയാം ക്രോക്കഡൈലിൻ്റെ സിമ്പിൾ വെച്ച് തന്നെയാണ് നമുക്ക് അവരുടെ ബ്രാൻഡ്സ് എല്ലാം വന്നത്. പക്ഷേ റാൾഫ് ലോറൻ വന്ന സമയത്താണ് അവർ ഈ കുതിരയുടെ മേലെ ഒരു ജോക്കി ഇരിക്കുന്ന രീതിയിൽ നമുക്കറിയാവുന്ന പോലത്തെ ഐക്കോണിക് സിമ്പിൾ ആയിട്ട് അവരൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യും. ആ ലോഗോ അവരുടെ ടീഷർട്ടിൽ 1960 എംബ്രോയ്ഡ് ചെയ്യും. അങ്ങനെ അമേരിക്കയും യൂറോപ്പും തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് ഒരു സ്റ്റാറ്റസ് പ്രസ്റ്റീജ് സിമ്പിളായി. ഇന്ന് ഇതുപോലത്തെ ഒരു പോളോ ടീഷർട്ട് നമ്മുടെ നാട്ടിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10,000 രൂപയെങ്കിലും നമ്മൾ കൊടുക്കണം. റാൽഫ് ലോറൻ്റെ അല്ലെങ്കിൽ വേറെ യു എസ് പോളോയുടെ ഏതെങ്കിലും ആയിക്കോട്ടെ, അത്യാവശ്യം അല്ലേ പറ്റും ഒരു 5,000 രൂപയെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കൊടുക്കാതെ. പിന്നെ നോക്കുകയാണെങ്കിൽ ബിവലറി ഹിൽസും ബിവലറി പോളോ തുടങ്ങിയിട്ടുള്ള എത്ര എത്ര ബ്രാൻഡ്സ്, എത്ര കമ്പനികൾ നമുക്ക് ഈ ഹോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പോളോ റിലേറ്റഡ് ആയിട്ടുള്ളത് കാണിക്കാൻ പറ്റും. പക്ഷേ അതിനൊക്കെ ഓരോ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഒരെണ്ണത്തിൽ ജോക്കി ഇരിക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിൽ ജോക്കി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ചിലതിനകത്ത് കുതിര മാത്രം മാത്രമേ ഉള്ളൂ, ചിലതിനകത്ത് ജോക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ഈയിടെ ഒരെണ്ണം കണ്ട് ഒട്ടോത്തിന്റെ മണ്ടയ്ക്ക് ആരും ഇരിക്കുന്നത്, അത് ഇതൊന്നുമായിട്ടൊരു ഇതല്ല കേട്ടോ, അത് വേറെ എന്താണ് ആ സിമ്പിള്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നത്തില്ല ഇതെന്താണെന്നുള്ളൊരു സംഭവം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, 1800 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് മണിപ്പൂരുകാർ കളിച്ച സാഗുൽ കാഞ്ചി എന്ന് പറയുന്ന ഒരു ഗെയിമിൽ നിന്ന് ഇൻസ്പയർഡ് ചെയ്ത് ലോകം മുഴുവൻ പോയി ഇന്ന് റിച്ച് മാൻസ് പ്ലേ അല്ലെങ്കിൽ ഗെയിം എന്ന് പറയുന്ന പോളോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിത് വേറെ എങ്ങനെ കണ്ടും കേട്ടിട്ടും ഉള്ള ഒരു കാര്യമല്ല കേട്ടോ. എന്താണേലും നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ചെന്നിട്ട് ഈ സാഗുൽ കാഞ്ചി എന്ന് പറയുന്ന ഗെയിമും അതിൽ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുവാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും ഒരു ബെസ്റ്റ് ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നല്ല രസമുണ്ടല്ലേ, റോഡിലെങ്ങനെയുണ്ട്, നല്ല രസമുണ്ടോ ട്രാഫിക്കിലൊക്കെ പോകുന്നവരെ? എനിക്ക് ഒരുപാട് മെസ്സേജ് കിട്ടും. അക്ഷയ് ചില കാര്യങ്ങൾ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ട്രാഫിക്കിൽ പോകുന്ന സമയം നമുക്ക് വെർത്താണെന്ന് തോന്നിപ്പോന്ന് പറഞ്ഞു. ശരി, അതുപോലത്തെ ചില പല കാര്യങ്ങൾ എനിക്ക് പലരും ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ, ഇതുപോലത്തെ നല്ല ഇൻഫർമേഷൻസ്. അങ്ങനെ ഞാൻ അത് പിന്നെ സ്റ്റഡി ചെയ്തിട്ടാണ് നിങ്ങളോടും പറയുന്നത്. എനിവേസ് നമുക്കൊന്ന് ട്രാഫിക് നോക്കിയിട്ട് ഓടി തിരിച്ചു വരാം. ട്രാഫിക്
0: അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 ഇൻ ജിസിസി.
1: റോഡുകൾ അത്യാവശ്യം ശാന്തമായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെയാണ് പറയുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് രീതിയിൽ ട്രാഫിക് കഞ്ചഷൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഷാർജ മാത്രമാണ് ഒരു ചെറിയൊരു ട്രാഫിക് കഞ്ചഷൻ ബമ്പർ ടു ബമ്പർ കാണിക്കുന്നത്. ബാക്കിയെല്ലാം മർദ്ദിഫു എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് സിറ്റുവേഷൻ ആണ്. അലിത്തിയ ടോൾ റോഡ് കുറച്ച് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഉണ്ട്. ഷെയ്ഖ് ജാ റോഡും അൽഖേൽ റോഡും അലൈൻ റോഡും ഒക്കെ തന്നെ ഫ്രീ ആയിട്ടുണ്ട്. അജ്മാലിലെ ട്രാഫിക് സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. എനിക്കൊന്ന് കമ്പാരിറ്റീവ്ലി എല്ലായിടത്തും തന്നെ ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാതാണ്. Traffic update.
0: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
2: You are listening to Sand Dunes with Akshay and Vidya.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
4: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
5: ഹൈ ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE-യിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന July 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ July 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
4: July 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, July 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
6: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം.
4: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
7: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
4: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
7: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
4: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ. പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൈ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹാവ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: അപ്പം മെന്റലിസം ഷോയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ടിക്കറ്റ്സിന്റെ ഗിവ് അവേ ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗസ് ദ പേഴ്സണാലിറ്റി ആയിരുന്നു ഇന്നത്തെ എന്റെ ചോദ്യം. അതിനകത്ത് റൈറ്റ് ആയിട്ട് ഒരുപാട് പേര് അയച്ചെങ്കിലും പലരും ഹോം എന്ന് പറയുന്ന ആ ഒരു കീവേഡ് നിങ്ങൾ തെറ്റിച്ചാണ് അയച്ചത്. സോ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളത് എടുക്കാനായിട്ട് പറ്റില്ല. സോ ആദ്യം അയച്ചതിലൊക്കെ തന്നെ എല്ലാവരും റാൻഡമൈസറിലേക്ക് പോയി. ഇന്ന് റൈറ്റ് ആയിട്ട് നമ്മുടെ റാൻഡമൈസർ പിക്ക് ചെയ്ത ഒരു വ്യക്തി ബോണി അലക്സ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ബോണി അലക്സ് 9211 നമ്പർ എൻഡിങ് വിത്ത്. സോ താങ്കളാണ് ഇന്നത്തെ വിജയമായിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പിൾ പാസ് നേടുന്നതാണ് ഷാർജ സഫാരി മോളിൽ മെന്റലിസം ഷോയിലേക്ക് സ്വാഗതം. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരെ വിളിച്ചറിയിക്കുന്നതാണ്. സോ എൻജോയ് ദ ഷോ.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: വിഴിഞ്ഞം ഓഹരി കൈമാറ്റം അദാനി ഗ്രൂപ്പ് നൽകിയ കത്ത് സർക്കാർ പരിശോധിക്കും. മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിക്കാരെ കളിയാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിൽ അദാനി ഗ്രൂപ്പ് നൽകിയ കത്ത് സർക്കാർ പരിശോധിക്കും. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയാണ് കത്ത് പരിശോധിക്കുക. എംപവേർഡ് കമ്മിറ്റി നൽകുന്ന ശുപാർശ കൂടി പരിഗണിച്ചാകും അനുമതി നൽകുന്നതിൽ സർക്കാർ തീരുമാനം എടുക്കുക. കരാറിലെ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സർക്കാരിന് അദാനി ഗ്രൂപ്പ് കത്ത് നൽകിയത്. ധാരണാപത്രത്തിലെ വ്യവസ്ഥകളടക്കം ഉൾപ്പെടുത്തിയാണ് കത്ത് നൽകിയിട്ടുള്ളത്. സെബിയുടെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് വളരെ വേഗം സർക്കാരിന് കത്ത് നൽകിയത്. സാധാരണഗതിയിൽ സെബിയുടെ അംഗീകാരം ലഭിച്ച 6 മാസത്തെ സമയം വേണമെന്നിരിക്കെയാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വളരെ വേഗം കത്ത് നൽകാനുള്ള തീരുമാനം അദാനി പോർട്സ് സ്വീകരിച്ചിരിക്കുന്നത്. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ആർഎസ്എസിന്റെ വിധേയരാകാൻ വി ഡി സതീശൻ സർക്കാർ മത്സരിക്കുകയാണെന്ന സിപിഎം മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തൽ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കരിമണൽ ഖനനത്തിൽ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി. പുതിയ ബജറ്റിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒഴിവാക്കി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. മദ്യ മുതലാളിമാരെ സഹായിക്കുന്നു, ധനബിൽ ഒളിച്ചു കടത്തി എന്ന വിമർശനവും ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാരിന്റേത് നാടിനെതിരായ നയമെന്നും മുൻ മുഖ്യമന്ത്രി കൂടിയായ പ്രതിപക്ഷ നേതാവ്. സർക്കാരിൽ നിന്ന് മോശം അനുഭവമെന്ന വിമർശനം മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം. കരിമണലിൽ വലിയ തെറ്റിദ്ധാരണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാൻ സമയം. നിയമസഭയെ തന്നെ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന വലിയ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് വി ഡി സതീശൻ പറഞ്ഞതെന്നും പിണറായി വിജയൻ.

കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി. അല്പസമയത്തിനകം ഹൈക്കോടതിയിൽ തീരുമാനമറിയിക്കും. കോർപ്പറേഷൻ മുൻ MD രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ BD സതീശൻ സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ ശേഷാദ്രിനാഥിനെ നിയമിച്ച നടപടിയിൽ UDF വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിന്റെ പ്രതിഫലനമുണ്ടാകും. സാധാരണ പ്രവർത്തകർ വിയർപ്പൊഴുക്കിയാണ് UDFനെ അധികാരത്തിൽ എത്തിച്ചത്. അവരുടെ വികാരം മാനിക്കണമായിരുന്നു. കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്വർണവും പണവും കൂടാതെ അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ഡോളറും പിടിച്ചെടുത്തതായി റിപ്പോർട്ട്. കാണിക്കയിൽ വീണ 1000-ൽ ഡോളറാണ് പ്രതികളുടെ ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമനേയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ കോൺഗ്രസ് നേതാക്കൾക്ക് ക്ഷണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, സൽമാൻ ഖുർഷിദ്, പവൻ ഖേര എന്നിവരെ ഇറാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട്. July 5-9 ടെഹ്റാൻ, ഖോം, മഷ്ഹദ് എന്നിവിടങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുന്നത്. ലോകകപ്പ് ഫുട്ബോളിൽ സെനഗലിനെ തോൽപ്പിച്ച ബെൽജിയം പ്രീ ക്വാർട്ടറിൽ സ്കോർ 2-3. രണ്ട് ഗോളിന് പിന്നിൽ നിൽക്കെ 86-89 മിനിറ്റുകളിൽ ഗോളിൽ സമനില പിടിച്ച എക്സ്ട്രാ ടൈമിലെ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ പെനാൽറ്റിയും ഗോളാക്കിയാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ കടന്നത്. ലോകകപ്പിൽ പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരിക്കിന്റെ ഡബിൾ കൊങ്കോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടറിൽ കടന്നു. ഗാരി ലിനേക്കറിന് ശേഷം ഇംഗ്ലണ്ടിനായി ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇരട്ട ഗോൾ നേടുന്ന ആദ്യ താരമാണ് ഹാരിക്കെയ്ൻ. ഇതിഹാസ താരം പെലെയുടെ ലോകകപ്പ് ഗോൾ റെക്കോർഡ് മറികടക്കാനും കെയ്ന് കഴിഞ്ഞു. ലോകകപ്പ് ചരിത്രത്തിൽ 12 ഗോളുകൾ നേടിയിരുന്ന പെലെയുടെ റെക്കോർഡാണ് കെയ്ൻ പഴങ്കഥയാക്കിയത്. UL പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ സംബന്ധിച്ച കോൺസുലാർ സേവനങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എംബസി കോൺസുലേറ്റ് നേരിട്ട് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. July 2 ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെയാണ് സേവനങ്ങൾ നേരിട്ട്. July 1 BLS മാറി അൽഹിന്ദ് സേവനങ്ങൾക്കുള്ള ഏജൻസിയാകുമെന്ന അറിയിപ്പുണ്ടായിരുന്നു. ചില നിയമവിഷയങ്ങളെ തുടർന്ന് അത് നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിലാണ് എംബസിയും കോൺസുലേറ്റും ഇത് നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Mexico, United States, Canada.
2: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്നേ ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 54%.
5: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: ഹായ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അങ്ങനെ നമ്മുടെ ആ മെന്റലിസം ഷോയിലേക്ക് പോകാനുള്ള എന്റെ തയ്യാറെടുപ്പിൽ എല്ലാവരും നിൽക്കുമ്പോൾ നമ്മുടെ ഫാസിൽ ബഷീർ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സോ ഒരു ഒരു സോങ് കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങളാണുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങൾ ചോദിക്കാനുള്ളത്, ഒക്കെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു അവസരമാണ്. സോ സ്റ്റേ ട്യൂൺ, എങ്ങും പോരുത്. ഒരു അടിപൊളി ഒരു സെഷൻ തന്നെയായിരിക്കും ഫാസിൽ ബഷീർ നമ്മളുമായിട്ട് പോകാനായിട്ട് പോകുന്നത്. സോ ഒരു സോങ് കഴിയുമ്പോൾ എൻ്റെ കൂടെ ആളുണ്ടാവും. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ, പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ പറയാ, കേട്ടോളെ.
1: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ.

0: Good morning, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയ്യാണ്. എന്റെ എൻ്റയർ UAE എനിക്ക് തോന്നുന്നു ഫാസിൽ ബഷീറിന്റെ ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫാസിൽ ബഷീർ ഈസ് ഹിയർ. വെൽക്കം ടു ഹോം 92.2 FM ലേക്ക് സ്വാഗതം. നമസ്കാരം ഫാസിൽ. നമസ്കാരം. ഓൾറൈറ്റ്, ഞാൻ ഫാസിലിന്റെ ഓൾറൈറ്റ്.
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഓക്കെ,
1: ഗുഡ് മോർണിംഗ്
0: ഫാസിൽ. ഞങ്ങൾ രണ്ടുപേരെയും കബളിപ്പിച്ച് വേറെ മൈക്കാണ് എടുത്ത് വെച്ചേക്കുന്നത്. നമസ്കാരം, വെൽക്കം. നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. എന്താണ് വിശേഷങ്ങൾ?
1: നന്നായി പോകുന്നു. പിന്നെ രാവിലെ കുറച്ച് ബ്ലോക്ക് കിട്ടിയതുകൊണ്ടാണ് ലേറ്റ് ആയത്.
0: നല്ല അടിപൊളി ശബ്ദം കേട്ടോ മൈക്കിലൂടെ കേൾക്കുമ്പോഴത്തേക്ക്. പക്ക ഒരു ഒരു RJ വോയിസ് പോലെ നമുക്കൊക്കെ ഫീൽ ചെയ്യണു. എന്താണേലും എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു മെന്റൽ സ്പെഷ്യലിസ്റ്റിനെ ഒരു ഹോസ്റ്റ് ചെയ്യുന്നത്, ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. അതിന്റെ ഒരുപാട് എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഈ മെന്റലിസം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എല്ലാവരുടെയും വിചാരം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് വായിക്കുക, നമ്മുടെ മനസ്സിലുള്ളതൊക്കെ പറയുക. എന്താണ് മെന്റലിസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്
1: ആക്ച്വലി, ഞാൻ 2003 മുതൽ ഞാൻ ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഹയർ സെക്കൻഡറി പഠിക്കുന്ന കാലം മുതൽ 2015 മെന്റലിസ്റ്റ് എന്നുള്ള ഒരു ടൈറ്റിലേക്ക് മാറുന്നത്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ നമ്മളൊരു അവയർനെസിന്റെ ഭാഗമായിട്ടാണ് ഈ ഷോ നമ്മൾ മുമ്പോട്ട്
0: കൊണ്ടുപോകുന്നത്.
1: അതായത് ഒരു കാലഘട്ടത്തിൽ ഈ ആൾദൈവങ്ങൾ, സിദ്ധന്മാർ, അങ്ങനെയുള്ള ആളുകളെല്ലാം ആളുകളെ ചൂഷണം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന കുറേ കാര്യങ്ങൾ, അതിന്റെ ട്രിക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി അവതരിപ്പിക്കും. അതിൽ മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇപ്പൊ നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കെന്നല്ല ആർക്കും പറയാൻ സാധിക്കില്ല. പക്ഷെ ഞാനൊരു ഇൻപുട്ട് അങ്ങോട്ട് തന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ കുറെ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് വീണ്ടും ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളിൽ നിന്ന് അത് കണ്ടെത്തുന്ന ഒരു ആർട്ട്, അത്രേ ഉള്ളൂ.
0: ബ്രില്ലിയന്റ്. ഓക്കേ, അല്ല ഇത് എനിക്ക് പറ്റും എന്ന് എങ്ങനെയാണ്, എപ്പോഴാണ് മനസ്സിലായത്?
1: അല്ല, ആക്ച്വലി എല്ലാ കൊച്ചുകുട്ടികൾക്കും ഈ പറഞ്ഞ പോലെ ഒരു മാജിക്ക് കണ്ടു കഴിഞ്ഞാൽ അത് പഠിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവും ചെറിയ പ്രായത്തിൽ. ഫസ്റ്റും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. മുതുകാട് സാറിന്റെയും സാമ്രാജ് സാറിന്റെയും ഒക്കെ വീഡിയോ അന്ന് ദൂരദർശനിൽ കാണുമ്പോൾ എനിക്കും അത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഈ പ്രാവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വൈറ്റ് നിറത്തിലെ പ്രാവിനെ ഭയങ്കര ഇഷ്ടം. അപ്പൊ എന്റെ ധാരണ ഈ മാജിക്ക് പഠിച്ചാൽ അതിനു വേണ്ടി തുടങ്ങിയൊരു ശ്രമമാണ്. പക്ഷെ ഇത് ഹയർ സെക്കൻഡറി ആവുന്ന സമയത്താണ് ഒരു മജീഷ്യനെ കണ്ട് മുട്ടുകയും അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു വളരെ കുറച്ച് മാജിക്ക്, ഒരു 10 അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അദ്ദേഹത്തിന് കുറെ നാൾ പുറകെ നടന്നിട്ട് അദ്ദേഹം പഠിപ്പിക്കാം. അപ്പൊ ഈ മാജിക്കിന്റെ ഒരു ബേസ് അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ട്രിക്ക് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായി പ്രാവിനെ പോയി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി കൊണ്ടുവന്നിട്ട് വേണം പ്രാവിനെ പ്രത്യക്ഷപ്പെടുത്താൻ. ഒന്നും മനുഷ്യനെ കൊണ്ട് അങ്ങനെ ഒന്നും ശൂന്യത്തിൽ നിന്നൊന്നും സൃഷ്ടിക്കാനൊന്നും നമുക്ക് സാധ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യം അപ്പോൾ തിരിച്ചറിഞ്ഞു.
0: ശരി.
1: പക്ഷെ തുടക്കത്തിൽ നിരാശയായിരുന്നു. പക്ഷെ പിന്നീട് അതൊരു എന്താ പറയുക, അത് നമുക്ക് ആളുകളെ എന്റർടൈൻ ചെയ്യാം. ആ തുടക്കത്തിൽ എന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി പഠിക്കുന്ന എന്റെ സ്റ്റുഡൻസ് ആണ്. സോറി, സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചുള്ള കൂട്ടുകാരാണ്. അവരുടെ മുൻപിലാണ് ആദ്യമായിട്ട് ഞാൻ ഈ മാജിക് അവതരിപ്പിക്കുന്നത്. പക്ഷേ സാധാരണ കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ നല്ല സപ്പോർട്ട് കിട്ടി. ഞാൻ കേട്ടിട്ടുണ്ട് പല ആളുകൾക്കും കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് ഭയങ്കര വിമർശനങ്ങളാണ് ആദ്യ കാലഘട്ടങ്ങളിൽ കിട്ടുക എന്നുള്ളത്.
0: പക്ഷെ
1: എനിക്ക് നേരെ തിരിച്ചായിരുന്നു. കാരണം +1, +2 പഠിക്കുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ വളരെ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു.
0: ഓക്കെ,
1: അപ്പൊ അവരുടെ ഒരു സപ്പോർട്ടാണ് പിന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ അത്ഭുതങ്ങൾ പഠിക്കാനും. അതായത് ഓരോ സംഭവം നമ്മൾ പഠിച്ചാലും ഞാൻ ആദ്യം പോയി പ്രസന്റ് ചെയ്യുന്ന ഇവരുടെ മുൻപിലാണ്. നല്ല സപ്പോർട്ട് ചെയ്യും. അപ്പൊ വീണ്ടും വീണ്ടും അത് പഠിക്കാൻ ആരംഭിച്ചു. ഇത് ശരിക്കും നമ്മൾക്ക് ഒരിക്കലും ഇതിനകത്ത് അത്ഭുതം ഉണ്ടാവില്ല. ഇപ്പൊ മെന്റലിസം ആയാലും ഹിപ്നോട്ടിസം ആയാലും അല്ലെങ്കിൽ മാജിക് ആയാലും ഈ അത്ഭുതങ്ങൾ തീർക്കുന്ന കലയിൽ നിൽക്കുമ്പോൾ ഇത് പെർഫോം ചെയ്യുന്ന പ്രസന്റ് ചെയ്യുന്ന ആൾക്കും ഒരിക്കലും അത്ഭുതം ഉണ്ടാവില്ല.
0: ശരി,
1: അവർക്ക് അവരുടെ ജോലി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആയിരിക്കും, കാണുന്നവന് മാത്രമേ അത്ഭുതമുള്ളൂ.
0: അപ്പോൾ ഈ നമ്മൾ ആക്ച്വലി മെന്റലിസത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിവയെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കായിരുന്നേ, നമുക്ക് പൊതുവേ എല്ലാവരുടെയും വിചാരം ഈ മെന്റലിസം എന്ന് പറഞ്ഞാൽ മൈൻഡ് റീഡിംഗ് ആണല്ലോ. അപ്പൊ അതിനൊരു ഉത്തരയാണ് ഇവിടെ തന്നോണ്ടിരുന്നത്. അപ്പൊ ഈ എന്താണെങ്കിലും എല്ലാവരും കാണാൻ പോകുന്ന ലൈവായിട്ട് കാണാൻ പോകുന്ന ഒരു ഷോ കൂടെയാണ് ഇനിയും ഫാസിൽ ബഷീറിന്റെ വരാൻ പോകുന്ന. എക്സാക്ട്ലി, ഇത് നമ്മുടെ സഫാരി മോളിലും അതുപോലെ തന്നെ ഫോക്ലോറിൽ വെച്ചാണ് നടക്കുന്നത്. പക്ഷെ ഇതിപ്പോ നമ്മുടെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഫാസിലെ, നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ട്രെൻഡായി നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ മരിച്ച ആൾക്കാരെ കാണുക എന്നുള്ളത്. നമുക്കൊരു ഒരുപാട് സെന്റിമെന്റൽ ആയിട്ടുള്ള വീഡിയോ, ഈ എന്താ പറയുന്നത്, മകൾ അച്ഛനെ കാണുന്നതും, ഇതെന്ത് സത്യം പറഞ്ഞാൽ ഇത് ഉള്ളതാണോ? എന്താണ് ഈ സംഭവത്തിന്റെ പുറകിലെ ഒരു രഹസ്യം?
1: അല്ല, ഹിപ്നോട്ടിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ട് നമുക്ക് അത്തരത്തിലുള്ള എഫക്റ്റുകൾ ചെയ്യാൻ പറ്റും എന്ന് കരുതി റിയൽ ആയിട്ട് മരിച്ചു പോയയാളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതൊന്നും അർത്ഥമില്ല അതിൽ. അതായത് എനിക്ക് മുൻപിൽ നിൽക്കുന്ന ഒരാളെ, അയാളെ ഞാൻ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ, അയാളെ ട്രാൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ആക്കിയതിനു ശേഷം തൊട്ട് മുൻപിൽ നിൽക്കുന്ന ആള് ഇനിയിപ്പോ മമ്മൂട്ടിയാണ്, മോഹൻലാലാണ്, അല്ലെങ്കിൽ ഇന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് അവരൊരു കൺഫ്യൂസ് സ്റ്റേറ്റിൽ അങ്ങനെയാണെന്ന് അവർ തോന്നുക മാത്രമാണ്. മീൻസ് അതിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ വളരെ ധാരാളം ഞാനും കാണുന്നുണ്ട്. അത് ഒരുപാട് റിക്വസ്റ്റുകൾ എനിക്കും വരുന്നുണ്ട്, ഷോയിലും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അവയർനെസിന്റെ ഭാഗമായിട്ട് കൂടെ ഷോ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഷോയുടെ ടൈറ്റിൽ ട്രിക്സ് മാനിയ. ഇത് നിങ്ങളുടെ ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന, കബളിപ്പിക്കുന്ന ട്രിക്സുകൾ മാത്രമാണ്.

0: എന്നാൽ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഞാൻ ഷോ ചെയ്യുന്ന തുടക്കം മുതലേ ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രകടനങ്ങൾക്ക് ഞാൻ എതിരാണ്. ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ അത് ഇങ്ങനത്തെ എഫക്റ്റുകളല്ല. അതല്ലാതെ ഒരു പേര് ഓർത്ത് കഴിഞ്ഞപ്പോൾ, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അല്ലേ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താണ് ഒരാളും, അപ്പോൾ മരിച്ചുപോയ ഒരാളുടെ പേരൊക്കെ മനസ്സിൽ വിചാരിച്ചാൽ അത് പറയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് സ്റ്റേജിൽ. പക്ഷേ ഇത് കുറച്ച് കടന്നു കഴിയാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഹിപ്നോട്ടിസം ചെയ്യുന്ന സമയത്ത് അയാളുടെ ഹിസ്റ്ററി, അതായത് അയാൾ ഇതിനു മുൻപ് വല്ല സൈക്കോളജി അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ടുള്ള ആളാണോ, മാനസിക പ്രശ്നമുള്ള ആളാണോ, എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുള്ള ആളാണോ, അയാളുടെ ഒന്നും നമുക്കറിയാതെ ഒരാളെ പെട്ടെന്ന് വിളിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മരിച്ചുപോയ ആളെ കാണിക്കുന്ന ഒരു എഫക്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 100 പേരെ ചെയ്താൽ ചിലപ്പോൾ 2 പേർക്ക് ചിലപ്പോൾ ഒരു ട്രോമ പോലെയുള്ള ഇതിലേക്ക് പോവാം. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോൾ പറയുമോ, ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയാം. നിങ്ങൾക്ക് ഉണ്ടാവില്ല, പക്ഷേ സാധ്യതയുണ്ട് അതിന്. ഇപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത്, പ്രൊഫഷണൽ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ചോദിച്ചാൽ അവരും പറയും ഒരിക്കലും അതിന് തലവെച്ച് കൊടുക്കരുതെന്നേ പറയുള്ളൂ. കാരണം അത് നമ്മൾ ഇപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുന്നു, നല്ല ലൈറ്റ് ഉണ്ട്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചുറ്റുമുണ്ട്, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പം ഞാൻ ധൈര്യമായിട്ട് ഞാൻ അതിന് വില്ലിംഗ് ആണ്, ഞാൻ ചെയ്യാമെന്ന് പറയും, കൂട്ടുകാരുണ്ടാവും അല്ലെങ്കിൽ സ്റ്റേജിലോ എവിടെ വെച്ചിട്ടാണെങ്കിലും പറയും. പക്ഷെ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴൊക്കെ ചിലപ്പോൾ ഇത് തിരിച്ചു വരും. എല്ലാവരിലും അല്ല, പല ആളുകളിലും അത് സംഭവിച്ചിട്ടുണ്ട്. നിലവിലിന്നും 3 കേസുകൾ എൻ്റെ അടുത്ത് ഇതേ രീതിയിലെ അവസ്ഥയിൽ വന്നിട്ടുണ്ട്. ഒന്ന് വളരെ ചെറിയൊരു കുട്ടിയാണ്. പലപ്പോഴും ഈ ഹിപ്നോട്ടിസത്തിന് ഞാൻ കൊച്ചുകുട്ടികളൊന്നും വിധേയരാക്കാറില്ല. ഇത് വളരെ ചെറിയൊരു 15 വയസ്സുള്ളൊരു കുട്ടി, ആ കുട്ടിയുടെ അധ്യാപകൻ കുട്ടികളുടെ മുമ്പിൽ എന്താ പറയുന്ന ആളാവാൻ അല്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ പഠനം രസകരമാക്കാൻ വേണ്ടിയായിരിക്കാം അദ്ദേഹം പോയിട്ട് 1000-1500 രൂപ കൊടുത്തിട്ട് ഒരു 1-day ക്ലാസ് ഹിപ്നോട്ടിസത്തിന് അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ആദ്യം വന്ന് അപ്ലൈ ചെയ്തത് ആ ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു, ആ കുട്ടിയുടെ പിതാവ് മരിച്ചുപോയതാ. ആ കുട്ടിയെ ഈ മരിച്ചുപോയ പിതാവിനെ കാണിക്കുന്ന ഒരു എഫക്റ്റ് ചെയ്താ. പക്ഷെ ഇന്ന് ആ കുട്ടി സൈക്യാട്രിക് പേഷ്യൻ്റ് ആവേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരം കേസ് നമ്മളുടെ മുൻപിലുണ്ട്. ഞാനത് വെറുതെ പറയുന്നില്ല, എപ്പോഴും നാം എൻ്റെ ചാനൽ ട്രിക്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട്, എവിഡൻസ് അടക്കം നമ്മൾ പറയാറുള്ളൂ. മാത്രമല്ല ഇത്തരത്തിലുള്ള പല ഹിപ്നോട്ടിസ്റ്റുകളും പല ആളുകളോടും, അതായത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം, 25,000 രൂപ തന്നാൽ മതി, 30,000 തന്നാൽ മതി എന്ന് പറയുന്ന പല സ്ക്രീൻഷോട്ടുകളും നമ്മളുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ തുടക്കകാലഘട്ടങ്ങളിലാണ് ഞാൻ മിറാക്കിൾ ബസ്റ്റർ എന്നുള്ള രീതിയിലെല്ലാം പൊളിച്ചടക്കിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ പലതരം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഞാനും ചെയ്തിട്ടുണ്ട്, ഒരുപാട് സൈക്യാട്രിസ്റ്റുകളും ഒക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, എന്ത് പാടില്ല എന്ന് പറയുന്നു അതിലേക്ക് അത് ചെയ്ത് കാണിക്കുന്ന ആളുകളാണ്.
1: എല്ലാത്തിൻ്റെയും പുറകിലും ഒരു പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടെന്ന് പറയുന്ന പോലെ അതിന്റെ നല്ല വശത്ത് മാത്രം, അതൊരു എന്റർടൈൻമെന്റ് മേഖലയായിട്ട് മാത്രം കണ്ടു.
0: നമുക്ക് രസകരമായി എന്തും ചെയ്യാലോ,
1: തീർച്ചയായിട്ടും.
0: ഞാൻ പറഞ്ഞു മമ്മൂട്ടിനെ കാണിക്കുന്നു അല്ലെങ്കിൽ മോഹൻലാൽ പ്രിയപ്പെട്ടത് അവരുടെ താരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണിച്ച രസമല്ലേ. പക്ഷെ ഇത് കുറച്ച് കടന്നു കഴിയാം.
2: ഇപ്പൊ അതുപോലെ നമുക്ക് ലാലേട്ടനെ മമ്മൂക്കയോ
0: ഒക്കെ ഇത് ചെയ്യാൻ പറ്റും, പക്ഷെ അത് കുറച്ചധികം സമയമെടുക്കുന്നതാണ്. സ്റ്റേജിൽ ലൈവായിട്ട് വരും നമുക്ക്.
1: ശരി, ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ ഒരു മെന്റലിസം ഷോയ്ക്ക് വേണ്ടിയിട്ട് സൗണ്ട്, ലൈറ്റ്, അതിന്റെ ചുറ്റുപാട് എത്രത്തോളം ഇമ്പോർട്ടന്റ്?
0: വളരെ ഇമ്പോർട്ടന്റ് ആണ്.
1: പിന്നെ എങ്ങനെയാണ്
0: ഷോയിനെ വിജയിപ്പിക്കുന്നത്? അതാണ്.
1: ശരി,
0: തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു, അതായത് നമ്മളുടെ ഷോ എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോകുന്നതാണ്, ആളുകളെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതെല്ലാവരിലും ഉള്ള ഒരു അവസ്ഥ തന്നെയാണ്. അതായത് ഞാനറിയാതെ ഞാനല്ലാതായി മാറുന്ന ഒരു അവസ്ഥയാണ് ട്രാൻസ് എന്ന് പറയുന്നത്.
1: ശരി,
0: ഞാനതിന് കൂടുമാറ്റം എന്നൊരു വേർഡ് നമുക്ക് വേണമെങ്കിൽ അത് കൂടുവിട്ട് കൂടുമാറ്റം, അതായത് കൂടുമാറ്റം എന്നൊരു പേര് നമുക്ക് കൊടുക്കാം. അപ്പം അതിൽ നമ്മൾ ആളുകളെ നമ്മളുടെ സംസാരത്തിലൂടെയും അല്ലെങ്കിൽ മ്യൂസിക്കിലൂടെയും വിഷ്വലിലൂടെയും ഒക്കെയാണ് ആളുകളെ ട്രാൻസിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ ട്രാൻസിലേക്ക് പോവാത്ത ആളുകൾ, അതായത് ശ്രദ്ധയില്ലാത്ത ആളുകൾ, അതുകൊണ്ട് നമ്മൾ മൊബൈൽ ഉപയോഗിക്കരുത്, അങ്ങനെ ഇത് ശ്രദ്ധ വേണമെന്നൊക്കെ പല ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻ കുറെ കൊടുക്കും. അപ്പൊ അതിലൊന്നും ശ്രദ്ധയില്ലാതെ വേറെ ഇതിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഇത് ആസ്വദിക്കാൻ സാധിക്കില്ല. പിന്നെ ഒരു ഷോ എന്ന് വെച്ചാൽ എപ്പോഴും 100% ആളുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് എന്തും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഒരു 50% ആളുകൾ ഓക്കെ പറഞ്ഞാൽ ആ ഷോ വിജയിച്ചു എന്നർത്ഥം. അങ്ങനെയാണ്.
2: ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ, ഇപ്പൊ സാധാരണ ഇപ്പോ നമ്മളൊരാളെ മൈൻഡ് റീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളോട് പറയാണ് നിങ്ങൾ ഒരാളെ കുറിച്ച് മനസ്സിൽ വിചാരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം നമ്മൾ അതിന്റെ ഉത്തരത്തിലേക്ക് വരുന്ന ഒരു സമയത്ത് ഈ ചിന്തിക്കുന്ന ആള് മാറ്റി വിചാരിച്ച് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായി?
0: അല്ല, അതിന് നമ്മളൊരു എപ്പോഴും തുടക്കകാലഘട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് കയറി വരുന്ന ആളുകൾ എന്ത് ചെയ്ത് സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു എവിഡൻസ് എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ എഴുതി വരുന്നത്.
2: എന്നിട്ട്
0: അവരുടെ തന്നെ കയ്യിൽ വെച്ചോളാം പറയും. ഓക്കെ, അത് പിന്നീട് അവർ പറയും അതല്ല അത് വിചാരിച്ചു ഓക്കെ നിങ്ങൾ എഴുതി നോക്കൂ എന്ന് പറയാലോ. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. മുൻപൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ ഒരുപാട് ആളുകൾ കയറി വരുമായിരുന്നു. പിന്നെ എന്റെ ഷോയിൽ ഇപ്പോൾ കുറെ നാളായിട്ട് അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ ആദ്യമേ പറയുന്നുണ്ട് ഇത് ട്രിക്സ് ആണ്. മാത്രമല്ല ഷോ എൻഡ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിന് എല്ലാവർക്കും എന്താണ് മെന്റലിസം, എന്താണ് ഹിപ്നോട്ടിസം എന്നുള്ള ഒരു ധാരണ കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റേജ് വിട്ട് പുറത്തിറങ്ങാറ്.
1: ശരി, അപ്പൊ ഈ പറഞ്ഞ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പൊ ഈ ഷോ എന്ന് പറയുന്ന ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ് ഒരു. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു സമയത്ത് ഒരു ഷോ ഡയറക്ടർ ഉണ്ടാവണം, അങ്ങനെയാണോ യൂഷ്വലി പോകുന്നത്?
0: നിലവിൽ അങ്ങനെ എല്ലാം ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഷോയ്ക്ക് ഇത് നമ്മുടെ അഷ്റഫ് പിലാക്കിൽ, അത് ഫിലിം പ്രൊഡ്യൂസറാണ്, മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അവരാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. മാത്രമല്ല എന്റെ സുഹൃത്തായിട്ടുള്ള സാലിക, ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ഈ രണ്ട് ഷോ ഓർഗനൈസ് ചെയ്യുന്ന അവരാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് സജി സുരേന്ദ്രൻ, അദ്ദേഹം ഫിലിം ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മളോടൊപ്പം ഈ രണ്ട് ഷോയ്ക്ക്.
1: ഓക്കെ, എന്താ ഇപ്പം നമുക്ക് ഷാർജ സഫാരി മോളിൽ വരുന്ന, ഇനിയിപ്പം ജൂലൈ 4 നടക്കാൻ പോകുന്ന ഷോയ്ക്ക് എന്തൊക്കെയാണ് ആളുകൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്?
0: ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നത്, അതായത് പലതരം വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മളെപ്പോഴും അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു തവണയേ ഉള്ളൂ.
1: ശരി,
0: ഞാനൊരു എഫക്ട് കാണിച്ചു എന്ന് വിചാരിക്കുക, ഒരു മെന്റലിസം എഫക്ട് കാണിച്ചു അല്ലെങ്കിൽ മാജിക് ആയിക്കോട്ടെ, എന്ത് കാണിച്ചു കഴിഞ്ഞാലും ആദ്യം കാണുമ്പോൾ മാത്രമാണ് അതിന് അത്ഭുതമുള്ളൂ. രണ്ടാമത് കാണുമ്പോൾ അത് എന്താണ് എന്നുള്ള ചിന്തിക്കുകയുള്ളൂ, അതെങ്ങനെയായിരുന്നു, അതിന്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി എടുക്കാനും ശ്രമിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ തിയേറ്റർ ഷോയിൽ ചെയ്യുന്ന എഫക്റ്റുകൾ ഒന്നും പുറത്തുവിടാറില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആദ്യം കാണുമ്പോഴേ അത്ഭുതമുള്ളൂ. അപ്പൊ അതുകൊണ്ട് പലതരം ഷോ റീൽസ് കണ്ടിട്ടുണ്ടാവാം, കാരണം ആളുകൾ എക്സൈറ്റഡ് ആവുന്നതും കരയുന്നതും ഒക്കെ. അത് ആ ഓഡിയൻസ് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ആ ഒരു ഷോ ജയിക്കുന്നത്. എപ്പോഴും മെന്റലിസം ഷോ അങ്ങനെ തന്നെ. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ ഓഡിയൻസ് ഇന്ററാക്ഷൻ ആയിരിക്കും. എനിക്ക് ഒറ്റക്ക് നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മാജിക് ആണെങ്കിൽ ഒരു കാലിയായ ഒരു ബോക്സ് കാണിക്കാം, എന്നിട്ട് വെറുതെ ഒരു ആക്ഷൻ കാണിച്ചാൽ മതി, ഇത് കാലിയാണെന്നുള്ളത്. അതിന്റെ ഉള്ളിൽ ഒന്ന് കൈയിട്ടിങ്ങനെ കാണിച്ചാൽ ആളുകൾക്ക് മനസ്സിലായത് എം ടി ആണ്, ഒന്നും ഇല്ല എന്നുള്ളത്. വീണ്ടും ഒരു ആക്ഷൻ കാണിക്കുമ്പോൾ അതിനകത്ത് ഒരു പ്രാവ് വന്നു, അല്ലെങ്കിൽ മിഠായി വന്നു, അല്ലെങ്കിൽ ആപ്പിൾ ഓട്ടി വന്നു, എന്ത് വന്നാലും അപ്പൊ ആളുകൾക്ക് മനസ്സിലായി കാലിയായ ഒരു ബോക്സിൽ എന്തോ പ്രത്യക്ഷപ്പെടുത്തി, അതാണ്. അത് കൃത്യമായിട്ട് കിട്ടിയല്ലോ, പക്ഷെ മെന്റലിസത്തിൽ അത് പറ്റില്ല. നമ്മൾ സംസാരിക്കും
2: ഒരു കാര്യം, ഒരു സംശയം ചോദിച്ചിട്ട് മാജിക്കിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു 90s 2000 ആ ഒരു കാലഘട്ടത്തില് മാജിക് ആയിരുന്നു ഇതുപോലെ, ഇപ്പൊ മെന്റലിസം അല്ലെങ്കിൽ ഇതുപോലെ ട്രിക്സ് മാനിയ പോലത്തെ ഷോസ് ഒക്കെ നിറഞ്ഞു നിന്നിരുന്നത് ഇല്ലേ. ഇപ്പൊ ആ മാജിക് കുറച്ചൊന്ന് അപ്രത്യക്ഷമായി തുടങ്ങിയിട്ടുണ്ട്. ഈ മാജിക്കും ഈ ഒരു മെന്റൽ
0: അല്ല, മാജിക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മാജിക് എന്ന് പറയുന്ന കല, ഈ പറഞ്ഞ പോലെ അതിന്റെ ആ ഒരു മിസ്റ്ററി ഇല്ലാണ്ട് വാവ് ആ ഫാക്ട് അതില്ലാതെ ആയിപ്പോയി. പക്ഷെ ഇപ്പോഴും ആളുകൾ പെർഫോം ചെയ്യുന്നുണ്ട്, അതൊരു കലയായിട്ട് കാണുന്ന ഓഡിയൻസ് ഇപ്പോഴും അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പ്രോഗ്രാംസ് ഒക്കെ ധാരാളം നടക്കുന്നുണ്ട്, ഇപ്പോഴും മാജിക് ഷോ ഒക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വാവ് എന്നുള്ള ഒരു സാധനം
1: ഫാക്ടർ
0: പോയി, ഒരു മിസ്റ്ററി പൂർണ്ണമായിട്ടും മാജിക്കിന്റെ ഇല്ലാണ്ടായി. അപ്പോൾ വീണ്ടും അതിനെ ഒന്ന്, ഇപ്പൊ കലകൾ പൂർണ്ണമായിട്ട് നശിച്ചു പോയെന്നില്ല, അത് അതിജീവിക്കും. ഇപ്പൊ ഒരു ട്രിക്ക് അല്ല, രണ്ട് ട്രിക്ക് അല്ലെങ്കിൽ 100 ട്രിക്ക് റിവീൽ ആയാലും കല അതിജീവിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു അതിജീവനമാണ് ഈ പറഞ്ഞ
2: മെന്റലിസം. ഇപ്പൊ മാജിക് മെന്റലിസം കഴിഞ്ഞ് ഇതൊക്ക് മേലെ ഇനി വന്നാൽ എന്തായിരിക്കും,
0: വേറെന്തെങ്കിലും പേരിലായിരിക്കാം. ഇപ്പൊ മെന്റലിസം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 2015 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഞങ്ങൾ ഒരു 2-3 ആളുകളെ ഉള്ളൂ കേരളത്തിൽ. പക്ഷെ ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ഒരുപാട് മ്യൂസിഷ്യൻസ് മെന്റലിസ്റ്റ് എന്നുള്ള ടൈറ്റിലേക്ക് മാറി, പുതിയതായിട്ട് ഒരുപാട് ആളുകൾ ഇതിലേക്ക് കടന്നു വരുന്നു. അപ്പൊ ആള് സത്യത്തിൽ ഈ ഒരു കല അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഒരുപാട് ആളുകൾ വന്നാൽ അതിന്റെ സാധ്യതകൾ ഇല്ലാതെയാവും. കാരണം ഇതിന്റെ പ്ലേസ്മെന്റ് കറക്റ്റ് അല്ല, പല സ്ഥലങ്ങളിലും പോയിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നഷ്ടപ്പെടും. ചില തിയേറ്ററിൽ ചെയ്യേണ്ട എഫക്റ്റുകൾ നമ്മൾ പുറത്ത് സ്ട്രീറ്റിൽ പോയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോ നമുക്ക് അവരുടെ ഇത് നിങ്ങൾ പഠിക്കരുത്, നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് അവർക്ക് എന്തും ചെയ്യാം. പക്ഷെ ഈ കലയുടെ സാധ്യതകൾ നഷ്ടപ്പെട്ടു പോകും മാക്സിമം ഒരു 2 വർഷം. അതോടുകൂടി ഇനിയിപ്പോ വേറെ ഏതെങ്കിലും പേരിലേക്ക്
1: വരാം.
2: അതുപോലെ ഒരു കാര്യം എനിക്ക് ഇനി ചോദിക്കാൻ ഇങ്ങനെ തോന്നുന്നത്, ഇപ്പം ശരിക്കും നമ്മുടെ മനുഷ്യന്റെ മനസ്സെന്ന് പറയുമ്പോൾ ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ സെക്കൻഡ്സ് ബൈ സെക്കൻഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം അല്ലെ, എന്ത് വേണമെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ശരിക്കും ഒരു മെന്റലിസ്റ്റിന് ഒരാളുടെ മനസ്സ് പഠിക്കാൻ പറ്റുമോ, വായിക്കാൻ പറ്റുമോ നന്നായിട്ട്?
0: ആക്ച്വലി ഇതിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് ഈ മെന്റലിസ്റ്റ് എന്നുള്ള ടൈറ്റിൽ വെച്ചിട്ട്. ഞാൻ പറഞ്ഞു, ഇതൊരു മജീഷ്യനെ പോലെ തന്നെ കാണേണ്ട കാര്യമുള്ളൂ, ഒരു കലാകാരനായിട്ട് നിങ്ങൾ കണ്ടാൽ മതി മെന്റലിസ്റ്റ്. പിന്നെ തുടക്ക കാലഘട്ടങ്ങളിൽ ഇപ്പം എന്റെ ഇന്റർവ്യൂവിലാണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞാൻ മിറാക്കിൾ ബസ്റ്റർ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഈ സിദ്ധന്മാരെങ്ങനെയാണ് ആളുകളുടെ മനസ്സ് വായിക്കുന്നത്, അല്ലെങ്കിൽ ആൾദൈവങ്ങൾ എങ്ങനെയാണ് ഈ സിദ്ധി ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് ബസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സൈക്കോളജിയും അല്ലെങ്കിൽ മിറാക്കിൾ ബസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പഠിച്ചത്. അത് മെന്റലിസമായിട്ട് യാതൊരു ബന്ധമില്ല. മെന്റലിസത്തിൽ ഒരാളെ പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ട, മീൻസ് ഇപ്പം ഈ ചോദിച്ച ചോദ്യം പോലെ അതിന്റെ ഒന്നും ആവശ്യമില്ല, അവിടെ വർക്കായിക്കോളും. ഞാൻ പറഞ്ഞത് അതൊരു ആർട്ടാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ, ആ ഒരു എഫക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ, അത് ആർക്കും പെർഫോം ചെയ്യാം. അതിന് ഒരാളുടെ മനഃശാസ്ത്രം പഠിക്കേണ്ട, ഒരാളുടെ ബോഡി ലാംഗ്വേജ് പഠിക്കേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഫേക്ക് ക്ലെയിമാണ്. മെന്റലിസം ചെയ്യാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ പഠിച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല.
1: ശരി,
0: ഇപ്പോൾ ഞാനിപ്പോൾ അത് പഠിച്ചുകൊണ്ട് എനിക്ക് ഷോയിൽ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഓഡിയൻസിൽ നിന്ന് വളരെ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് നമ്മളൊരു 3-4 പേര് സ്റ്റേജിലേക്ക് വന്നാൽ, ഓരോരുത്തർക്കും എന്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരാൾ ഡിഫെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നതാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും.
1: ശരി,
0: അത് മെന്റലിസം ചെയ്യാൻ വേണ്ടി പഠിച്ചതല്ല,
1: അത്
0: മിറാക്കിൾ ബസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. അത് ഇതിൽ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് കരുതി അത് 100% ശരിയാവണമെന്നില്ല. ഇപ്പോൾ ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അയാളുടെ ബോഡി ലാംഗ്വേജ് ഇപ്പം ഇതറിയാവുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി മറിക്കാലോ. അപ്പൊ ഇപ്പോ പല, ഇപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ പല അവസരങ്ങളിലും ചില കളവ് ചെയ്തിട്ടുള്ള ആളുകൾ, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ നമുക്ക് പിടുത്തം തരില്ല, മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇത് ഇത് 100% സയൻസ് ഒന്നുമല്ല, ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പ്രഷൻ വെച്ച് മനസ്സിലാക്കാന്ന് വെച്ചാൽ സാധ്യതയാണ്, പോസിബിലിറ്റീസ് മാത്രമാണ്. അതല്ലാതെ അത് 100% അങ്ങനെയാണ് ഇവനെ ഞാൻ കൃത്യം മനസ്സിലാക്കിയെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല.
1: ഈ ഡിഫൻഡ് ചെയ്യാനായിട്ട് മാത്രം വന്നേക്കുന്ന ഏതെങ്കിലും ഷോയ്സ് ഉണ്ടായിരുന്ന ആൾക്കാർ
0: ഉണ്ട്? അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്നെ അറിയാത്ത, അല്ലെങ്കിൽ എന്റെ ഷോ എന്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ എന്റെ ഒരു കോൺസെപ്റ്റ് എന്താണ് ഞാൻ അവതരിപ്പിക്കുന്നതെന്ന് അറിയാതെ കയറി വരുന്ന ആളുകളായിരിക്കാം.
1: ഹാൻഡിൽ ചെയ്തിട്ടുള്ള
0: ഹാൻഡിൽ ചെയ്ത് നമ്മൾ പ്ലാൻ എ പ്ലാൻ ബി ആണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പണി കൊടുത്താൽ
2: അതുപോലെ തന്നെ ഒരാളെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അവരുടെ അവരുടെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് പറയാം.
0: ഞാൻ പറഞ്ഞു ഇത് മെന്റലിസ്റ്റ് എന്നുള്ള ടൈറ്റിൽ ഇരുന്നിട്ട് ഞാൻ ഇതിന് ആൻസർ ചെയ്യില്ല. മീൻസ് അങ്ങനെ പറഞ്ഞ വീണ്ടും ഞാൻ തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ ആയിപ്പോ. ഓക്കെ,
2: ഒരാള് നമ്മളിപ്പോ ഇപ്പൊ ഞാനുണ്ട്, അക്ഷയുണ്ട്, സഹലുണ്ട്, ഒരു വ്യക്തി.
0: അല്ല, അത് ശരിക്കും ഞാൻ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ എന്റെ എക്സ്പീരിയൻസ് ആണ്. അതെനിക്ക് യാത്രകളിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അത് ഇത്രയും വർഷം, ഒരു 20-22 വർഷമായിട്ട് അത്രയധികം സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ ആളുകളെയും നമ്മൾ പരിചയപ്പെടുകയും അത് യാത്രകളിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് വെച്ചിട്ട് തന്നെയാണ്. ഇപ്പോൾ ഇപ്പൊ പെട്ടെന്ന് പറയാം, ഇപ്പൊ ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പേര് ഞാൻ പറഞ്ഞു,
1: ഷീബ.
0: ഇപ്പൊ ഷീബേനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്റെ ബ്രെയിനിൽ പ്രോസസ് ചെയ്യുന്നത് ഷീബയുടെ അതേ ബോഡി ലാംഗ്വേജ് ഉള്ളതിന് മുൻപ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളെ വെച്ചിട്ടായിരിക്കും
1: ശരി
0: താരതമ്യപ്പെടുത്തുക. അങ്ങനെ അത് ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടും എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് എന്റെ
1: ഞങ്ങളെ കണ്ടപ്പോ അങ്ങനെ ആരെങ്കിലുമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ?
0: അല്ല, അത് ഒരുപാട് ആളുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ പെട്ടെന്ന് തന്നെ. ഇത് നേരത്തെ അതിനുള്ള ഉത്തരം ശിവ തന്നെ പറഞ്ഞു, കാരണം നമ്മുടെ ബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, ആകാശത്തേക്കാൾ അനന്തവും വാഴിയേക്കാൾ അഗാധവുമാണ് അല്ലേ. അതിങ്ങനെ പറന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ സംസാരിക്കുമ്പോഴും പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്.
1: തീർച്ചയായും. എന്തായാലും അടുത്ത ചോദ്യങ്ങളിലേക്ക് പോയി, ഷോർട്ട് ബ്രേക്ക്, ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം നമ്മൾ ഓടി തിരിച്ചു വരുന്നതാണ്. എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാണ്ട് നിങ്ങൾക്കും കേൾക്കാനും താല്പര്യമുണ്ടെന്നറിയ സോസിൻ ബാക്ക് എന്ന ഒരു തമിഴ് സോങ് കേട്ടിട്ട് ഓടി ഫാസിൽ ബഷീറിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തുന്നതാണ്.
3: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி இயர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
2: ഹൈ ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE-യിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന July 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ July 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: July 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, July 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 052-284-6969. Tricks Mania 2.0 powered by Home 92.2 FM.
3: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കണ്ട.
3: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ടടാ,
6: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
3: അമ്മാനെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
4: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദി ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
8: Traffic update.
0: Brought to you by ABC Cargo and Courier, number 1 in GCC.
9: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഒറ്റ വാക്കിൽ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് അലിത്തേറ്റ് ഓൾഡ് റോഡ് തന്നെയാണ് ട്രാഫിക് ഉള്ളത്. പക്ഷേ രാവിലത്തെ സിറ്റുവേഷൻ വെച്ച് ഒരുപാട് നമുക്ക് ട്രാഫിക് ഒഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് സായദ് റോഡും അൽക്കൽ റോഡും ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട് കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ആൻഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ ടുവേർഡ്സ് നമ്മുടെ JVC-യിലേക്ക് എത്തുന്നിടത്ത് രണ്ട് ആക്സിഡൻസ്, സോറി, നാദൽ ഷിബയുടെ പാരലായിട്ടാണ് രണ്ട് ആക്സിഡൻസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു കൺജഷൻ, അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് അറിയിക്കാനാണ് ഇൻ വാട്സ്ആപ്പ് നമ്പർ.
8: ട്രാഫിക് അപ്ഡേറ്റ്
0: ബ്രോട്ട് ടു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, number 1 ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
9: അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ പിന്നെയും പിന്നെയും ബാക്കി വെക്കുന്നു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, അങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ സണ്ണി ആരായിരുന്നു ഗംഗയെ തളയ്ക്കാൻ വന്നത്? അതേ, ഒരു മെന്റലിസ്റ്റ് ആണോ, ഒരു സൈക്കോളജിസ്റ്റ് ആണോ, ആരായിരിക്കും അത്?
10: അല്ല, അതിൽ സൈക്കാട്രിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള
9: അതാ പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ്. ഈ സൈക്കോളജി പരമായിട്ടുള്ള വിഭാഗങ്ങൾ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഈ തരത്തിൽ? ഒന്നുമില്ല.
10: അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, വേണമെങ്കിൽ നമ്മൾ
9: യൂസ് ചെയ്യാം. ഒരു ചെറിയൊരു ആഡ് ഉണ്ട്,
10: അത് നിർബന്ധമൊന്നുമില്ല. മെന്റലിസം ഒരു ഷോ പെർഫോം ചെയ്യാൻ സൈക്കോളജി, സൈക്കാട്രി, അല്ലെങ്കിൽ ആ മേഖലയിലോട്ടൊന്നും കൈവെക്കേണ്ട കാര്യമൊന്നുമില്ല.
9: ശരി, ഇപ്പം ഈ മനസ്സിനെ കണക്ട് ചെയ്താണല്ലോ ഓരോ കാര്യങ്ങളും പറയുന്നത്. ഒരു മനുഷ്യനെ നമുക്ക് കീഴ്പ്പെടുത്തണമെങ്കിൽ മനസ്സാണോ ഏറ്റവും വലിയൊരു ടൂൾ എന്ന് പറയുന്നത്?
10: തീർച്ചയായിട്ടും വാക്കുകളാണ്.
9: വാക്കുകളാണ്,
10: അതെ അതെ അതെ, അത് മനസ്സിലേക്ക് കൊടുക്കുന്ന വാക്കുകളാണ്. നമ്മൾ പറയുന്ന വാക്കുകൾ വെച്ചിട്ട് ഒരാളെ കീഴ്പ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എൻ്റെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഷോയുടെ ഒരു വീഡിയോ ഞാനൊരു ചെറിയൊരു റീൽ ഞാൻ പോസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അതിനകത്ത് ഒരു 100 നല്ല കമൻസ് വന്നാലും നമ്മൾ ഒരു പക്ഷെ ചിലപ്പോൾ അത് ശ്രദ്ധിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഗൗനിക്കണമെന്നില്ല. പക്ഷെ ഒരാൾ നെഗറ്റീവ് പറഞ്ഞു, അത് ഒരൊറ്റ ഒരു ഇത് മതി. തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോൾ അയാളുടെ പ്രൊഫൈൽ കയറി പോയി നോക്കൂ, ആരത് പോരേ, അത്ര പോരേ, മനസ്സിലാക്കുന്ന വാക്കുകൾ മതി. വാക്കുകൾക്ക് വളരെ പവർഫുൾ ആണ്. അത് ഞാൻ എന്റെ ഷോയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തെടുത്ത് പറയുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, വാക്കുകൾ വളരെ പവർഫുൾ ആണ്.
9: അല്ല, ഈ നമ്മൾ പല ഗ്രന്ഥങ്ങളിലും പറയുന്നത് വാക്കുകൾ എന്ന് പറയുന്നത് ഇരു തലമൂർച്ചയുള്ള വാള് പോലെയാണ്. അത് എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ഗൾഫിൽ എനിക്ക് തോന്നുന്നു ദുബായിൽ തന്നെ 32 ഷോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു.
10: 30 ഷോ കഴിഞ്ഞു, ഇത്
9: 31 ഇനി നടക്കാൻ
10: ഷോ പറഞ്ഞ നമ്മുടെ അഷ്റഫ് ലാഗിലും കൂടിയാണ്.
9: ഈ നാട്ടിൽ ഷോ ചെയ്യുന്നതും ഗൾഫിൽ ഷോ ചെയ്യുന്നത് എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ?
10: എനിക്ക് ഞാൻ കൂടുതലും ഷോസ് വിദേശങ്ങളിലാണ്. ശരി, നാട്ടിൽ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ.
9: ശരി, അപ്പൊ എങ്ങനെയാണ് പ്രവാസികളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്?
10: കൂടുതലും സപ്പോർട്ട് കിട്ടുന്ന ഇവിടുന്നാണ്. നാട്ടിലില്ല എന്നല്ല, പക്ഷെ നാട്ടില് ഈ ഒരു മെന്റലിസം, ഒരു തിയേറ്റർ കൾച്ചർ എല്ലാവരിലേക്കും അങ്ങോട്ട് എത്തിയിട്ടില്ല. എങ്ങനെയാണ് എന്നുള്ളത്, അവരിപ്പോഴും ഒരു ഗാനമേള അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാം ആസ്വദിക്കാൻ വരുന്ന പോലെയാണ് പല ആളുകളും വരുന്നതും കാണുന്നതും, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് ബലം പിടുത്തം കൂടുതലാണ് അവർക്ക്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ചെറിയൊരു എഫക്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചു കിട്ടുന്ന ഒരു റെസ്പോൺസ് ഭയങ്കരമായിരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനും എല്ലാം, ഇത് ഞാൻ പറയില്ല, ഇതൊരു സ്പോക്കൺ ആർട്ടാണ്. നമ്മൾക്ക് രണ്ട് രണ്ടര മണിക്കൂർ നമ്മൾ സംസാരിച്ച് ചെയ്യണം. അപ്പൊ ആദ്യത്തെ ഒന്ന് രണ്ട് എഫക്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് വേണ്ടത്ര രീതിയിൽ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ ഷോ എങ്ങനെയെങ്കിലും നമുക്ക് ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ മുമ്പോട്ട് പോകുന്നത്. മാനസികമായി തന്നെ നമുക്ക് ബുദ്ധിമുട്ട് വരും, കാരണം ഒരു മ്യൂസിക് ഇട്ട് പെർഫോം ചെയ്യുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും ആളുകൾ അറിയില്ല, നമുക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് ഒന്നും അറിയില്ല. നമ്മൾ സംസാരിച്ച് തന്നെ പോകണം, ഈ രണ്ട് രണ്ടര മണിക്കൂർ നമ്മൾ സംസാരിക്കണം. സപ്പോർട്ടിങ്
4: അല്ല, ഞാനിപ്പോ ശിവയുടെ നീ പറയുന്ന ഓരോ കാര്യങ്ങളും ഈ ഫാസിൽ ബഷീറിന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഉണ്ടല്ലോ, അതിനകത്തൊരു നൂറുകണക്കിന് വീഡിയോ ഉണ്ട്. ആൻഡ് സെലിബ്രിറ്റീസിനെ ഞാൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെ മനോജ് കെ ജയൻ തൊട്ട് എം ജി ശ്രീകുമാർ തൊട്ട് മലയാള സിനിമയിലെ എല്ലാവരും താങ്കളുടെ ഷോ കണ്ടിട്ടുണ്ട്. എന്താണ്, എങ്ങനെയാണ് അവരുടെ ഒക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു?
10: അല്ല, എല്ലാവർക്കും അവർക്കറിയാത്തൊരു മേഖലയാണ്. എല്ലാവരും ആർട്ടിസ്റ്റുകൾ പൊതുവെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യാറ്. വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് എല്ലാവരുടെ ഭാഗത്തും നമുക്ക് കിട്ടുന്നത്. അവരെല്ലാവരും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകളും എൻ്റെ ഷോ കണ്ട് ആസ്വദിക്കാൻ ഇത് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകളാണ്. അവരിൽ പല ആളുകളും സ്റ്റേജിൽ വന്നിട്ട് അതിൽ ഭാഗമായിട്ടുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. കലാകാരൻ എന്നുള്ള നിലയിൽ, കാരണം ഒരു കാലത്ത് ഞാൻ ടി വിയിലൂടെയൊക്കെ കണ്ട ആളുകളെ ഒരു സുഹൃത്തുക്കളാക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് അത്രയും നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ആയത് ഈ ഒരു കലയിൽ നിന്നിട്ട് തന്നെയാണ്. അപ്പം അതിലെന്തായാലും വളരെയധികം സന്തോഷം.
4: ഈ ജീവിതത്തിൽ ചെയ്ത ഷോകളിൽ മനസ്സിൽ നിന്ന് പോവാത്ത ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷോ പറയാൻ പറഞ്ഞതായിരിക്കും
10: എല്ലാ
4: ഷോയും.
10: അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷോ ഒന്നും പെട്ടെന്ന് മനസ്സിലേക്കില്ല, കാരണം എല്ലാം നമുക്ക് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഓരോ ഷോ ചെയ്യുമ്പോഴും ഈ ഇത്തരം ഒരു കല കൈകാര്യം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എല്ലാം ആദ്യത്തെ ഷോ പോലെ തന്നെയായിരിക്കും നമ്മൾ. നമുക്ക് അതിന്റെ ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഇത് കൈവിട്ട കളിയാണ്. കാരണം ആരൊക്കെയാണ് സ്റ്റേജിലേക്ക് വരുന്നത്, അവരുടെ ഏത് സ്വഭാവക്കാരൻ, ഇതൊക്കെ നമുക്ക് ആ സമയത്തെ അറിയാൻ സാധിക്കൂ. നേരത്തെ നമുക്കറിയില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള കലകൾ പോലെയല്ല ഇത്.
4: ശരി,
10: കാരണം എല്ലാം ഓഡിയൻസ് ഇന്ററാക്ഷനാണ്. നമ്മൾ സംസാരിച്ച് സംസാരിച്ച് പോകുന്നത്, അപ്പൊ വരുന്ന ആളുടെ ഇതനുസരിച്ചിരിക്കും ഈ ഷോ മുമ്പോട്ട് പോകുന്നത്.
4: തീർച്ചയായിട്ടും. ഈ നമ്മള് ട്രാൻസ് സിനിമ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്കറിയാം ഫഹദ് ഫാസിൽ ഇതുപോലെ ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കൂടുതലും ഈ അദ്ദേഹം സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ ഈ ലേപ്പിൾ മൈക്കിന്റെ ടോക്ക് ബാക്കിലൂടെ പറയുന്ന പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതും അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിനെ ഡിഫെൻഡ് ചെയ്യുക?
10: അല്ല, തുടക്ക കാലഘട്ടങ്ങളിൽ ഞാൻ ഹെഡ് ഓൺ മൈക്കാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഇത്തരം ഈ ചോദ്യങ്ങൾ ഓഡിയൻസിൽ തന്നെ പല ആളുകളും, കാരണം പുറത്തുനിന്ന് ആരോ എന്തൊക്കെയോ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട് ഐ ഹെഡ് ഓൺ മൈക്ക് വഴി, ആളുകൾ പലതും
4: ചിന്തിച്ചിട്ടുണ്ട്.
10: പക്ഷെ ഞാൻ എന്റെ ഷോയിൽ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഞാൻ കോർഡ്ലെസ് മൈക്ക് തന്നെ ഉപയോഗിക്കുന്നത്, കയ്യില് മൈക്ക് പിടിച്ചിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. ഞാൻ വേറൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഷോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് നടക്കുന്നില്ല.
5: ശരിക്കും സർ, സാധാരണ നമ്മള് ഓരോ കാര്യങ്ങളും ബേസിക് ആയിട്ട് പഠിക്കുന്നത് പോലെ തന്നെയാണല്ലോ ഈ ഒരു മെന്റലിസവും പഠിച്ചു വരുന്നത്. ശരിക്കും ഒരു ഏതൊരു കോഴ്സ് ആണെങ്കിലും നമ്മൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ എന്ത് തരം പ്രാക്ടീസാ ചെയ്യുന്നത്?
4: സത്യം പറഞ്ഞു ഞാനും അത് വിചാരിച്ചു കേട്ടോ. നമ്മളൊരു ഞങ്ങൾക്ക് ഒരു ഷോയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ഫാസിൽ എന്തായിരിക്കും തലേന്നത് എന്താണ് പറയും.
10: അല്ല, എന്റെ ഷോയിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ആളുകൾ ഒരു ഹൈലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്റെ ഷോയുടെ ക്ലൈമാക്സ് ആണ്. അത് ഒരു പക്ഷേ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്ന ഇത് വീഡിയോ കിട്ടിയാൽ ചിലപ്പോൾ അടുത്ത ഷോയിൽ ഞാൻ ഇത് ക്ലൈമാക്സ് ആക്കും. മനസ്സിലായോ? അപ്പൊ അത് അങ്ങനെയാണ് എന്റെ ഒരു രീതി, അതാണ്. അപ്പൊ ഞാൻ പിന്നെ പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും നമ്മള് ഓരോ എഫക്റ്റുകളും പുതുതായിട്ട് നമ്മൾ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഒരാളിൽ അപ്ലൈ ചെയ്താലല്ലേ നമുക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ റിസൾട്ട് ഉണ്ടോയെന്നുള്ളത്. അപ്പോൾ ഒരു ഷോയിൽ ചെറിയൊരു എഫക്റ്റ് ഇപ്പോൾ പുതുതായിട്ട് ചെയ്യണമെങ്കിൽ അത് ആ ഒരു ഷോയിൽ ഒരു എഫക്റ്റായിട്ട് ഞാൻ ഉൾപ്പെടുത്തി അത് ചെയ്തു നോക്കും. അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു റെസ്പോൺസ് ആളുകളുടെ ഭാഗം, അല്ലെങ്കിൽ അതിൻ്റെ തെറ്റുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ അതിനെ നന്നാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കി ഒരു 3-4 ഷോയിൽ ചെറിയൊരു എഫക്റ്റായിട്ട് ചെയ്തു വന്നിട്ടാണ് അടുത്ത ഷോയിൽ വലിയ എഫക്റ്റായിട്ട് അത് അവതരിപ്പിക്കുള്ളൂ.
4: ഓ ശരി,
10: ആ രീതിയിലാണ് ഞാൻ ചെയ്യാറുണ്ട്. മറ്റുള്ള ആളുകളുടെ എങ്ങനെ എനിക്ക് അറിയില്ല, എനിക്ക് എൻ്റെ കാര്യം പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഞാൻ ഇതേ രീതിയിലാണ് ചെയ്യാറ്. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് പ്രാക്ടീസ് പോസിബിൾ അല്ല.
5: സ്വന്തം ഫാമിലി മെമ്പേഴ്സിനെ
10: ഒരിക്കലും പറ്റില്ല, ഒരിക്കലും
5: പറ്റില്ല.
10: അതുകൊണ്ടല്ല, അവര് ഒരിക്കലും എന്താന്ന് വെച്ചാൽ എന്നെ അറിയാലോ. അപ്പൊ അവര് സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്താണ് ഇതൊക്കെ കൂടുതൽ വർക്ക് ആവുള്ളൂ. അവരുടെ അടുത്തൊന്നും അങ്ങനെ വർക്ക് ആവില്ല സംഭവം. അത്ര വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്തൊന്നും ഓടില്ല.
5: ഈ കേരളത്തില് തുടക്കകാലത്ത് മെന്റലിസ്റ്റുകളിൽ വന്ന ഒരു 2-3 പേരില് വന്നതിൽ പ്രമുഖരായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. അപ്പൊ എനിക്ക് തോന്നുന്നു ആകെ 2-3 പേരാണ് ആ ഒരു സമയത്തിന്റെ തുടക്ക സമയത്തുണ്ടായിരുന്നത്. ഇപ്പം ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ
10: റോഡിലേക്ക്. 20 വരെ കണ്ട 10 പേര് മെന്റലിസ്റ്റ്.
5: അപ്പൊ സാറിന്റെ മനസ്സ് ഇതുപോലെ പഠിക്കാനായിട്ട് മൈൻഡ് റീഡ് ചെയ്യാനായിട്ട് വേറെ ഏതെങ്കിലും ഒരു മെന്റലിസ്റ്റ് ശ്രമിച്ചിട്ടുണ്ട്?
10: ഞാൻ പറഞ്ഞില്ല, മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, അത് നമ്മൾ അവതരിപ്പിച്ച് വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഞാൻ വായിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല, ഇനി പറഞ്ഞ ട്രിക്സ്
4: കൂടെ. ഇതിൽ നിൽക്കുന്ന സമയത്ത് റോൺ മോഡൽ ആയിട്ട് കാണുന്ന ഒരു വ്യക്തി ആരാണ്?
10: എങ്ങനെ മെന്റലിസത്തില്? മെന്റലിസത്തില്
4: എവിടുന്ന ലോകത്തിൽ എവിടെ വേണേലും ആര് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ
10: ഇൻസ്പയർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സുഹൃത്തായിട്ടുള്ള ആദ്യ തന്നെയാണ്.
4: ശരി,
10: ഞങ്ങള് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്.
4: ശരി,
10: ആദ്യ തന്നെയാണ്, അതിപ്പോ നമുക്ക് പറയുന്നതിൽ വേറെ മടിയൊന്നുമില്ല എനിക്ക്.
4: ഈ വെളിനാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് നമുക്ക് കാണത്തില്ല. ഒരുപക്ഷെ കേരളത്തിൽ കുറച്ച് വൈകിട്ടായിരിക്കും ഈ പറയുന്ന ട്രിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്, മെന്റലിസം എന്നുള്ള ഒരു രൂപത്തിൽ. പക്ഷെ വെളിനാട്ടിൽ ഇതിന് മുന്നേയും പല നമ്മൾ ഈ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ?
10: തീർച്ചയായിട്ടും, വെളിനാട്ടിൽ ഒരുപാട് നാളുകളായിട്ട് മെന്റലിസം എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ കേരളത്തിൽ ഞാൻ പറഞ്ഞു 2015 ആളുകൾ ഈ മെന്റലിസം, പിന്നെ പ്രേതം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ജയസൂര്യയുടെ ക്യാരക്ടറൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ആളുകൾ അറിഞ്ഞു വരുന്നത്.
4: ശരി,
10: തുടക്കത്തിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. ഈ പ്രേതം സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് തന്നെയാണ് ഞാൻ മെന്റലിസ്റ്റ് എന്നുള്ള ടൈറ്റിലേക്ക് വരുന്നത്, ടൈറ്റിൽ മാറിയ. പക്ഷെ ആ സമയത്ത് ആളുകളുടെ അടുത്ത് ഒരു മെന്റലിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ എന്താണ് ഭ്രാന്തിന് ചികിത്സിക്കുന്നതാണോ എന്നാണ് ചോദിച്ചിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു കോവിഡിന്റെ ആ ഒരു സമയം വരെ നമ്മൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു ഇത് ആളുകളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട്. ആരും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഇത്
5: ഇപ്പൊ നമ്മൾ കുറെ നേരം സംസാരിച്ചു, നമുക്ക് നമ്മുടെ അക്ഷയുടെ മനസ്സിലുള്ള എന്തെങ്കിലും പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ?
4: അല്ല, തീർച്ചയായിട്ടും ഒരു ഷോ കാണുമ്പോൾ നമ്മള് എപ്പോഴും നമ്മൾ ഒരു നല്ലൊരു തമാശ ആവണമെങ്കിൽ ഓപ്പോസിറ്റിൽ ആളിരിക്കുന്ന ചിരിക്കണം. ചിരിച്ചാൽ മാത്രമേ അതൊരു തമാശയാകത്തുള്ളൂ. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഷോയിലേക്ക് വരുന്ന ഓരോരുത്തരും അതിന് ആ ഒരു ഷോയെ വിജയിപ്പിക്കാനായിട്ട് അതിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു രീതിയിൽ വരുവാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോ ആയിരിക്കും 4th. അതുപോലെ തന്നെ ദുബായ് ഫോക്ലോറിലും നമ്മൾ കാണാനായിട്ട്. ഇതിന് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ഏകദേശം ഒന്ന് വൈൻഡ് ചെയ്യാൻ സമയം. ഇപ്പൊ പെട്ടെന്ന് എവിടെയൊക്കെയാണ് ടിക്കറ്റ്സ് അവൈലബിലിറ്റി ഉള്ളത്?
10: ടിക്കറ്റ്സ് ഓൾമോസ്റ്റ് സത്യം പറഞ്ഞാൽ 5 ഷോ ചെയ്യാനുള്ള എൻക്വയറി വന്നു
4: കഴിഞ്ഞു.
10: ആളുകൾ ഇത് ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു എനിക്ക്
4: തോന്നുന്നു
10: ഒരു 75-80% ആളുകളാണ് ടിക്കറ്റ് കളക്ട് ചെയ്തിട്ടുള്ളൂ, ബുക്ക് ചെയ്ത ആളുകളിൽ എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് സംഘാടകരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ അന്നത്തെ ദിവസം ഈ പറഞ്ഞ രണ്ട് വെന്യൂവിലും നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കളക്ട് ചെയ്യാവുന്നതാണ്.
4: ശരി,
10: പക്ഷെ ആദ്യം വരുന്ന ആളുകൾ കിട്ടും.
4: ശരി,
10: പിന്നെ അവിടെ വന്നിട്ട് പിന്നെ ഒരു ഇഷ്യൂ ആവരുത്.
4: ശരി,
10: തിരക്ക് വന്നിട്ട്
4: എനിക്ക് തോന്നുന്നു സഫാരി മോളിൽ ഏകദേശം ഒരു 700 പേരോളം അവിടെ
5: സഫാരി മോളിൽ, ദേപൂട്ടിൽ, അതുപോലെ തന്നെ വജ്രാ ജ്വൽസിലൊക്കെ ഇപ്പോഴും നമുക്ക് ടിക്കറ്റ് വാങ്ങാം.
4: നമ്മൾ ഇവിടെ തലാലുണ്ട്, ഇവിടെയൊക്കെ തന്നെ. ഇപ്പൊ നിങ്ങൾ വേഗം പോയി ക്യൂസിസ് ലാസ്റ്റ് മിനിറ്റിൽ അവിടെ പോയി കിട്ടത്തില്ല, വെന്യൂവിൽ മാത്രമായിരിക്കും കിട്ടുന്നത്. എന്തായാലും ഒരു പെർഫെക്റ്റ് ഷോ ആണ്, പ്രത്യേകിച്ച് ഫോക്ക് ലോറിൽ നടക്കാൻ പോകുന്ന ദുബായിലെ ഷോ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോ ആയി മാറി. കാരണം ഫോക്ക് ലോർ അറിയാം, ആ തിയേറ്റർ ഒരുപാട് കാലത്തിന് ശേഷം റിനോവേറ്റ് ഒക്കെ ചെയ്ത ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഷോയ്ക്കാണ് ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത്. എന്താണേലും ഗംഭീരമാകട്ടെ, ഒരു ഗ്രേറ്റ് ഷോ ആയിട്ട് ഫാസിൽ. ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമ്മളുടെ അടുത്ത് വളരെ ജെനുവിൻ ആയിട്ട് സംസാരിച്ചതിന്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റി. എന്തായാലും ഇനി നമ്മൾ എക്സൈറ്റഡ് ആണ് ആ ഷോ കാണാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ്.
10: അല്ല, ഇനിയും ഈ സംസാരം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ ട്രിക്സ് കംപ്ലീറ്റ് പറഞ്ഞു.
4: അപ്പൊ എന്താണെങ്കിലും ഫാസിൽ ബഷീറാണ് ഈ വട്ടം നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന. ദുബായ് കാണാൻ പോകുന്ന, യു എ കാണാൻ പോകുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഷോയ്ക്കായിരിക്കും പോകാൻ പോകുന്ന. സോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ട്രിക്സ് ഒമാനിയുടെ ടിക്കറ്റ്സ് ഒക്കെ തന്നെ കരസ്ഥമാക്കാൻ. താങ്ക് യു സോ മച്ച് വന്നതിനും സംസാരിച്ചതിനും ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിലും. ബാക്കി ശേഷം സ്ക്രീനിൽ എന്ന് പറയുന്ന സ്റ്റേജിൽ നമുക്ക് കാണാം.
10: ഓക്കെ, അപ്പൊ നമുക്ക് നേരിൽ കാണാം.
4: തീർച്ചയായിട്ടും, താങ്ക് യു സോ മച്ച്. അപ്പോ അക്ഷയും ഷീബയും ഫാസിലുമായിരുന്നു. ഹോം 92.2 FM നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ നമുക്ക് വന്നു തിരിച്ചു വരാം.
8: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹവ്.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മദ്യ കമ്പനികളെ സഹായിക്കാൻ നീക്കമെന്ന പിണറായി വിജയൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭാ സമ്മേളനത്തിന്റെ തിടുക്കപ്പെട്ട ധന ബിൽ തിരികെ കയറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി സഭാ നടപടികളിൽ മാറ്റം വരുത്തി. ബിൽ പാസാക്കാൻ മുഖ്യമന്ത്രി അനാവശ്യ ധൃതിയും വാശിയും കാണിച്ചു. മദ്യക്കമ്പനികളെ സഹായിക്കുകയായിരുന്നു ഉദ്ദേശം. ഏത് മാർഗത്തിലൂടെയും മദ്യക്കമ്പനികൾക്ക് നികുതി ഇളവ് നൽകാനാണ് തീരുമാനിച്ചതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന താൽപര്യത്തിന് അനുകൂലമായവയെ പിന്തുണയ്ക്കും വിരുദ്ധമായവയെ എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിലൂടെ വ്യക്തമാക്കി. ഇതാണ് പ്രതിപക്ഷത്തിന്റെ നയം. എന്നാൽ പ്രതീക്ഷിച്ച അനുഭവമല്ല ഉണ്ടായത്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭകുതിക്ക് കുടപിടിക്കുന്ന സർക്കാരിന്റെ മുഖമാണ് കണ്ടതെന്ന് പിണറായി വിജയന്റെ വിമർശനം. ബിൽ പാസാക്കാൻ സർക്കാർ അനാവശ്യ ധൃതിയും വാശിയും കാണിച്ചു. മുഖ്യമന്ത്രി തന്നെയാണ് നിർബന്ധ ബുദ്ധി കാണിച്ചത്. ഏത് മാർഗത്തിലൂടെയും മദ്യക്കമ്പനികൾക്ക് നികുതി ഇളവ് നൽകണമെന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. സർക്കാർ തീരുമാനം മദ്യവ്യാപനം വർദ്ധിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കശുവണ്ടി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ കാര്യം ഹൈക്കോടതി അറിയിച്ച കേരള സർക്കാർ. INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെയും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യും. ഉത്തരവ് ഹാജരാക്കണമെന്ന് കോടതി രണ്ട് ദിവസത്തിനകം നൽകാമെന്ന് സർക്കാർ. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSSന്റെ വിധേയരാകാൻ VD സതീശൻ സർക്കാർ മത്സരിക്കുകയാണെന്ന് CPM മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തൽ. വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപത്തിന് സർക്കാർ അനുമതി തേടി. അദാനി ഗ്രൂപ്പ് കത്ത് നൽകി. ഓഹരി വിൽപ്പനയ്ക്ക് സർക്കാരിന്റെ അനുമതി വേണമെന്നും ഇതുവരെ അദാനി പോർട്സിനെ സർക്കാർ സമീപിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് അദാനി ഗ്രൂപ്പിന്റെ കത്ത് സർക്കാരിന് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ശേഷാദ്രിനാഥിനെ നിയമിച്ച നടപടിയിൽ UDF വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും. സാധാരണ പ്രവർത്തകർ വിയർപ്പൊഴുക്കിയാണ് UDFനെ അധികാരത്തിൽ എത്തിച്ചത്. അവരുടെ വികാരം മാനിക്കണമായിരുന്നു. കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ജില്ലാ ജഡ്ജായി വിരമിച്ച N ശേഷാദ്രിനാഥിന്റെ നിയമനത്തെ സംഘപരിവാർ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് നിയാസ് എതിർത്തത്. ഭൂട്ടാൻ കാർക്കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് കസ്റ്റംസ്. ദുൽഖറിന്റെ പേരിൽ കൂടുതൽ കാറുകളുണ്ടെന്ന അന്വേഷണ സംഘം ഈ കാറുകൾ എവിടെ നിന്ന് ആണെന്ന് കണ്ടെത്താൻ ശ്രമം. ചെന്നൈയിലടക്കം കസ്റ്റംസ് സംഘം പരിശോധന നടത്തി. നിലവിൽ നടന്നത് പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്വർണവും പണവും കൂടാതെ അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ഡോളറും പിടിച്ചെടുത്തു. കാണിക്കയിൽ വീണ 1000-ലധികം ഡോളറാണ് പ്രതികളുടെ ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തത്. 11 ഗ്രാം സ്വർണവും കണ്ടെടുത്തു. യൂസർ നെയിം വിഷയത്തിൽ ആശങ്കകൾ തള്ളി വാട്സാപ്പ്. യൂസർ നെയിം ഫീച്ചർ ഇതുവരെ പ്രയോഗത്തിൽ വന്നിട്ടില്ലെന്നും ഫീച്ചർ ധൃതിയിൽ അവതരിപ്പിക്കില്ലെന്നും വാട്സാപ്പ്. ആൾമാറാട്ടമടക്കം ദുരുപയോഗം തടയാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഫോൺ നമ്പറില്ലാത്ത വാട്സ്ആപ്പ് അക്കൌണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. യൂസർ നെയിം കൃത്യമായി അറിയാതെ ആർക്കും മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കാനും കഴിയില്ല. 3 ദിവസത്തിനകം ആശങ്കകൾക്ക് വിശദമായി മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം ഇന്നലെ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു. BJP അധ്യക്ഷന് വലിയ വിമർശനം വരുന്നു. നിയമസഭയിലെ അസാന്നിധ്യത്തിലാണ് വലിയ വിമർശനം. രാജീവ് ചന്ദ്രശേഖർ നിയമസഭയിൽ നിന്ന് വിട്ടുനിന്നതിൽ കടുത്ത അമർശം പാർട്ടിക്കുള്ളിൽ. FCRA ഭേദഗതിക്കെതിരായ പ്രമേയം പാസാക്കുമ്പോഴായിരുന്നു പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ അസാന്നിധ്യം ഉണ്ടായത്. ഇക്കാര്യത്തിൽ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പാർട്ടിക്കുള്ളിൽ നിന്ന് കനത്ത വിമർശനം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ കോൺഗ്രസ് നേതാക്കൾക്കും ക്ഷണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, സൽമാൻ ഖുർഷിദ്, പവൻ ഖേര എന്നിവരെ ഇറാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 5 മുതൽ 9 വരെ ടെഹ്റാൻ, ഖോം, മഷ്ഹദ് എന്നിവിടങ്ങളിലാണ് ചടങ്ങ്. ലോകകപ്പ് ഫുട്ബോളിൽ സെനഗലിനെ തോൽപ്പിച്ച് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ സ്കോർ 2-3. 2 ഗോളുകൾക്ക് പിന്നിൽ നിൽക്കെ 86-89 മിനിറ്റുകളിലെ ഗോളിൽ സമനില പിടിച്ച എക്സ്ട്രാ ടൈമിലെ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ പെനാൽറ്റിയും ഗോളാക്കിയാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ കടന്നത്. പുറത്താകലിന്റെ വക്കൽ നിൽക്കെ നായകൻ ഹാരി കെയ്ന്റെ ഡബിളിൽ കോങ്കോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ സ്കോർ 1-2. ഗാരി ലിനേക്കറിന് ശേഷം ഇംഗ്ലണ്ടിനായി ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇരട്ട ഗോൾ നേടുന്ന ആദ്യ താരമാണ് ഹാരി കെയ്ൻ. ഇതിഹാസ താരം പെലെയുടെ ലോകകപ്പ് ഗോൾ റെക്കോർഡ് മറികടന്ന് കെയ്ൻ ലോകകപ്പിന്റെ ചരിത്രത്തിൽ 12 ഗോളുകൾ നേടിയ പെലെയുടെ റെക്കോർഡാണ് കെയ്ൻ പഴങ്കതിയാക്കിയത്. യുഎൽ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലർ സേവനങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എംബസി കോൺസുലേറ്റ് നേരിട്ട് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നു മുതലാണ് നേരിട്ട് സേവനങ്ങൾ നൽകുക. ഇന്നലെ മുതൽ BLS മാറി അൽഹിന്ദ് പാസ്പോർട്ട് സേവനങ്ങൾക്കുള്ള ഏജൻസിയാകുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. ചില നിയമ പ്രശ്നങ്ങളെ തുടർന്ന് അത് നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിലാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും നേരിട്ട് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വോക്കിനായി അപേക്ഷകൾ സ്വീകരിക്കും. ആദ്യമെത്തുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാകും സേവനം ലഭിക്കുക. പൂരിപ്പിച്ച അപേക്ഷയുമായി നേരിട്ട് അപേക്ഷകർ എംബസിയിലേക്കോ കോൺസുലേറ്റിലേക്കോ എത്തണം. അപേക്ഷാ ഫീസ് പണമായി തന്നെ കയ്യിൽ വെക്കണം. കാർഡോ മറ്റു രീതികളോ സ്വീകരിക്കില്ല. അടുത്ത വാർത്ത 12 മണിക്ക്.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico! United States! Canada!
2: Logan Muruvan, Uru Pandini Pinale Payanu.
1: Germany! Netherlands! Argentina! Portugal!
2: Loga Football Day, Mahamelam.
1: Africa! Bosnia and Herzegovina! Morocco! Algeria!
3: 48 രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
5: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: യു എയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 53%.
5: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: Hello, Namaskaram. ഇന്ന് ജൂലൈ 2nd നല്ലൊരു ദിവസമായിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങിയാലോ. ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ എല്ലാവരും റെഡിയാണല്ലോ മിഡ് മോർണിംഗ് ഷോയുടെ ഒരു വൈബ് പിടിച്ച് നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ. യെസ് അപ്പൊ എന്തായാലും ഉച്ചയ്ക്ക് 2 വരെ നമ്മൾ ഇനി ഒരുമിച്ചുണ്ടാവും. നല്ല മൂഡും പോസിറ്റീവ് എനർജിയും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് നല്ല വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നു. പിന്നെ മനസ്സ് നിറയ്ക്കുന്ന സൂപ്പർ പാട്ടുകൾ, അത് പറയാനുള്ള കാര്യം വെച്ചാൽ ഇപ്പൊ ഞാൻ കേട്ടുകൊണ്ടിരുന്ന അരകിൽ പതിയെ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്റെ മൂഡേ മാറി, ഞാൻ വേറൊരു മൂഡിലേക്ക് പോയി. എനിക്ക് ഒരു പാട്ടിന് ഒരു മനുഷ്യനെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് പറയുന്ന പോലെ. ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ടൈം ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും അവസ്ഥ? റേഡിയോയിൽ കയറുമ്പോൾ ഹോം 90.2 FM എന്ന് ഓണാക്കുന്നു, അതിമനോഹരമായ ഒരു പാട്ട് കേൾക്കുന്നു. ഇപ്പൊ ഈ അരികിൽ പതിയെ പോലെ അപ്പൊ തന്നെ നമ്മുടെ മൂഡ് മാറുന്നു. നമ്മൾ പോകുന്ന മീറ്റിംഗ് സക്സസ്, അത്രയേ ഉള്ളൂ. പാട്ടിന് പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് നമ്മൾ എല്ലാവരെയും ഞാൻ ഹാർദ്യമായിട്ട് വെൽക്കം ചെയ്യുകയാണ്. ബൈ ദി വേ, ഇന്ന് നമ്മൾ റേഡിയോയിലൂടെ ഓർക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ആരെങ്കിലും ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും പറയാം. സാധാരണ നമ്മൾ ഈ സ്പോർട്സ് താരങ്ങളെ അവരുടെ മാച്ചുകളെയൊക്കെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതിന്റെ എക്സാമ്പിളാണ് നമ്മുടെ ഫിഫ 2026. അപ്പോൾ അതിൽ ഹോമഫെമിയോട്ട് ഒരു പ്രൊഡക്ഷൻ ഉണ്ട്, അറിയാലോ. അതൊക്കെ കൃത്യമായിട്ട് അയക്കുന്നുണ്ടല്ലോ. എന്തായാലും ഇപ്പം അതിലേക്ക് പോവല്ല. പക്ഷേ ഇന്ന് വേൾഡ് സ്പോർട്സ് ജേർണലിസ്റ്റ് ഡേ ആണ്. ആർക്കൊക്കെ അറിയാം അല്ലെങ്കിൽ ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, മാധ്യമ പ്രവർത്തകരല്ലെന്നുണ്ടെങ്കിൽ ജേർണലിസ്റ്റുകളുടെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ പല കാര്യങ്ങളിൽ ഉണ്ടാകുന്നത് നമുക്ക് എത്രമാത്രം വലിയ ഗുണങ്ങളായിരുന്നു. ഇടയ്ക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സംബന്ധിച്ചു, നമുക്ക് അതങ്ങ് മാറ്റിവെക്കാം. എല്ലാത്തിലും ഉണ്ടല്ലോ നന്മതിന്മകൾ, നമുക്ക് നന്മയെ മാത്രം എടുക്കാം. തിന്മയെ എപ്പോഴും നമ്മൾ പുകഴ്ത്തി പൊക്കി പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അതെപ്പോഴും അങ്ങനെയാണ്, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. അത് ഞാൻ അങ്ങനെ എൻ്റെ വഴിക്ക് വിട്ടേക്കാം. ബട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഓരോ ജേർണലിസ്റ്റുകളും ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. ഇന്നത്തെ കാലത്ത് അതിന് കുറച്ചുകൂടെ പ്രാധാന്യം കൂടുതലാണ്. അപ്പം എന്തായാലും ഇന്ന് വേൾഡ് സ്പോർട്സ് ജേർണലിസ്റ്റ് ഡേ ആണ്. ഗ്രൗണ്ടിലെ ആവേശവും റിസൾട്ട്സും ഒക്കെ ഒട്ടും ചോർന്നു പോവാതെ ലൈവായി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന മിടുക്കരായിട്ടുള്ള സ്പോർട്സ് ജേർണലിസ്റ്റുകളുടെ ഡേ എന്ന് പറയാം. 1924 പാരീസ് ഒളിമ്പിക്സിനിടയിലാണ് ഈ ഇന്റർനാഷണൽ സ്പോർട്സ് പ്രസ് അസോസിയേഷൻ രൂപീകരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂലൈ 2nd എന്ന് പറയുന്നത്, അതായത് ഇന്നത്തെ ഈ ഒരു ഡേ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ദിവസമായി മാറിയത്. സോ ലോകമെമ്പാടുമുള്ള എല്ലാ സ്പോർട്സ് ജേർണലിസ്റ്റുകൾക്കും നമ്മുടെ റേഡിയോയിലൂടെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. അപ്പൊ ഒട്ടും സമയം കളയണ്ട, നമ്മുടെ ഇന്നത്തെ മിഡ് മോർണിംഗ് റൈഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കളറാക്കാം. ഹോം 92.2 FM സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റേ ട്യൂൻഡ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേട്ടുകൊണ്ടേ ഇരിക്കുക. അതോടൊപ്പം സിനിമ നമ്മൾ കാണുന്നുണ്ട്. ജൂലൈ 3rd റിലീസാകാൻ പോകുന്ന സിനിമയാണ് നാഗബന്ധം. ഇത് 5 ഭാഷകളിലായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അതിൽ മലയാളം പോർഷൻ കാണാനുള്ള അവസരമാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഹോം തിയേറ്റർ എന്നതിന്റെ HT നാഗബന്ധം എന്ന സിനിമയുടെ പേരും നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയച്ചോളൂ 0585829220 എന്ന നമ്പറിലേക്ക്. നമ്മുടെ ഫസ്റ്റ് സോങ്ങിലേക്ക് കടക്കുന്നു. എൻജോയ്.
0: Trending song of the hour.

0: Home 92.2 FM. Home is a feeling. അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം
1: ഗുരുനാഥ, എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
0: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
2: അത് സ്വർണ താമരയല്ല.
0: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു.
3: ബ്രഹ്മകമലം,
0: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: നാഗബന്ധം, ദ സീക്രട്ട് ട്രഷർ, GCC ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫിലിം മാസ്റ്റർ LLC.
0: ഗെറ്റ് റെഡി ഫോർ അൻ എപ്പിക് ബിഗ് സ്ക്രീൻ അഡ്വഞ്ചർ. Stay tuned to Home 92.2 FM to win invites.
3: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം ദാ.
0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2
8: Radio Advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.

0: ഈ പാട്ട് ഒത്തിരി നാളായൊന്ന് കേട്ടിട്ടൊന്നും, പക്ഷെ നമ്മുടെ റേഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലേ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ റേഡിയോയിലൂടെ കേൾക്കുന്ന പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കണം, കാരണം നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പാട്ടുകളൊക്കെ ഞങ്ങൾ പ്ലേ ചെയ്യാറുണ്ട്. യെസ്, അപ്പോൾ നമ്മുടെ ഫിഫയുടെ കാര്യം മറന്നോ. ഫിഫയുടെ ഫൈനൽ മാച്ച് എന്നാണെന്ന് അറിയാലോ, ജൂലൈ 19 സോ അതിൻ്റെ ഒരു എന്താ സെമി ഫൈനലൊക്കെ എത്തുന്നവരെയൊന്നും നിങ്ങൾ മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടുണ്ട്, അതിന് മുമ്പ് തന്നെ മെസ്സേജ് അയച്ച് സ്റ്റോപ്പ് ചെയ്തോളൂ. നിങ്ങളുടെ പ്രെഡിക്ഷൻസ് എന്ന് പറയുമ്പോൾ ഫിഫ സ്പേസ് ഫൈനലിലെത്തുന്ന ഏതൊക്കെയാണ് രണ്ട് ടീമുകൾ, ആ ടീമുകളുടെ ഒരു ഗോൾ പ്രെഡിക്ഷൻ എങ്ങനെയാണോ അതും കൂടി ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 ആണ്. നിങ്ങളെ കാത്തിരിക്കുന്ന, വിജയികളെ കാത്തിരിക്കുന്ന ഗംഭീര സമ്മാനങ്ങളാണ്, ഗംഭീര രീതിയിലാണ് നമ്മളത് അണിയിച്ചെടുക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രെഡിക്ഷന്റെ ഭാഗമാകാം, പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റിന്റെ ഭാഗമാകാം. അപ്പോൾ വേഗം ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ നമ്മുടെ ടിക്കറ്റിന് വേണ്ടിയിട്ടും നിങ്ങൾ മെസ്സേജസ് അയക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കടന്നിട്ടില്ല, കടക്കും. ഓക്കെ, അതായത് നമ്മൾ ഈ വലിയ പ്രവാസികൾക്കായിട്ട് ഉള്ളൊരു കാര്യമാണ്, അതായത് പ്രവാസികളായ നമ്മുടെ സ്നേഹിതർക്ക് ഒരു വലിയ ആശ്വാസ വാർത്തയുണ്ട്. കാരണം ഭരണപരമായ കാരണങ്ങളാൽ വളരെ ടെംപററി ആയിട്ട് നിർത്തിവെച്ചിരുന്ന കോൺസുലർ സേവനങ്ങൾ ഇന്ന് മുതൽ അഥവാ ജൂലൈ 2 വീണ്ടും സാധാരണ നിലയിലാകുകയാണ്. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും ഒക്കെ നേരിട്ടെത്തി ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ പാസ്പോർട്ട്, വിസ അല്ല, അതുപോലെ തന്നെ അറ്റസ്റ്റേഷൻ, അങ്ങനെ എല്ലാ ഇമ്പോർട്ടൻ്റ് സേവനങ്ങളും ഇനി ലഭ്യമാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അങ്ങോട്ട് പുറപ്പെടാൻ വരട്ടെ, ചില പുതിയ നിയമങ്ങളും മാറ്റങ്ങളും ഒക്കെ ഇതിൻ്റെ പേരിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി പാളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊന്ന് വേഗം പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈമിംഗ് ആണ് കേട്ടോ. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ആയിരിക്കും അതിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്, നമുക്ക് എൻട്രി ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. ഫേസ്റ്റ് കം ഫേസ്റ്റ് സെർവ്ഡ് അഥവാ ആദ്യം വരുന്നവർക്ക് മുൻഗണന എന്നുള്ള രീതിയിൽ വോക്കിൻ ആയിട്ടാണ് അവരുടെ എൻട്രി വരുന്നത്. അതുകൊണ്ട് ലേറ്റ് ആയിട്ട് ചെന്നാൽ ടോക്കണൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നേരത്തെ പോവുക, രാവിലെ 9 to 12:30 വരെയാണ് ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ്ലി, അപേക്ഷിക്കാൻ പോകുന്ന ആൾ മാത്രമേ പോകാൻ പാടുള്ളൂ. ഓഫീസിലെ തിരക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ അപേക്ഷ സമർപ്പിക്കാനുള്ള ആളെ മാത്രമേ ഉള്ളിലേക്ക് അവർ കടത്തിവിടൂ. അപ്പോൾ കൂടെ സപ്പോർട്ടിന് ആരെയും കൂടെ നിൽക്കണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അധികം ആളും കൂട്ടായിട്ട് പോകണ്ട, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മാത്രം പോയാൽ മതി എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കാര്യമാണെങ്കിൽ പാരൻസിന് കൂടെ പോകാം, അതിലെന്തായാലും ഇളവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രായപൂർത്തിയായവരുടെ കാര്യമാണ്, ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ കൂട്ടമായിട്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോരും, ഗ്യാങ് ആയിട്ട്. അങ്ങനെ ഒന്നും പോകണ്ട, നമ്മുടെയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ മതി. രാവിലെ 9 മുതൽ 12 വരെയാണ് ടൈമിംഗ് എന്നുള്ളത്. കുട്ടികളുടെ കാര്യമാണെങ്കിൽ മാത്രം പാരൻസിന് കൂടെ പോകാം കേട്ടോ. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിച്ചാൽ പോരാ, ക്യാഷ് തന്നെ വേണം കേട്ടോ. അതായത് ഫീസ് കൗണ്ടേഴ്സിൽ തൽക്കാലം പണമായിട്ട് ക്യാഷ് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, കാർഡും കൊണ്ട് അങ്ങോട്ട് പോകരുതെന്നാണ് ഞാൻ പറഞ്ഞു തന്നെ. അതും കൃത്യമായ എക്സാക്ട് ചേഞ്ച് നമ്മുടെ കയ്യിൽ കരുതാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പോരാത്തതിന് ജൂലൈ 1 മുതൽ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങളുടെ നിരക്കുകൾ പുതുക്കിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയ ഫീസ് എത്രയാണെന്ന് അറിയാൻ കോൺസുലേറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും കൃത്യമായിട്ട് പൂരിപ്പിച്ച അപേക്ഷാ ഫോമും കയ്യിൽ പുതിയ ഫീസ് നിരക്കിലുള്ള ക്യാഷും കരുതിക്കൊണ്ട് തന്നെ പോകണം. കാര്യങ്ങൾ എളുപ്പമായിക്കോട്ടെ. കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ ഇവിടെ തന്നെയുണ്ട്. സ്റ്റേ ട്യൂൺഡ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

Yes, welcome back to Mid-Morning with Nithya on Home 92.2 FM. അപ്പോൾ നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിനിടയ്ക്ക് കുറുമൊഴിയുടെ പാട്ടിലേ വന്നു. എങ്ങനെയുണ്ട് പാട്ട്? ഇഷ്ടപ്പെട്ടോ? പാട്ട് പോയപ്പോൾ തന്നെ ഒന്ന് രണ്ട് പേരെന്നെ വിളിച്ചിരുന്നു കേട്ടോ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യെസ്, നമുക്കൊരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോവാം. ഇപ്പോൾ സമയം 11:37 ആയിട്ടുണ്ട്. ആദ്യം തന്നെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കുള്ള ഏരിയയിലേക്ക് പോയി കഴിയുമ്പോൾ D62 ബെയ്റൂത്ത് സ്ട്രീറ്റിൽ ഇപ്പോൾ വെഹിക്കിൾസൊക്കെ നിരങ്ങി നിരങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. പ്രത്യേകിച്ച് കിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 പോകുന്ന റൂട്ടിൽ അത്യാവശ്യം നല്ല ഹെവി ബ്ലോക്ക് കാണാം. സോ ഈ വഴി പോകുന്നവർ കുറച്ചൊന്ന് പേഷ്യൻസൊക്കെ കയ്യിൽ കരുതുക. ഇനി വാഹനങ്ങളുടെ തിരക്ക് വളരെ കൂടുതലുള്ള ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹോട്ട്സ്പോട്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ അൽ ഖബൈസി അതുപോലെ 29 അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അബുഹയിൽ 7th സ്ട്രീറ്റിലും വാഹനങ്ങളുടെ വലിയൊരു ക്യൂ തന്നെ കാണാം. കൂടാതെ അൽമംസർ ഏരിയ ഇപ്പോൾ ഹെവി ട്രാഫിക്കിലാണ്. കിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3 വാഹനങ്ങൾ നല്ല തിരക്കോടുകൂടിയാണ് അനുഭവപ്പെടുന്നത്. ഇനി കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ പാകത്തിൽ ട്രാഫിക് മോഡറേറ്റ് ആയിട്ടുള്ള റൂട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 6 S129 3rd ഇൻഡസ്ട്രിയൽ സ്ട്രീറ്റിൽ ട്രാഫിക് നിലവിൽ മോഡറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. വലിയ കുരുക്കൊന്നുമില്ലാതെ വാഹനങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 3rd ദ റെഡ് സീ ഭാഗത്തും ട്രാഫിക് കുഴപ്പമില്ല, ഓക്കെയാണ്. ഇനി ദുബായിലേക്ക് വന്നാൽ മുഹൈസിന 4th ട്രാഫിക് ഇപ്പോൾ കൺട്രോളിലാണെന്ന് പറയാം. ഒപ്പം അൽക്കസൈസ് ഇൻഡസ്ട്രിയൽ 5th സ്ട്രീറ്റിലും അത്യാവശ്യം ബ്ലോക്ക് ഇല്ലാന്ന് തന്നെ പറയാം. വാഹനങ്ങൾ വളരെ പതുക്കെയാണെങ്കിൽ നീങ്ങുന്നുണ്ട്. അപ്പോൾ റോഡിൽ ട്രാഫിക് ഉണ്ടെന്ന് കരുതിയിട്ട് ആരും റഷ് ആവേണ്ടതില്ല. സേഫായിട്ട് സീറ്റ് ബെൽറ്റൊക്കെ ധരിച്ച് കൃത്യമായ ഡിസ്റ്റൻസ് പാലിച്ച് മാത്രം വാഹനങ്ങൾ ഓടിക്കുക. ഹവ് എ സേഫ് ഡ്രൈവ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
1: Traffic update. Traffic
0: update. Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
1: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
2: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. Tricks Mania 2.0 powered by Home 92.2 FM.

0: Mid Morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ് ഹോം 92.2 FM. ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരുന്ന പാട്ട് എന്നെ സംബന്ധിച്ച് ഈ പാട്ട് എപ്പോഴും ഇങ്ങനെ സിനിമ മാറിപ്പോകും കേട്ടോ. അല്ലെങ്കിൽ തന്നെ വേറൊരു പാട്ടും ഈ പാട്ടും കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഡൗട്ട് ആവുന്ന ഒരു സംഭവമുണ്ട്. വേറൊന്നുമല്ല, ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരുന്ന പാട്ടുകൾ ഇളവയിൽ വിരലുകളാൽ. യെസ്, ആർട്ടിസ്റ്റ് എന്ന 2013 പുറത്തിറങ്ങിയ മൂവിയാണ്. ചിത്രപാടിയ പാട്ടാണ്, ബിജുബാലിന്റെ സംഗീതമാണ്, വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദാണ്. ഒരു എന്താ പറയുക, ആൻ അഗസ്റ്റിനും ഫഹദ് ഫാസിലും അഭിനയിച്ച ഒരു സിനിമയാണ്. നല്ലൊരു സിനിമയാണ് കേട്ടോ, ഒരു കുഞ്ഞു ഷോർട്ട് സ്റ്റോറി വായിക്കുന്ന പോലൊരു മൂവിയായിരുന്നു. യെസ്, അതുപോലെ തന്നെ ഈ പാട്ട് നിങ്ങൾ, ഇനി ഞാൻ പറയാൻ പോകുന്ന പാട്ട് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് പറയണം, ആ പാട്ടും ഈ പാട്ടും കേൾക്കുമ്പോൾ ഒരേ ഫീലാണ് ശരിക്കും. അത് 2010 റിലീസായ ചേകവർ, എനിക്കൊന്ന് ഇന്ദ്രജിത്ത് അഭിനയിച്ച സിനിമയാണ് ചേകവർ. അതിൽ ഈ പറഞ്ഞ പോലെ അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് രാഹുൽ രാജ് ഈണം പകർന്നു. ചിത്രയും വിജയ് യേശുദാസും പാടിയൊരു പാട്ടുണ്ട്.

0: മൈനകൾ. ഈ പാട്ടും ശരിക്കും ഈ പാട്ടും ഭയങ്കര ചേർച്ചയാണ്. ഞാൻ ആ പാട്ട് പാടുന്ന കാര്യമേ മറന്നു കേട്ടോ, ഒത്തിരി കാലമായി. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു, അത്യാവശ്യം ഒന്ന് മൂളിപ്പാടാൻ പറ്റുന്ന ഒരു പാട്ടായിരുന്നു, ഇപ്പം മറന്നുപോയി. എനിവേ, എന്നാലും ഈ പാട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഷീപ്സിനോടൊന്ന് പറയട്ടെ, ഈ പാട്ട് ഞാൻ ഉടനെ കൊണ്ടുവരുന്നതായിരിക്കും. എന്തായാലും ആ ഒരു വിശേഷം ഈ പാട്ട് കേട്ടപ്പോൾ ഞാനൊന്ന് ഓർത്തുന്നേയുള്ളൂ. വേറെ ഒന്നുമല്ല, നമ്മൾ മൂവി ലവേഴ്സിന് വേണ്ടിയൊരു കിടക്കിക്കിടലൻ അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, തെലുങ്ക് സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഫീമെയിൽ സെൻട്രിക് മൂവി എന്നുള്ള അനുഷ്കയുടെ അരുന്ധതിയുടെ റെക്കോർഡ് ഇപ്പോൾ തകർത്തിരിക്കുന്നു ഗായ്സ്. വേറെ ആരുമല്ല, സമന്തയുടെ പുതിയ പടം മാ ഇൻഡി ബംഗാരം, അതാണ് ശരിക്കും അരുന്ധതി എന്ന സിനിമയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ അനുഷ്ക നിലനിർത്തിയിരുന്ന ആ സ്കോർ ബ്രേക്ക് ചെയ്തുകൊണ്ട് കടന്നുപോയിരിക്കുന്നത്. ജസ്റ്റ് 10 days കൊണ്ട് 78 crores മുകളിലാണ് ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയെന്ന് പറയുമ്പോൾ ചെറിയൊരു വാരിക്കൂട്ടലല്ല അല്ലേ. യെസ്, ബി വി നദിനി റെഡ്ഡി ഡയറക്ട് ചെയ്ത ഒരു ഫാമിലി ആക്ഷൻ ഡ്രാമയാണിത്. ഒരു സാധാരണ വീട്ടമ്മ അവരുടെ ഫാമിലിക്കൊരു പ്രോബ്ലം വരുമ്പോൾ മാസ് ലുക്കിലേക്ക് മാറുന്ന ഒരു സ്റ്റോറിയാണ്. വെറും 20 crore ബഡ്ജറ്റിൽ വന്ന സിനിമ തിയേറ്ററുകളിൽ ഇപ്പോൾ വൻ തരംഗം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫീഡ്ബാക്ക് എന്നോടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കില്ലേ. നമുക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും അരുന്ധതി സിനിമ കണ്ടവർക്കറിയാം അതിൻ്റെ ഒരു ഫീൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് അല്ലേ. അതൊരു ഒരു ഒരു ഹൊറർ മൂവി ആണെന്നുണ്ടെങ്കിലും അതിനൊരു വേറൊരു ഒരു തലം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ എങ്ങനെ ഒരു പവർഫുള്ളായിട്ട് മാറുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ബാഹുബലിയിലും സ്ത്രീകളുടെ ഉന്നമനം അല്ലെങ്കിൽ എംപവറിംഗ് ഓഫ് സ്ത്രീ മീൻസ് അവരുടെ ഒരു അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും, അതിന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, അരുന്ധതി എന്ന സിനിമ സംസാരിക്കുന്ന ആ ഒരു ഒരു സ്ത്രീകളുടെ ശക്തി അല്ലെങ്കിൽ അവരെങ്ങനെ അത്രയും ഒരു സാഹചര്യത്തെ നേരിടുന്നു എന്നുള്ളത് നമ്മൾ പോലും അന്തം വിട്ടു പോകുന്നൊരു ഒരു സിനിമയായിരുന്നു അരുന്ധതി. ഓഫ്, പേടിച്ചു പോകുന്നൊരു സിനിമയായിരുന്നു. എനിക്ക് ചില രംഗങ്ങളൊന്നും ഇപ്പോഴും ഓർമ്മയുണ്ട്, വല്ലാത്തൊരു ഫീലായിരുന്നു അത്. എനിവേ, എന്തായാലും ഈ പറഞ്ഞ പോലെ സമന്തയുടെ മൂവി കണ്ടവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശകലനം നിങ്ങൾക്കും എന്താ ഫീൽ ചെയ്തെന്നുള്ളത് അറിയിക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാഗബന്ധം നാളെയാണ് റിലീസ് ചെയ്യുന്നത്. 5 ഭാഷകളിലായിട്ട് മലയാളം പോർഷനാണ് നമ്മൾ കാണുന്നത്. ആ ഹോം സ്ക്രീനിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ ഇനി അവസരമുണ്ട്. വേഗം മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക. അതായത് HT നാഗബന്ധം നിങ്ങളുടെ പേര്, സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. Enjoy the song.
1: Evergreen പാട്ടുകൾ brought to you by ഭാഷാഭായ് ബിരിയാണി. ഓതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: എന്റെ വണ്ടിയുടെ കാര്യം.
2: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
3: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
4: You are listening to Mid Mornings with Nitya.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പി എം ശ്രീയിൽ പിന്നോട്ടില്ലെന്ന്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പി എം ശ്രീ പദ്ധതിയുടെ കരാറിൽ നിന്ന് പിന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമെന്ന് മന്ത്രിസഭാ ഉപസമിതിയുടെ വിലയിരുത്തൽ. വകുപ്പ് തല രേഖകൾ പഠിച്ച ശേഷമാണ് എൻ ഷംസുദ്ദീൻ, എം ലിജു, റോജിയം ജോൺ, പി സി വിഷ്ണുനാഥ് എന്നിവരടങ്ങിയ സമിതിയുടെ വിലയിരുത്തൽ. സിലബസ്, സ്കൂൾ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ രേഖകൾ പഠിച്ച ശേഷം സമിതി വീണ്ടും യോഗം ചേരും. യു ഡി എഫിന്റെ അന്തിമ നിലപാടുകൂടി അറിഞ്ഞ ശേഷമാകും ഉപസമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക. നിയമസഭാ സമ്മേളനത്തിന്റെ തിടുക്കപ്പെട്ട് ധനബിൽ തിരികെ കയറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി സഭാ നടപടികളിൽ മാറ്റം വരുത്തി. ബിൽ പാസാക്കാൻ മുഖ്യമന്ത്രി അനാവശ്യ ധൃതിയും വാശിയും കാണിച്ചു. മദ്യക്കമ്പനികളെ സഹായിക്കുകയായിരുന്നു ഉദ്ദേശം. ഏത് മാർഗത്തിലൂടെയും മദ്യക്കമ്പനികൾക്ക് നികുതി ഇളവ് നൽകാനാണ് തീരുമാനിച്ചതെന്ന് പിണറായി വിജയൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വിദേശ നിക്ഷേപം എത്തിക്കുന്നതിനായി അദാനി ഗ്രൂപ്പ് ഔദ്യോഗികമായി കേരള സർക്കാരിന്റെ അനുമതി തേടി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും നടത്തിപ്പിനുമായി രൂപീകരിച്ച അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഓഹരി കൈമാറാൻ അനുമതി തേടിയിരിക്കുന്നത്. വിഴിഞ്ഞത്തെ അദാനി MSC ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 25% അധികം ഓഹരി കൈമാറ്റം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. അതാണ് കരാറിലെ വ്യവസ്ഥ. സംസ്ഥാന സർക്കാരിന്റെ അറിവോടെയുള്ള നീക്കമാണോ നടന്നതെന്ന് പിണറായി വിജയന്റെ ചോദ്യം. June 29 തന്നെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. കരാർ ലംഘിച്ചതിന് സർക്കാർ ഏത് തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണം. വലിയ വിദേശ നിക്ഷേപം എന്ന രീതിയിൽ പ്രചാരണമുണ്ട്. ഓഹരി കൈമാറ്റത്തിലൂടെ അദാനി ഗ്രൂപ്പിന് ലാഭമുണ്ടാക്കാനുള്ള ഇടപാടാണ് നടന്നിരിക്കുന്നതെന്നും പിണറായി വിജയൻ ആരോപിച്ചു. സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരെ അതിരൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSSന്റെ വിധേയരാകാൻ VD സതീശൻ സർക്കാർ മത്സരിക്കുകയാണെന്ന് CPM മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തൽ. കശുവണ്ടി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ കാര്യം ഹൈക്കോടതിയെ അറിയിച്ച കേരള സർക്കാർ. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെയും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യും. ഉത്തരവ് ഹാജരാക്കണമെന്ന് കോടതി. 2 ദിവസത്തിനകം നൽകാമെന്ന് സർക്കാർ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രോസിക്യൂഷന് അനുമതി നൽകിയ സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് INTUC അധ്യക്ഷൻ R ചന്ദ്രശേഖർ. 3 പേർ പ്രതികളായ കേസിൽ തനിക്കെതിരെ മാത്രമാണ് വാർത്ത വരുന്നത്. അനുമതി നൽകിയ കാര്യം താൻ അറിയുന്നത് വാർത്തയിലൂടെയെന്നും R ചന്ദ്രശേഖർ. കേരള ബാങ്കിന്റെ ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ ബദൽ നീക്കവുമായി CPM. പാർട്ടി നിയന്ത്രണത്തിലുള്ള സംഘങ്ങളെക്കൊണ്ട് കേരള ബാങ്കിൽ സി ക്ലാസ് അംഗത്വം എടുപ്പിക്കാൻ നിർദ്ദേശം. ബാങ്ക് ഭരണം പിടിക്കാൻ സർക്കാർ നീക്കം നടത്തുമെന്ന ആശങ്കയിലാണ് നീക്കം. പ്രാഥമിക സംഘങ്ങൾക്ക് പുറമേയുള്ള സംഘങ്ങൾക്ക് കേരള ബാങ്കിൽ സി ക്ലാസ് അംഗത്വമാണ് ഉള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിന്റെ നിയമന വിവാദത്തിൽ കോൺഗ്രസിൽ അമർഷമെന്ന റിപ്പോർട്ട്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന് പിന്നാലെ കോൺഗ്രസ് MPമാർക്കും അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്വർണവും പണവും കൂടാതെ അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ഡോളറും പിടിച്ചെടുത്തിട്ടുണ്ട്. കാണിക്കയിൽ വീണ 1000+ ഡോളറാണ് പ്രതികളുടെ ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചത്. 11 ഗ്രാം സ്വർണവും കണ്ടെടുത്തു. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാന പ്രതീക്ഷ. ദോഹയിൽ നടന്ന ഇറാൻ US പരോക്ഷ ചർച്ച അവസാനിച്ചു. ഹോർമസ് കടലിടുക്കിലെ ഗതാഗതം, ഇറാന്റെ മരവിപ്പിച്ച സ്വത്ത് വിട്ടുനൽകൽ തുടങ്ങിയ കരാറിലെ ധാരണകളായിരുന്നു ചർച്ചയെന്നാണ് വിവരം. ഖത്തറിലെ ചർച്ചയിൽ പുരോഗതിയെന്ന് ഖത്തർ വിദേശകാര്യ വക്താവ് അറിയിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾക്കും ക്ഷണം. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്ഷണമുണ്ടായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, സൽമാൻ ഖുർഷിദ്, പവൻ ഖേര എന്നിവരെ ഇറാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട്. ലോകകപ്പിൽ സെനഗലിനെ തോൽപ്പിച്ച ബെൽജിയം പ്രീ ക്വാർട്ടറിൽ സ്കോർ 2-3. 2 ഗോളിന് പിന്നിൽ നിൽക്കെ 86-89 മിനിറ്റുകളിൽ സമനില പിടിച്ച എക്സ്ട്രാ ടൈമിലെ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ പെനൽറ്റിയും ഗോളാക്കിയാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ കടന്നത്. പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരി കെയ്ന്റെ ഡബിളിൽ കോംഗോയെ തോൽപ്പിച്ച ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടർ ബെർത്ത് ഉറപ്പിച്ചു. ഗാരി ലിനേക്കറിന് ശേഷം ഇംഗ്ലണ്ടിനായി ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇരട്ട ഗോൾ നേടുന്ന ആദ്യ താരമെന്ന ബഹുമതി സ്വന്തമാക്കി ഹാരി കെയ്ൻ. ഇതിഹാസ താരം പെലെയുടെ ലോകകപ്പ് ഗോൾഡ് റെക്കോർഡ് നേട്ടവും മറികടന്നു ഹാരി കെയ്ൻ. ബോസ്നിയ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച അമേരിക്ക പ്രീ ക്വാർട്ടറിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ US എതിരാളി ബെൽജിയം. യുഎയിൽ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലാർ സേവനങ്ങൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ എംബസി കോൺസുലേറ്റ് നേരിട്ട് നൽകും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ വോക്കിനായി അപേക്ഷകൾ സ്വീകരിക്കും. ആദ്യമെത്തുന്നവർക്ക് ആദ്യം എന്ന രീതിയിൽ സേവനം. പൂരിപ്പിച്ച അപേക്ഷയുമായി നേരിട്ട് അപേക്ഷകർ എംബസിയിലേക്കോ കോൺസുലേറ്റിലേക്കോ എത്തണം. അപേക്ഷാ ഫീസ് പണമായി കരുതണം.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Mexico, United States, Canada. லோகம் முழுவன் ஒரு பந்தின் பின்னாலே பாயினு. ലോക ഫുട്ബോളിന്റെ മഹാമേളം
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം ലോക കിരീടം
1: ഫിഫ വേൾഡ് കപ്പ് 2026 സ്വിറ്റ്സർലൻഡ് സ്കോട്ട്ലൻഡ് ടർക്കി ഗോൾ ആവേശം അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ
3: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 68%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya. Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പൊ നമ്മൾ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് കടക്കുകയാണ് ഗായ്സ്.

എസ് ഇടയ്ക്ക് ഞാനിങ്ങനെ ഓടി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിന്നിരിക്കും, കുഴപ്പമില്ല, ഇവിടെ തന്നെയുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മിഡ് മോർണിംഗ് എത്തിയാണ് ഹോം 4.2 FM. യെസ്, നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കണ്ടേ? ഇങ്ങനെ അതും ഇതും പറഞ്ഞു നിന്ന വിശേഷങ്ങളൊന്നും പറയാൻ സമയം കിട്ടില്ല. അപ്പോൾ ഈ ഒരു മിഡ് മോർണിംഗ് ടൈമിൽ ആ ഒരു റൈഡിലുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ഡ്രൈവേഴ്സിൻ്റെയും ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. റോഡിലിറങ്ങിയാൽ നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുമ്പോൾ എന്താണ്? അതെ, റോഡ് സേഫ്റ്റിയാണ്. അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. യെസ്, അപ്പോൾ ഈ റോഡ് സേഫ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് ദുബായ് RTA റെഡി അല്ല എന്നുള്ളതാണ്. നമ്മൾ റെഡിയാണെങ്കിലും ദുബായ് RTA റെഡി അല്ല. കാരണം ഇവിടുത്തെ ഓരോ ഈച്ച് ആൻഡ് എവറി തിങ് അവരാണ് കൃത്യമായിട്ട് നോക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ സേഫ്റ്റി മീൻസ് സേഫായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത്. അവർ തന്നെ കൃത്യമായ കാര്യങ്ങൾ ഇടപെടുന്നത് കൊണ്ടാണ് അതിന് സാധ്യമാകുന്നത് അല്ലേ. യെസ്, എന്തായാലും ആ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത RTA എന്താണ് ഇപ്പോൾ പുതുതായിട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എമിറേറ്റിലെ റോഡുകളിൽ വളരെ സുരക്ഷിതമായിട്ടുള്ള യാത്ര ഉറപ്പാക്കാൻ വേണ്ടി ദുബായ് RTA ഇപ്പോൾ ഒരു വിപുലമായ സുരക്ഷാ പരിശോധനയും ബോധവൽക്കരണ ക്യാമ്പയിനും നടത്തിയിരിക്കുകയാണ് കേട്ടോ. ട്രെയിലർ സേഫ്റ്റി അഥവാ ട്രെയിലറുകളുടെ സുരക്ഷ എന്നുള്ള ഒരു പ്രമേയത്തിലാണ് അവർ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ RTA ഇങ്ങനൊരു വമ്പൻ ഡ്രൈവ് സംഘടിപ്പിച്ചത്. അപ്പോൾ പ്രധാന റോഡുകളിലൂടെ കടന്നുപോയ ഏകദേശം 1500-ലേറെ ഹെവി വാഹന ഡ്രൈവേഴ്സിലേക്കാണ് ഹെവി വെഹിക്കിൾ ഡ്രൈവേഴ്സിലേക്കാണ് ഈ ഒരു ഇൻഫർമേഷൻ അവർ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്ന നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പരിശോധനയിൽ അവർ കണ്ടെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെവി വെഹിക്കിൾസിൻ്റെ ടയറുകൾ, അവർ അതിൻ്റെ ബ്രേക്കുകൾ, അതുപോലെ ലൈറ്റുകൾ, ഇതിൻ്റെയൊക്കെ ക്വാളിറ്റിയും മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങളും ചെക്ക് ചെയ്തപ്പോൾ RTA ചില പ്രധാനപ്പെട്ട സാങ്കേതിക തകരാറുകൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ഡിഫക്ട്സ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോഡുകളിലെ വില്ലന്മാരാരൊക്കെയാണെന്നറിയാമോ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ തേയ്മാനം സംഭവിച്ച ടയറുകൾ, അതായത് വോൺ ഔട്ട് ടയേഴ്സ് എന്ന് പറയുന്നത്. അയ്യോ, ഞാനും അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഒറ്റ കാര്യമുള്ളൂ, നമ്മളത് കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ്. കൃത്യമായി ചെക്ക് ചെയ്ത് മാറ്റേണ്ട സമയത്ത് മാറ്റുക, അല്ലെങ്കിൽ ഇത്രയും ചൂടുള്ള സമയത്തൊക്കെ എന്ത് വലിയ അപകടങ്ങളോ വരുന്നതെന്ന് അറിയാമോ? എന്തായാലും ഈ ചൂടുകാലത്ത് ഇത്തരം ടയറുകൾ ഉപയോഗിക്കുന്ന എത്ര മാത്രം അപകടമാണെന്ന് ഒരാളെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏത് ചെറിയ കുട്ടിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചക്കുറവാണ് വില്ലൻ. അപ്പോൾ കേടായ ബാക്ക് ലൈറ്റ്സും അതുപോലെ വശങ്ങളിലുള്ള ലൈറ്റുകളും, അതായത് ഡിഫക്റ്റീവ് റിയർ ആൻഡ് സൈഡ് ലൈറ്റ്സ്, ഇത് കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ റോഡ് സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാകുന്ന രീതിയിലുള്ള അശ്രദ്ധമായ ലോഡിംഗ് അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മിസ്റ്റേക്സ് വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ മാത്രമല്ല, റോഡിലുള്ളവരുടെ കൂടി ജീവന് റിസ്ക്കാണ്. അപ്പോൾ സോ അത് കൃത്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്താ, ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ RTA ഡ്രൈവേഴ്സിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അറബിക്, ഉറുദു ഭാഷകൾക്ക് പുറമെ റീജിയണൽ ലാംഗ്വേജസ് ആയിട്ടുള്ള അടങ്ങിയിട്ടുള്ള QR കോഡ് വഴിയാണ് ഈ ഒരു ഗൈഡ് ലൈൻസ് അവർ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡ്രൈവേഴ്സിന് വാലിഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ പെർമിറ്റുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതും, അതുപോലെ കൃത്യമായ ടെക്നിക്കൽ മെയിൻ്റനൻസ് ചെയ്യണം എന്നുള്ളതും വളരെ നിർബന്ധമാണ്. അപ്പോൾ RTA ലൈസൻസിങ് ആക്ടിവിറ്റി മോണിറ്ററിംഗ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഇത്തരം ക്യാമ്പയിനുകൾ ദുബായിലെ മൊബിലിറ്റി സേഫ്റ്റി വർദ്ധിപ്പിക്കാനും ലോജിസ്റ്റിക് ട്രാൻസ്പോർട്ട് സെക്ടറിനെ കൂടുതൽ എന്താ പറയുക സുരക്ഷിതമാക്കാനും സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ ഹെവി വെഹിക്കിൾസ് മാത്രമല്ല, നമ്മൾ ചെറിയ വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ ടയറിൻ്റെ കണ്ടീഷനും അതുപോലെ ലൈറ്റും ഒക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. സേഫ് ഡ്രൈവിംഗ് ഈസ് സ്മാർട്ട് ഡ്രൈവിംഗ്. അപ്പോൾ എല്ലാവർക്കും അത്തരത്തിലൊരു സേഫ് ഡ്രൈവ് ഞാനും ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ട്രെൻഡിങ് സോങ്ങിലേക്ക് പോവാം. ഈ ട്രെൻഡിങ് സോങ്ങിൻ്റെ ഒടുവിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ മണിക്കൂറിലൊരു പാട്ട് പാടിയില്ലേ, ആ പാട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഏത് പാട്ടാണ്? പൂഞ്ചില്ലയിൽ, അതായത് വിജയ് യേശുദാസും നമ്മുടെ KS ചിത്രയും പാടിയ പാട്ടാണ്. അത് ചേകവർ എന്ന 2010 പുറത്തിറങ്ങിയ ചേകവർ എന്ന സിനിമയിലെ പാട്ടാണ്. അതിനു മുമ്പ് നമ്മൾ ഇളവയിൽ വിരലുകളാൽ, ആ രണ്ട് പാട്ടും ഭയങ്കര സാമ്യമുണ്ട് കേൾക്കുമ്പോൾ. എനിക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കും തോന്നിയുള്ളത് പറയണം കേട്ടോ. അപ്പോൾ എൻജോയ് ദ സോങ്. Trending song of the hour.

0: ആഹാ, അടിപൊളി സിനിമയാണ് കേട്ടോ ഇത്. നമ്മുടെ സമൃദ്ധ സുനിൽ, അതുപോലെ ഇന്ദ്രജിത്ത്, പിന്നെ ആരായിരുന്നു ഒരാളുടെയും കൂടെ പേര് മറന്നുപോയി. അങ്ങനെ നല്ലൊരു സിനിമയാണ് ചേകവർന്ന്. 2010 ഈ സിനിമ പുറത്തിറങ്ങിയത്. നല്ല വരികളാണല്ലേ, എനിക്ക് ഇടയ്ക്കുള്ള വരികളാണ് ഏറ്റവും ഇഷ്ടം. കതിരുകളാടി പൊന്നണി വയലുകളിൽ ഓലോലം കുയിലിണ പാടി, നല്ല രസമുള്ള വരികളാണ്, നല്ല പാട്ടാണ്, നല്ലൊരു മ്യൂസിക്കാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത്. അതാണ് ആ രണ്ട് പാട്ടുകൾ നമ്മൾ എന്തോ ഒരു സമയമില്ലേന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചത്. ആഹാ, ആരും കേട്ടോന്ന് പോലും അറിയാൻ വയ്യ, കേട്ട് കാണും, എല്ലാവരും തിരക്കിലാണ്. പിന്നെ വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വന്നിരുന്നു. ഐ എം റിയലി സോറി ശ്രുതി, കഴിഞ്ഞ മണിക്കൂറിലാണ് ശ്രുതി ഈ മെസ്സേജ് അയച്ച് എൻ്റെ കൂടെ ജോയിൻ ചെയ്തത്. ഷെയ്ഖ് സായിദ് റോഡ് ബിസിനസ് ബേ പോകുന്ന വഴിക്ക്, അതായത് 12:04 അയച്ചതാണേ, ഇപ്പോൾ 12:24. അപ്പോൾ ഷെയ്ഖ് സായിദ് റോഡ് ബിസിനസ് ബേ പോകുന്ന വഴി ഗർഹൂത് ബ്രിഡ്ജിന് മുൻപ് ഹെവി ബ്ലോക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരു വെഹിക്കിളിന് തീ പിടിച്ചിട്ടുണ്ടെന്നാണ് ശ്രുതി പറയുന്നത്. അപ്പോൾ അതുവഴി പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, സാഹചര്യങ്ങൾ ഓക്കെ ആണോ എന്നുള്ള കാര്യം ഒന്ന് അറിയിക്കും കേട്ടോ. അപ്പോൾ അതുവഴി പോകുന്നവർക്ക് വേറെ റോഡ് ഓൾട്ടർനേറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിക്കും. താങ്ക് യു ശ്രുതി. ഇനി ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊന്ന് പറയണേ 0585829200 എന്ന നമ്പറിലേക്ക്. ഈ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ, അദ്ദേഹം വാരിക്കൂട്ടിയ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നേടിയെടുത്ത റെക്കോർഡുകളുടെ ഒരു വമ്പൻ ലിസ്റ്റ് ആയിരിക്കും അല്ലേ. എന്നാൽ ഈ ക്രിക്കറ്റ് ഗോഡിന്റെ വീടിന്റെ വിശേഷങ്ങൾ അതിലും വലിയൊരു സർപ്രൈസ് ആണ്. വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോ മുംബൈയിലെ ബാന്ദ്രയിലുള്ള സച്ചിന്റെ ആ ലക്ഷറി ബംഗ്ലാവിനെ കുറിച്ചുള്ള ചില ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 100 കോടി രൂപ വില മതിക്കുന്ന ഈ 5 നില വീട് ശരിക്കും ഒരു വണ്ടർലാൻഡ് തന്നെയാണെന്നാണ് പറയുന്നത്. 2007 വാങ്ങി, പിന്നെ 4 വർഷം എടുത്ത് റീഡിസൈൻ ചെയ്ത് 2011 സച്ചിനും ഫാമിലിയും ഈ ഒരു സ്വപ്ന വീട്ടിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പൊ ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റിനോടുള്ള അദ്ദേഹത്തിന്റെ ആ പാഷൻ വീടിന്റെ ഓരോ കോർണറിലും കാണാം എന്നുള്ളതാണ്. ഇപ്പൊ സച്ചിന്റെ പൂജാമുറിയിലെ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾക്കൊപ്പം പുള്ളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം കൂടെ വെച്ചിട്ടുണ്ട്. എന്തായിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ, ക്രിക്കറ്റ് ബാറ്റും. വളരെ ആരാധനയോടുകൂടിയാണ് അദ്ദേഹം അവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്രിക്കറ്റിനെ സ്വന്തം ദൈവമായിട്ട് കാണുന്ന ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലൊരു തിങ്കിങ് ഉണ്ടാവുള്ളൂ അല്ലേ. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കരിയറിലെ ചരിത്ര പ്രധാനമായ നിമിഷങ്ങളുടെ ഓർമ്മകളും അവാർഡുകളും ട്രോഫികളും ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വലിപ്പമേറിയ ഒരു പ്രത്യേക റൂം തന്നെ ഈ ബംഗ്ലാവിൽ ഉണ്ടെന്നുള്ളതാണ്. 5 നിലയുള്ള വീടല്ലേ, വാവ്. ഓക്കെ, എന്തായാലും ഒരു കംപ്ലീറ്റ് കാർ ലവർ ആയിട്ടുള്ള നമ്മുടെ സച്ചിന് വേണ്ടി ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്ന പാർക്കിംഗ് ഏരിയ കണ്ടാൽ നമ്മളൊന്ന് ഞെട്ടും. അതായത് ബേസ്മെന്റിൽ ഒരേ സമയം 50 കാറുകൾ വരെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വമ്പൻ ഗാരേജ് ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല, അതും പോരാഞ്ഞിട്ട് മുകളിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെറസ് ഗാർഡനും റിലാക്സ് ചെയ്യാൻ ഒരു സ്വിമ്മിംഗ് പൂളും ഒക്കെ ആയിട്ട് ഒരു 5-സ്റ്റാർ റിസോർട്ട് ഫീലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യൻ ഡിസൈനുകളും മോഡേൺ വെസ്റ്റേൺ ആർക്കിടെക്ചറും തമ്മിലുള്ള ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ് ശരിക്കും പറഞ്ഞ സച്ചിന്റെ ഈ മുംബൈ ബാന്ദ്രയിലുള്ള ഈ വീടെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ അഞ്ജലിയുടെ താല്പര്യപ്രകാരം മെക്സിക്കൻ സ്റ്റൈലിലുള്ള ആർട്ട് വർക്കുകളും റിലീഫ് വർക്കുകളും ഒക്കെ ഈ ലിവിംഗ് റൂമിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തിരക്കേറിയ ലൈഫിനിടയിൽ അദ്ദേഹം ഫാമിലിക്ക് മാക്സിമം പ്രൈവസിയും പീസും കിട്ടുന്ന രീതിയിലാണ് ശരിക്കും ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം വരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ ടിവിയിലും അതുപോലെ ഗ്രൗണ്ടിലും മാത്രം കണ്ട വലിയ മനുഷ്യൻ്റെ സ്വകാര്യ ലോകം എന്ന് പറയുന്നത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്ന് ഈ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ സച്ചിൻ ഫാൻസൊക്കെ ഈ ഒരു ലക്ഷറി ഹോമിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് എന്നോട് പറയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ചുമ്മാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കേട്ടോണ്ടിരിക്കാൻ വെറുതെ കേട്ടോണ്ടിരുന്നൊരു സുഖമില്ല. എപ്പോഴെങ്കിലും എനിക്കറിയട്ടോ, നിങ്ങൾ ഈ ടൈമിൽ പുറത്ത് ബിസി ആയിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്കൊന്നും പറ്റത്തില്ല. പക്ഷേ എവിടെയെങ്കിലും ചിന്തിക്കുമ്പോൾ ഒന്ന് മനസ്സൊന്ന് കൂളാവുമ്പോൾ, ഒന്ന് റിലാക്സ് ആവുമ്പോൾ, ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പറഞ്ഞു നോക്കി ഇരിക്കാമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു സൂപ്പർ ഹിറ്റ് സോങ്ങിലേക്ക് പോവാണ്, അടുത്ത തമിഴ് സോങ് ആണ്. അതുപോലെ ഇപ്പോൾ ഈ തമിഴ് സോങ് കഴിഞ്ഞ് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ട് ട്രാഫിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. മെസ്സേജ് അയക്കണം 0585829200 എന്ന നമ്പറിലേക്ക്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: டிராபிக் அப்டேட் brought to you by ABC Cargo and Courier, number one in GCC.
2: ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ സമാധാനമുള്ള കുറച്ച് മോഡറേറ്റ് ട്രാഫിക്കിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം അല്ലേ. യെസ്, ഒരു മോഡറേറ്റ് ട്രാഫിക് എന്ന് പറയുമ്പോൾ ഷാർജയിലേക്ക് നോക്കുകയാണെങ്കിൽ അൽമജാസ് 2 ഭാഗത്തും അതുപോലെ അൽഖാൻ ഏരിയയിലും ഒക്കെ നിലവിൽ ട്രാഫിക് മോഡറേറ്റ് ആണ്. വലിയ കുരുക്കൊന്നുമില്ലാതെ വാഹനങ്ങൾ പോകുന്നുണ്ട്. അപ്പം അൽനാദ ഷാർജ റൂട്ടിലും അൽ അറോബ സ്ട്രീറ്റിലും ഒക്കെ ഈ സമയത്ത് ട്രാഫിക് നിയന്ത്രണ വിധേയമാണ്. ഇനി ദുബായ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മുഹൈസന സെക്കൻഡിലുള്ള 19th സ്ട്രീറ്റിലും അൽഖിസൈസ് ഇൻഡസ്ട്രിയൽ തേർഡിലെ 14th സ്ട്രീറ്റിലും വെഹിക്കിൾസ് ഒക്കെ വലിയ ബ്ലോക്കുകളില്ലാതെ പതുക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ വാഹനങ്ങളുടെ തിരക്ക് വളരെ കൂടുതലുള്ള ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 6 ആണ്. പിന്നെ അതുപോലെ കുഞ്ഞു കുറേ സ്ഥലങ്ങൾ. പിന്നെ ഇപ്പം ഞാൻ മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു മോഡേൺ ട്രാഫിക് ആണ് കുറച്ചു പേർ കാണിക്കുന്നത്. പിന്നെ അടുത്ത ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഏരിയ എന്ന് പറയുന്നത് മുഹൈസന കൊമേഴ്ഷ്യൽ ദെന്ന 18th സ്ട്രീറ്റ് മുഹൈസന സെക്കൻഡ് ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ദസ്മാൻ ഏരിയയിലും കാണിക്കുന്നുണ്ട്. അതുപോലെ S111 ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് അൽ ഖിസൈമി സ്ട്രീറ്റ് ഷാർജ, അവിടെയും അത്യാവശ്യം അങ്ങനെയാണ് കേട്ടോ കാണിക്കുന്നത്, ബമ്പർ ടു ബമ്പർ ആണ്. ദെൻ E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് അൽ റുഖ അൽ ഹംറ സ്ട്രീറ്റ്, അവിടെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹെവി ട്രാഫിക് കാണിക്കുന്നുണ്ട്. മറ്റെവിടെയെങ്കിലും ഇതുപോലെ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹെവി ആയിട്ടുള്ള ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. അതുവഴി പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സഹായമാവും. സോ നിങ്ങൾ അയക്കേണ്ട മെസ്സേജ് അയക്കേണ്ട നമ്പർ 0585829220.
1: Traffic update. Traffic
0: update. Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.

0: Mid Morning with Nitya.
1: Yes, welcome back. എന്തൊക്കെയാണ് ഒരുപാട് പേര് ഇപ്പൊ യാത്ര ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ കുറച്ചൊന്ന് ട്രാഫിക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും കാണുകയാണെങ്കിലും ഒന്ന് പറഞ്ഞോളൂ കേട്ടോ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. എനിവേ, എന്തായാലും ഇപ്പൊ എന്റെ കൂടെ ട്രാഫിക് കേട്ടിട്ട് കൂടെ ചേർന്ന എല്ലാവർക്കും താങ്ക് യു.
2: യെസ്,
1: ഓക്കെ, നമുക്ക് നമ്മുടെ ഈ ഒരു ദിവസം, ഇന്നിപ്പോ എന്ന 2nd ജൂലൈ 3, കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്കൂളൊക്കെ അടച്ച് സമാധാനമായിട്ട് നാട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നലെ ഇന്നും നാളെയൊക്കെ ആയിട്ട് നാട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന എത്ര പേരുണ്ട്? മെസ്സേജ് അയക്കുമോ ആരൊക്കെ പോകുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. അപ്പോൾ ഉടനെ നാട്ടിൽ പോകുന്ന ആൾക്കാരുടെ വിശേഷങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം. അതൊക്കെ കൃത്യമായിട്ട് അവർ പറഞ്ഞു തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞു വെച്ചാൽ, നമ്മുടെ പ്രവാസികളുടെ അവധിക്കാലം സ്റ്റാർട്ട് ചെയ്തതോടെ നമ്മുടെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഹോളിഡേ റഷ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ സമ്മർ സീസൺ സ്റ്റാർട്ട് ആയതോടെ നാട്ടിലേക്ക് പോകാൻ എത്തുന്ന പ്രവാസികളെ കൊണ്ട് എയർപോർട്ട് കംപ്ലീറ്റ്ലി ബിസിയാണെന്ന് വേണം പറയാൻ. ജൂലൈ 2 മുതൽ ജൂലൈ 21 വരെയുള്ള ദിവസങ്ങളിൽ എയർപോർട്ട് വഴി ഏകദേശം 3.5 മില്യൺ യാത്രക്കാർ കടന്നു പോകുന്നതാണ് അതോറിറ്റിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ. ഇതിൽ ജൂലൈ 12, 19 തീയതികളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 ദിവസങ്ങളിൽ മാത്രം 300,000+ യാത്രക്കാരാണ് എയർപോർട്ട് വഴി ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതിരിക്കാൻ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ എയർപോർട്ടിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വമ്പൻ തിരക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായ് എയർപോർട്ട് അതോറിറ്റി ഇപ്പോൾ കൃത്യമായിട്ടുള്ള ചില ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് യാത്രക്കാർ അവരുടെ ഫ്ലൈറ്റ് ടൈമിങ്ങിന് കറക്റ്റ് 4 മണിക്കൂർ മുൻപെങ്കിലും എയർപോർട്ടിൽ എത്തിച്ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് അതിലുള്ള കാര്യത്തിൽ ആദ്യം. പിന്നെ അവസാന നിമിഷത്തെ ഈ ഓട്ടവും ടെൻഷനും ഒക്കെ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അല്ലേ. അതുപോലെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ എയർലൈൻസിന്റെ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ ഒക്കെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ എയർപോർട്ടിലെ വലിയ ക്യൂവിൽ നിൽക്കുന്നത് നമുക്കൊന്ന് മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. അതൊരു നല്ല കാര്യമാണ്. അറിയാത്തവരാണെങ്കിൽ ഈസ് ഓക്കെ, ലീവ് ഇറ്റ്. അതല്ലെങ്കിൽ കൃത്യമായിട്ട് പോയിട്ട് അതൊന്ന് ഓൺലൈൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ ഫ്ലൈറ്റ് ടൈമിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് എയർലൈൻസുമായിട്ടൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോൺടാക്ട് നടത്തുന്നത് നന്നായിരിക്കും. അതുപോലെ പാസ്പോർട്ട് കൺട്രോൾ സെക്ഷനിലെ തിരക്ക് കുറയ്ക്കാനും പ്രൊസീജിയറുകൾ വേഗത്തിലാക്കാനും വേണ്ടി ഒരു സൂപ്പർ ഫെസിലിറ്റി ഇപ്പോൾ നമ്മുടെ എയർപോർട്ടിൽ അവൈലബിൾ ആണ്. 12 വയസ്സിന് മുകളിലുള്ള യാത്രക്കാർക്ക് സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാം. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി, മിനിറ്റുകൾക്കകം ഇമിഗ്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാഗേജുകളുടെ കാര്യത്തിൽ നമ്മൾ നല്ലതുപോലെ കെയർഫുൾ ആയിരിക്കണം. കാരണം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എയർലൈൻസ് അനുവദിച്ചിട്ടുള്ള വെയിറ്റ് ലിമിറ്റ് കൃത്യമാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. അതുപോലെ നിങ്ങളുടെ ബാഗുകൾ വീട്ടിൽ വെച്ച് തന്നെ നന്നായിട്ട് പാക്ക് ചെയ്ത് റാപ്പ് ചെയ്ത് എയർപോർട്ടിൽ എത്തിയിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ബാഗ് റീപാക്ക് ചെയ്യേണ്ടി വരുന്നതൊക്കെ വലിയ സമയനഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ആകെ ടെൻഷനിലായി പോകും ആ സമയം. അപ്പോൾ ഇനി എയർപോർട്ടിലേക്ക് പോകുന്ന റൂട്ടിലെ തിരക്ക് എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. എമിറേറ്റ്സ് എയർലൈൻസിന്റെ യാത്രക്കാർക്ക് ടെർമിനൽ 3 ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ഉള്ളത് അറിയാലോ. സോ ഈ ഒരു ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ സ്വന്തം വാഹനങ്ങളോ അല്ലെങ്കിൽ ടാക്സി ഉപയോഗിക്കുന്നതിനേക്കാൾ ഈ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ദുബായ് മെട്രോ ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പം മെട്രോ സർവീസസ് എന്ന് പറയുമ്പോൾ കൃത്യമായ സമയത്ത് ലഭിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ റോഡിലെ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെടാതെ നമുക്ക് സേഫായിട്ട് എയർപോർട്ടിലെത്താം അല്ലേ. പിന്നെ ജൂലൈ 2 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ മെട്രോയുടെ പ്രവർത്തന സമയം നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് യാത്രക്കാർക്ക് മെട്രോ സർവീസ് പരമാവധി പ്രയോജനപ്പെടുത്താവുന്നേ ഉള്ളൂ. ടെർമിനൽ 1, 3 മെട്രോ സ്റ്റേഷൻസ് ഡയറക്റ്റ് കണക്റ്റഡ് ആണ് തന്നെ, അതറിയാലോ. പിന്നെ കാര്യം നമ്മൾ വെറുതെ പറയേണ്ട ആവശ്യമില്ല. സോ അതുപോലെ എയർപോർട്ടിന്റെ ഫ്രണ്ട് സൈഡിൽ വാഹനങ്ങൾ നിർത്തി ആളുകൾ ഇറക്കുന്ന സ്ഥലങ്ങളിലും വലിയ കൺട്രോളുകൾ വന്നിട്ടുണ്ട്. കാരണം ടെർമിനൽ 1, 3 പാസഞ്ചേഴ്സിനെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ എൻട്രി ഉള്ളൂ കേട്ടോ. പിന്നെ ആളുകൾ എന്താ പറയുക, സ്വീകരിക്കാൻ വരുന്നവരോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങൾ എയർപോർട്ടിലെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വലിയൊരു ട്രാഫിക് ഒരുക്കുന്നത് കാരണമാവില്ലേ. അപ്പോൾ നാട്ടിലേക്ക് പോകാൻ ബാഗും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുന്നവരെ നമ്മുടെ എല്ലാ പ്രവാസികൾക്കും വളരെ ഹാപ്പിയും സേഫും ആയിട്ടുള്ളൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആശംസിക്കുന്നു. നിങ്ങളുടെ യാത്രകൾ ഒട്ടും ടെൻഷൻ ഇല്ലാതെ മനോഹരമാവട്ടെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളോട് ഞാൻ കൂടെ തന്നെയുണ്ട്. ഇത് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നിത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചെന്നേ ഉള്ളൂ. സമാധാനമായിട്ട് സേഫായിട്ട് പോയിട്ട് ട്രാവൽ ചെയ്ത് തിരിച്ചു വരും എന്നുള്ളൊരു ആശംസ മാത്രം ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നമ്മളതിനെ നിസ്സാരവൽക്കരിക്കേണ്ട. എപ്പോഴാണ് ഈ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്നത്, അപ്പോഴായിരിക്കും അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. അതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. അടുത്ത എവർഗ്രീൻ ഹിറ്റ് ആണ്, എൻജോയ് ദി സോങ് ഓൺ ഹോം 92.2 FM.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

0: Evergreen Partigal was brought to you by Bashabai Biryani, Vassal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: ധനബില്ലിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ദുരൂഹത ആരോപിച്ച പിണറായി വിജയൻ. ലോകകപ്പ് ഫുട്ബോൾ, ബെൽജിയവും ഇംഗ്ലണ്ടും യുഎസും പ്രീ ക്വാർട്ടറിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭാ സമ്മേളനത്തിൽ തിടുക്കപ്പെട്ട് ധനബിൽ തിരികെ കയറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി സഭാ നടപടികളിൽ മാറ്റം വരുത്തി. ബിൽ പാസാക്കാൻ മുഖ്യമന്ത്രി അനാവശ്യ ധൃതിയും വാശിയും കാണിച്ചു. മദ്യകമ്പനികളെ സഹായിക്കുകയായിരുന്നു ഉദ്ദേശം. ഏത് മാർഗത്തിലൂടെയും മദ്യകമ്പനികൾക്ക് നികുതി ഇളവ് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വിദേശ നിക്ഷേപം എത്തിക്കുന്നതിനായി അദാനി ഗ്രൂപ്പ് ഔദ്യോഗികമായി കേരള സർക്കാരിന്റെ അനുമതി തേടി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും നടത്തിപ്പിനുമായി രൂപീകരിച്ച അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഓഹരി കൈമാറാൻ അനുമതി തേടിയത്. വിഴിഞ്ഞത്തെ അദാനി MSC ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 25% അധികം ഓഹരി കൈമാറ്റം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യം. ഇതാണ് കരാറിലെ വ്യവസ്ഥ. സംസ്ഥാന സർക്കാരിന്റെ അറിവോടെയുള്ള നീക്കമാണോ നടന്നതെന്ന് പിണറായി വിജയൻ ചോദിച്ചു. ജൂൺ 29 തന്നെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. കരാർ ലംഘിച്ചതിന് സർക്കാർ ഏത് തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണം. വലിയ വിദേശ നിക്ഷേപം എന്ന രീതിയിൽ പ്രചരണമുണ്ട്. ഓഹരി കൈമാറ്റത്തിലൂടെ അദാനി ഗ്രൂപ്പിന് ലാഭമുണ്ടാക്കാനുള്ള ഇടപാടാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ്. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSSന് വിധേയരാകാൻ VD സതീശൻ സർക്കാർ മത്സരിക്കുകയാണെന്ന് CPM മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തൽ. കശുവണ്ടി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ കാര്യം ഹൈക്കോടതിയെ അറിയിച്ച് കേരള സർക്കാർ. INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരനെയും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യും. ഉത്തരവ് ഹാജരാക്കണമെന്ന് കോടതി. 2 ദിവസത്തിനകം നൽകാമെന്ന് സർക്കാർ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രോസിക്യൂഷന് അനുമതി നൽകിയ സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത് INTUC അധ്യക്ഷൻ R. ചന്ദ്രശേഖരൻ. 3 പേർ പ്രതികളായ കേസിൽ തനിക്കെതിരെ മാത്രമാണ് വാർത്ത വന്നത്. അനുമതി നൽകിയ കാര്യം താൻ അറിയുന്നത് വാർത്തയിലൂടെയാണെന്നും R. ചന്ദ്രശേഖരൻ. PM ശ്രീ പദ്ധതിയുടെ കരാറിൽ നിന്ന് പിന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമെന്ന് മന്ത്രിസഭാ ഉപസമിതിയുടെ വിലയിരുത്തൽ. വകുപ്പുതല രേഖകൾ പഠിച്ച ശേഷമാണ് N. ശംസുദ്ദീൻ, M. ലിജു, റോജിയം ജോൺ, PC വിഷ്ണുനാഥ് എന്നിവരടങ്ങിയ സമിതിയുടെ വിലയിരുത്തൽ. സിലബസ്, സ്കൂൾ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ രേഖകൾ പഠിച്ച ശേഷം സമിതി വീണ്ടും യോഗം ചേരും. UDFന്റെ അന്തിമ നിലപാടുകൂടി അറിഞ്ഞ ശേഷമാകും ഉപസമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക. കേരള ബാങ്ക് ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ ബദൽ നീക്കവുമായി CPM. പാർട്ടി നിയന്ത്രണത്തിലുള്ള സംഘങ്ങളെക്കൊണ്ട് കേരള ബാങ്കിൽ C-ക്ലാസ് അംഗത്വം എടുപ്പിക്കാൻ നിർദ്ദേശം. ബാങ്ക് ഭരണം പിടിക്കാൻ സർക്കാർ നീക്കം നടത്തുമെന്ന ആശങ്കയിലാണ് നീക്കം. പ്രാഥമിക സംഘങ്ങൾക്ക് പുറമേയുള്ള സംഘങ്ങൾക്ക് കേരള ബാങ്കിൽ C-ക്ലാസ് അംഗത്വമാണ് ഉള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N. ശേഷാദ്രിനാഥിന്റെ നിയമന വിവാദത്തിൽ കോൺഗ്രസിൽ അമർഷമെന്ന റിപ്പോർട്ട്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന് പിന്നാലെ കോൺഗ്രസ് MP മാർക്കും വിഷയത്തിൽ അതൃപ്തിയുണ്ടെന്നാണ് വിവരം. നിയമസഭയിൽ സന്ദർശകർക്ക് കടുത്ത നിയന്ത്രണമുണ്ടാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. റീസണബിൾ നിയന്ത്രണമുണ്ടാകണം. സഭയല്ലേ, അത് ജനങ്ങളുടെ വകയാണ്. നിയമസഭയിലേത് പവർഫുൾ മൈക്കാണ്. ചില കാര്യങ്ങൾ കേട്ടെന്നിരിക്കും. നിയമസഭയുടെ രേഖയിൽ വരുന്നതിന് മാത്രമാണ് പ്രാധാന്യമുള്ളത്. ഇരിക്കുന്ന സീറ്റിൽ ഇരുന്ന് സംസാരിച്ചാൽ മാത്രമേ നിയമസഭാ രേഖകളിൽ വരൂ. മൈക്ക് ഓഫാകുമ്പോൾ എന്തെല്ലാം പറയും? വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പുറത്ത് മറ്റൊരു വിശദീകരണം വേണ്ട. നിയമസഭാ രേഖയിൽ മുഖ്യമന്ത്രി അവസാനം പറഞ്ഞ കാര്യം ഇല്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശബരിമലയിലെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളക്കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. ശില്പിയുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ചേർന്ന് താൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതം. 2025 കോടതി അറിയിക്കാതെ സ്വർണം കൊണ്ടുപോയി എന്നത് മാത്രമാണ് സംഭവിച്ച ഏക വീഴ്ചയെന്നും പ്രശാന്ത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ഡോളറും പിടിച്ചെടുത്തു. കാണിക്കയിൽ വീണ 1000-ലധികം ഡോളറുകളാണ് പ്രതികളുടെ ഇടങ്ങളിൽ നടന്ന റെയ്ഡിൽ പിടിച്ചത്. 11 ഗ്രാം സ്വർണവും കണ്ടെടുത്തിട്ടുണ്ട്. രാമക്ഷേത്രത്തിൽ ലഭിക്കുന്ന സംഭാവനകൾ കൈകാര്യം ചെയ്തതിൽ വൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ച് SIT. ക്ഷേത്രത്തിലെ സംഭാവനകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയിരുന്ന SBI ജീവനക്കാരെയും ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിലാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാന പ്രതീക്ഷ. ദോഹയിൽ നടന്ന ഇറാൻ അമേരിക്ക പരോക്ഷ ചർച്ച അവസാനിച്ചു. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം, ഇറാന്റെ മരവിപ്പിച്ച സ്വത്ത് വിട്ടുനൽകൽ തുടങ്ങി കരാറിലെ ധാരണകളിലായിരുന്നു ചർച്ച. ഖത്തറിലെ ചർച്ചയിൽ പുരോഗതിയെന്ന് വിദേശകാര്യ വക്താവ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമനിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്കും ക്ഷണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, സൽമാൻ ഖുർഷിദ്, പവൻ ഖേര എന്നിവരെ ഇറാൻ ഔദ്യോഗികമായി ക്ഷണിച്ചു. ജൂലൈ 5 മുതൽ 9 വരെ ടെഹ്റാം, ഖോ, മഷ്ഹദ് എന്നിവിടങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുക. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെടുകയും 2 കുട്ടികളടക്കം 54 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നഗരത്തിലുടനീളമുള്ള ഏതാണ്ട് 30 കേന്ദ്രങ്ങളിലാണ് മിസൈലുകൾ പതിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ സെനഗലിനെ തോൽപ്പിച്ച് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ സ്കോർ 2-3. 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന് 86-89 മിനിറ്റുകളിൽ ഗോളിൽ സമനില പിടിച്ച് എക്സ്ട്രാ ടൈമിലെ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ പെനാൽറ്റിയും ഗോളാക്കിയാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ കടന്നത്. പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരി കെയ്ന്റെ ഡബിൾ കോംഗോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ സ്കോർ 1-2. ഗാരി ലിനേക്കറിന് ശേഷം ഇംഗ്ലണ്ടിനായി ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇരട്ട ഗോൾ നേടുന്ന ആദ്യ താരമാണ് ഹാരി കെയ്ൻ. ഇതിഹാസ താരം പെലെയുടെ ലോകകപ്പ് ഗോൾ റെക്കോർഡ് മറികടന്ന് കെയ്ൻ. ലോകകപ്പ് ചരിത്രത്തിൽ 12 ഗോളുകൾ നേടിയ പെലെയുടെ റെക്കോർഡാണ് കെയ്ൻ പഴങ്കതയാക്കിയത്. ബോസ്നിയ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് അമേരിക്ക പ്രീ ക്വാർട്ടറിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ അമേരിക്ക ബെൽജിയത്തെയാണ് നേരിടുക. യുഎയിൽ പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലാർ സേവനങ്ങൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ എംബസി കോൺസുലേറ്റ് നേരിട്ട് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ജൂലൈ 1 മുതൽ BLS മാറി അൽഹിന്ദ് പാസ്പോർട്ട് സേവനങ്ങൾക്കുള്ള ഏജൻസിയാകുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ ചില നിയമവിഷയങ്ങളെ തുടർന്ന് ഇത് നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിലാണ് എംബസിയും കോൺസുലേറ്റും നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വോക്കിനായി അപേക്ഷകൾ സ്വീകരിക്കും. ആദ്യമെത്തുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാകും സേവനം ലഭിക്കുക. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts Trading. Genuine parts center for Japanese cars.

0: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം
1: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
0: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
2: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
0: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
3: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
4: Was brought to you by Divya.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: Current temperature in Dubai, 36 degrees Celsius, humidity 50%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

യെസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഒരു നല്ല ഗുഡ് ആഫ്റ്റർനൂൺ നേർന്നുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ മണിക്കൂറിൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഒരു ഡിറ്റക്റ്റീവായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ജീവികളുടെ പുറകെ. വേറൊന്നുമല്ല, ഇന്ന് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ടല്ലോ ശാസ്ത്രത്തിന് പോലും ഇന്ന് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ആകാത്ത അല്ലെങ്കിൽ ചില വിസ്മയകരമായ കാര്യങ്ങൾ, ചില ജീവികളുടെ അത്ഭുത കഴിവുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. ചെറിയ കഴിവുകളൊന്നുമല്ല, കേട്ട് നോക്ക്. അതായത് നമ്മൾ എപ്പോഴും പറയാറില്ല, ഈ പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറേ അസാധാരണ എന്താ പറയുക, വിസ്മയങ്ങളുണ്ട്, അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും അങ്ങനത്തെയുള്ള വാർത്തകൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില ജീവികളുടെ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ഡയറക്റ്റായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒക്ടോപ്പസിനെ എടുക്കാം. കടലിലുള്ള ജീവിയെക്കുറിച്ച് പറയുമ്പോൾ ഒക്ടോപ്പസ് ബെറ്റർ ആണ് അല്ലേ. എന്തായാലും സ്വന്തം ജനിതക കോഡ്, അതായത് RNA, പരിസ്ഥിതിക്കനുസരിച്ച് തത്സമയം തിരുത്തി എഴുതാൻ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന അപൂർവ ജീവികളാണ് ഈ ഒക്ടോപ്പസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലൈമറ്റും അതിനനുസരിച്ച് എന്താ പറയുക, ഏത് കാലാവസ്ഥയോടും ഏതു തരം സാഹചര്യങ്ങളോടും അഡാപ്റ്റ് ചെയ്യാൻ ഇവരുടെ ശരീരം കാണിക്കുന്ന ഒരു എബിലിറ്റി, അത് സത്യത്തിൽ ശാസ്ത്ര ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. മറ്റൊരു അത്ഭുത ജീവി എന്ന് പറയുന്നത് ആക്സോലോട്ടലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, തലച്ചോറോ ഹൃദയമോ കണ്ണോ ഉൾപ്പെടെ ശരീരത്തിൻ്റെ ഏത് ഭാഗം മുറിഞ്ഞു പോയാലും യാതൊരുവിധ പാടുമില്ലാതെ അത് വീണ്ടും വളർത്തിയെടുക്കാൻ, അതായത് റീജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു കശേരു ജീവിയാണെന്ന് പറയുന്നത്. ഇതിനെ മെഡിക്കൽ സയൻസിന് പോലും വലിയൊരു അത്ഭുതമാണ് ഈ ഒരു കഴിവെന്ന് പറയുന്നത്. അടുത്തത് പ്ലാറ്റിപ്പസ് ആണ്. ഈ ജീവിയെക്കുറിച്ച് പറയുമ്പോൾ മുട്ടയിടുന്ന സസ്തനിയാണല്ലോ ഇത്. ഈ പ്ലാറ്റിപ്പസ് ശരിക്കും ഒരു വിസ്മയ ജീവി തന്നെയാണ്. ഇതിൻ്റെ എന്താ പറയുക, സെൻസേഴ്സ് വഴി, ഇതിൻ്റെ എല്ലിലൊക്കെ ഉള്ളത് സെൻസർ വഴി ഇതിൻ്റെ ഹൃദയമെടുപ്പ് വരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇതിന് സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് മാത്രമല്ല, വിഷമുള്ളതും ഒപ്പം പാൽ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള ഈ ജീവിക്ക് 10 ക്രോമസോമുകൾ വരെ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു രസകരമായിട്ടുള്ള വസ്തുത. ഇനി നമുക്ക് ശരിക്കും ഇലക്ട്രിക് ഈലിൻ്റെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഏകദേശം 860 volts വരെ ശക്തമായിട്ടുള്ള ഷോക്ക് നൽകാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ ഇലക്ട്രിക് ഈൽ എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് കുറേയധികം വീഡിയോസും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇലക്ട്രിക് പൾസ് ഉപയോഗിച്ചാണ് സത്യത്തിൽ ഇത് ഇരകളെ കംപ്ലീറ്റ്ലി കീഴ്പ്പെടുത്തുന്നത്. എന്നാൽ ഇവിടെ ഒരു ശാസ്ത്രത്തിന് പോലും ഇനിയും പിടികിട്ടാത്ത മറ്റൊരു കാര്യം, സ്വന്തം ശരീരത്തിലേക്ക് ഇത്രയും വലിയൊരു ഷോക്ക് ഏൽക്കാതിരിക്കാൻ അവയുടെ ശരീരത്തിലുള്ള ആ ഒരു ഇൻസുലേഷൻ സിസ്റ്റം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. ഇതും ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ഇനി അവസാനമായിട്ട് നമ്മൾ ദിവസവും കാണുന്ന ചില പക്ഷികളെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പീജിയൻസ് അല്ലെങ്കിൽ പ്രാവുകൾ. കണ്ണിന്റെ പ്രവർത്തനത്തിൽ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ചാണ് ഈ പ്രാവുകൾ കൃത്യമായിട്ടുള്ള ദിശ കണ്ടെത്തുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ. ഭൂമിയുടെ കാന്തിക ക്ഷേത്രം അല്ലെങ്കിൽ അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇതിന് മുന്നിൽ ഒരു മാപ്പ് പോലെ തെളിയുകയാണ് ചെയ്യാറെന്നാണ്. അപ്പോൾ ഇതെങ്ങനെ കൃത്യമായിട്ട് ഇതിന്റെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ കംപ്ലീറ്റ്ലി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രകൃതിയുടെ ഓരോ വിസ്മയങ്ങൾ നോക്കല്ലേ. നമുക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കാം. മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ പറയാം. എനിക്ക് എപ്പോഴും ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയ ഈ ഇലക്ട്രിക് ഈലിൻ്റെ കാര്യമാണ്. ഇത്രയും വോൾട്ടിലൊക്കെ ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെയാണത് പ്രകൃതി അതെങ്ങനെയാണത് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇന്നും അതിശയമാണ്. ഓക്കെ, നമുക്കൊരു ട്രെൻഡിങ് സോങ് കേട്ടതിന് ശേഷം തിരികെ എത്താം. Trending song of the hour.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം
2: ഗുരുനാഥ. എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
1: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
3: അത് സ്വർണ താമരയല്ല.
1: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു.
4: ബ്രഹ്മകമലം.
1: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
0: നാഗബന്ധം, ദ സീക്രട്ട് ട്രഷർ. GCC ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫിലിം മാസ്റ്റർ LLC.
1: Get ready for an epic big screen adventure. Stay tuned to Home 92.2 FM to win invites.
5: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം ദാ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Mid-morning with Nitya.
10: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ആണ്. ഹോം ഇസ് എ ഫീലിംഗ്. നമ്മുടെ ഈവേലി കനത്ത ചൂട് നമ്മളെ സംബന്ധിച്ച് ഇതൊരു വലിയ കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ അയ്യോ കഷ്ടം എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ വർഷവും വരുന്നതാണ്. ചില ദിവസങ്ങളിൽ, ചില സമയങ്ങളിൽ കൂടുതൽ ചൂടായിരിക്കും. ആ ഒരു ടെമ്പറേച്ചറിനനുസരിച്ച് നമ്മൾ അയ്യോ എന്നൊക്കെ വിളിക്കാറുണ്ട്. ശരിയാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 6-7 കൊല്ലങ്ങളായിട്ട് അത്യാവശ്യം നല്ല ചൂടിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഇതും കടന്നു പോകുമെന്ന് പറയുന്നത് പോലെ അടുത്തൊരു തണുത്ത കാലം അല്ലെങ്കിൽ സീസൺ ഒന്ന് മാറുമ്പോൾ നമ്മുടെ ഈ വിഷമങ്ങൾ അങ്ങ് മാറും. പിന്നെ തണുപ്പിന്റെ വിഷമമാണ്, അത് കഴിഞ്ഞാൽ ചൂട് വരുന്നു. അതങ്ങനെയാണ് ജീവിതവും അല്ലേ. എന്തായാലും നമ്മുടെ യുവയിൽ ഈ കനത്ത ചൂടിൽ നിന്ന് എപ്പോഴാണ് ഒരു രക്ഷ കിട്ടുക എന്ന് ചിന്തിക്കാത്തവരായിട്ട് നമ്മൾ ആരും കാണില്ല. അപ്പൊ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു നല്ല വാർത്തയുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ കടുത്ത വേനൽക്കാലത്തിന് ഈ വിട നൽകാൻ സമയമായിരിക്കുന്നു എന്ന് സാരം. അതായത് നമ്മുടെ UAE-യിൽ വരാൻ പോകുന്ന കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന September 23 മുതൽ UAE-യിൽ ഔദ്യോഗികമായി ഖരീഫ് കാലം അല്ലെങ്കിൽ ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറബ് ആസ്ട്രോണമി സൊസൈറ്റി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ കത്തുന്ന ചൂടിൽ നിന്ന് വലിയൊരു ആശ്വാസം നമ്മൾ തേടിയെത്താൻ ഇനി അധികം നാളുകൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ സീസൺ ചേഞ്ച് ആവുന്നതോടെ കാലാവസ്ഥയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഏകദേശം ഒരു സെപ്റ്റംബർ പകുതിയോടൊക്കെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിന്റെ ടെമ്പറേച്ചർ പതുക്കെ കുറഞ്ഞു തുടങ്ങുമെന്നും നമുക്ക് വിശ്വസിക്കാം. പകൽ സമയങ്ങളിൽ ചൂടുണ്ടെങ്കിൽ പോലും രാത്രിയിലും ഈ ഏർലി മോർണിംഗ് ഒക്കെ നല്ല സുഖമുള്ളൊരു തണുത്ത കാറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയം അതാണ്. ഞാനിപ്പോൾ പറയാം, നമ്മുടെ നാട്ടിലെ ചൂടാണെങ്കിലും മഴയാണെങ്കിലും ഏത് കാലാവസ്ഥയാണെങ്കിലും പിടിച്ച കിട്ടത്തില്ല. ഈ തണുത്ത മഞ്ഞുകാലം അല്ലെങ്കിൽ ചെറിയ ശീതക്കാറ്റ് വീശുന്ന കാലമൊന്നൊന്നും ഇപ്പോൾ സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ എന്ത് രസമായിരുന്നല്ലേ, ഈ വൃശ്ചിക മാസത്തിൽ വീശുന്ന കാറ്റും അതൊന്നും അങ്ങനെ രോഗം പരത്തുന്ന ഒന്നായിരുന്നില്ല പണ്ടൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് ആ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെയുള്ള ഞായറാഴ്ചകൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ലൈബ്രറിയിലൊക്കെ പോയിട്ട് ഒരു ബുക്കും ഒക്കെ ആയിട്ട് ഞാൻ വരും, പട്ടുപാടുപ്പൊക്കെ ഇട്ട് ആ ഒരു സമയം. എന്നിട്ടിങ്ങനെ ഏതെങ്കിലുമൊക്കെ നമ്മുടെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഞാവൽ മരം ഉണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ ഈ വലയിലിങ്ങനെ രണ്ട് മരങ്ങളിലായിട്ട് കെട്ടുന്ന ഊഞ്ഞാലില്ലേ, അപ്പം അതിലെനിക്ക് ഇങ്ങനെ സുഖമായിട്ട് ആടി അമ്പലത്തിൽ പോയിട്ട് വന്നാൽ പിന്നെ ഡ്രസ്സ് കുറച്ച് നേരത്തേക്ക് മാറുകയേയില്ല. ഈ ബുക്ക് വായിക്കാൻ എന്തായാലും ആ ഒരു ഫീല് വേണം. അപ്പം അതുകൊണ്ട് അതിലൊക്കെ ഇങ്ങനെ ആടി ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഈ വൃശ്ചിക കാറ്റൊക്കെ അടിച്ച് വേറൊരു

0: ലെവലായിരുന്നു അപ്പോ. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ മഴയാണെങ്കിൽ മഴ, ചൂടാണെങ്കിൽ ചൂട്, ഒരു രക്ഷയില്ല, അതിൽ നിന്നൊരു മാറ്റവും ഇല്ല അല്ലേ. പക്ഷെ ഇവയെ സംബന്ധിച്ച് നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഒരുപാട് മാർഗ്ഗങ്ങൾ, ബദൽ മാർഗ്ഗങ്ങൾ വേറെ ഉള്ളതുകൊണ്ട് അതൊരു കല്ലി വലിയ മാറ്ററാണ്. നമ്മുടെ നാട്ടിൽ ഒരു രക്ഷയില്ല. നമ്മൾ എത്ര ഇപ്പം നോക്കൂ, കേരളത്തിൻ്റെ കേരളം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭൂപ്രകൃതിയും നമ്മുടെ യു എയും തമ്മിൽ വളരെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ബുദ്ധിമുട്ടും ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് രാത്രിയിലും അതിരാവിലെയൊക്കെ ഉള്ള നല്ല സുഖമുള്ള തണുത്ത കാറ്റ് അല്ലേ, അല്ലെങ്കിൽ ആ കൂൾ ബ്രീസ് അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ എയർ കണ്ടീഷൻ്റെ തണലിൽ മാത്രം കഴിഞ്ഞുകൂടി നമ്മളെ സംബന്ധിച്ച് പുറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ ഈവനിങ് വാക്കിനോ ഒക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമായിരിക്കും ഈ സെപ്റ്റംബർ മാസത്തോടു കൂടി വരാൻ പോകുന്നത്. അപ്പം നമ്മുടെ അന്തരീക്ഷത്തിലെ ഈർപ്പം അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ലെവലിലും ഈ സമയത്ത് നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പം അതുപോലെ ആസ്ട്രോണമി വിദഗ്ധർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഗസ്റ്റ് മാസം പകുതിയാവുന്നതോടെ നമ്മുടെ യു എയുടെ ആകാശത്ത് സുഹൈൽ നക്ഷത്രം സ്റ്റാർ ദൃശ്യമാകും എന്നാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സുഹൈൽ നക്ഷത്രത്തെ കാത്ത് ഒരുപാട് ഇരുന്നു അല്ലേ. അറബ് പാരമ്പര്യം അനുസരിച്ച് ഈ സുഹൈൽ നക്ഷത്രം ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത് വേനൽക്കാലത്തിന്റെ തീക്ഷ്ണത കുറയ്ക്കുന്നതിന്റെയും പിന്നെ ഈ തണുപ്പുള്ള ക്ലൈമറ്റിലേക്ക് നമ്മുടെ നാട് മാറുന്നതിന്റെയും ഒരു വലിയ സൈനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ആ നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൂടിന്റെ കാഠിന്യം പടിപടിപടിയായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കൃഷിയൊക്കെ ഇറക്കാൻ പറ്റുന്ന അനുയോജ്യമായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം റെഡിയാവും എന്നൊക്കെയാണ് അതിൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ഈ ഒരു സീസണിൽ നമ്മുടെ ഇവയുടെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കിഴക്കൻ മലയോര മേഖലകളിലൊക്കെ ചെറിയ രീതിയിലുള്ള മഴയും അതുപോലെ അതോടൊപ്പം കനത്ത മൂടൽ മഞ്ഞിനും ഒക്കെ ഒരു ഹെവി ഫോഗിനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വരും മാസങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്നവരും മോർണിംഗ് ടൈമിലൊക്കെ നല്ലതുപോലെ കെയർഫുൾ ആയിരിക്കണം. അയ്യോ, അതൊക്കെ ഇതിനെ ഇപ്പോഴേ പറയുന്നല്ലേ, സെപ്റ്റംബറിൽ വരാനുള്ള കാര്യത്തിന് ഞാൻ ഇപ്പം ജൂലൈയിൽ ഇരുന്നേ നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ തരുന്നു. കേൾക്കുന്നവർക്ക് തോന്നി ഈ കുട്ടിക്ക് വട്ടാടോ വട്ടല്ല, അതൊക്കെ നമ്മുടെ സന്തോഷവും സമാധാനത്തിന് വേണ്ടി വെറുതെ പറയുന്നതാണ്. ഒരു ചെറിയ ഉച്ചയ്ക്കൊരു 3 മണിക്കൊക്കെ ശേഷമുള്ള വെയിലൊന്നും കൊള്ളാനേ പറ്റുന്നില്ല. കാറിലോട്ടൊന്നും നടന്ന് കയറുന്ന ആ സമയമില്ലേ, അപ്പൊ പോലും കരിഞ്ഞു പോകും. അതാണ് അവസ്ഥ. ഓക്കെ, നമ്മളൊന്നുമില്ലെങ്കിലും സുഖമായിട്ട് ജീവിക്കുന്നു അല്ലേ. നമ്മൾ ഇപ്പോൾ മെട്രോയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും കാറിലാണെങ്കിലും ഇനി ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ നമുക്ക് എ സി ഉണ്ട്, സമാധാനമുണ്ട്. ചൂടിൻ്റെ കാഠിന്യം പുറത്ത് കൂടുമ്പോഴേ നമുക്ക് അതനുസരിച്ചുള്ള മറ്റ് മാർഗങ്ങളുള്ളതുകൊണ്ട് വി ആർ ഓക്കെ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, തമിഴ് പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ വാഹനങ്ങൾക്ക് ഒട്ടും അനങ്ങാൻ പറ്റാത്ത രീതിയിലെ കനത്ത ബ്ലോക്കുള്ള അഥവാ ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രധാന ഏരിയകളിൽ ഒന്ന് ഓടിച്ചു വിട്ട് നോക്കാം. ട്രേഡ് സെന്റർ സെക്കൻഡ് ഏരിയാസിൽ ഇപ്പോൾ വാഹനങ്ങൾ കനത്ത കുരുക്കിൽപ്പെട്ട് നിരങ്ങി നീങ്ങുകയാണ്. അതുപോലെ തന്നെ ഊതുമേത്ത സ്ട്രീറ്റ് ഈ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. സോ ഇതിലൂടെ ഒക്കെ പോകുന്ന ആൾക്കാർ മാക്സിമം പേഷ്യൻസ് കയ്യിൽ കരുതിക്കോട്ടോ, അല്ലെങ്കിൽ റൂട്ട് മാറ്റി പിടിക്കുന്നതായിരിക്കും നല്ലത്. ഇനി വാഹനങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ലൈറ്റ് ട്രാഫിക്കുള്ള ഏരിയകൾസ് ഒന്ന് നോക്കിക്കോട്ടെ. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സമാധാനമല്ലേ. ഡി ഐ സി ഏരിയയിലും അതുപോലെ തന്നെ അൽവാസൽ റൂട്ടിലൊക്കെ ട്രാഫിക് കംപ്ലീറ്റ്ലി നിയന്ത്രണ വിധേയമാണ്, വലിയ കുരുക്കുകളൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അൽസത്വ D90 റോഡിലും ഈ സമയത്ത് ട്രാഫിക് വളരെ ലൈറ്റാണ് കേട്ടോ, വാഹനങ്ങൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് റോഡിൽ എവിടെയെങ്കിലും തിരക്ക് കണ്ടു എന്ന് കരുതി ആരും ധൃതി കൂട്ടേണ്ടതില്ല. വേഗം നിങ്ങൾ ഞങ്ങൾക്കൊരു മെസ്സേജ് അയയ്ക്കുക, ട്രാഫിക് അപ്ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഹോം ട്രാഫിക് അപ്ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേരോട് ചേർത്തുകൊണ്ട് ഡീറ്റെയിൽസ് ഒന്ന് സെൻഡ് ചെയ്യേണ്ടത് 0585829920 എന്ന നമ്പറിലേക്കാണ്. സുരക്ഷിതമായിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ധരിച്ച് കൃത്യമായ ഡിസ്റ്റൻസ് പാലിച്ച് മാത്രം വാഹനങ്ങൾ ഓടിക്കുക. ഹാവ് എ സേഫ് ഡ്രൈവ് ആൻഡ് കീപ് ലിസണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
3: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
4: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. Tricks Mania 2.0 powered by Home 92.2 FM. Make it Home FM. House music on my mind.

0: Mid Morning with Nitya.
1: യെസ് മിഡ് മോർണിംഗ് ഷോയിൽ നമ്മൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ പാടിപ്പോത്തില്ലേ? പണ്ടൊക്കെ ഈ പാട്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എന്ത് രസമായിട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പിച്ചും ടെമ്പോയും ഒന്നും വേണ്ടല്ലോ, നമുക്ക് നമ്മുടെ സന്തോഷമല്ലേ വലുത്. അങ്ങനെ എന്തുമാത്രം പാടിയിട്ടുള്ള ഒരു പാട്ടാണെന്ന് ഇപ്പം പാടുമ്പോൾ, ഒറ്റയ്ക്ക് പാടുമ്പോൾ സരിഗരി സരി സരിഗനിയൊക്കെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, എന്തായാലും ജില്ലയില്ലാത്ത പാട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോഴാണ് ചെക്ക് റിപ്പബ്ലിക്കിലുള്ള വളരെ അപൂർവമായിട്ടുള്ളൊരു പള്ളിയെക്കുറിച്ചും അവിടെയുള്ള വളരെ വിസ്മയകരമായിട്ടുള്ള രൂപങ്ങളെക്കുറിച്ചുള്ള ചില ഭയപ്പെടുത്തുന്നതും എന്നാൽ അതിശയകരവുമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായിട്ടുള്ള പ്രാഗിൽ നിന്നും ഏകദേശം ഒരു 70 കിലോമീറ്റർ അകലെയുള്ള കുത്നഹോറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സെറ്റ്ലക് ഒസ്വറി എന്ന ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റ് അങ്ങനെയാണല്ലേ? ഓക്കെ, ലോകമെമ്പാടും അറിയപ്പെടുന്നത് ബോൺ ചർച്ച് എന്നാണ് കേട്ടോ. അസ്ഥികളുടെ പള്ളി എന്ന പേരിലാണ് ഈ ചർച്ച് അറിയപ്പെടുന്നത്. എന്തുകൊണ്ട്, വൈ, വാട്ട്സ് എ റീസൺ? കാരണം കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് ഞെട്ടും. ഏകദേശം 40,000-70,000 ഇടയിൽ മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കൊണ്ടാണ് ഈ പള്ളിയുടെ ഉൾഭാഗം മുഴുവനും അലങ്കരിച്ചിരിക്കുന്നത്. ഞാനിത് എവിടെയോ കുറേ നാൾ മുമ്പ് എവിടെയോ കണ്ടിരുന്നു. യെസ്, സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് അതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പള്ളിക്ക് പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചരിത്രമുണ്ട് കേട്ടോ. പണ്ട് 13-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു സന്യാസി വിശുദ്ധ നഗരമായ ജെറുസലേമിൽ പോവുകയും അവിടെയുള്ള മണ്ണ് കൊണ്ടുവന്ന് ഇതിന്റെ അകത്ത് സെമിത്തേരിയിൽ വിതറുകയൊക്കെ ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. അതോടെ ഇതൊരു ഹോളി പ്ലേസ് ആയിട്ട് മാറുകയും യൂറോപ്പിലെമ്പാടുള്ള ഒരുപാട് ആൾക്കാർ, 10,000-ക്കണക്കിനോളം ആളുകൾ മരണശേഷം തങ്ങൾ ഈ മണ്ണിൽ അടക്കം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ഇത് ചെക്ക് റിപ്പബ്ലിക്കിൽ നടക്കുന്ന കാര്യമാണ്. എങ്കിലും പിന്നെ 14-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു പ്ലേഗ് രോഗബാധയും പിന്നെ അതോടൊപ്പം നടന്ന യുദ്ധങ്ങളും ഒക്കെ കാരണം ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ മരണപ്പെട്ടത്. അപ്പോൾ ഇവരുടെയൊക്കെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തതോടെ സെമിത്തേരിയിൽ ഒട്ടും സ്ഥലമില്ലാത്ത ഒരു സാഹചര്യം നേരിടേണ്ടി വന്നു. അപ്പോൾ തുടർന്ന് 15-ാം നൂറ്റാണ്ടായപ്പോൾ ഇവിടെ ഒരു പുതിയ പള്ളി പണിയാൻ അവർ തീരുമാനിച്ചു. അപ്പോൾ ആ സാഹചര്യത്തിൽ പഴയ കല്ലറകളിൽ നിന്നും ഈ അസ്ഥികളൊക്കെ ഇവർ പുറത്തെടുത്ത് പള്ളിയുടെ ബേസ്മെന്റിൽ കൂട്ടിയിടാൻ തുടങ്ങി. പക്ഷേ വർഷങ്ങൾക്കൊക്കെ ശേഷം, അതായത് ഒരു 1870 കാലഘട്ടങ്ങളിൽ, ഈ അസ്ഥികളൊക്കെ ഒന്ന് കൃത്യമായിട്ട് അടുക്കി വയ്ക്കാൻ വേണ്ടി ഫ്രാൻസിസ് റിൻഡർ എന്ന് പറഞ്ഞ ഒരു സാധാരണ മരപ്പണിക്കാരനെ അവർ ഈ എന്താ പറയുക അവർ അധികൃതർ ചുമതലപ്പെടുത്തി. അപ്പം ഈ വുഡ് കാർവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആൾ തൻ്റെ അസാധാരണമായ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ആ അസ്ഥിക്കൂട്ടങ്ങളെ മുഴുവനും ലോകം ഇന്നു വരെ കാണാത്തൊരു വണ്ടർ ലാൻഡ് ആക്കി മാറ്റി എന്നുള്ളതാണ് കഴിവ് അല്ലേ. ആ വുഡ് കാർവറെ സംബന്ധിച്ച് അദ്ദേഹം വെറുതെ അസ്ഥികൾ അടുക്കി വെക്കുക മാത്രമല്ല ചെയ്തത്, പകരം മനുഷ്യന്റെ തലയോട്ടികളും അസ്ഥികളും ഒക്കെ മാത്രം ഉപയോഗിച്ച് ഈ പള്ളിക്കകത്ത് വിസ്മയകരമായ ഒരുപാട് രൂപങ്ങൾ അദ്ദേഹം നിർമ്മിച്ചെടുത്തു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പള്ളിയുടെ നടുവിൽ തൂങ്ങിക്കിടക്കുന്ന ഭീമാകാരമായിട്ടുള്ള ഈ അസ്ഥികൾ കൊണ്ട് തന്നെ നിർമ്മിച്ച വിളക്കാണ്. അതായത് ഒരു എന്താ പറയുക, ഒരു വലിയ ദീപം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ. മനുഷ്യ ശരീരത്തിലെ എല്ലാത്തരം അസ്ഥികളും ചുരുങ്ങിയത് ഓരോന്ന് എങ്കിലും ഉൾപ്പെടുത്തിയാണ് ഈ വമ്പൻ വിളക്കാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഭയവും വലിയൊരു അത്ഭുതമൊക്കെ തോന്നിയേക്കാം അല്ലേ. പക്ഷേ ഇത് മാത്രമല്ല, ഈ അസ്ഥികൾ കൊണ്ടുള്ള വലിയ ക്രോസുകൾ, വലിയ ഭരണികൾ, ഒപ്പം ഈ പള്ളിക്ക് ഫണ്ട് നൽകിയ ഷ്വാസൻബർഗ് എന്ന പ്രഭു കുടുംബത്തിൻ്റെ ഔദ്യോഗിക മുദ്ര വരെ അദ്ദേഹം ആ വുഡ്കാർവർ ഇതുകൊണ്ട് കൃത്യമായിട്ട് ചുമരിൽ കൊത്തിവെച്ചു. ഇന്ന് ഒരു ബോൺ ചർച്ച്, ഈ ഒരു ബോൺ ചർച്ച് കാണാൻ വേണ്ടി മാത്രം ലോകത്തിൻ്റെ എന്തുമാത്രം ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ വർഷവും ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് എത്തുന്നത്. ജീവിതത്തിൻ്റെ എന്താ ആ ഒരു വേർഡ്, നശ്വരത അല്ലേ, ആ നശ്വരതയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ആഫ്റ്റർ ലൈഫിനെ കുറിച്ചും നമ്മളെ ചിന്തിപ്പിക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ് ഈ പള്ളി എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മനുഷ്യൻ്റെ അസ്ഥികൾ കൊണ്ടുള്ള ഈ ഒരു അത്ഭുത ലോകത്തെക്കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്കും എന്ത് തോന്നുന്നു? ചെക്ക് റിപ്പബ്ലിക്കിൽ പോയിട്ട് ഈ ബോൺ ചർച്ച് കാണണം. ഓക്കെ, എന്തായാലും നാട്ടിലേക്ക് പോകാൻ എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണെന്നറിയാം. നാട്ടിൽ കാസർഗോഡ് ഏരിയയിലേക്കൊക്കെ പോകുന്നവരൊന്ന് ശ്രദ്ധിച്ചു, ഭയങ്കര മഴയാണ്. ഇനി ചെന്നിറങ്ങുമ്പോൾ ആരും വിളിക്കാൻ വന്നില്ല എങ്കിൽ വിളിക്കാൻ വരുന്നവരോട് ഒരു കുടയൊക്കെ കരുതിക്കോളാം. നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ചെന്നിറങ്ങുമ്പോൾ തന്നെ തലയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ പനി പിടിക്കാനുള്ള ചാൻസ് കൂടും. പിന്നെ അതുപോലെ അലർജിക്ക് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതും ഒരു വലിയ ഘടകമാണ്. ശ്രദ്ധിക്കുക, പോകുന്ന ഒരുപാട് ആൾക്കാർ അലർജി, നാട്ടിൽ നിന്നാൽ മാത്രം അലർജി വരും, ഇവിടെ വന്നാൽ അലർജി വരാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ കൃത്യമായിട്ടൊന്ന് പോയിട്ട് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇന്ന് തന്നെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നാളത്തേക്കുള്ള യാത്രകൾ റെഡിയാക്കുക. മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് കൊണ്ടുപോവുക. നാട്ടിൽ ചെന്നിറങ്ങുമ്പോഴേ നല്ല ഘോര മഴയാണ്, അതുകൊണ്ട് നിങ്ങൾ ഒരു അംബ്രല്ല ഇവിടുന്ന് തന്നെ കരുതുന്നത് നന്നായിരിക്കും കേട്ടോ. ഇതൊക്കെ ചെറിയ കാര്യങ്ങളിൽ ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് അറിയാമെന്നായിരിക്കും, എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ കാര്യങ്ങൾ A to Z കാര്യങ്ങളൊക്കെ ഇങ്ങനെ നാട്ടിൽ പോകുന്ന സമയത്തേക്ക് കൃത്യമായിട്ട് ആലോചിച്ച് വയ്ക്കാറുണ്ട്. എനിവേ, അങ്ങനെയൊക്കെയാണെങ്കിൽ ചെറുതെന്ന് തോന്നുന്ന പലതും നമുക്ക് പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാറുള്ളത് കൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. യെസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എവർഗ്രീൻ പാട്ടൊക്കെ കേട്ടതിന് ശേഷം ഫിഫ പ്രഡിക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രഡിക്ഷൻ കോണ്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 19th ഫൈനൽ മാച്ച്. എന്തായാലും അതുവരെ നമ്മുടെ കോണ്ടസ്റ്റ് നിലനിൽക്കില്ല, ഈ സെമി ഫൈനലിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. സോ ഫൈനലിൽ എത്തുന്ന രണ്ട് ടീമുകളും അവരുടെ ഗോൾ, കൃത്യമായിട്ടുള്ള ഗോൾ നിലയും നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ടൈമാണിപ്പോൾ. അപ്പോൾ ഫിഫ എന്ന് ടൈപ്പ് ചെയ്യുക ഗോൾ പ്രെഡിക്ഷനും, അതോടൊപ്പം ഫൈനലിൽ എത്തുന്ന രണ്ട് ടീമുകളെയും നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്ത് വാട്സപ്പ് ചെയ്യാം. ഒപ്പം നിങ്ങളുടെ പേര് കൂടി ചേർക്കുക, ഫിഫ എന്ന് കൂടി ഫസ്റ്റ് ടൈപ്പ് ചെയ്യുക. ദെൻ അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. അതുപോലെ നാളെയാണ് നാഗബന്ധം സിനിമ റിലീസ് ചെയ്യുന്നത്. 5 ഭാഷകളിലായിട്ട് മലയാളം വേർഷൻ കാണാനാണ് നമ്മൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ പ്രോഗ്രാമുകളിൽ അന്ന് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ഉടനെ തന്നെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് ചെയ്യേണ്ടത് ഹോം തിയേറ്റർ എന്നതിൻ്റെ HT നാഗബന്ധം നിങ്ങളുടെ പേര് കൂടി ചേർത്ത് അയക്കേണ്ട നമ്പർ സെയിം ആണ്, 0585829220. അപ്പോൾ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഗായ്സ്, ഇന്ന് ജൂലൈ 2nd പുതിയൊരു മാസം തുടങ്ങിയിട്ട് ഇന്നലെ ഒരുപാട് നിങ്ങളോട് വർത്തമാനം പറയാൻ പറ്റിയില്ല, കുറച്ച് തിരക്കുകളായിപ്പോയി. അതുകൊണ്ടാണ് ഈ ഒരു മാസത്തിൻ്റെ 2nd തന്നെ നിങ്ങളുടെ കൂടെ ഒരുപാട് നേരം സംസാരിക്കണം തോന്നി. ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു, കേട്ട പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാട്ടുകളിവിടെ അവസാനിക്കുന്നതിൽ എല്ലാ ഷോയിലും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഷോകൾ പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അടുത്ത മണിക്കൂറിൽ ഷീബേത്തും മലയാളി ഡായുമായി ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി ഇപ്പോഴേ മെസ്സേജ് അയച്ചോളൂ. സെയിം നമ്പർ 0585829220.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഇപ്പൊരു പമ്പരം പരത്തി വിടാ, ഇതിവെട്ടും അമുട്ടിനു തിരി കൊളുത്താ, വെടിപട കുതിരയെ പിടിച്ചു കെട്ടാ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ധനബില്ലിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ദുരൂഹത ആരോപിച്ച പിണറായി വിജയൻ. ലോകകപ്പ് ഫുട്ബോൾ, ബെൽജിയവും ഇംഗ്ലണ്ടും യുഎസും പ്രീ ക്വാർട്ടറിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭാ സമ്മേളനത്തിൽ തിടുക്കപ്പെട്ട് ധനബിൽ തിരികെ കയറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി സഭാ നടപടികളിൽ മാറ്റം വരുത്തി. ബിൽ പാസാക്കാൻ മുഖ്യമന്ത്രി അനാവശ്യ ധൃതിയും വാശിയും കാണിച്ചു. മദ്യകമ്പനികളെ സഹായിക്കുകയായിരുന്നു ഉദ്ദേശം. ഏത് മാർഗത്തിലൂടെയും മദ്യകമ്പനികൾക്ക് നികുതി ഇളവ് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വിദേശ നിക്ഷേപം എത്തിക്കുന്നതിനായി അദാനി ഗ്രൂപ്പ് ഔദ്യോഗികമായി കേരള സർക്കാരിന്റെ അനുമതി തേടി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും നടത്തിപ്പിനുമായി രൂപീകരിച്ച അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഓഹരി കൈമാറാൻ അനുമതി തേടിയത്. വിഴിഞ്ഞത്തെ അദാനി MSC ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 25% അധികം ഓഹരി കൈമാറ്റം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യം. ഇതാണ് കരാറിലെ വ്യവസ്ഥ. സംസ്ഥാന സർക്കാരിന്റെ അറിവോടെയുള്ള നീക്കമാണോ നടന്നതെന്ന് പിണറായി വിജയൻ ചോദിച്ചു. ജൂൺ 29 തന്നെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. കരാർ ലംഘിച്ചതിന് സർക്കാർ ഏത് തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണം. വലിയ വിദേശ നിക്ഷേപം എന്ന രീതിയിൽ പ്രചരണമുണ്ട്. ഓഹരി കൈമാറ്റത്തിലൂടെ അദാനി ഗ്രൂപ്പിന് ലാഭമുണ്ടാക്കാനുള്ള ഇടപാടാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ്. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSSന് വിധേയരാകാൻ VD സതീശൻ സർക്കാർ മത്സരിക്കുകയാണെന്ന് CPM മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തി. കശുവണ്ടി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ കാര്യം ഹൈക്കോടതിയെ അറിയിച്ച് കേരള സർക്കാർ. INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരനെയും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യും. ഉത്തരവ് ഹാജരാക്കണമെന്ന് കോടതി. 2 ദിവസത്തിനകം നൽകാമെന്ന് സർക്കാർ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രോസിക്യൂഷന് അനുമതി നൽകിയ സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത് INTUC അധ്യക്ഷൻ R. ചന്ദ്രശേഖരൻ. 3 പേർ പ്രതികളായ കേസിൽ തനിക്കെതിരെ മാത്രമാണ് വാർത്ത വന്നത്. അനുമതി നൽകിയ കാര്യം താൻ അറിയുന്നത് വാർത്തയിലൂടെയാണെന്നും R. ചന്ദ്രശേഖരൻ. PM ശ്രീ പദ്ധതിയുടെ കരാറിൽ നിന്ന് പിന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമെന്ന് മന്ത്രിസഭാ ഉപസമിതിയുടെ വിലയിരുത്തൽ. വകുപ്പുതല രേഖകൾ പഠിച്ച ശേഷമാണ് N. ശംസുദ്ദീൻ, M. ലിജു, റോജിയം ജോൺ, PC വിഷ്ണുനാഥ് എന്നിവരടങ്ങിയ സമിതിയുടെ വിലയിരുത്തൽ. സിലബസ്, സ്കൂൾ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ രേഖകൾ പഠിച്ച ശേഷം സമിതി വീണ്ടും യോഗം ചേരും. UDFന്റെ അന്തിമ നിലപാടുകൂടി അറിഞ്ഞ ശേഷമാകും ഉപസമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക. കേരള ബാങ്ക് ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ ബദൽ നീക്കവുമായി CPM. പാർട്ടി നിയന്ത്രണത്തിലുള്ള സംഘങ്ങളെക്കൊണ്ട് കേരള ബാങ്കിൽ സി ക്ലാസ് അംഗത്വം എടുപ്പിക്കാൻ നിർദ്ദേശം. ബാങ്ക് ഭരണം പിടിക്കാൻ സർക്കാർ നീക്കം നടത്തുമെന്ന ആശങ്കയിലാണ് നീക്കം. പ്രാഥമിക സംഘങ്ങൾക്ക് പുറമേയുള്ള സംഘങ്ങൾക്ക് കേരള ബാങ്കിൽ സി ക്ലാസ് അംഗത്വമാണ് ഉള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N. ശേഷാദ്രിനാഥിന്റെ നിയമന വിവാദത്തിൽ കോൺഗ്രസിൽ അമർഷമെന്ന് റിപ്പോർട്ട്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന് പിന്നാലെ കോൺഗ്രസ് MP മാർക്കും വിഷയത്തിൽ അതൃപ്തിയുണ്ടെന്നാണ് വിവരം. നിയമസഭയിൽ സന്ദർശകർക്ക് കടുത്ത നിയന്ത്രണമുണ്ടാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. റീസണബിൾ നിയന്ത്രണമുണ്ടാകണം. സഭയല്ലേ, അത് ജനങ്ങളുടെ വകയാണ്. നിയമസഭയിലേത് പവർഫുൾ മൈക്കാണ്. ചില കാര്യങ്ങൾ കേട്ടെന്നിരിക്കും. നിയമസഭയുടെ രേഖയിൽ വരുന്നതിന് മാത്രമാണ് പ്രാധാന്യമുള്ളത്. ഇരിക്കുന്ന സീറ്റിൽ ഇരുന്ന് സംസാരിച്ചാൽ മാത്രമേ നിയമസഭാ രേഖകളിൽ വരൂ. മൈക്ക് ഓഫാകുമ്പോൾ എന്തെല്ലാം പറയും? വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പുറത്ത് മറ്റൊരു വിശദീകരണം വേണ്ട. നിയമസഭാ രേഖയിൽ മുഖ്യമന്ത്രി അവസാനം പറഞ്ഞ കാര്യം ഇല്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശബരിമലയിലെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളക്കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. ശില്പിയുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ചേർന്ന് താൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതം. 2025 കോടതിയെ അറിയിക്കാതെ സ്വർണം കൊണ്ടുപോയി എന്നത് മാത്രമാണ് സംഭവിച്ച ഏക വീഴ്ചയെന്നും പ്രശാന്ത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ഡോളറും പിടിച്ചെടുത്തു. കാണിക്കയിൽ വീണ 1000-ൽ അധികം ഡോളറുകളാണ് പ്രതികളുടെ ഇടങ്ങളിൽ നടന്ന റെയ്ഡിൽ പിടിച്ചത്. 11 ഗ്രാം സ്വർണവും കണ്ടെടുത്തിട്ടുണ്ട്. രാമക്ഷേത്രത്തിൽ ലഭിക്കുന്ന സംഭാവനകൾ കൈകാര്യം ചെയ്തതിൽ വൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ച് SIT. ക്ഷേത്രത്തിലെ സംഭാവനകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയിരുന്ന SBI ജീവനക്കാരെയും ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിലാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാന പ്രതീക്ഷ. ദോഹയിൽ നടന്ന ഇറാൻ അമേരിക്ക പരോക്ഷ ചർച്ച അവസാനിച്ചു. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം, ഇറാന്റെ മരവിപ്പിച്ച സ്വത്ത് വിട്ടുനൽകൽ തുടങ്ങി കരാറിലെ ധാരണകളിലായിരുന്നു ചർച്ച. ഖത്തറിലെ ചർച്ചയിൽ പുരോഗതിയെന്ന് വിദേശകാര്യ വക്താവ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്കും ക്ഷണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, സൽമാൻ ഖുർഷിദ്, പവൻ ഖേര എന്നിവരെ ഇറാൻ ഔദ്യോഗികമായി ക്ഷണിച്ചു. ജൂലൈ 5 മുതൽ 9 വരെ ടെഹ്റാം, ഖോം, മഷ്ഹദ് എന്നിവിടങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുക. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെടുകയും 2 കുട്ടികളടക്കം 54 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നഗരത്തിലുടനീളമുള്ള ഏതാണ്ട് 30 കേന്ദ്രങ്ങളിലാണ് മിസൈലുകൾ പതിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ സെനഗലിനെ തോൽപ്പിച്ച് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ സ്കോർ 2-3. 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന് 86-89 മിനിറ്റുകളിൽ ഗോളിൽ സമനില പിടിച്ച് എക്സ്ട്രാ ടൈമിലെ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ പെനാൽറ്റിയും ഗോളാക്കിയാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ കടന്നത്. പുറത്താകലിന്റെ വക്കിൽ നിൽക്കുന്ന നായകൻ ഹാരിക്കെയിന്റെ ഡബിൾ കോംഗോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ സ്കോർ 1-2. ഗാരി ലിനേക്കറിന് ശേഷം ഇംഗ്ലണ്ടിനായി ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇരട്ട ഗോൾ നേടുന്ന ആദ്യ താരമാണ് ഹാരിക്കെയിൻ. ഇതിഹാസ താരം പെലെയുടെ ലോകകപ്പ് ഗോൾ റെക്കോർഡ് മറികടന്ന് കെയ്ൻ. ലോകകപ്പ് ചരിത്രത്തിൽ 12 ഗോളുകൾ നേടിയ പെലെയുടെ റെക്കോർഡാണ് കെയ്ൻ പഴങ്കതയാക്കിയത്. ബോസ്നിയ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് അമേരിക്ക പ്രീ ക്വാർട്ടറിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ അമേരിക്ക ബെൽജിയത്തെയാണ് നേരിടുക. യുഎയിൽ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലാർ സേവനങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എംബസി കോൺസുലേറ്റ് നേരിട്ട് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ജൂലൈ 1 മുതൽ BLS മാറി അൽഹിന്ദ് പാസ്പോർട്ട് സേവനങ്ങൾക്കുള്ള ഏജൻസിയാകുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ ചില നിയമവിഷയങ്ങളെ തുടർന്ന് ഇത് നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിലാണ് എംബസിയും കോൺസുലേറ്റും നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വോക്കിനായി അപേക്ഷകൾ സ്വീകരിക്കും. ആദ്യമെത്തുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാകും സേവനം ലഭിക്കുക. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Mexico! United States! Canada!
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം
5: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: റിപ്പബ്ലിക് ഓഫ് ദ കോംഗോ, ക്രൊയേഷ്യ, ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ.
6: ഫിഫ വേൾഡ് കപ്പ് 2026.
5: സ്വിറ്റ്സർലൻഡ്, സ്കോട്ട്ലൻഡ്, ടർക്കി.
6: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിലിപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
12: Weather update.
9: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
11: ദുബായിലിപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ്. ഹ്യൂമിഡിറ്റി 40%.
9: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
12: You're tuned into Home 92.2 FM. Home is a feeling.

ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം മലയാളി ഡയിലേക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. കാമുകി എന്ന സിനിമയിലെ പാട്ടാണ്. നല്ല വരികളാണ്. വി കെ ഹരിനാരായണൻ്റെ മനോഹരമായ വരികളാണ്. ഗോപി സുന്ദറിൻ്റെ മനോഹരമായ സംഗീതത്തിലുള്ള പാട്ട്. മിഥുൻ ജയരാജും അതുപോലെ തന്നെ നമ്മുടെ സിതാര കൃഷ്ണകുമാറും ചേർന്നാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് വയ്ക്കാനായിട്ട് പശ വേണ്ട. കാരണം അതെപ്പോഴും ഇങ്ങനെയാണ്, നല്ല ചങ്ങാതിമാരാണെങ്കിൽ പശ പോലെ ഒട്ടി തന്നെ ഇരിക്കും. അത് പ്രത്യേകിച്ച് പശ വെച്ച് തേച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് രസമാണ്. എല്ലാ കാര്യങ്ങളും, ഓരോ ചെറിയ കാര്യങ്ങളും നമുക്ക് തുറന്നു പറഞ്ഞ് ചിരിക്കാനും സന്തോഷിക്കാനും, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ടെൻഷൻ വരുമ്പോൾ അവരോട് പറയാനും ഒക്കെ നല്ല, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ കൂടുതലായിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യാത്ത നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ വളരെയധികം രസമാണ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെ വർഷങ്ങളായിട്ട് നല്ല സൗഹൃദങ്ങളുള്ള ഒരുപാട് പേര് ഇവിടെ ഈ പ്രവാസ ലോകത്തുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാടിനെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് വരുമ്പോൾ ചില ചങ്ങാതിമാരും നമുക്ക് ഇങ്ങനെ കൂട്ടായിട്ട് വരും. അപ്പോൾ അവരുമായിട്ടുള്ള ആ ഒരു ചങ്ങാത്തം ഉണ്ടല്ലോ, ഇങ്ങനെ വർഷങ്ങളോളം നീണ്ടു നിൽക്കും. എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന നിറയെ നിറയെ ചങ്ങാതിമാർ നിങ്ങൾക്ക് ഒരുപാട് പേർക്കുണ്ട്. അങ്ങനെ നല്ല സൗഹൃദങ്ങൾ എപ്പോഴും നന്നായിട്ട് മുന്നോട്ട് പോകണം. ചിലപ്പോൾ നമ്മളുണ്ടല്ലോ, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് നല്ല സ്നേഹത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ, ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും മറ്റൊരു ഓഫീസിലേക്ക് അവർ മാറിപ്പോകുന്ന, അല്ലെങ്കിൽ മറ്റുള്ള എമിറേറ്റിലേക്ക്, ഇവിടെയുള്ള കാര്യം ഞാൻ പറയുകയാണ്. ഇപ്പോൾ നാട്ടിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന, നമ്മളിപ്പോൾ ഈവൻ നമ്മൾ സ്കൂളിൽ പഠിച്ചു തുടങ്ങിയ നാളിലാണെങ്കിലും ഭയങ്കര കൂട്ടായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വേറെ വേറെ സ്കൂളിലേക്കൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരിക, ചിലപ്പോൾ നാട്ടിലേക്കൊക്കെ പോകേണ്ടി വരിക. പക്ഷേ എങ്കിലും ആ സൗഹൃദത്തെ എപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ ചേർത്ത് പിടിക്കുന്ന കൂട്ടുകാരുണ്ട്. ചിലപ്പോൾ ഒരു മാസങ്ങളോളം തന്നെ നമ്മൾ മെസ്സേജ് അയക്കണമെന്നൊന്നും ഇല്ല. ചിലപ്പോൾ ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട്, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ആ സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും ഒന്ന് കണ്ടുമുട്ടുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ഒരിക്കൽ ഒരു മെസ്സേജൊക്കെ മാത്രമായിരിക്കും. പക്ഷേ അവരോട് നമുക്കുള്ള ഒരു ആ ഒരു സ്നേഹവും അടുപ്പം ഉണ്ടല്ലോ, അത് എല്ലാ കാലത്തും ഇങ്ങനെ നിലനിൽക്കും എന്നുള്ളതാണ്. നല്ല സുഹൃത്തുക്കൾ തമ്മിൽ എന്നും ഇങ്ങനെ മെസ്സേജ് അയച്ചിടേ, സുഖം തന്നെ, എന്താ ചെയ്യണം, അങ്ങനത്തെ കാര്യമൊന്നും ആവശ്യമില്ല അല്ലേ. ദൂരെ ഇരുന്നാലും ചിലപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ നമ്മളിങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സന്തോഷത്തിലിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ആ ഒരു സുഹൃത്ത്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കാണാതിരിക്കുന്ന ആ സുഹൃത്ത് പെട്ടെന്നൊരു മെസ്സേജ് അയച്ചിട്ട് എന്താണ് പരിപാടി എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് തന്നെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു അവസരത്തിൽ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന നമ്മുടെ ആ ഒരു സുഹൃത്ത്, അവരുടെ അത് മെസ്സേജ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ആയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇങ്ങനെ നമ്മളെ ഹഗ് ചെയ്ത് കൂടെ നിർത്തി, എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന ആ ഒരു സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരോടൊക്കെ ഒരു അന്വേഷണം എൻ്റെ വകയും പറഞ്ഞേക്കണം കേട്ടോ. ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കണം, മറന്നു പോകണ്ട. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണ്. ഈ സമയത്ത് എന്ന് വരുന്ന പോലെ തന്നെ ഇന്നും വന്നിരിക്കുന്നത്. കയറി വാടാ മക്കളെ, കയറി വാ. എന്തിനായി നോക്കി നിൽക്കുന്നത്? നമുക്ക് കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്, വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് പോവാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും ഒപ്പം കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ കിസ്സാ പാട്ട്, പശാ പാട്ടൊക്കെ കേട്ടിട്ട് വരുന്ന സമയത്ത് ഇനി ചിന്ന ചിന്ന ആസയിലെ കര കവിയാതെ എന്നുള്ള പാട്ടാണ് ട്രെൻഡിങ് സോങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. ആ പാട്ടും കൂടി കേട്ടുകഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ പാട്ടായിട്ട് ഞാൻ പ്ലേ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സന്ദേശങ്ങളൊക്കെ അയക്കാവുന്നതാണ്. 0585829200 എന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശീബ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്റ്റിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
6: Akbar Travels UAE presents Predict Champion 2026. Akbar Travels app download ചെയ്തു മത്സര ഫലങ്ങൾ പ്രവചിക്കൂ, ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 dirhams വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
4: പ്രെഡിക്ട് ആൻഡ് വിൻ 2026. അക്ബർ ട്രാവൽസ് UAE ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
7: ലോകകപ്പിൽ മത്സരങ്ങൾക്ക് ചൂടുപിടിക്കുന്നു. സസ്പെൻസ് ത്രില്ലറിനൊടുവിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. ക്രൊയേഷ്യയെ നേരിടാൻ പോർച്ചുഗൽ. കരുത്തരുടെ പോരാട്ടത്തിൽ വിജയം ആർക്കൊപ്പം?
8: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
9: മലയാളിടാ.

ദൂരെ നാം എന്നും ചാരേ ചാരേ. ഈ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത് ഈ വരികളാണ് എഴുതി അയച്ചത്. നമ്മുടെ സുബൈറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെ സിനിമയുടെ പേരും പറഞ്ഞിട്ടുണ്ട്, മേരാനാം ഷാജി. താങ്ക് യു സുബൈർ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോൾ ഇന്ന് ഷീബ ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ടിനെ ആലോചിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫ്രണ്ട് നാട്ടിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അരുൺ, പക്ഷേ എപ്പോഴും ഞങ്ങൾ കട്ട കമ്പനിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തായാലും സന്തോഷം മെസ്സേജ് അയച്ചതിന്. താങ്കളുടെ സുഹൃത്തിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ മെഹബൂബ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ 8-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ച ഒരു ഫ്രണ്ടുണ്ട്. അവർ ഇപ്പോഴും എൻ്റെ നല്ല ഫ്രണ്ടാണ്, എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഒരു ഫ്രണ്ടാണ് എപ്പോഴും. ജംലത്ത് എന്നാണ് പേര് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു മെഹബൂബ. എന്തായാലും ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട് എപ്പോഴും എന്ത് കാര്യം പറഞ്ഞാലും മെഹബൂബ ഉടനെ പ്രതികരിക്കുന്ന ഒരാൾ, പ്രതികരിക്കുക എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കേട്ടോ, അതിന് ഉത്തരം തരുന്ന ആളാണ്. നമ്മുടെ ഓരോ ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഉത്തരം തരുന്ന ഒരാളാണ് നമ്മുടെ ജംലത്ത്. അല്ല, ജംലത്ത് അല്ല, മെഹബൂബ. അപ്പം മെഹബൂബയുടെ ഫ്രണ്ട് ജംലത്തിനും കൂടെ വേണ്ടിയിട്ട് അടുത്ത പാട്ട് ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിക്കും.

0: ാണ് റിസന്റ് സൈമൺ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ജബലേലിൽ നിന്ന് ദയറയിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല ചൂടുണ്ടല്ലേ റിസൻ, ഈ ചൂടത്ത് ഉറക്കം വരുന്നോ? എണീച്ചിരിക്കെ. അത് ഉറക്കം വരുന്ന സമയത്ത് എന്താണെന്നറിയോ, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പാട്ടാണ് കേൾക്കുന്നതെങ്കിൽ അത് കൂടെ പാടും. അപ്പോൾ വിചാരിക്കുക എനിക്ക് അറിഞ്ഞൂടാത്ത പാട്ടാണെങ്കിൽ എന്ത് ചെയ്യുന്നു, പുതിയ പാട്ടുകളൊക്കെ ആണെങ്കിൽ എല്ലാത്തിൻ്റെ വരികളൊക്കെ. പക്ഷെ ഒരു കാര്യം ചെയ്താൽ മതി, ആ ട്യൂണിൻ്റെ കൂട്ടത്തിൽ അങ്ങ് മൂളി ഇരുന്നാൽ മതി കേട്ടോ, അപ്പോൾ അങ്ങ് ഉറക്കമൊക്കെ പോകും. എന്തായാലും ഈ ഉച്ചയ്ക്ക് നല്ല ചൂടത്ത് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞാൽ എ സി കുറച്ച് കൂട്ടിയിട്ടേക്കാണെന്ന് തോന്നുന്നു, അപ്പോൾ ഇത്തിരി നല്ല തണുപ്പ് കൂടുതലായിരിക്കുമല്ലോ. നമ്മുടെ നിർമ്മലിൻ്റെ ഹലോ കിട്ടിയിട്ടുണ്ട്. ഹായ് നിർമ്മൽ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വിഷ്ണു, ടീച്ചർ ഇന്ന് ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, ടീച്ചർ ലേറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ എനിക്ക് വാർത്ത കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റൂ, പക്ഷെ ഞാനിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സന്ദീപ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓഹോ, സന്ദീപ് എന്നെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നല്ലത്, കാണണ്ടോ. അയ്യോ, ഇതായിരുന്നു ഞാൻ റേഡിയോ കൂടെ കേട്ടോണ്ട് ഷീമ എന്നെങ്ങാനും പറഞ്ഞല്ലോ സന്ദീപ്. ഓക്കെ, ഒത്തിരി സന്തോഷം. പിന്നെ ഷീബു, സുഖമാണോ? പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാത്യു ചായ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാത്യു ചായ സുഖമായിട്ടിരിക്കുന്നു. പാട്ട് അടുത്ത പാട്ട് വരുമ്പോൾ മാത്യു ചായനും കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സീമ ഷാജി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ചൂടൊക്കെ തണുപ്പിക്കാനായിട്ട് ഒരു നല്ല പാട്ട് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയും ഉണ്ട് ഒരുപാട് പേരുടെ മെസ്സേജ്, അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നമുക്ക് എനിക്ക് ഒരു തമിഴ് പാട്ടിൻ്റെ സമയമാണ്, നമുക്ക് കിക്കിരി കിരിക്കിരി എന്നായിപ്പോയി. നമുക്ക് ഇനി തമിഴ് പാട്ട് കേൾക്കാനുള്ള സമയമാണെന്ന്. ഞാൻ ഗാട്ടാഗുസ്തി 2-ലെ പാട്ട് സംഭവക്കാരി എന്നുള്ള പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ആ പാട്ട് സമർപ്പിക്കുകയാണ്, കേട്ടിട്ട് വരാമേ.
1: ഹോം എഫ്എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: இப்போ டிராபிக் அப்டேட் நோக்குமோ ஆன் D65 அல் மரேபியா ஸ்ட்ரீட் இன் அல்கூஸ் இண்டஸ்ட்ரியல் ஏரிய 4 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ 4th സ്ട്രീറ്റ് ഇൻ അബു ഹെയ്ല ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. From Muhaizina 4 to Algisais Industrial 5 on E311 Sheikh Mohammed bin Zayed Road ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC സപ്ലൈ.
4: യു ആർ ലിസണിംഗ് ടു മലയാളിട വിത്ത് ഷീബ.
5: സ്റ്റേ കണക്ടഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: നമ്മുടെ സീമയാണ് ഈ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്. നമുക്ക് ചൂടല്ലേ, ഒന്ന് തണുത്ത് കളയാം ഷീബ എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അപ്പൊ ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോ സീമയ്ക്ക് സന്തോഷമായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ റിസൻ സൈമണ് സന്തോഷമായി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉറക്കമൊക്കെ പോയി, നല്ല പാട്ടെന്ന്. കൂടെ ഇരുന്ന് ഒരേ പാട്ടായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം, സീമയ്ക്ക് എന്തായാലും സന്തോഷമാവും എനിക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ ഞാൻ വിചാരിച്ചു നമ്മുടെ റഹിമീസയുടെ മെസ്സേജ് ഇന്നലെ വായിച്ചില്ലല്ലോ എന്ന്. ഇന്നലെ കുറച്ച് തിരക്കായി പോയി റഹിമീസ. അപ്പൊ ഇന്ന് നോക്കുമ്പോൾ ഉണ്ട് ഒരുപാടൊരു മെസ്സേജ്. എനിക്ക് റഹിമീസയുടെ മെസ്സേജ് കാണുമ്പോഴേ ഇങ്ങനെ ചിരി വരും നിറയെ. അതായത് മലയാളിയുടെ ആ ഫാൻസ് വേൾഡ് വൈഡ് അസോസിയേഷൻ, വേൾഡ് വൈഡ് എന്നെ ആര് കേൾക്കണ. സത്യം പറയട്ടെ റഹിമീസ, യു എയിലുള്ള നിങ്ങൾ മാത്രമാണ് ഞങ്ങളെ കേൾക്കുന്നത്. പിന്നെ അയ്യോ അല്ല കേട്ടോ, അല്ല നമുക്ക് അങ്ങ് ആ ശരിയാണല്ലോ. നമ്മുടെ ഇവിടുന്ന് ഫിൻലാൻഡിൽ നിന്ന് മെസ്സേജ് അയക്കാറുണ്ടായിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു, രാജേഷിനെ കാണാനില്ല. നള്ളിയമ്മ നാട്ടിൽ നിന്നാണ്, ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മളെ കേൾക്കുന്നത്. മലേഷ്യയിൽ നിന്ന് നമ്മളെ, മലേഷ്യയാണോ സിംഗപ്പൂറാണോ, നമ്മുടെ രമ്യക്കുട്ടി കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു നാട്ടിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾ, വിഷ്ണുവൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ ഒരു സന്തോഷ് തറയിൽ അദ്ദേഹം മെസ്സേജ് അയക്കാറുണ്ട്. സോറി അല്ല കേട്ടോ, യു എ എന്ന് മാത്രമല്ല നാട്ടിൽ നോക്കിയുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് നമ്മുടെ റഹിമീസ ഒരു മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ചാറ്റ് ജി പി ടിയുടെ അടുത്ത് ചോദിച്ച് മെസ്സേജൊക്കെ അയക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടുപോകും കേട്ടോ. എന്താ പറയൂ റഹീം, അതായത് പ്രവാസത്തിൻ തിരക്കിൽ ആഴിയേഴും താണ്ടി വരുന്നൊരു പ്രഭാതത്തിൽ, ഞാൻ പ്രഭാതത്തിലാണ് ഉടേ വരുന്നത്, എന്താണിത്, ഉച്ചയ്ക്ക് 2 മണി കഴിയുമ്പോഴാണ് വരുന്നത്, നല്ല നട്ട ചൂടത്താണ് ഞാൻ കയറി വരുന്നത് ലൈവിലേക്ക്. അപ്പോൾ എഴുതിയിരിക്കുന്ന അലസമായി എന്താ, ആഴിയേഴും താണ്ടി വരുന്നൊരു പ്രഭാതത്തിൽ അലസമായി വിരലുകൾ റേഡിയോ നോബിൽ തൊട്ടു, അവിടെ അതാ 92.2 FM മലയാളിയുട ഈണം മൊട്ടിട്ടു. എനിക്ക് വയ്യ, ഈ മുട്ടൊക്കെ ഒന്ന് വിരിഞ്ഞൂടെ, കുറേ നാളായി ഈ ചൂടത്ത് മുട്ട കൊണ്ട് നടക്കുന്നു. നിറയെ വെള്ളം ഒഴിച്ച് ആ പൂക്കളൊക്കെ ഒന്ന് വിരിച്ചെടുക്ക് റഹിമീസ. പിന്നെ വേറൊരു FM അദ്ദേഹം കേൾക്കാറില്ല, നമ്മുടെ FM ആണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര നല്ല സംസാരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യം, ഇതൊക്കെ ഈ മൈക്കിൻ്റെ മുന്നിൽ വരുമ്പോഴാണ് ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്നത്. സത്യമൊക്കെ വിളിച്ച് പറയുകയാണ് ഞാനിവിടെ ഇരുന്ന്. അങ്ങനെയൊന്നല്ല കേട്ടോ, എപ്പോഴും എല്ലാവരോടും എനിക്ക് സ്നേഹം തന്നെയാണ്. മനസ്സിലാക്കി കളഞ്ഞല്ലോ റഹിമീസ, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിൽ. വാക്കുകളുടെ മുന്നിൽ ഞാൻ നമ്മുടെ ശിരസ്കയായിട്ട് ഇവിടെ നിൽക്കുകയാണ് റഹിമീസ. പിന്നെ റിജിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഹായ് ഷീപ്സ്, ഒരു പാട്ട് പ്ലേ ചെയ്ത് തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ DIP to DIC പോകുമ്പോൾ കേൾക്കാൻ പറ്റിയ ഒരു നല്ല പാട്ട് പോന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹർഷാദാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫുഡിയില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഞാൻ നിറയെ കഴിച്ചിട്ടാണ് വരുന്നത്, പിന്നെ വൈകുന്നേരം പോയി ഒരു കലം ചോറാണ് കഴിക്കുന്നത്. ഒരു രക്ഷയില്ല, അതിൻ്റെ ഇടയിൽ നിങ്ങൾ മിണ്ടാതിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പഴംപൊരി, പക്കവട, പിന്നെ ചിപ്സ്, മിക്സ്ചറ്, ബിസ്ക്കറ്റ് എന്ത് കിട്ടിയാലും കഴിച്ചോളും, ഒരു പാവമാണ് ഞാൻ. അടുത്ത് നമ്മൾ അശോകൻ്റെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത് കേട്ടോ. അശോകൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞ് വന്നിട്ട് വേറെയും കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ സിനിമയുടെ കാര്യങ്ങൾ, ഫിഫയുടെ കാര്യങ്ങളൊക്കെ പറയേണ്ടതൊക്കെ പറയാം. അപ്പോൾ അടുത്ത് അശോകൻ്റെ പാട്ട് ഏതായിരിക്കും അശോകൻ ചോദിച്ച പാട്ട്?
1: ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: Home 92.2 FM. Home is a feeling.
1: ലോകകപ്പിൽ മത്സരങ്ങൾക്ക് ചൂടുപിടിക്കുന്നു. സസ്പെൻസ് ത്രില്ലറിനൊടുവിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. ക്രൊയേഷ്യ നേരിടാൻ പോർച്ചുഗൽ. കരുത്തരുടെ പോരാട്ടത്തിൽ വിജയം ആർക്കൊപ്പം?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.
5: Malayalita.
6: കേറി വരാ മക്കളെ, കേറി വരാ.

മായ എന്ന ചിത്രത്തിലെ ഈ പാട്ട് കേൾക്കാനായിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് സണ്ണിയാണ്. അമ്പടം മോനെ സണ്ണി കുട്ടാ, അയ്യോ സണ്ണി ഇനി വിചാരിക്കും ഇനി ഞാൻ ഒരിക്കൽ പോലും മെസ്സേജ് അയക്കില്ല, എന്നെ വിളിക്കുന്നത് നോക്ക് എന്ന്. സണ്ണി സ്നേഹം കൊണ്ടാണ് കേട്ടോ സണ്ണി. സണ്ണി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും, നമ്മുടെ ലാലേട്ടനെ ഓർമ്മ വന്ന് പോകും. അപ്പം എന്താ ചെയ്യുക? അപ്പം എന്തായാലും ഹമ്പട കള്ള സണ്ണി കുട്ട. ഓക്കെ, സണ്ണിക്കുട്ടൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. കേട്ടു എനിക്ക് മനസ്സിലായത് കേട്ടു എന്നുള്ളത്. എന്തോ അവിടെ നിന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്, അയ്യോ എന്നെ വഴക്കായിരിക്കുമോ എന്തോ. എന്തായാലും ഞാൻ സ്വീകരിക്കാൻ റെഡിയാണ്. പക്ഷെ ഇല്ല, നിങ്ങൾ വഴക്കൊന്നും പറയില്ല, കുറച്ച് ഇങ്ങനെ മാത്രം പറയുകയാണെങ്കിൽ എൻ്റെ പാട്ട് പ്ലേ ചെയ്ത് തന്നില്ല, എന്നാൽ എൻ്റെ മെസ്സേജ് നോക്കിയില്ലല്ലോ, കുറേ നേരമായി ഇവിടെ കാത്തിരിക്കുന്നു, പാട്ട് വന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഇങ്ങനെ സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. പിന്നെ നമ്മൾ മലയാളികളെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. അമ്മച്ചേണന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തിരി നമുക്കൊരു അടുപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഡാ പോടാ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങുമില്ലേ. അങ്ങനെയല്ലേടാ, ഇങ്ങനെയല്ലേടാ, ആ ഒരു ഡാക്കുണ്ടല്ലോ, അതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ മലയാളിയുടെ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം കേട്ടോ, അടുത്ത മണിക്കൂറിൽ പറയാമേ. ഞാൻ നോക്കിയപ്പോൾ സമയം എന്തേ, വാർത്തയുടെ സമയമായിപ്പോയി. ടണ്ടടാങ് ടണ്ടടാങ് ടണ്ടടാങ്, അടുത്ത മണിക്കൂറിൽ പറയാം ബാക്കിയെല്ലാം.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: ധനബില്ലിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ദുരൂഹത ആരോപിച്ച പിണറായി വിജയൻ. ലോകകപ്പ് ഫുട്ബോൾ, ബെൽജിയവും ഇംഗ്ലണ്ടും യുഎസും പ്രീ ക്വാർട്ടറിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭാ സമ്മേളനത്തിൽ തിടുക്കപ്പെട്ട് ധനബിൽ തിരികെ കയറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി സഭാ നടപടികളിൽ മാറ്റം വരുത്തി. ബിൽ പാസാക്കാൻ മുഖ്യമന്ത്രി അനാവശ്യ ധൃതിയും വാശിയും കാണിച്ചു. മദ്യക്കമ്പനികളെ സഹായിക്കുകയായിരുന്നു ഉദ്ദേശം. ഏത് മാർഗത്തിലൂടെയും മദ്യക്കമ്പനികൾക്ക് നികുതി ഇളവ് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വിദേശ നിക്ഷേപം എത്തിക്കുന്നതിനായി അദാനി ഗ്രൂപ്പ് ഔദ്യോഗികമായി കേരള സർക്കാരിന്റെ അനുമതി തേടി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും നടത്തിപ്പിനുമായി രൂപീകരിച്ച അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഓഹരി കൈമാറാൻ അനുമതി തേടിയത്. വിഴിഞ്ഞത്തെ അദാനി MSC ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 25% അധികം ഓഹരി കൈമാറ്റം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യം. ഇതാണ് കരാറിലെ വ്യവസ്ഥ. സംസ്ഥാന സർക്കാരിന്റെ അറിവോടെയുള്ള നീക്കമാണോ നടന്നതെന്ന് പിണറായി വിജയൻ ചോദിച്ചു. ജൂൺ 29 തന്നെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. കരാർ ലംഘിച്ചതിന് സർക്കാർ ഏത് തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണം. വലിയ വിദേശ നിക്ഷേപം എന്ന രീതിയിൽ പ്രചരണമുണ്ട്. ഓഹരി കൈമാറ്റത്തിലൂടെ അദാനി ഗ്രൂപ്പിന് ലാഭമുണ്ടാക്കാനുള്ള ഇടപാടാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ്. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSSന് വിധേയരാകാൻ VD സതീശൻ സർക്കാർ മത്സരിക്കുകയാണെന്ന് CPM മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തി. കശുവണ്ടി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ കാര്യം ഹൈക്കോടതിയെ അറിയിച്ച് കേരള സർക്കാർ. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെയും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യും. ഉത്തരവ് ഹാജരാക്കണമെന്ന് കോടതി. 2 ദിവസത്തിനകം നൽകാമെന്ന് സർക്കാർ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രോസിക്യൂഷന് അനുമതി നൽകിയ സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത് INTUC അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ. 3 പേർ പ്രതികളായ കേസിൽ തനിക്കെതിരെ മാത്രമാണ് വാർത്ത വന്നത്. അനുമതി നൽകിയ കാര്യം താൻ അറിയുന്നത് വാർത്തയിലൂടെയാണെന്നും R ചന്ദ്രശേഖരൻ. PM ശ്രീ പദ്ധതിയുടെ കരാറിൽ നിന്ന് പിന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമെന്ന് മന്ത്രിസഭാ ഉപസമിതിയുടെ വിലയിരുത്തൽ. വകുപ്പുതല രേഖകൾ പഠിച്ച ശേഷമാണ് N ശംസുദ്ദീൻ, M ലിജു, റോജിയം ജോൺ, PC വിഷ്ണുനാഥ് എന്നിവരടങ്ങിയ സമിതിയുടെ വിലയിരുത്തൽ. സിലബസ്, സ്കൂൾ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ രേഖകൾ പഠിച്ച ശേഷം സമിതി വീണ്ടും യോഗം ചേരും. UDFന്റെ അന്തിമ നിലപാടുകൂടി അറിഞ്ഞ ശേഷമാകും ഉപസമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക. കേരള ബാങ്ക് ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ ബദൽ നീക്കവുമായി CPM. പാർട്ടി നിയന്ത്രണത്തിലുള്ള സംഘങ്ങളെക്കൊണ്ട് കേരള ബാങ്കിൽ സി ക്ലാസ് അംഗത്വം എടുപ്പിക്കാൻ നിർദ്ദേശം. ബാങ്ക് ഭരണം പിടിക്കാൻ സർക്കാർ നീക്കം നടത്തുമെന്ന ആശങ്കയിലാണ് നീക്കം. പ്രാഥമിക സംഘങ്ങൾക്ക് പുറമേയുള്ള സംഘങ്ങൾക്ക് കേരള ബാങ്കിൽ സി ക്ലാസ് അംഗത്വമാണ് ഉള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥിന്റെ നിയമന വിവാദത്തിൽ കോൺഗ്രസിൽ അമർഷമെന്ന റിപ്പോർട്ട്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന് പിന്നാലെ കോൺഗ്രസ് MP മാർക്കും വിഷയത്തിൽ അതൃപ്തിയുണ്ടെന്നാണ് വിവരം. നിയമസഭയിൽ സന്ദർശകർക്ക് കടുത്ത നിയന്ത്രണമുണ്ടാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. റീസണബിൾ നിയന്ത്രണമുണ്ടാകണം. സഭയല്ലേ, അത് ജനങ്ങളുടെ വകയാണ്. നിയമസഭയിലേത് പവർഫുൾ മൈക്കാണ്. ചില കാര്യങ്ങൾ കേട്ടെന്നിരിക്കും. നിയമസഭയുടെ രേഖയിൽ വരുന്നതിന് മാത്രമാണ് പ്രാധാന്യമുള്ളത്. ഇരിക്കുന്ന സീറ്റിൽ ഇരുന്ന് സംസാരിച്ചാൽ മാത്രമേ നിയമസഭാ രേഖകളിൽ വരൂ. മൈക്ക് ഓഫാകുമ്പോൾ എന്തെല്ലാം പറയും? വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പുറത്ത് മറ്റൊരു വിശദീകരണം വേണ്ട. നിയമസഭാ രേഖയിൽ മുഖ്യമന്ത്രി അവസാനം പറഞ്ഞ കാര്യം ഇല്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശബരിമലയിലെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളക്കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. ശില്പിയുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ചേർന്ന് താൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതം. 2025 കോടതി അറിയിക്കാതെ സ്വർണം കൊണ്ടുപോയി എന്നത് മാത്രമാണ് സംഭവിച്ച ഏക വീഴ്ചയെന്നും പ്രശാന്ത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ഡോളറും പിടിച്ചെടുത്തു. കാണിക്കയിൽ വീണ 1000-ലധികം ഡോളറുകളാണ് പ്രതികളുടെ ഇടങ്ങളിൽ നടന്ന റെയ്ഡിൽ പിടിച്ചത്. 11 ഗ്രാം സ്വർണവും കണ്ടെടുത്തിട്ടുണ്ട്. രാമക്ഷേത്രത്തിൽ ലഭിക്കുന്ന സംഭാവനകൾ കൈകാര്യം ചെയ്തതിൽ വൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ച് SIT. ക്ഷേത്രത്തിലെ സംഭാവനകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയിരുന്ന SBI ജീവനക്കാരെയും ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിലാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാന പ്രതീക്ഷ. ദോഹയിൽ നടന്ന ഇറാൻ അമേരിക്ക പരോക്ഷ ചർച്ച അവസാനിച്ചു. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം, ഇറാന്റെ മരവിപ്പിച്ച സ്വത്ത് വിട്ടുനൽകൽ തുടങ്ങി കരാറിലെ ധാരണകളിലായിരുന്നു ചർച്ച. ഖത്തറിലെ ചർച്ചയിൽ പുരോഗതിയെന്ന് വിദേശകാര്യ വക്താവ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്കും ക്ഷണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, സൽമാൻ ഖുർഷിദ്, പവൻ ഖേര എന്നിവരെ ഇറാൻ ഔദ്യോഗികമായി ക്ഷണിച്ചു. ജൂലൈ 5 മുതൽ 9 വരെ ടെഹ്റാം, ഖോ, മഷ്ഹദ് എന്നിവിടങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുക. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെടുകയും 2 കുട്ടികളടക്കം 54 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നഗരത്തിലുടനീളമുള്ള ഏതാണ്ട് 30 കേന്ദ്രങ്ങളിലാണ് മിസൈലുകൾ പതിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ സെനഗലിനെ തോൽപ്പിച്ച് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ സ്കോർ 2-3. 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന് 86-89 മിനിറ്റുകളിൽ ഗോളിൽ സമനില പിടിച്ച് എക്സ്ട്രാ ടൈമിലെ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ പെനാൽറ്റിയും ഗോളാക്കിയാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ കടന്നത്. പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരി കെയ്ന്റെ ഡബിൾ കോംഗോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ സ്കോർ 1-2. ഗാരി ലിനേക്കറിന് ശേഷം ഇംഗ്ലണ്ടിനായി ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇരട്ട ഗോൾ നേടുന്ന ആദ്യ താരമാണ് ഹാരി കെയ്ൻ. ഇതിഹാസ താരം പെലെയുടെ ലോകകപ്പ് ഗോൾ റെക്കോർഡ് മറികടന്ന് കെയ്ൻ. ലോകകപ്പ് ചരിത്രത്തിൽ 12 ഗോളുകൾ നേടിയ പെലെയുടെ റെക്കോർഡാണ് കെയ്ൻ പഴങ്കതയാക്കിയത്. ബോസ്നിയ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് അമേരിക്ക പ്രീ ക്വാർട്ടറിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ അമേരിക്ക ബെൽജിയത്തെയാണ് നേരിടുക. യുഎയിൽ പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലാർ സേവനങ്ങൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ എംബസി കോൺസുലേറ്റ് നേരിട്ട് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ജൂലൈ 1 മുതൽ BLS മാറി അൽഹിന്ദ് പാസ്പോർട്ട് സേവനങ്ങൾക്കുള്ള ഏജൻസിയാകുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ ചില നിയമവിഷയങ്ങളെ തുടർന്ന് ഇത് നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിലാണ് എംബസിയും കോൺസുലേറ്റും നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വോക്കിനായി അപേക്ഷകൾ സ്വീകരിക്കും. ആദ്യമെത്തുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാകും സേവനം ലഭിക്കുക. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico! United States! Canada!
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
12: Weather update.
9: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
11: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 40%.
9: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
12: You're tuned into Home 92.2 FM. Home is a feeling.

കേറിവാട മക്കളെ, കേറിവാ. ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണുള്ളത്. നമ്മുടെ സഞ്ജു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഷീബ ജിജി, ഇത് ഹോം ആണല്ലോ, നമ്മുടെ വീടാണല്ലോ, വിശന്നിട്ട് വയ്യ, അങ്ങോട്ട് വന്നാൽ ചോറ് കിട്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ. ഇവിടെ ചോറിന് പകരം നല്ല പാട്ടുകളാണ് മകനെ ഉള്ളത്. ചോറ് വിശന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചോറ് വാങ്ങിത്തരും കേട്ടോ. ഇവിടെ ഈ നമ്മുടെ ഈ പടിവാതിൽക്കൽ വന്ന് നിന്നിട്ട് ഹലോ ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു നോക്കിയാ, അയ്യോ അപ്പൊ നോക്കുമ്പോ എല്ലാരും കൂടെ വരും. വന്ന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നൊക്കെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഒത്തിരി സന്തോഷമേ ഉള്ളൂ ഇവിടെ. അത് നല്ല ജ്യോതിയാണ് കേട്ടോ. നമ്മുടെ വീടെന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് അല്ലേ. സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ബെല്ലടിച്ച് വൈകുന്നേരം വീട്ടിലെത്തിയ പാടെ ആ ഓടും. അമ്മയോട് ചോദിക്കും ചിലപ്പോൾ ഇന്ന് എന്താ അമ്മയെ കറി എന്ന് ചോദിക്കും അല്ലേ. പെട്ടെന്ന് കൈകാലമൊക്കെ കഴുകി ബാഗ് വെച്ചിട്ട് ഒന്ന് വന്നിരിപ്പാണ് ഭക്ഷണം കഴിക്കാനായിട്ട്, പ്രത്യേകിച്ചും ചോറ് കഴിക്കാനായിട്ട്. കാരണം മിക്കവാറും രാവിലെ എല്ലാവരും സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ വീട്ടിൽ നിന്ന് തരുന്ന ദോശയോ അല്ലെങ്കിൽ വെള്ളയപ്പോ പുട്ടോ ഒക്കെ ആയിരിക്കും. ചില കുട്ടികൾ ഒരുപാട് പേര് ചോറും കൊണ്ടുപോകാറുണ്ട്. പക്ഷെ എങ്കിലും വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഒരു നല്ല എല്ലാ കറികളും കൂട്ടി അല്ലെങ്കിൽ നല്ല ചൂടോട് കൂടി അമ്മ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയൊക്കെ തരും. ആ ചോറ് കഴിക്കാനായിട്ട് ഒരു ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ എനിക്കിങ്ങനെ സജു മെസ്സേജ് അയച്ച് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. ഹോം അല്ലേ, നമ്മുടെ വീടല്ലേ, ചോറുണ്ടോ എന്ന്. വിശക്കുകയാണെങ്കിൽ ഇങ്ങനെ പോരെ കേട്ടോ, നമ്മൾ ചോറ് വാങ്ങിത്തരാം, ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെയാണ് ഞാൻ പ്ലേ ചെയ്ത് തരുന്നത്. അതിനോടൊപ്പം ചോറ് അത് ഏറ്റു ഞാൻ മാറ്റി പറയില്ല. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മളെല്ലാവരും ഇങ്ങനെ ആ ഒരു ഫുട്ബോളിൻ്റെ ലഹരിയിൽ ഇരിക്കുന്ന ഒരു സമയമാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അവരവരുടെ ടീം ലോകകപ്പ് നേടണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അല്ലേ. ഇന്ന് ഭയങ്കരമായ കളിയുണ്ട്. പോർച്ചുഗൽ, ക്രൊയേഷ്യ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് പോർച്ചുഗലിന് കപ്പ് കിട്ടണമെന്ന്, കുറച്ച് പേര് അർജന്റീനയ്ക്ക് കപ്പ് കിട്ടണമെന്ന്, കുറേ പേര് ബ്രസീലിന് കപ്പ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി പേര് ഫ്രാൻസിന് കപ്പ് കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമുക്കറിയാം ഒരു വീട്ടിൽ തന്നെ വിവിധമായ ആഗ്രഹങ്ങളാണ് ഈ ഒരു വേൾഡ് കപ്പിൻ്റെ കാര്യത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ഞങ്ങളെ അറിയിക്കൂ. വെറുതെ വേണ്ട, നിങ്ങൾക്കായിട്ട് സമ്മാനം ഞങ്ങൾ തരുന്നുണ്ട്. നല്ലൊരു പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റ് നടക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ ആരായിരിക്കും ആ ഒരു കപ്പ് സ്വന്തമാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഫൈനലിൽ എത്തുന്ന ആ രണ്ട് ടീമുകൾ ഏതൊക്കെയായിരിക്കും, എത്ര എത്ര ഗോളുകളായിരിക്കും അവർ നേടുന്നതെന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രവചിച്ച് അയക്കാവുന്നതാണ്. ഫിഫ എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം എത്തുന്ന ഫൈനലിൽ എത്തുന്ന രണ്ട് ടീം അവർ നേടുന്ന ഗോളുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രവചിച്ച് അയക്കാം. അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് സമ്മാനമായി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗൾഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ഷാർജ ആൻഡ് റാസൽ ഖൈമ നൽകുന്ന ഗോൾഡ് വാങ്ങിക്കാനുള്ള ഗിഫ്റ്റ് വൗച്ചറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരു ആയുർവേദ RS നൽകുന്ന റെജുവിനേഷൻ തെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് വൗച്ചറുകളും ഒക്കെ ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നുണ്ട്. അപ്പോൾ ഒരു സമ്മാനമൊന്നുമല്ല, നിറയെ സമ്മാനങ്ങളാണ് കൃത്യമായി പ്രവചിക്കുന്നതിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ആൾക്കാർ കൃത്യമായിട്ടും പ്രവചിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കൂടുതൽ സമ്മാനങ്ങൾ നിങ്ങൾക്കായിട്ട് ഇങ്ങനെ കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രെഡിക്ഷൻ അയക്കുമ്പോൾ ആദ്യം ഫിഫ എന്ന് ടൈപ്പ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ പേരും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അയക്കേണ്ടത്. 0585829220 അതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇനി നമ്മുടെ റജിന് അപ്പൂപ്പൻ പാട്ട് കേൾക്കണമെന്ന് ഒരു ആഗ്രഹം. ബോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് അപ്പൂപ്പൻ പാട്ട്. അപ്പൊ അപ്പൂപ്പൻ സോങ് ആണ് ഇനി ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. ട്രെൻഡിംഗിലുള്ള പാട്ടാണ്, കേട്ടിട്ട് വരാം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ലോകകപ്പിൽ മത്സരങ്ങൾക്ക് ചൂടുപിടിക്കുന്നു. സസ്പെൻസ് ത്രില്ലറിനൊടുവിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. ക്രൊയേഷ്യയെ നേരിടാൻ പോർച്ചുഗൽ. കരുത്തരുടെ പോരാട്ടത്തിൽ വിജയം ആർക്കൊപ്പം?
2: Let's talk with Mini Padma. Vilikam toll free number 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണ് ലക്ഷ്യം.
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Malayalita!
7: Malayalita! Kerala! Kerala!

ഉദയനാട് താരം എന്ന ചിത്രത്തിലെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് നിഷയാണ്. അപ്പൊ നിഷയുടെ ഇഷ്ടപ്പെട്ട പാട്ടും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. നിഷയെ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ സോജു മെസ്സേജ് അയച്ചിട്ടുണ്ട്, കുറച്ച് ദിവസം ഭയങ്കര തിരക്കായിരുന്നു, പിന്നെ ചൂടല്ലേ, ജോലി തിരക്കാണ്, എല്ലാം കൂടെ കൊണ്ട് മെസ്സേജ് അയക്കാൻ മടിയായിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാറില്ല കേട്ടോ, ചൂടായതുകൊണ്ട് ഞാൻ ക്ഷമിച്ച്, ഇല്ലെങ്കിലോ, ഇല്ലെങ്കിലും ഞാൻ ക്ഷമിക്കും. മാത്രം തന്നെ നിങ്ങൾക്ക് സമയമുള്ളപ്പം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എനിക്കറിയാം ചൂടാണ്, തിരക്കാണ്, എല്ലാവരും ജോലിയിലാണ്, അതിൻ്റെ ഇടയിലാണ് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമ്പോഴോ ഒക്കെയാണ് നിങ്ങൾ റേഡിയോ കേൾക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് യാതൊരു പണക്കുമില്ല. പക്ഷെ സത്യത്തിൽ എനിക്ക് ഉള്ളിൽ സങ്കടം ഉണ്ടാവും. സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന കുറെ കൂട്ടുകാരുണ്ടല്ലോ, അവരുടെ മെസ്സേജ് വരാത്തപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഹായ് കുറേ നാളായല്ലോ. അത് ആ സമാനമായിട്ടുള്ള പേര്, അതുപോലെ രീതിയിലുള്ള എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്, അതായത് ഒരേപോലെ ചേർച്ചയുള്ള ചില പേരുകളുണ്ടല്ലോ, സോജു, സജു, സുജു, പിന്നെ അതുപോലെ തന്നെ വിഷ്ണു, കുറേ വിഷ്ണുമാരുണ്ടായിരുന്നു. ഇപ്പോൾ ചുരുങ്ങി ചുരുങ്ങി രണ്ട് വിഷ്ണുവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളുടെ പേര് കാണുമ്പോഴത്തേക്ക് ഞാൻ വരും, ആ ഇന്നാളെ കണ്ടില്ലല്ലോ, മെസ്സേജ് കണ്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാറുണ്ട്. അതാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് ആലോചിക്കാറുണ്ട്, നിങ്ങൾ എന്നെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? അപ്പോൾ എന്തായാലും ഓരോരോ പാട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ സമർപ്പിക്കുന്നത്. പിന്നെ നാളെ കൃത്യസമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഹോമിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വരും. ഭക്ഷണം തരണം, വീടും പൂട്ടിയിട്ട് നിങ്ങൾ പുറത്ത് പോകരുത് എന്നാണ് നിർമ്മൽ പറഞ്ഞിരിക്കുന്നത്. ഇല്ല നിർമ്മലെ, ഞങ്ങൾ എന്തിനാണ് വീട് പൂട്ടിയിട്ട് പുറത്ത് പോകുന്നത്? ഹോം എഫ് എമ്മിലേക്ക് വരുമ്പോൾ, വരുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഊണും കൂടെ മേടിച്ചുകൊണ്ട് പോരേ കേട്ടോ. സ്പെഷ്യലായിട്ട് ഇനിയിപ്പോൾ ബിരിയാണിയാണോ വാങ്ങിക്കാൻ തോന്നുന്നത്, വാങ്ങിച്ചോ. ഊണ് കൃത്യസമയത്തിന് തന്നെ എത്തണം. ഇവിടെ നമ്മൾ എല്ലാവരും ഭയങ്കര കൃത്യമായിട്ടൊക്കെ ഫുഡ് കഴിക്കുന്നവരാണ്. 1 മണി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കും. അതുകൊണ്ട് കൃത്യം

0: ഇങ്ങോട്ട് വന്നേക്കണം, ഇവിടെ വരാതിരിക്കരുത് വരാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ വീക്കെൻഡിൽ നമുക്ക് ഹോം തിയേറ്ററിൽ സ്പെഷ്യൽ മൂവി ഉണ്ട്. എല്ലാവർക്കും അറിയാം നാഗബന്ധം എന്നുള്ള മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്പെഷ്യൽ സ്ക്രീനിംഗ് ഉണ്ട് നാഗബന്ധത്തിൻ്റെ. നാളെയാണ് മൂവി റിലീസ് ചെയ്യുന്നത്, നാഗബന്ധം എന്നുള്ള സിനിമ നാളെയാണ് റിലീസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ സ്പെഷ്യൽ സ്ക്രീനിംഗ് എന്ന് പറയുന്നത് മറ്റന്നാളാണ്, ജൂലൈ 4th. അൽഗുറൈ സെന്ററിലെ സ്റ്റാർ സിനിമാസിൽ വൈകുന്നേരം 7 PM കൃത്യമായിട്ടും ഷോ തുടങ്ങുക. അപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ടുള്ളവരൊക്കെ കൃത്യമായിട്ട് വരണം കേട്ടോ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കും. വിന്നേഴ്സിനെയൊക്കെ നമ്മൾ ഓരോരുത്തർക്കായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ മെസ്സേജ് കിട്ടിയവരൊക്കെ, വിന്നേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് കിട്ടിയവരൊക്കെ കൃത്യസമയത്തിന് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനിയും എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്. നിങ്ങൾ നാഗബന്ധം മൂവി കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വേഗം ഒരു മെസ്സേജ് അയച്ചോളൂ. ആദ്യം ഹോം 92.2 FM ടൈപ്പ് ചെയ്യുക, അതിനുശേഷം നാഗബന്ധം എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ വേണം ചേർത്ത് വേണം മെസ്സേജ് അയക്കാൻ. 0585829220 എന്ന നമ്പറിലേക്ക്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകോൾ, പർത്തുബായ്.
2: കൺമണി അൻപോടെ കാതലൻ നാൻ എഴുതും ലെറ്റർ ചി മടൽ ഇല്ല കടുതാശി വെച്ചിക്കലാമാ? കടിതമ്മേ இருக்கட்டும் படி.
3: கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே.
2: பாட்டாவே படிச்சிட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்னேன்ல, இங்க பொன்மணி போட்டுக்க. பொன்மணி உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம்.
3: பொன்மணி உன் வீட்டு சௌக்கியமா? நான் இங்கு சௌக்கியமே.
2: உன்னை நினைச்சு பார்க்கும்போது கவிதை மனசுல அருவி மாறி கொட்டுது. ஆனா அதை எழுதணும்னு உட்கார்ந்தா அந்த எழுத்துதான் வார்த்தை.
3: உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது,
2: அதான்
3: அதை எழுத நினைக்கையில் வார்த்தை முட்டுது.
2: அதேதான் பிரமாதம். கவிதை படி.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankol, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ D97 അമ്മാൻ സ്ട്രീറ്റ് ഇൻ അൽഗിസൈസ് ഇൻഡസ്ട്രിയൽ 5 ആ ഭാഗത്ത് ബമ്പ് ടു ബമ്പ് ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ 33 സ്ട്രീറ്റ് ഇൻ അൽ ഖബൈസി ഹെവി ട്രാഫിക് ആണ് ആ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 19A സ്ട്രീറ്റ് ഇൻ അൽ ഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത് ശിവ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: Chuttu pullunna maribhoomi. ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
3: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടി നടന്ന് നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
7: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
8: ഹൈ ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE യിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന July 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ July 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
7: July 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, July 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0, പവർഡ് ബൈ ഹോം 92.2 FM.
9: ലോകകപ്പിൽ മത്സരങ്ങൾക്ക് ചൂടുപിടിക്കുന്നു. സസ്പെൻസ് ത്രില്ലറിനൊടുവിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. ക്രൊയേഷ്യയെ നേരിടാൻ പോർച്ചുഗൽ. കരുത്തരുടെ പോരാട്ടത്തിൽ വിജയം ആർക്കൊപ്പം?
7: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.

0: പൊന്നിൻ കട്ടയാണെന്നാലും കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജേഷാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ രാജേഷിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടും പ്ലേ ചെയ്തിട്ടുണ്ട്. രാജേഷിൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് യോഗീഷ് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അബ്ദുൽ ഹൈയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. കുട്ടി ഷാർജയിൽ നിന്നും ഗണേഷ്, അതുപോലെ തന്നെ നവാസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. റിജിൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്തിരുന്നല്ലോ, കേട്ടില്ല അല്ലേ, ഇന്ന് മുങ്ങിയായിരുന്നു തോന്നുന്നു. പിന്നെ വിനോദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. വിനോദ് ഒരു പാട്ട് പ്ലേ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല പാട്ടാണ് വിനോദ്, ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ, ശരിയാക്കാം നമുക്ക്. അപ്പോൾ അടുത്ത് നമുക്ക് എവർഗ്രീൻ സോങ്ങിൻ്റെ സമയമാണ്. എവർഗ്രീനിൽ ഞാൻ വിചാരിച്ചു ഇന്ന് ഇരുഹൃദയങ്ങളിൽ പ്ലേ ചെയ്യാമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് പേരുടെ പാട്ടുകൾ കൂടെ എനിക്ക് അത്യാവശ്യം പ്ലേ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല, പാട്ടിലേക്ക് പോയിട്ട് വേഗം തിരികെ വരാം.
1: Evergreen Partikal brought to you by Basha Bhai Biryani, authentic Dindigal biryaniyum, Chennai Bhai Veet Kalyana biryaniyum. Ini aaswadikkam. Vasal have

0: evergreen partigal was brought to you by Bashabhai Biryani, Vassal Hub, Block 4, Karama. For corporate and bulk orders, call 0528031100.
1: You are listening to Malayalida with Sheba.
2: ലോകകപ്പിൽ മത്സരങ്ങൾക്ക് ചൂടുപിടിക്കുന്നു. സസ്പെൻസ് ത്രില്ലറിനൊടുവിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ. ക്രൊയേഷ്യ നേരിടാൻ പോർച്ചുഗൽ. കരുത്തരുടെ പോരാട്ടത്തിൽ വിജയം ആർക്കൊപ്പം?
3: Let's talk with Mimi Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയ. ജെഎം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

ഇത് ഷാർജ ടു ഷാർജയിലല്ല, ആശകളായിരത്തിലെ 14 റാവിൻ്റെയാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഒരുപാട് പേരുടെ പാട്ടുകൾ ഇന്ന് ഞാൻ പ്ലേ ചെയ്യാതിരുന്നിട്ടില്ല, കാരണം ഇന്ന് മെസ്സേജ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. സാധാരണ ഒരുപാട് പേര് ഇഷ്ടംപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ചൂടായതുകൊണ്ടാണോ, ചൂട് കൂടുതലാണ്. മിക്കവാറും ചോദിച്ചവരുടെ പാട്ടുകളൊക്കെ ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ട് പാട്ടുകൾ മാത്രമാണ് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റാതിരുന്നത്, ക്ഷമിച്ചേക്കണേ. അപ്പോൾ എന്തായാലും ഇനി വരുന്ന പാട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. സമയമുള്ളപ്പോഴൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM. ഇനി അടുത്ത് ഐ നോബഡിയിലെ പാട്ടാണ് കേൾപ്പിക്കുന്നത്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ദുരൂഹത ആരോപിച്ച പിണറായി വിജയൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭാ സമ്മേളനത്തിൽ തിടുക്കപ്പെട്ട് ധന ബിൽ തിരികെ കയറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി സഭാ നടപടികളിൽ മാറ്റം വരുത്തി. ബിൽ പാസാക്കാൻ മുഖ്യമന്ത്രി അനാവശ്യ ധൃതിയും വാശിയും കാണിച്ചു. മദ്യക്കമ്പനികളെ സഹായിക്കുകയായിരുന്നു ഉദ്ദേശം. ഏത് മാർഗത്തിലൂടെയും മദ്യക്കമ്പനികൾക്ക് നികുതി ഇളവ് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വിദേശ നിക്ഷേപം എത്തിക്കുന്നതിനായി അദാനി ഗ്രൂപ്പ് ഔദ്യോഗികമായി കേരള സർക്കാരിന്റെ അനുമതി തേടി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും നടത്തിപ്പിനുമായി രൂപീകരിച്ച അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഓഹരി കൈമാറാൻ അനുമതി തേടിയത്. വിഴിഞ്ഞത്തെ അദാനി MSC ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 25% അധികം ഓഹരി കൈമാറ്റം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യം. ഇതാണ് കരാറിലെ വ്യവസ്ഥ. സംസ്ഥാന സർക്കാരിന്റെ അറിവോടെയുള്ള നീക്കമാണോ നടന്നതെന്ന് പിണറായി വിജയൻ ചോദിച്ചു. ജൂൺ 29 തന്നെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. കരാർ ലംഘിച്ചതിന് സർക്കാർ ഏത് തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണം. വലിയ വിദേശ നിക്ഷേപം എന്ന രീതിയിൽ പ്രചരണമുണ്ട്. ഓഹരി കൈമാറ്റത്തിലൂടെ അദാനി ഗ്രൂപ്പിന് ലാഭമുണ്ടാക്കാനുള്ള ഇടപാടാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ്. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSSന് വിധേയരാകാൻ VD സതീശൻ സർക്കാർ മത്സരിക്കുകയാണെന്ന് CPM മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തി. കശുവണ്ടി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ കാര്യം ഹൈക്കോടതിയെ അറിയിച്ച് കേരള സർക്കാർ. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെയും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യും. ഉത്തരവ് ഹാജരാക്കണമെന്ന് കോടതി. 2 ദിവസത്തിനകം നൽകാമെന്ന് സർക്കാർ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രോസിക്യൂഷന് അനുമതി നൽകിയ സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത് INTUC അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ. 3 പേർ പ്രതികളായ കേസിൽ തനിക്കെതിരെ മാത്രമാണ് വാർത്ത വന്നത്. അനുമതി നൽകിയ കാര്യം താൻ അറിയുന്നത് വാർത്തയിലൂടെയാണെന്നും R ചന്ദ്രശേഖരൻ. PM ശ്രീ പദ്ധതിയുടെ കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമെന്ന് മന്ത്രിസഭാ ഉപസമിതിയുടെ വിലയിരുത്തൽ. വകുപ്പുതല രേഖകൾ പഠിച്ച ശേഷമാണ് എൻ ഷംസുദ്ദീൻ, എം ലിജു, റോജിയം ജോൺ, PC വിഷ്ണുനാഥ് എന്നിവരടങ്ങിയ സമിതിയുടെ വിലയിരുത്തൽ. സിലബസ്, സ്കൂൾ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ രേഖകൾ പഠിച്ച ശേഷം സമിതി വീണ്ടും യോഗം ചേരും. UDFന്റെ അന്തിമ നിലപാടുകൂടി അറിഞ്ഞ ശേഷമാകും ഉപസമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക. കേരള ബാങ്ക് ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ ബദൽ നീക്കവുമായി CPM. പാർട്ടി നിയന്ത്രണത്തിലുള്ള സംഘങ്ങളെക്കൊണ്ട് കേരള ബാങ്കിൽ സി ക്ലാസ് അംഗത്വം എടുപ്പിക്കാൻ നിർദ്ദേശം. ബാങ്ക് ഭരണം പിടിക്കാൻ സർക്കാർ നീക്കം നടത്തുമെന്ന ആശങ്കയിലാണ് നീക്കം. പ്രാഥമിക സംഘങ്ങൾക്ക് പുറമേയുള്ള സംഘങ്ങൾക്ക് കേരള ബാങ്കിൽ സി ക്ലാസ് അംഗത്വമാണ് ഉള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിന്റെ നിയമന വിവാദത്തിൽ കോൺഗ്രസിൽ അമർഷമെന്ന് റിപ്പോർട്ട്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന് പിന്നാലെ കോൺഗ്രസ് MP വിഷയത്തിൽ അതൃപ്തിയുണ്ടെന്നാണ് വിവരം. നിയമസഭയിൽ സന്ദർശകർക്ക് കടുത്ത നിയന്ത്രണമുണ്ടാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. റീസണബിൾ നിയന്ത്രണമുണ്ടാകണം. സഭയല്ലേ, അത് ജനങ്ങളുടെ വകയാണ്. നിയമസഭയിലേത് പവർഫുൾ മൈക്കാണ്. ചില കാര്യങ്ങൾ കേട്ടെന്നിരിക്കും. നിയമസഭയുടെ രേഖയിൽ വരുന്നതിന് മാത്രമാണ് പ്രാധാന്യമുള്ളത്. ഇരിക്കുന്ന സീറ്റിൽ ഇരുന്ന് സംസാരിച്ചാൽ മാത്രമേ നിയമസഭാ രേഖകളിൽ വരൂ. മൈക്ക് ഓഫാകുമ്പോൾ എന്തെല്ലാം പറയും? വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പുറത്ത് മറ്റൊരു വിശദീകരണം വേണ്ട. നിയമസഭാ രേഖയിൽ മുഖ്യമന്ത്രി അവസാനം പറഞ്ഞ കാര്യം ഇല്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശബരിമലയിലെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളക്കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. ശില്പിയുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ചേർന്ന് താൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതം. 2025 കോടതി അറിയിക്കാതെ സ്വർണം കൊണ്ടുപോയി എന്നത് മാത്രമാണ് സംഭവിച്ച ഏക വീഴ്ചയെന്നും പ്രശാന്ത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ഡോളറും പിടിച്ചെടുത്തു. കാണിക്കയിൽ വീണ 1000-ലധികം ഡോളറുകളാണ് പ്രതികളുടെ ഇടങ്ങളിൽ നടന്ന റെയ്ഡിൽ പിടിച്ചത്. 11 ഗ്രാം സ്വർണവും കണ്ടെടുത്തിട്ടുണ്ട്. രാമക്ഷേത്രത്തിൽ ലഭിക്കുന്ന സംഭാവനകൾ കൈകാര്യം ചെയ്തതിൽ വൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ച് SIT. ക്ഷേത്രത്തിലെ സംഭാവനകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയിരുന്ന SBI ജീവനക്കാരെയും ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിലാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാന പ്രതീക്ഷ. ദോഹയിൽ നടന്ന ഇറാൻ അമേരിക്ക പരോക്ഷ ചർച്ച അവസാനിച്ചു. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം, ഇറാന്റെ മരവിപ്പിച്ച സ്വത്ത് വിട്ടുനൽകൽ തുടങ്ങി കരാറിലെ ധാരണകളിലായിരുന്നു ചർച്ച. ഖത്തറിലെ ചർച്ചയിൽ പുരോഗതിയെന്ന് വിദേശകാര്യ വക്താവ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്കും ക്ഷണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, സൽമാൻ ഖുർഷിദ്, പവൻ ഖേര എന്നിവരെ ഇറാൻ ഔദ്യോഗികമായി ക്ഷണിച്ചു. ജൂലൈ 5 മുതൽ 9 വരെ ടെഹ്റാം, ഖോം, മഷ്ഹദ് എന്നിവിടങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുക. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെടുകയും 2 കുട്ടികളടക്കം 54 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നഗരത്തിലുടനീളമുള്ള ഏതാണ്ട് 30 കേന്ദ്രങ്ങളിലാണ് മിസൈലുകൾ പതിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ സെനഗലിനെ തോൽപ്പിച്ച് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ സ്കോർ 2-3. 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന് 86-89 മിനിറ്റുകളിൽ ഗോളിൽ സമനില പിടിച്ച് എക്സ്ട്രാ ടൈമിലെ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ പെനാൽറ്റിയും ഗോളാക്കിയാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ കടന്നത്. പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരി കെയ്ന്റെ ഡബിൾ കോംഗോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ സ്കോർ 1-2. ഗാരി ലിനേക്കറിന് ശേഷം ഇംഗ്ലണ്ടിനായി ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇരട്ട ഗോൾ നേടുന്ന ആദ്യ താരമാണ് ഹാരി കെയ്ൻ. ഇതിഹാസ താരം പെലെയുടെ ലോകകപ്പ് ഗോൾ റെക്കോർഡ് മറികടന്ന് കെയ്ൻ. ലോകകപ്പ് ചരിത്രത്തിൽ 12 ഗോളുകൾ നേടിയ പെലെയുടെ റെക്കോർഡാണ് കെയ്ൻ പഴങ്കതിയാക്കിയത്. ബോസ്നിയ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് അമേരിക്ക പ്രീ ക്വാർട്ടറിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ അമേരിക്ക ബെൽജിയത്തെയാണ് നേരിടുക. യുഎയിൽ പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലാർ സേവനങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എംബസി കോൺസുലേറ്റ് നേരിട്ട് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ജൂലൈ 1 മുതൽ BLS മാറി അൽഹിന്ദ് പാസ്പോർട്ട് സേവനങ്ങൾക്കുള്ള ഏജൻസിയാകുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ ചില നിയമവിഷയങ്ങളെ തുടർന്ന് ഇത് നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിലാണ് എംബസിയും കോൺസുലേറ്റും നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വോക്കിനായി അപേക്ഷകൾ സ്വീകരിക്കും. ആദ്യമെത്തുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാകും സേവനം ലഭിക്കുക. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: FIFA World Cup 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഒന്നേ ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഫുട്ബോൾ ആണ് കേട്ടോ. ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗലും ക്രൊയേഷ്യയും ഏറ്റുമുട്ടുന്ന ഒരു സമയത്ത് നിങ്ങൾ ആർക്കൊപ്പമാണ്? കരുത്തരുടെ പോരാട്ടത്തിൽ ആർക്കായിരിക്കും വിജയം? ലോകകപ്പിലെ മത്സരങ്ങൾക്ക് ചൂട് പിടിക്കുകയാണ്. സസ്പെൻസ് ത്രില്ലറിനൊടുവിൽ ഇംഗ്ലണ്ടും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ കടന്നിരിക്കുന്നു. ക്രൊയേഷ്യയെ നേരിടാൻ പോർച്ചുഗൽ കളത്തിലിറങ്ങുന്ന ഈ സമയത്ത് CR7 ആരാധകരെ, അദ്ദേഹത്തിന്റെ കയ്യിൽ കപ്പ് ഇരിക്കുമോ ഇല്ലയോ? ക്രൊയേഷ്യയുടെ കയ്യിലേക്കാണോ കപ്പ് പോകുന്നത്? ഈ മത്സരത്തിലെ വിജയി ആരായിരിക്കും? അതോ ഇതൊന്നുമല്ലാത്ത ഫ്രാൻസിനാണോ മുൻതൂക്കം? ഫ്രാൻസ് ഇത്തവണ കപ്പെടുക്കുമെന്ന് മനസ്സ് പറയുന്നു. അർജന്റീന നിലനിർത്തുമോ? ബ്രസീൽ സെമി ഫൈനൽ വരെ എത്തുമോ എന്ന ചോദ്യങ്ങളൊക്കെ സജീവമാകുന്ന ഒരു സമയത്ത് കരുത്തരുടെ പോരാട്ടത്തിൽ വിജയം ആർക്കൊപ്പം? ഒപ്പം കഴിഞ്ഞ ദിവസം നടന്ന ഇംഗ്ലണ്ടിന്റെ ആ ഒരു മത്സരം കാണാതെ പോകരുത്. ബെൽജിയത്തിന്റെ മത്സരം കോംഗോ, പൊരുതിത്തോറ്റ കോംഗോയെ നമ്മൾ ഇന്ന് ഓർക്കേണ്ട ദിവസമാണ്. ചർച്ചയിലേക്ക് പോയാലോ? വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് 0585829220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യാം, വാട്സപ്പ് അയക്കുകയും ചെയ്യാം. 0585829220 എന്നത് വാട്സപ്പ് നമ്പറും 800-922-0 എന്നത് നിങ്ങൾക്ക് വിളിക്കാനുള്ള ഇപ്പോൾ ലൈവ് നമ്പറുമാണ്, ടോൾ ഫ്രീ നമ്പറുമാണ്. ഇത് കൂടാതെ പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. നമ്മുടെ പ്രെഡിക്റ്റ് ആൻഡ് വിൻ മത്സരവും പുരോഗമിക്കുകയാണ്. ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനവും നിരവധി സമ്മാനങ്ങൾ നമ്മൾ ഒരുക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഫിഫ സ്പേസ് ഫൈനലിലെത്തുന്ന രണ്ട് ടീമുകൾ, അത് ഗോൾ പ്രഡിക്ഷൻ അടക്കം വരണം. എന്നിട്ട് നിങ്ങളുടെ പേരും കൂടി ചേർത്തിട്ടാണ് 0585829220 എന്ന നമ്പറിലേക്ക് അയക്കേണ്ടത്. ഇപ്പോഴത്തെ നമ്മുടെ വിഷയം, കരുത്തരുടെ പോരാട്ടത്തിൽ വിജയം ആർക്കൊപ്പം? നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.

0: നമസ്കാരം, ഗുഡ് ഈവനിങ് പറഞ്ഞിട്ട് എവിടെ പോയി? നമസ്കാരം, ഗുഡ് ഈവനിങ്, നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതെന്താണ് എല്ലാ കോളും ഇങ്ങനെ പോകുന്നത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. ഈ കോൾ ഓക്കെയാണ്. നമസ്കാരം, ആരാണ്? ഷാനിദ്. സുഖായിരിക്കുന്നോ? എവിടെയാണ് നാട്ടില്? കണ്ണൂർക്കാരനാണ്. കണ്ണൂരിലെവിടെ? കൂത്തുപറമ്പ്. ഓക്കെ, സമര സഖാക്കളുടെ നാടായിരുന്നു കൂത്തുപറമ്പ് അല്ലേ? ഓക്കെ, നമുക്ക് നമ്മുടെ ഒരു കരുത്തരുടെ പോരാട്ടമാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് മത്സരങ്ങളുണ്ടെങ്കിലും ക്രൊയേഷ്യ പോർച്ചുഗലാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. താങ്കൾ ആരുടെ കൂടെയാണ്, ആരായിരിക്കും വിജയിക്കുക? ക്രൊയേഷ്യയുടെ കൂടെ. കമോൺ, എനിക്ക് ക്രൊയേഷ്യ വലിയ ഇഷ്ടമാണ്. ലൂക്ക മോദ്രിച്ചിന്റെ ക്രൊയേഷ്യ അല്ലേ? യെസ്. അപ്പൊ അവർ ജയിക്കുമെന്ന് പറയാൻ എങ്ങനെയായിരിക്കും? ഷൂട്ട് ഔട്ടിലേക്ക് പോകുമോ? എന്തോ,
1: 2-1
0: ഉറപ്പായിട്ടും അല്ലേ? 90 മിനിറ്റ്സിൽ 2-1 ജയിക്കാൻ വേണ്ടി പോവുകയാണ് ക്രൊയേഷ്യ. പോർച്ചുഗൽ ഇല്ല അപ്പൊ ചിത്രത്തില്. ആ ഒരു ഗോൾ ആരായിരിക്കും? ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയിരിക്കോ? സി ആർ സെവൻ ഗോൾ അടിക്കുമെന്നാണ് ചോദിച്ചത്. ഹലോ, സി ആർ സെവനെ ബ്ലോക്ക് ചെയ്യും, പൂട്ടുകയാണ് ഇന്ന് ക്രൊയേഷ്യ. ക്രൊയേഷ്യക്ക് ആ തന്ത്രം നല്ലോണം വശമുണ്ടല്ലോ അല്ലെ, പൂട്ടാൻ. യെസ് അങ്ങനെ ക്രൊയേഷ്യ വിജയിക്കുകയാണ് 2-1. മറിച്ച് അഭിപ്രായം ഉണ്ടോ നോക്കാം. അതൊക്കെ പോട്ടെ, ആരായിരിക്കും ചാമ്പ്യൻ? ഫ്രാൻസ്. നമ്മൾ ഒരേ പാതയിലാണല്ലോ സഞ്ചരിക്കുന്നത്. അതെ, 1-1 കളിയാണ് അല്ലേ? എന്തായാലും ഈ ഇത്തവണ ഭാഗ്യവും കളി മികവും എല്ലാം കൊണ്ടും, പിന്നെ എംബാപ്പയുടെ ഒരു വലിയ ഉദയം കഴിഞ്ഞ വേൾഡ് കപ്പ് മുതലേ ഉണ്ടെങ്കിലും ഒരു വലിയ താരമായിട്ട് വരികയാണല്ലോ അല്ലേ? യെസ്. എന്താ ഷാനിദ് പറഞ്ഞത്? അതെ, ഒലീസ് നമ്മൾ മറന്നു കളയാൻ പാടില്ല അല്ലേ? ബോക്സിനുള്ളിൽ ഡെമ്പലെ, ഡെമ്പലേനെ കുറിച്ചും പറയണ്ടേ അല്ലേ? ആണല്ലേ, ഞാനൊന്നുകൂടെ മത്സരം കണ്ടുവരട്ടെ. ഓക്കെ, വളരെ നന്നായിട്ട് പറഞ്ഞു. ഷാനിദ് ഇടയ്ക്ക് വിളിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. കൂത്ത് പറമ്പുള്ള ഷാനിദാണ് കളിയെ വളരെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ. നമ്മളെല്ലാം സി ആർ സെവന്റെയും അല്ലെങ്കിൽ മികച്ച പ്ലെയർ എംബാപ്പയുടെ പിന്നാലേക്ക് പോകുമ്പോൾ അതല്ലാതെ നമ്മൾ രണ്ടാമത് നിൽക്കുന്നതെന്ന് തോന്നിക്കുന്ന, എന്നാൽ അതല്ല, ടീമിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് താരങ്ങളുണ്ട്. ക്ലബ് ഫുട്ബോൾ വാച്ച് ചെയ്യുന്നവർക്കത് കൃത്യമായിട്ട് പറയാനും കഴിയും. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഹൃത്തെ, ആരാണിത്? ആരോ വന്നിരിക്കുന്നുണ്ട്. എന്താ മിണ്ടാത്തത്?
2: ഒന്നുമില്ല,
0: ജംഷീറെ. രാഷ്ട്രീയം പറയുമ്പോ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ ചർച്ച ഉണ്ടായിരുന്നു, ഞാൻ ജംഷീറിനെ പ്രതീക്ഷിച്ചു, വന്നില്ല.
2: ഞാനത് പറഞ്ഞോടെ വിളിച്ചത്, പറയുമ്പോ കുറ്റപ്പെടുത്തലേ പോവും. നമുക്ക് ഇന്നും 4 മണിക്ക് തുടങ്ങാന്ന്
0: പറയും. 4:30 അല്ലേ? തീർച്ചയായിട്ടും തുടങ്ങാം. അതിനുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു ഡിലേ മാത്രമാണ് വരുന്നത്. ഇനി ഉണ്ടാവില്ല കേട്ടോ, നേരത്തെ നേരത്തെ ഉണ്ടാവും.
2: ഞങ്ങളൊന്നും വിളിച്ചു നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല.
0: കിട്ടുന്നില്ല അല്ലേ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അല്ലേ?
2: തീർച്ചയായിട്ടും.
0: ശരി, അപ്പൊ ഫുട്ബോളിലേക്ക് ഒന്ന് പോയാൽ ഇന്ന് കരുത്തരുടെ പോരാട്ടമാണ്. താങ്കളുടെ ടീം ഏതാണ്, അർജന്റീനയാണോ? ആ, ഇംഗ്ലണ്ടാണ്. അയ്യോ, അത് ഇന്നപ്പൊ സംസാരിക്കണ്ടേ. ഹാരി കെയ്ൻ എന്ന മനുഷ്യൻ ഒരു രാജ്യത്തെ, ഒരു ഫുട്ബോളിന്റെ ആരാധകരെ സ്വന്തം കാലുകളിലേക്ക് കൊണ്ടുവന്ന ഒരു മത്സരം അല്ലേ?
2: തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ ഫ്രാൻസിനെതിരെ പെനാൽറ്റി പുറത്തേക്ക് അടിച്ചാലെ?
0: അതെ, അതൊക്കെ ഒരു എന്താ പറയാ, മായ്ച്ചു കളയുന്ന, ആ പാപക്കറിയൊക്കെ മായ്ച്ചു കളയുന്ന രീതിയിലേക്ക് അല്ലേ?
2: തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇന്നത്തെ കളിയില് സഹതാരങ്ങളൊക്കെ എന്താ പറയാ, അവര് അത് ആത്മവിശ്വാസം പോയിരുന്നു.
0: യെസ്,
2: കാരണം ഒരു ഗോള് ശരിക്കായത് ഒരു ആ ഗോള് സേവ് ചെയ്തിരുന്നു.
0: ശരിക്കും ഈ ഗാരി ലിനേക്കറും വെയിൻ റൂണിയൊക്കെ നമ്മള് ആ ഒരു മത്സരത്തിന്റെ ഒക്കെ ഗരിമ എടുത്ത് പറയാറുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരിൽ എപ്പോഴും ആ ഒരു പാഴാക്കിയ പെനാൾട്ടിയെ കുറിച്ചും പറയാറുണ്ട്. പക്ഷെ ഒരു ദിവസം കൊണ്ട് പാഴായിപ്പോയ ഒരു കളിയെ തിരിച്ചു പിടിച്ച ഒരു മനുഷ്യനല്ലേ?
2: തീർച്ചയായിട്ടും, അതന്നെ പറയാനില്ല. പക്ഷെ ഇന്നലെ സാധാരണ കളി വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗോളായതായിരുന്നു, സേവ് ചെയ്തു.
0: യെസ്,
2: അവിടുന്ന് പിന്നെ ശരിക്കൊരു എന്താ പറയാ, ഇനി തിരിച്ചു വരവില്ല എന്ന് കരുതിയല്ലോ. പക്ഷെ അമ്പരിപ്പിച്ച ഗോളാണ് രണ്ടാമത്തെ ഗോളായിരുന്നു.
0: യെസ്,
2: എന്തായാലും ഞങ്ങളത് കൈകൊണ്ട് തട്ടി എടുത്തതല്ലേ.
0: അതെ, ദൈവത്തിന്റെ ഗോള്. പക്ഷെ ദൈവത്തിന്റെ ഗോൾ പറഞ്ഞ ആ മത്സരത്തിൽ തന്നെ അല്ല, ചെകുത്താന്റെ ഗോളും പറഞ്ഞു, ദൈവത്തിന്റെ ഗോളും ഒരേ മത്സരത്തിൽ പറഞ്ഞു അല്ലേ? ഇംഗ്ലണ്ട് കൊണ്ടുവന്നു, തെറ്റില്ല കേട്ടോ. കാരണം ഈ ഇത്തവണ ഹരിക്കിന്റെ കയ്യിൽ ആ കപ്പ് ഇരുന്നു കഴിഞ്ഞാലും നമുക്ക് അഭിമാനവും സന്തോഷവുമേ ഉള്ളൂ.
2: വേറെ കാര്യമുണ്ട് കേട്ടോ, കാരണം കഴിഞ്ഞൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ട് കാണികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആക്രമണകാരികളായിരുന്നു,
0: സൈലന്റ് ആണിപ്പോ അല്ലേ,
2: വളരെ ഒരു
0: മിതത്വം പറയുന്നുണ്ട്.
2: ആ തീർച്ചയായിട്ടും അവര് എന്നാലെ എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ, ഒരു വളരെ ഒരു എന്താ പറയാ മറ്റേ കുപ്പിയർ ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം.
0: പക്ഷെ ജംഷീർ, ഈ കളി കാണുമ്പോ നമുക്ക് കോങ്കോനെ നമുക്ക് സ്നേഹിക്കാൻ തോന്നില്ലേ അല്ലേ, ഒരു നല്ല ഫുട്ബോളർ അല്ലെങ്കിൽ ഫുട്ബോൾ സ്നേഹി എന്ന നിലയിൽ നമുക്ക് കോങ്കോ പുറത്തേക്ക് പോകുമ്പോൾ ഒരു സങ്കടമുണ്ട്.
2: പക്ഷെ അതിനേക്കാൾ അപ്പുറം ഇന്ന് മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, നമ്മളെ കൊളംബിയയിലെ ഒരു ആളെ വെടിവെച്ചു വന്നത്
0: എസ്കോബാർ, എസ്കോബാർ ആന്ദ്രേ എസ്കോബാർ,
2: എനിക്ക് ഒരു പത്താമത്തെ അത് ആ ഒരു പ്രശ്നം കഴിഞ്ഞിട്ടൊക്കെ ഇന്നലെ എടുത്ത ടീമിനെ കുറിച്ച് നിങ്ങൾ അതില് കേട്ടിരുന്നു, എന്താ അതിന്റെ പേര്, മറ്റേ കോങ്കോനെ നിങ്ങൾ പറഞ്ഞു കേട്ടിരുന്നു ഇന്നത്തെ രാവിലെ. അവര് പ്രധാനമന്ത്രി അവരോട് ഒരു 50 വർഷം മുമ്പ് കാണിച്ചൊരു വളരെ മോശമായ രീതി.
0: ശരിക്കും എന്തായാലും ആ ഇതൊക്കെ മാറ്റി നിൽക്കുമ്പോഴും താങ്കളുടെ പ്രിയപ്പെട്ട ടീം ഇംഗ്ലണ്ട് മുന്നേറുകയാണ്, കപ്പ് കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിക്കും. ഇന്നത്തെ മത്സരം ഒന്ന് പറയാമോ, പോർച്ചുഗൽ ക്രൊയേഷ്യ?
2: തീർച്ചയായിട്ടും അത് പോർച്ചുഗൽ കടക്കുന്ന വിശ്വാസം,
0: പോർച്ചുഗൽ കടക്കും, ക്രൊയേഷ്യ ഒറ്റയ്ക്കും.
2: പക്ഷേ അതിനപ്പുറം ഇന്നലത്തെ രണ്ടാമത്തെ കളിയില് ബെൽജിയത്തില് എനിക്കെന്തോ സെനഗലിന് അറിയിച്ച വിജയം പെനാൽറ്റിയുടെ പോയതാട്ടോ,
0: അർഹിച്ച ഒരു വിജയം തന്നെയായിരുന്നു അല്ലേ.
2: തീർച്ചയായിട്ടും പെനാൽറ്റിയിലല്ലെന്നാ തോന്നുന്നു.
0: എന്തായാലും ഇതിനൊക്കെ ഒടുവിൽ ആരായിരിക്കും ആ ഒരു കിരീടം നിലനിർത്താൻ വേണ്ടി പോകുന്നത്, അർജന്റീനയാണോ?
2: അതെ, കഴിഞ്ഞ തവണ ഞങ്ങൾ രാഷ്ട്രീയ
0: താങ്കൾ പറഞ്ഞു ഇംഗ്ലണ്ടാണ് ഇഷ്ട ടീം, ഇംഗ്ലണ്ട് നേടിയാലും പിന്നെ അത്ഭുതമില്ല. കഴിഞ്ഞ തവണ
2: ഇംഗ്ലണ്ട് വരുമെന്ന് വിശ്വസിക്കുന്നു,
0: അത്ര ഉറപ്പില്ല അപ്പോഴും അല്ലേ.
2: അല്ലല്ല, തീർച്ചയായിട്ടും ഇപ്രാവശ്യം എടുക്കുന്നുള്ളൊരു വിശ്വാസമുണ്ട്, കാരണം ആരിക്കും റേഷനും ഒക്കെ നന്നായി കളിക്കുന്നു.
0: അതെ, വലിയ ആത്മവിശ്വാസമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്, അവരുടെ ക്യാപ്റ്റൻ മേലുള്ള ആത്മവിശ്വാസം ആ ടീമിന്റെ മേലെ അല്ലേ. തിരിച്ചു വന്ന് കപ്പ് നേടട്ടെ. സന്തോഷോട്ട് ജംഷീർ, അടക്കി വിളിക്കണം, ചർച്ച വരും ദിവസങ്ങളിൽ നേരത്തെ തുടങ്ങുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. അടുത്ത കോൾ, നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, സുഖമായിരിക്കുന്നു, ആരാണിത്? ഷമീർ റാസൽ കൈമീൻ. ഷമീർ, എനിക്കൊന്നും കേൾക്കാൻ പറ്റാനിട്ടാണ്, അല്ലെങ്കിൽ ഷമീറിന്റെ സൗണ്ട് പെട്ടെന്ന് മനസ്സിലാവേണ്ടതാണ്. കേൾക്കുന്നില്ല അല്ലേ ഷമീറിനെ, എനിക്ക് കേൾക്കുന്നില്ല, വളരെ ബുദ്ധിമുട്ടി മാത്രമാണ് കേൾക്കുന്നത്. പറ്റുമ്പോ ഒന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കോ ഷമീറെ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ആ സുനിൽ, സുനിൽ അല്ലേ?
3: അസാധ പ്രവചനത്തിന്റെ ആളാട്ടോ അന്നത്തെ ബ്രസീലിന്റെ.
0: ബ്രസീലും ജപ്പാനും കളിക്കുമ്പോ പിന്നെ അത് നമ്മള് അറിയാതെ ഒന്ന് പ്രവചിച്ചു പോകും. പക്ഷെ അത് ചക്ക
3: വേണം,
0: പക്ഷേ നമ്മള് അതിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് അല്ലേ. 2-1
3: അല്ല, 3-1 ആവേണ്ടതായിരുന്നു, അതിൽ ഒന്നാ പോസ്റ്റ് തട്ടിട്ട് റിട്ടേൺ ആയില്ല.
0: അതെ, അത്ര തന്നെ.
3: ഞാൻ പറഞ്ഞത് ആ ടൈം വരെ ബോൾ അടിക്കില്ല, അതിന് ശേഷം ഒന്നിനു ജയിക്കുന്ന പറഞ്ഞു.
0: അതെ, ഞാനൊരു പോൾ നീരാളി ആയാലോന്ന് വിചാരിക്കാണ്, ഒരു ചക്ക വീണിട്ട് മൊയിൽ ചത്തുന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി ഒരു ചക്ക ഇട്ടാലോ
3: വിചാരിക്കും.
0: അതെ, ശരിക്കും ജപ്പാൻ പൊരുതി തോറ്റതാണ്. ബ്രസീലും കളിയിലേക്ക് തിരിച്ചു വന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. പോർച്ചുഗൽ ക്രൊയേഷ്യ ആരുടെ കൂടെയാണ് പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അതിൽ ആരുടെ കൂടെയാണ് താങ്കൾ? സുഹൃത്തെ, പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം നടക്കുകയാണ്, അതിൽ താങ്കൾ ആരുടെ കൂടെയാന്ന് ചോദിച്ചപ്പോ എങ്ങട്ടാ പോയത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ് എനിക്ക് വിളിക്കുന്നവരെ ഒന്നും നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ പ്രശ്നമാണോ, അവരുടെ പ്രശ്നമാണോ? ആ, ഇപ്പൊ കേൾക്കാം. ഇത്തിരി നിങ്ങൾ ഹെഡ്സെറ്റോ മറ്റോ വെച്ചിട്ടുണ്ടോ? അതൊന്ന് മാറ്റാമോ? ലൗഡ് സ്പീക്കർ ആണ് വണ്ടി ഓടിക്കുന്നു, വളരെ ശ്രദ്ധിച്ചിട്ട് ഓടിക്കണം കേട്ടോ.
3: പറയൂ,
0: അത് ശരി. ഇംഗ്ലണ്ട് കൂടെ അല്ലേ, കളി കണ്ടായിരുന്നോ? അതെ, എന്തായാലും അത്ര പിന്നെ മനോഹരമായിട്ടുള്ള ഒരു കളി തന്നെ, അതായത് ഒരു നാടകീയത, സസ്പെൻസ് ത്രില്ലർ അല്ലേ. ഈ ഒരു വേൾഡ് കപ്പിൽ മുഴുവനായിട്ടും ഇങ്ങനത്തെ കുറെ നടകിയതുണ്ട്, പിന്നിൽ നിന്നിട്ട് തിരിച്ചു വരുന്ന ടീമുകൾ അല്ലേ. ബ്രസീൽ
3: വന്നു, ഇംഗ്ലണ്ട് വന്നു, പക്ഷെ ഇംഗ്ലണ്ട് രണ്ടാമത്തെ
0: അപ്പൊ എന്തായാലും സന്തോഷായി.
3: ഓ പിന്നെ സന്തോഷം.
0: അതെന്തിനാണ് ബ്രസീൽ ഞങ്ങൾ ആ സൈഡിൽ കൂടി പോവല്ലേ? ഇതെന്തിനാണ് എല്ലാവർക്കും വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ബ്രസീലിനെ ഞങ്ങൾക്ക് ക്വാർട്ടറിൽ കിട്ടണം.
3: ബ്രസീൽ
0: അത് ശരി, പക്ഷെ ഞങ്ങൾക്ക് 5 കപ്പ് അവിടെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് 1 കിട്ടിയാൽ 6, അതായത് ഒരു കയ്യിലെ വിരലുകൾ മുഴുവൻ ഞങ്ങൾക്ക് കപ്പിരിക്കുകയാണ്. ഇനി അടുത്ത വിരലുകളിലേക്ക് ഞങ്ങൾ എണ്ണാറായി 6 എന്നത്. ഇല്ല, ഇത്തവണ നിങ്ങൾ കളിയാക്കി കളിയാക്കി കളിയാക്കി പിന്നെ ഇപ്പം പിന്നെ ബാലറ്റിനോട് എനിക്ക് കുറച്ച് ഇഷ്ടം തോന്നാണെന്ന് പറഞ്ഞതുപോലെ ഇത്തവണ ബ്രസീലിനോട് ആളുകൾക്ക് ഇഷ്ടമുണ്ട്. നന്നാവട്ടെ, അങ്ങനെ ആവട്ടെ. ഇന്നത്തെ പോർച്ചുഗൽ ക്രൊയേഷ്യ ഒന്ന് എന്താണ്? സി ആർ സെവന്റെ ഒപ്പം എങ്ങനെയാണ് അത്? ഷൂട്ട് ഔട്ടിലേക്ക് പോകുമോ അതോ നിശ്ചിത സമയത്ത് പോർച്ചുഗൽ അല്ലേ? അപ്പൊ 2-1 ക്രൊയേഷ്യ പോർച്ചുഗൽ വരില്ല. കട്ടേക്ക് കട്ടേക്ക് ഒരു നല്ല മത്സരമായിരിക്കും. റൊണാൾഡോ ഫോമിലേക്ക് ഉയരും തോന്നുന്നുണ്ടോ? പക്ഷെ ക്രൊയേഷ്യ എപ്പോഴും ഈ പൂട്ടുന്നതാണ് കളിക്കാര്. ആ രീതിയിൽ സി ആർ സെവനെ മാർക്ക് ചെയ്യോ? അതിനൊക്കെ അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് അല്ലേ? അതാണ് അതാണ്. എന്തായാലും ജയിക്കട്ടെ, എന്തായാലും ട്രോഫി താങ്കളുടെ ടീമിന് തന്നെ കിട്ടട്ടെ. സന്തോഷം. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഹൃത്തെ, ആരാണ്?
4: ഹലോ.
0: ഹലോ, സ്റ്റെഫാൻ, സുഖായിരിക്കുന്നേ? എവിടെയാ, ദൂരെ നിന്നാണല്ലോ വിളിക്കുന്നത്? ജുമേറയിൽ നിന്ന്. അത്ര ദൂരെ നിന്ന് സംസാരിക്കുന്നോണ്ടാണ് കേൾക്കാത്തത് അല്ലേ? സ്റ്റെഫാൻ ആരുടെ കൂടെയാണ് ഇന്ന് ക്രൊയേഷ്യ പോർച്ചുഗൽ നടക്കുമ്പോ ആരുടെ കൂടെയാണ്?
4: എനിക്ക് തോന്നുന്നത് പോർച്ചുഗൽ ജയിക്കും.
0: ജയിക്കും.
4: ക്രൊയേഷ്യ പഴയ പോലത്തെ ആ ടീമൊന്നും ഇപ്പില്ല.
0: പോർച്ചുഗൽ പോർച്ചുഗൽ ഒരു മികച്ച കളിയാ. ഫോമിലേക്കൊന്നും പോർച്ചുഗൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ പ്രതീക്ഷയുണ്ടോ നമുക്ക്?
4: അല്ല, അവര് ചിലപ്പം സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, കാരണം എല്ലാരും നല്ല ബിഗ് പ്ലെയേഴ്സ് ആണ്. ഇപ്പം വിട്ടീഞ്ഞാണെങ്കിൽ ജാവനാവസ് എല്ലാരും നല്ല മിഡൊക്കെ നല്ല ഉഷാറാണ്.
0: അപ്പൊ പ്രതീക്ഷയോടെയാണ് മുന്നോട്ട്. ണെങ്കിൽ ആരായിരിക്കും?
4: അത് ഞങ്ങളെ ബെസ്റ്റ് ടീം ഇംഗ്ലണ്ട്.
0: മെസ്സി ഇംഗ്ലണ്ടോ?
4: ഞങ്ങളെ ആദ്യം ഫൈനൽ കയറി.
0: അർജന്റീന ഇംഗ്ലണ്ട് ഫൈനൽ വരാൻ പോവാണ്.
4: ചാൻസ് കുറവാണ്. ഇംഗ്ലണ്ട് ഫ്രാൻസ്?
0: ഫ്രാൻസ് അല്ലേ വരേണ്ടത്?
4: അതെ, ഫ്രാൻസും ഇംഗ്ലണ്ടും ആയിരിക്കും ഫൈനൽ.
0: എന്നിട്ട് ഫ്രാൻസിന്റെ കയ്യിൽ കപ്പ് അല്ലേ?
4: അല്ല, ഞങ്ങളുടെ കയ്യിൽ.
0: ഞങ്ങളുടെ
4: കമ്മിങ്
0: ഹോം. ഇത് കുറെ പേരാണല്ലോ ഇത്തവണ പറയുന്നത്. അതെ അതെ. അല്ല, ആ വർഷത്തെ കാത്തിരിപ്പിൽ നിന്ന് ഉപരിയായിട്ട് കഴിഞ്ഞ ദിവസത്തെ ഹാരിക്കെയിന്റെ ആ ഒരു മത്സരവും അതുപോലെ ഇംഗ്ലണ്ടിന്റെ ആ ഒത്തൊരുമയും പോയെടുത്തുന്ന തിരിച്ചു വരുന്ന ആ വീര്യം, അതൊക്കെ നമ്മൾ എടുത്തു പറയാം.
4: ഇംഗ്ലണ്ടിന്റെ മികച്ച
0: പ്ലെയർ ആണ്. അതെ,
4: നോ ഡൗട്ട്.
0: റൂണിയെ ഇഷ്ടമല്ലേ? റൂണിയെ ഇഷ്ടമായിരുന്നില്ലേ? അസാധ്യമായിട്ട് ഒരു ടീമിന് ഒറ്റയ്ക്ക് ഒരു നായകൻ ഒരു രാജ്യത്തെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ രാത്രി. യെസ്, അപ്പൊ ഡിസേർവ് ചെയ്യുന്ന ഒരു കിരീടം തന്നെയാണ്.
4: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ അങ്ങനെ ആവട്ടെ, കമ്മിങ് ഹോം ആവട്ടെ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് വിളിച്ചത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. കുറെ ആൾക്കാരാണല്ലോ കമ്മിങ് ഹോം എന്ന് പറയുന്നത്. കപ്പ് അതിന്റെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി പോവാണ് ഇത്തവണ. ആരാണിത്?
5: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ഇപ്പൊ കേക്കാം ഷമീറെ. പോർച്ചുഗൽ ക്രൊയേഷ്യ?
5: തീർച്ചയായിട്ടും
0: സി ആർ സെവൻ. ഉറപ്പാണോ?
5: എഴുതി
0: തള്ളാൻ പറ്റുമോ?
5: അല്ല, ടീമൊക്കെ പക്ഷെ പഴയ കഴിഞ്ഞ അന്ന് സെമിയിലെത്തിയ ആ ഒരു കരുത്തൊന്നും അവർക്കില്ല ഇപ്പൊ. അതുകൊണ്ട് മിക്കവാറും CR7 തന്നെ.
0: ഇപ്പൊ ഇത്തവണ കപ്പും CR7 തന്നെ കൊണ്ടുപോകും അതോ കമ്മിങ് ഹോം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ട് കൊണ്ടുപോകുന്നു പറയുന്നു എല്ലാവരും?
5: സത്യത്തില് ഫ്രാൻസ് എന്റെ ചോയ്സിൽ, അതെ, ബ്രസീലാണ് നമ്മുടെ ടീം, പക്ഷെ ഫ്രാൻസ് ഇംഗ്ലണ്ടാണ് എന്റെയും ചോയ്സ്.
0: ആഹാ, ഫ്രാൻസ് ഇംഗ്ലണ്ട് ഒരു ഫൈനൽ വരാനുള്ള സാധ്യതയുണ്ടോ?
5: സാധ്യത കൂടുതലുണ്ട്.
0: അങ്ങനെയാണെങ്കിൽ ഇംഗ്ലണ്ട്, അപ്പോ എംബാപ്പേ ഇല്ലേ മറുവശത്ത്, നമുക്കൊരു വിഷമാവില്ലേ?
5: തീർച്ചയായിട്ടും. ഇംഗ്ലണ്ടിന്റെ പ്രശ്നം എന്താ പറയാ, ലോകത്തില് എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല 1-2 കളിക്കാരുണ്ടാവുന്ന ടീമാണ് ഇംഗ്ലണ്ട്. പക്ഷെ ടീം മൊത്തത്തിലൊരു ലോകോത്തര ടീമായി മാറാറില്ല.
0: അങ്ങനെ ആയി വരികയാണെങ്കിൽ അവര് കപ്പെടുക്കും.
5: അതെ, ബെക്കാമിനെ പോലെ ഒരു കളിക്കാരൻ ഉണ്ടായിരുന്ന കാലത്ത്,
0: ഡേവിഡ് ബെക്കാം. അതെ,
5: ആ അന്ന് ഇംഗ്ലണ്ട്, അതായത് ലോകത്ത് അന്ന് അത്രയും നല്ലൊരു എന്താ പറയാ കളിക്കാരല്ലോ ബെക്കാമിന്റെ പേര്, ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിവരുന്ന കളിക്കാരൻ വരെയായിരുന്നു ബെക്കാം.
0: തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഇൻഷുർ ചെയ്യപ്പെട്ട കാലം അന്നത്തെ കാലത്ത്. ഇപ്പൊ അത് മെസ്സിയുടെ ആണ്, 7500 അത്രയും മില്യണിലേക്കാണ് പോകുന്നത്.
5: മെസ്സിക്ക് ഒരു ടീമുണ്ട്, അതായത് അർജന്റീന എന്ന് പറഞ്ഞ ടീം മെസ്സിക്കൊപ്പമുണ്ട്. അതായത് ടീമില് മറ്റു 11 പേരും ഏറെക്കുറെ നല്ല കളിക്കാർ, ലോകോത്തര കളിക്കാരൻ തന്നെയാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സംഭവിക്കുക, റൂണി ഉണ്ടായിരുന്നപ്പോഴും അതെ, ബെക്കാം ഉണ്ടായിരുന്നപ്പോഴും അതെ, അവര് ഭയങ്കര ലോകോത്തര കളിക്കാരാണ്, പക്ഷെ ടീം ആവുന്നില്ല അവരോ.
0: അതാണ് അവരുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അല്ലേ.
5: അതുകൊണ്ട് പോർച്ചുഗലിന്റെ ലൂയിസ് ഫിഗോം അങ്ങനെ ഒരുപാട് കളിക്കാർ അവര് മഹത്തരായി മാറും.
0: ഷമീർ പറയുമ്പോഴാണ് ഈ പഴയ പ്ലെയർ ഒക്കെ മനസ്സിൽ കയറി വരുന്ന. ഫിഗോയൊക്കെ
5: ഫിഗോ ഒരു എന്തായിരുന്നു,
0: പ്രതിഭയായിരുന്നു, പ്രതിഭാസമായിരുന്നു അല്ലേ.
5: പ്രതിഭാസമായിരുന്നു, പ്രതിഭാസം.
0: താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ബ്രസീൽ നമ്മുടെ ടീം.
5: റെയിൽ യാത്ര
0: ആണല്ലേ. അതെ, നിങ്ങൾ അവിടെ ഉള്ളവരല്ലേ റാസൽ ഖൈമ ഫിജേറ, ഒരിക്കലെങ്കിലും ഒന്ന് പോകാം പറ്റുമെങ്കിൽ പരമാവധി. നല്ലൊരു യാത്രയായിരിക്കും, അപ്പ് ആൻഡ് ഡൗൺ എടുത്തോളൂ. അപ്പൊ നമുക്ക് കയറിയ സ്ഥലത്ത് തന്നെ ഇറങ്ങുകയും ചെയ്യാലോ, രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല നല്ലൊരു യാത്രയാണ്, പോകണം നിർബന്ധമായിട്ടും. നമ്മുടെ യുഐക്ക് ഒരു പൊൻ കിരീടം എന്നൊക്കെ പറയില്ലേ, പൊൻ തൂവൽ എന്നൊക്കെ പറയുന്ന പോലെയാണ് മലയാളികൾക്കും എല്ലാം. നല്ലൊരു യാത്രയാണ്
5: കേട്ടോ. അതിനെ യാത്ര അതിനെ കുറിച്ച് ഇന്നലെ ചർച്ച ചെയ്തു, 42 goals ഞാൻ ചെയ്തു, പക്ഷെ കിട്ടിയില്ല.
0: അയ്യോ, എന്തായാലും സാറില്ല, വരും ദിവസങ്ങളിലൊക്കെ വിളിക്കും, ഫുട്ബോളും രാഷ്ട്രീയം ഒക്കെ സംസാരിക്കാം. ഷമീർ, സന്തോഷം വിളിച്ചു കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
6: ഹലോ
0: ഹലോ, നമസ്കാരം ഉണ്ടല്ലോ. ആരാണ്?
6: ഷജീറാണ്.
0: ഷജീർ, എന്തൊക്കെയാണ് വിശേഷം?
6: നല്ല വിശേഷം.
0: ഇന്ന് ജോലിക്ക് പോയില്ലേ ഷജീറെ? ജോലിക്ക് പോയില്ലേ ഇന്ന്?
6: ജോലിക്ക് പോയി.
0: ആഹാ, തിരിച്ചു വരികയാണോ?
6: തിരിച്ചു
0: പോവാണ്, വീട്ടിലേക്ക് പോവാണ് അല്ലേ. ആഹാ, പോർച്ചുഗൽ ക്രൊയേഷ്യ ആരുടെ കൂടെയാണ് ഇന്ന്?
6: ഇല്ല, ആക്ച്വലി പോർച്ചുഗൽ ജയിക്കും.
0: ആഹാ,
6: ബട്ട് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ സിആർ7 ഔട്ട് ഓഫ് ഫോമാണ്. ആള് പണ്ടത്തെ ഒരു നിലയിലേക്ക് തിരിച്ചു വന്നു, കാരണം നമ്മളെന്താ പറയുന്നത്, ഹാഫിലേക്ക് പോലും ഇറങ്ങാതെ പോസ്റ്റിൽ തന്നെ കെട്ടിക്കെടുക്കാന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം.
0: അത് ടീമിനൊരു ബാധ്യതയാവുന്നുണ്ടോ?
6: അത് ഷുവറല്ലേ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ സഫർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അർത്ഥമല്ല, കാരണം ഒരു ടീമായിട്ടുള്ള ഒരു കളിയാണല്ലോ ഇത്.
0: അതെ,
6: കാരണം ഒരു സിആർ ഉണ്ടായിരുന്നു പണ്ടത്തെ, പക്ഷെ അത് ഇപ്പൊ നോക്കാൻ നേരത്ത് ഷീ ജസ്റ്റ് ആള് അവിടെ തന്നെ നിന്നിട്ട് ഗോൾ സ്കോർ ചെയ്യാന്നുള്ളൊരു മെന്റാലിറ്റിയാണ്, അല്ലാതെ പുറത്തു വരാ ഒരു പ്ലേ മേക്കർ എന്നുള്ളൊരു റോളിലേക്ക് മാറാ അങ്ങനെയൊക്കെ കളിക്കുമ്പോഴുള്ളൂ. അതിന്റെ നമുക്ക് കാണുന്നവർക്ക് നിന്നൊരു സുഖം കിട്ടുള്ളൂ. ഇത് ഫുൾ ടൈം ഗോളിനടുത്ത് നിന്നിട്ട് ചെയ്യാന്ന് പറയാന്ന് വെച്ചാൽ നമുക്ക് തന്നെ മെന്റലി ഒരു സുഖം കിട്ടുന്നില്ല കളിയാണ്. പിന്നെ കപ്പ് അർജന്റീന കൊണ്ടുപോകും കേട്ടോ,
0: അത് ഉറപ്പാണ്. അതിനൊരു മാറ്റമില്ല. ഇതാണ് ഈ അർജന്റീനിയൻ ഫാൻസിനുള്ള ഒരു പ്രധാന പ്രശ്നം, ആത്മവിശ്വാസത്തിന് കൊടുമുടിയില്ല. കറക്റ്റ്, അതിനോട് തീർച്ചയായിട്ടും യോജിക്കുന്നു.
6: 2014 വരെ അവര് പല ക്ലബില് കളിച്ചിട്ടും പിന്നെ ഒരു ടീം സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല, കാരണം ക്ലബിൽ നിന്നൊക്കെ എല്ലാവരും വലിച്ചു വരി കൊണ്ടുവന്നിട്ട് കളിക്കുക, തിരിച്ചു പോവാ, അങ്ങനത്തെ ഒരു സ്റ്റൈലായിരുന്നു. ഇപ്പോ ആ 2014 കഴിഞ്ഞതിനെ പിന്നെ ഒരു ടീം സെറ്റ് ആയി, ലൈക്ക് അവരൊരു ഫുൾ ഗ്യാങ് ആണ് ഇപ്പോ. പിന്നെ അയാൾക്ക് വേണ്ടിട്ട് 10 പേരും മരിക്കാൻ വേണ്ടി അടക്കല്ല, അപ്പൊ പിന്നെ എന്തായാലും ഇപ്പൊ അവർക്ക് തന്നെ കൊടുത്തേ പറ്റുള്ളൂ.
0: മെസ്സി തന്നെ ഒരു രാജ്യമാകുന്നു, ആ രാജ്യത്തിന് വേണ്ടിയിട്ട് മരണത്തോടെ അല്ലെങ്കിൽ ജീവൻ മരണ പോരാട്ടം നടത്താൻ ബാക്കി 10 പേരുണ്ട്.
6: 10 പേരല്ലോ,
0: അതാണ് കളത്തിൽ 10 ബാക്കി നമ്മളായിട്ടുള്ള കുറെ ആൾക്കാർ. ഞാനും തീർച്ചയായിട്ടും ഒരു ബ്രസീൽ ഫാനാണെങ്കിലും മെസ്സി കളത്തിൽ ഇറങ്ങുമ്പോൾ ഒരു ഫൈനലിൽ അർജന്റീനയും വേറൊരു ടീമും, ബ്രസീൽ ഒഴികെ വേറൊരു ടീമും വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അർജന്റീനയുടെ കൂടെ തന്നെയാണ്. രസമുണ്ടല്ലേ കളി കാണാൻ വേണ്ടിട്ട്.
6: 2014
0: വരെ ഷാജിര, ഈ വേൾഡ് കപ്പിൽ താങ്കൾക്ക് ഇതുവരെ ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച ടീം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് അർജന്റീനയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ?
6: അർജന്റീനയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫ്രാൻസ്
0: ഇംഗ്ലണ്ട്
6: ഇംഗ്ലണ്ടിന്റെ കളിയുണ്ടല്ലോ. പിന്നെ അവരെ മാത്രമല്ല, കോങ്കോടെ ഗോളിനെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, കാരണം എന്ത് വന്നാലും ഒരു 10-15
0: സേവ്
6: ചെയ്തിട്ടുണ്ട്. അകത്ത് കേറേണ്ട സ്ഥാനം വരെ 3rd കൈയും 4th കൈയും ഒക്കെ ആയിട്ടാണ് വരുന്നത്.
0: ശരിക്കും നമിക്കണ ആ ഗോളിയെ അല്ലേ.
6: പക്ഷെ അത് പോയപ്പോ വിഷമം ഉണ്ടായിരുന്നു, നല്ലോണം കളിച്ചു, ഒരു രക്ഷയില്ല.
0: ഇനിയിപ്പോ കേപ്പ് വേർഡിയും അർജന്റീനയും വരുമ്പോ എന്തായിരിക്കും, ഒരു അട്ടിമറി പ്രതീക്ഷിക്കാമോ?
6: എന്ന് പറയുമ്പോഴും ആ ഗോളിനെ സംബന്ധിച്ച് പറ്റുള്ളൂ,
0: കാരണം നമ്മളെ
6: പുള്ളിനെ നമ്മളെല്ലാവരും തോളിലേറ്റിയതാണ്. പക്ഷെ കാര്യത്തോടടുക്കുമ്പോ തല്ലിക്കൊല്ലരുത് മാത്രമുള്ള ഒരു ഇതുള്ളൂ, മാന്യമായ രീതിയിൽ ജയിക്കാം, കൊല്ലരുത്.
0: അതെ, തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ കപ്പ് അർജന്റീനയുടെ കയ്യിൽ ഇരിക്കുമെന്നാണ് ഷെജീർ പറയുന്നത്. നോക്കാം നമുക്ക്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
7: ഹലോ, ഗുഡ് ഈവനിങ്.
0: വെരി ഗുഡ് ഈവനിങ്. ആരാണിത്?
7: എന്റെ പേര് അനീഷ്.
0: അനീഷ്, എന്തൊക്കെ വിശേഷം? അനീഷ് എന്നാണോ അനീഷ് എന്നാണോ?
7: അനീസ്, അനീസ് റഹ്മാൻ. ഞാൻ രണ്ടു ദിവസം മുന്നേ വിളിച്ചിരുന്നു. ജപ്പാൻ ബ്രസീൽ കളി.
0: ജപ്പാൻ ബ്രസീൽ, അന്ന് എന്താ പറഞ്ഞത്? ജപ്പാൻ ജയിക്കുന്നല്ലേ?
7: അല്ല, 1-1 കളി ഡ്രോ ആയിട്ട് എക്സ്ട്രാ ടൈമിൽ ബ്രസീൽ ജയിക്കുന്നു.
0: അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിട്ടിരിക്കുന്നു, ഈ കോടതി താങ്കളെ വെറുതെ വിട്ടിരിക്കുന്നു. അനീസ് സുഖായിരിക്കുന്നു, സുഖായിരിക്കുന്നു. നല്ലൊരു ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ ട്രെയിനിലൊക്കെ യാത്ര
7: ആണല്ലേ.
0: അനീസ് പറ്റുമെങ്കിൽ ഒന്ന് ആ യാത്രയും ചെയ്യണം കേട്ടോ. ഒരു ദിവസം തിരക്കൊക്കെ ഇരുന്നതിന് മുമ്പ് ഒരു ദിവസം പോയി യാത്രയൊക്കെ ചെയ്തിട്ട് നല്ല ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് ആ യാത്ര കുറെ സമയം എൻജോയ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും
7: കേട്ടോ.
0: പോർച്ചുഗൽ പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം വരുന്ന ആരുടെ കൂടെയാ
7: മത്സരത്തിൽ? എന്തായാലും പോർച്ചുഗൽ ജയിക്കണം,
0: ജയിക്കണം എന്നാണ് ജയിക്കുന്നത്.
7: ക്വാർട്ടർ ഫൈനലിൽ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മത്സരം കാണാൻ ആഗ്രഹം.
0: പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ, സ്പെയിൻ ഉറപ്പല്ലേ ജയിക്കില്ലേ?
7: അത് നമ്മളിപ്പോ ഒരു പേ ബാക്ക് പെൻഡിങ് ഉണ്ട്,
0: 2018 ഓക്കെ. എനിക്ക് അവന് നാലാള് കൂടുന്നിടത്ത് കിട്ടണം എന്ന് പറഞ്ഞ പോലെ ഇതാണല്ലേ.
7: പേഴ്സണലി ഞാൻ അർജന്റീന ഫാനാണ്, പക്ഷെ അങ്ങനെ ഒരു മാച്ച് വന്നിരുന്നെങ്കിൽ
0: നല്ല ആഗ്രഹമുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പോർച്ചുഗൽ ചെറിയ മാർജിനിൽ ജയിക്കും. ഇന്ന്
7: ജയിക്കും.
0: ഓക്കെ, നമ്മുടെ ഇംഗ്ലണ്ടിന്റെയും കോങ്കോ പരാജയപ്പെട്ട ആ കളിയൊക്കെ എങ്ങനെയായിരുന്നു?
7: അടിപൊളി കളിയായിരുന്നു. അത് കമ്മിങ് ഹോം എന്തായാലും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും കളി ഒന്നായി.
0: കമ്മിങ് ഹോം ഒന്നും ഉണ്ടാവില്ല. നേരത്തെ വിളിച്ചവരൊക്കെ കേട്ടല്ലോ ഇംഗ്ലണ്ടിലേക്ക് കപ്പ് പോകുന്നൊന്നുമില്ല, അത് നമ്മുടെ അർജന്റീന നിലനിർത്തും അല്ലേ.
7: അല്ല, അത് സെമിയിൽ അർജന്റീന ഫേസ് ചെയ്യണല്ലോ, അപ്പൊ എന്തായാലും പോകും.
0: അതെന്താ അർജന്റീനക്ക് തോറ്റൂടെ?
7: അർജന്റീനക്ക് തോൽക്കാം.
0: അപ്പൊ അത് തുടർച്ചയായിട്ടുള്ള 2 തവണ ലോക കിരീടം നേടിയവരാകട്ടെ, മെസ്സിക്കുള്ള ഒരു നല്ല യാത്രയപ്പ് ആവട്ടെ അല്ലേ. പോകുമ്പോ ഒരു സന്തോഷത്തോടെ പോട്ടെ, കരഞ്ഞ മുഖത്തോടെയുള്ള ഒരു മെസ്സിയെ നമുക്ക് കാണണ്ട. അത് ശരി, എന്നാലും ഒരു ഓരോ മത്സരം തോക്കുമ്പോഴും അത് തോൽവി തന്നെ അല്ലേ. യെസ്, എന്തായാലും വിളിക്കണം കേട്ടോ ബാക്കിയുള്ള ദിവസം. അപ്പൊ നമ്മള് പ്രെഡിക്റ്റ് ആൻഡ് വിന്നിലൊക്കെ പങ്കെടുക്കണം കേട്ടോ. 0585829220 കേട്ടോ. ഫൈനലെത്തുന്ന 2 ടീമുകള് ഗോൾ സഹിതം പ്രവചിക്കുക. നിങ്ങളുടെ പേരും വെക്കണം അനീസെ. താങ്ക് യു സോ മച്ച്. അടുത്ത കോളും കൂടി എടുത്തിട്ട് നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്താലും. എന്തായാലും വിളിച്ചവരൊക്കെ കുറെ പേര് ഇംഗ്ലണ്ടിന് കപ്പ് കിട്ടുമെന്ന് പറയുന്നു, അർജന്റീന നിലനിർത്തുമെന്ന് പറയുന്നു, പോർച്ചുഗൽ അട്ടിമറി ഉണ്ടാക്കുമോ, ബ്രസീൽ ആ ഒരു മോഹം 5-6 മാറ്റുമോ, നോക്കാല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. ആരാണ്
8: വിളിക്കുന്നത്? വീണ്ടും അനീസാണ് വിളിക്കുന്നത്.
0: വിളിക്കുന്നത് വീണ്ടും അനീസ്. ആഹാ, നേരത്തെ ഒരു അനീസ് വന്നിട്ടുണ്ടല്ലേ. അനീസ് എവിടെയാണ്? നാട്ടില? മലപ്പുറത്ത്. എവിടെ?
8: മലപ്പുറം നിലമ്പൂര്.
0: നിലമ്പൂരാണ് അല്ലേ. നിലമ്പൂരിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, നല്ലൊരു സ്ഥലമാണ്. പോർച്ചുഗൽ ക്രൊയേഷ്യ വരുന്നു. പോർച്ചുഗൽ ജയിക്കും. എത്ര ആയിരിക്കും? ഷൂട്ടൌട്ടിലേക്ക് പോവോ?
8: ഷൂട്ടൌട്ടിലേക്ക്
0: നിശ്ചിത സമയത്ത് തന്നെ 2-1.
8: ക്രിസ്ത്യാനോന്റെ ഒരു ഗോളുണ്ട്, വേറെ ആള് പറയുന്നില്ല. 2-1.
0: അപ്പൊ ഒരു നല്ല മത്സരമായിരിക്കും അല്ലേ. ക്രൊയേഷ്യ പോർച്ചുഗലിന്റെ മേലെ വിജയം നേടാനുള്ള ഒരു സാധ്യത ഇല്ലാന്നാണ് പറയുന്നത്. സാധ്യതയില്ല. ഇംഗ്ലണ്ട് കോങ്കോ മാച്ച് കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട്? ഇംഗ്ലണ്ട് പിന്നിൽ നിന്ന് തിരിച്ചു വരുന്നു, ഒറ്റ ഗോൾ അടിച്ചിട്ട് ഹാരി കെയ്ൻ
8: തിരിച്ചു വന്നു. പക്ഷേ അത്
0: പോരാ,
8: ഭാഗ്യം കൊണ്ട് വന്നത്.
0: അത് ശരി, ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നാണോ പറയുന്നത്? കാരണം ആ കോങ്കോയുടെ ഗോളി നമിക്കണം നമ്മൾ കുറെ അല്ലേ. അദ്ദേഹത്തിനൊരു ഭാഗ്യക്കേട് അല്ലേ, ബാഡ് ലക്ക്. ഈ കമ്മിങ് ഹോം എന്ന് പറയുന്നു ട്രോഫി, അങ്ങനെ ഉണ്ടാവോ? ബ്രസീൽ കപ്പ് എടുക്കില്ല ഇംഗ്ലണ്ട്?
8: ഇംഗ്ലണ്ട് ഒന്നും ഇപ്രാവശ്യം ബ്രസീൽ നമുക്ക് അർജന്റീന കെട്ടണം.
0: അത് ശരി, ബ്രസീലായിരുന്നു.
8: നമുക്ക് സെമി ഫൈനൽ അർജന്റീന കിട്ടണം, അതാണ് ഞങ്ങളുടെ.
0: അത്രക്ക് വേണം പ്രഭാകര, അത്രക്ക് വേണം. നമ്മള് അനീസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സെമി കഴിഞ്ഞിട്ട് അനീസ് വിളിക്കണം കേട്ടോ. അർജന്റീനയെ തോൽപ്പിച്ച ബ്രസീല് മുന്നേറുകയാണ്, കപ്പും കൊണ്ടുപോകും.
8: കപ്പ് ഇപ്രാവശ്യം ബ്രസീൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ കളി ബ്രസീലിന്റെ കളി കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഓരോ ഫസ്റ്റ് മുതലുള്ള കളി കളിച്ച് നോക്കിയാൽ തന്നെ ബ്രസീലിന്റെ ഓരോ കളികളും
0: മെച്ചപ്പെട്ടു വരുന്നു.
8: നോക്കിക്കഴിഞ്ഞാൽ മെച്ചപ്പെട്ടു വരുന്ന
0: യെസ്. അപ്പൊ നെയ്മർ ആ വഴിക്ക് ബെഞ്ചിൽ തന്നെ ഇരുത്തട്ടെ അല്ലേ?
8: ധോനി പിന്നെ നമുക്ക് നെയ്മർ മാത്രമല്ല, നമ്മള് ടീം ഫുള്ള് സെറ്റാണ്. നെയ്മറെ കണ്ടിട്ടല്ല നമ്മള് കളിക്കുന്നത്.
0: അതാണ് ആ ഒരു
8: ഇപ്പത്തെ നമ്മളെ കോച്ച് അത്രയും അഗ്രസീവ് കോച്ചാണ്. അതുകൊണ്ട് ഒരു ഉദ്ദേശിയില്ല, ഇപ്രാവശ്യം ബ്രസീല് കപ്പ് തൂക്കും.
0: യെസ്, അപ്പൊ കളി മെനയുന്ന ഒരു അഞ്ചലോട്ടി ഉണ്ട്, അപ്പൊ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് അനീസ്. അങ്ങനെ ബ്രസീലിന്റെ കട്ട ആരാധകനാണ് ഇപ്പൊ വിളിച്ചത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഗ്ലാസ് കോൾ ആരാണ്?
9: നമസ്കാരം മിനി പത്മ, ഗുഡ് ഈവനിങ്.
0: വെരി ഗുഡ് ഈവനിങ്. നിതിന്,
9: ആരും എന്താണ് ബെൽജിയം സെനഗൽ കളിയെ പറ്റി പറയാത്തത്?
0: അയ്യോ, ബെൽജിയം സെനഗൽ വിട്ടുപോയി, കാരണം സെനഗലിനോട് ഒരു സങ്കടം നമുക്കുണ്ട്.
9: അല്ല, അത്രയും വലിയ കംബാക്ക് ഒന്നും ഇംഗ്ലണ്ട് കാണിച്ചിട്ടില്ല.
0: ഇല്ല അല്ലേ, അത്രയും വലിയ ഒരു
9: കളിയാണ്. 83-85, 85-88 ഒക്കെ അടിച്ച്.
0: ശരിക്കും നമ്മളെ കൂടുതലായിട്ടും
9: പെനാൽറ്റിയിൽ അടിച്ചുകൊണ്ടാണ് അവർക്ക് ആ ഇത് നഷ്ടപ്പെട്ടത്. അല്ല, അതിന് മുമ്പേ അടിച്ചു കണ്ടിരുന്നു. ആ പെനാൽറ്റി കിട്ടിയത് അവര് ഫൗൾ തന്നെയായിരുന്നു, പക്ഷെ
0: അത് കാണാതെ പോകരുത് അല്ലേ. ആ കളിയെ കുറിച്ച് കൂടുതൽ പറയാനാണ്. ഇതിന് അവസാനല്ലേ വിളിക്കുള്ളൂ, ആദ്യം നേരത്തെ കുറച്ച് നേരത്തെ വിളിച്ചെങ്കിൽ നമുക്ക് ഇതൊക്കെ
9: കേൾക്കാനായിരുന്നു.
0: അപ്പൊ അറിയാ,
9: അല്ല അല്ല, അങ്ങനെ കിട്ടാൻ ഇടയ്ക്ക് കിട്ടാൻ ഭയങ്കര പാടാ. കഴിഞ്ഞ ഒരാൾ പറഞ്ഞില്ലേ 42 തവണയൊക്കെ വിളിക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്ക്.
0: അത് ശരി, ഇവിടെ നിറയെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ നമുക്ക് കാണില്ല ഇത് നമ്പർ ഏതാന്ന്. അപ്പൊ അങ്ങനെ എടുക്കുകയാണ് കോള്, റാൻഡമായിട്ട് കോൾ എടുക്കുകയാണ്. എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. യെസ്. അപ്പൊ ആരാണ് കപ്പ് എന്ന് പറഞ്ഞില്ലല്ലോ നിതിൻ. പോയോ
9: ബ്രസീൽ?
0: ബ്രസീൽ, പോർച്ചുഗൽ.
9: നമ്മുടെ ഈ കം ഹോമും ഇതൊന്നും പറയില്ല, കാരണം കണ്ട രാജ്യത്തിനെ കപ്പടിച്ചാലും നമുക്ക് നമ്മുടെ ഒരു ടീമിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ രാജ്യത്തിന്റെ ടീമാണ്. അതല്ലാത്ത പക്ഷം ഒന്നും ഹോമാവൂല. അവരുടെ ഹോമിൽ കൊണ്ടുപോകും.
0: അതെ, അവർ കൊണ്ടുപോയിക്കോട്ടെ. അല്ലെ, ഇന്നത്തെ പോർച്ചുഗൽ ക്രൊയേഷ്യ എങ്ങനെയായിരിക്കും അതോടെ ഒന്ന് പറഞ്ഞാലോ?
9: വലിയ രസമുള്ള മാച്ച് ആയിരിക്കില്ല.
0: ഒരു സാധാരണ മാച്ച്,
9: ഒരു ഗോൾ അടിക്കാൻ ആരെയും ചിലപ്പോ ഒരു ഗോൾ അടിച്ചേക്കും, അത് ആരാണെന്ന് പറയാൻ പറ്റില്ല. 1-0 പക്ഷെ അത് ആരാണ് പറയാൻ പറ്റില്ല.
0: നിതിനോട് ഉണ്ടല്ലോ, സാധാരണ രാഷ്ട്രീയം സംസാരിക്കാനാണ് നല്ലത്, ഫുട്ബോൾ സംസാരിക്കാൻ വരുമ്പോണ്ടല്ലോ നിതിൻ ഒരു വേറൊരു മൂഡിലാണ്. താങ്ക് യു നിതിൻ, എന്തായാലും വിളിച്ചില്ല, സന്തോഷം. ലാസ്റ്റ് കോളറായിരുന്നു. വിളിച്ചെല്ലാവരോടും സന്തോഷം, സ്നേഹം. ഫുട്ബോൾ വരുമ്പോൾ നമ്മൾ മറ്റെല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും ഫുട്ബോളിനെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നേരത്തെ ഒരു കോളർ പറഞ്ഞതുപോലെ സെമി ഫൈനലിൽ അർജന്റീന ബ്രസീൽ വന്നിട്ട് അങ്ങനെ അർജന്റീനയെ തോൽപ്പിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അത് അർജന്റീനിയൻ ആരാധകർക്ക് സഹിക്കാവുന്നതിലും അധികമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇംഗ്ലണ്ടിൻ്റെ ഒപ്പം ആ കപ്പ് കമ്മിങ് ഹോമായിട്ട് കൂടെ പോവുമോ നോക്കാം, അതോ മെസ്സിക്ക് ഒരിക്കൽ കൂടി ലോക കിരീടം കൊടുക്കുമോ?
10: Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വീര്യം കുറഞ്ഞ മധ്യത്തിലെ ലീഗ് നിലപാട്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യവിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി കെ എം ഷാജി. മുസ്ലിം ലീഗ് പിന്തുണച്ചിട്ടില്ല, ലീഗിന് വിയോജിപ്പുകളുണ്ട്, എന്നാലും മന്ത്രിസഭാ തീരുമാനം അംഗീകരിക്കും. വീര്യം കൂടിയാലും കുറഞ്ഞാലും മദ്യം പാടില്ലെന്നാണ് ലീഗ് നിലപാടെന്നും കെ എം ഷാജി ഡൽഹിയിൽ പറഞ്ഞു. എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് വാങ്ങിയാണ് UDF വിജയിച്ചത്. ഏതെങ്കിലും പ്രതിഷേധത്തിന്റെ പേരിൽ പൊതു തീരുമാനം റദ്ദു ചെയ്യാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെ സ്മാർട്ട് നല്ല മോഡലായിരുന്നു, അത് കൂടുതൽ മെച്ചപ്പെടുത്തും. കേരളത്തിലെ മാരക രോഗങ്ങൾക്ക് കാരണം മാലിന്യജലം പുറന്തള്ളുന്നത്. പഞ്ചായത്ത്, നഗരപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്ന രീതിയിലേക്ക് മാറ്റുന്നതിനുള്ള ആലോചന നടക്കുന്നു. നഗര കേന്ദ്രീകൃതമായ പഞ്ചായത്തുകളായിരിക്കും മാറ്റം കൊണ്ടുവരിക. ഗ്രാമസഭകൾ ഓൺലൈനായി ചേരുന്ന രീതിയിലേക്കും മാറും. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതായതോടെ അധിക ബാധ്യത വരുന്നു. വളർത്തുനായ്ക്കൾക്ക് ലൈസൻസും വന്ധ്യംകരണവും നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുന്നു. തെരുവുനായ്ക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ട നടപടികളെടുക്കും. ദയാവധത്തിനുള്ള പ്രോട്ടോകോൾ ഉണ്ടാക്കുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. കേരളത്തിൽ മദ്യം വാങ്ങാനുള്ള പ്രായപരിധി നിയന്ത്രണം കർശനമാക്കുന്നു. 23 വയസ്സ് എന്ന നിബന്ധന കർശനമാക്കാൻ ചർച്ച. കർണാടക മോഡൽ നടപ്പാക്കാനുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. നോ ID നോ എൻട്രി എന്ന നിബന്ധനയാണ് കേരളത്തിലും നടപ്പാക്കുന്നത്. ഫയൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മുന്നിലാണ് ഉള്ളത്. പ്രായപൂർത്തിയാകാത്തവർ മദ്യശാലകളിൽ പ്രവേശിക്കുന്നത് തടയാൻ നിർദ്ദേശങ്ങളാണ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കവാടങ്ങളിലെ CCTV സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കണം. ഇവയിലെ ദൃശ്യങ്ങൾ സുരക്ഷിതമായി സൂക്ഷിച്ചു വയ്ക്കുകയും വേണമെന്ന് സർക്കാർ നിർദ്ദേശം. അയോധ്യ തട്ടിപ്പ് രാജ്യം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. നടന്നത് ഗുരുതര വീഴ്ച. കൊള്ള നടത്തുന്നവർക്ക് ട്രസ്റ്റ് എല്ലാ സഹായവും നൽകി. നടന്നത് ഭീകരമായ കൊള്ളയാണ്. വിഷയത്തിൽ BJP മൗനം. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്രത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും. കേന്ദ്രം കൃത്യമായ മറുപടി ഈ വിഷയത്തിൽ പറയണം. സുപ്രീംകോടതി നിരീക്ഷണത്തിൽ കൃത്യമായ അന്വേഷണം വേണം. നടന്നത് വിശ്വാസികൾക്ക് നേരെയുള്ള കടന്നാക്രമണം. യോഗിയുടെ SIT കൊണ്ട് കുറ്റക്കാരെ പുറത്തുകൊണ്ടുവരാൻ സാധിക്കില്ലെന്നും KC വേണുഗോപാൽ. നിലവിലുള്ള എണ്ണ ശേഖരം വിറ്റ് തീരുന്നതുവരെ എണ്ണവില കുറയില്ലെന്ന സൂചന നൽകി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയിൽ ഇന്ധനവില കുറയുന്നതും വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമാക്കും. ക്രൂഡ് ഓയിൽ വില നിലവിലെ രീതിയിൽ തുടരുകയാണെങ്കിൽ ഉടൻ വ്യക്തത വരും. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞു തന്നെ തുടരുകയാണെങ്കിൽ സർക്കാർ വിഷയം വീണ്ടും പരിശോധിക്കുമെന്ന് ഹർദീപ് സിംഗ് പുരി പറയും. നിയമസഭാ സമ്മേളനത്തിൽ തിടുക്കപ്പെട്ട് ധനബിൽ തിരികെ കയറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി സഭാ നടപടികളിൽ മാറ്റം വരുത്തി. ബിൽ പാസാക്കാൻ മുഖ്യമന്ത്രി അനാവശ്യ ധൃതിയും വാശിയും കാണിച്ചു. മദ്യക്കമ്പനികളെ സഹായിക്കുകയായിരുന്നു ഉദ്ദേശം. ഏത് മാർഗത്തിലൂടെയും മദ്യക്കമ്പനികൾക്ക് നികുതി ഇളവ് നൽകാനാണ് തീരുമാനിച്ചതെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും നടത്തിപ്പിനുമായി വിദേശ നിക്ഷേപം എത്തിക്കുന്ന അദാനി ഗ്രൂപ്പ് ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടി. തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും നടത്തിപ്പിനുമായി രൂപീകരിച്ച അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഓഹരി കൈമാറാൻ അനുമതി തേടിയത്. വിഴിഞ്ഞത്തെ അദാനി MSC ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 25% അധികം ഓഹരി കൈമാറ്റം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. അതാണ് കരാറിലെ വ്യവസ്ഥ. കേരള സർക്കാരിന്റെ അറിവോടെയുള്ള നീക്കമാണോ നടന്നതെന്ന് പിണറായി വിജയന്റെ ചോദ്യം. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSSന് വിധേയരാകാൻ VD സതീശൻ സർക്കാർ മത്സരിക്കുകയാണെന്ന് പാർട്ടി പത്രത്തിലെ മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. കശുവണ്ടി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ കാര്യം ഹൈക്കോടതി അറിയിച്ചു കേരള സർക്കാർ. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെയും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യും. പ്രോസിക്യൂഷൻ അനുമതി നൽകിയ സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് INTUC അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ. 3 പ്രതികളായ കേസിൽ തനിക്കെതിരെ മാത്രമാണ് വാർത്തകൾ വരുന്നത്. അനുമതി നൽകിയ കാര്യം തന്നെ താൻ അറിയുന്നത് വാർത്തയിലൂടെയെന്നും ചന്ദ്രശേഖർ. നിയമസഭയിൽ സന്ദർശകർക്ക് കടുത്ത നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. റീസണബിൾ നിയന്ത്രണം ഉണ്ടാകണം, സഭയല്ലേ അത് ജനങ്ങളുടെ വകയാണ്. നിയമസഭയിലേത് പവർഫുൾ മൈക്ക്, ചില കാര്യങ്ങൾ കേട്ടെന്നിരിക്കും, നിയമസഭയുടെ രേഖയിൽ വരുന്നതിന് മാത്രമാണ് പ്രാധാന്യമുള്ളതെന്നും തിരുവഞ്ചൂർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാന പ്രതീക്ഷ. ദോഹയിൽ നടന്ന ഇറാൻ US പരോക്ഷ ചർച്ച അവസാനിച്ചു. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം, ഇറാന്റെ മരവിപ്പിച്ച സ്വത്ത് വിട്ടു നൽകൽ തുടങ്ങി കരാറിലെ ധാരണകളിലായിരുന്നു ചർച്ചയെന്നാണ് വിവരം. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു, 2 കുട്ടികളടക്കം 54 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം. സെനഗലിനെ തോൽപ്പിച്ച് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ സ്കോർ 2-3. 2 ഗോളിന് പിന്നിട്ട് നിൽക്കെ 86-89 മിനിറ്റുകളിൽ സമനില പിടിച്ച് എക്സ്ട്രാ ടൈമിലെ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ പെനാൽറ്റിയും ഗോളാക്കിയാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ കടന്നത്. പുറത്താകലിന്റെ വക്കിൽ നിൽക്കെ നായകൻ ഹാരി കെയ്ന്റെ ഡബിളിൽ കോങ്കോയെ തോൽപ്പിച്ച ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ. ഇതിഹാസ താരം പെലയുടെ ലോകകപ്പ് ഗോൾ റെക്കോർഡ് മറികടന്ന് ഹാരി കെയ്ൻ.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
6: Germany, Netherlands, Argentina, Portugal.
5: Loga footballinte mahamelam.
6: Bosnia and Herzegovina, Morocco, Algeria.
7: 48 rajyangal, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: Time check.
4: Brought to you by Ozone Cargo.
9: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
9: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 degrees Celsius and humidity stands at 53%.
1: Weather update
4: was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഫുട്ബോൾ ആവേശം അതിന്റെ ഫുട്ബോൾ എന്ന് തുടങ്ങിയപ്പോഴേ കല്ലേടി. കുഴപ്പമില്ല, ആരംഭത്തിൽ ഇങ്ങനെ ചെറിയ വിള്ളലുകളൊക്കെ വരുന്ന ദിവസങ്ങൾ ഭയങ്കര രസകരമായിട്ട് നല്ല ദിവസമായിട്ട് മാറാറുണ്ടെന്നാണ് എന്റെ റേഡിയോ ഗുരുക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവരെ മനസ്സാൽ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. വെരി ഗുഡ് ഈവനിങ്. ആരംഭിക്കാമല്ല, അവസാനിപ്പിക്കാം, കാരണം ലാസ്റ്റ് ഘട്ടത്തിലാണല്ലോ ജോയിൻ ചെയ്യുന്നത്. മൊത്തം പാളുകയാണല്ലോ. ജൂലൈ മാസം എനിക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല, മാനിഫെസ്റ്റ് ചെയ്തു നല്ലതാവണമെന്ന് പറഞ്ഞിട്ട്. ഇനി എന്തായാലും വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ് എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്, ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. എന്താ അവസ്ഥ? ഈ ഒരു പാട്ട് ശരിക്കും സുഡാനി ഫ്രം നൈജീരിയയിലെ ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളൊരു ഫുട്ബോൾ ആരാധകൻ അല്ലെങ്കിൽ പോലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതൊക്കെയോ കോണിൽ കിടക്കുന്ന ആ ഒരു ഫുട്ബോൾ ആവേശം ഇങ്ങനെ ഉരഞ്ഞു പൊങ്ങാൻ സാധ്യതയുണ്ട് അല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരുപക്ഷെ ഈ വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ ഒന്നാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ചും പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ, അതും ഒരു നോക്കൗട്ട് മത്സരം. ലൂക്ക മോഡ്രിച്ച് വേഴ്സസ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, രണ്ട് ഇതിഹാസങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടി പോകണല്ലേ. എന്താ അവസ്ഥ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് അതിവിദഗ്ധമായിട്ട് തന്നെ സംസാരിക്കണം. എന്തായാലും എനിവേ, നാളത്തെ ദിവസം വളരെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബേർഡേ ഒന്നുമല്ല, അങ്ങനെ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ വേണ്ടി. കാരണം സീസണിൽ വരുന്ന വലിയൊരു മാറ്റം കൊണ്ടാണ് നാളത്തെ ദിവസം ഇമ്പോർട്ടൻ്റായി മാറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നാളെ മുതൽ സാധാരണ ചൂടായിരിക്കത്തില്ല, വേറെ ലെവൽ ചൂടായിരിക്കും തന്നെ പറയാം. കാരണം യുവയിൽ നമുക്ക് അത്യാവശ്യം പൊള്ളിക്കൊടുന്ന ചൂട് തന്നെ വേണമെങ്കിൽ പറയാം. ജംറത്തുൽ ഖൈത്ത് കാലാവസ്ഥ നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ പലയിടങ്ങളിലും താപനില 50 ഡിഗ്രി സെൽഷ്യസ് വരെ കടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കഠിന കടോരമേ എണ്ട കടാഹം എന്നൊക്കെ പറയുന്നത് പോലെ അതിതീവ്രമായിട്ടുള്ളൊരു വേനൽക്കാലത്തിലേക്ക് നമ്മൾ നാളെ മുതൽ സ്റ്റെപ്പിൻ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെതായിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻസ് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നമ്മൾ എല്ലാവരും എടുത്തിരിക്കണം. എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അധികമേ നമ്മുടെ ഇന്ത്യൻ ക്യുസീൻ വെച്ച് കഴിഞ്ഞാൽ അധികം മസാലകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെയുള്ള മീറ്റും എല്ലാം ചേരുന്ന സംഗതികളാണല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുറച്ചിട്ട് കുറച്ചുകൂടെ ഏറ്റവും ലൈറ്റായിട്ടുള്ള സാധനങ്ങളിലേക്ക് നമ്മുടെ ആ ഒരു ലൈഫിനെ പ്ലാൻ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒരു ശ്രമം നടത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ വഴിയെ പറയാം. ആൻഡ് വി വിൽ ബി ഹാവിങ് എൻ ഇൻ്റർവ്യൂ സെഷൻ ടുഡേ. ഇന്നൊരു ടീം നമ്മളോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്യും. അല്പസമയത്തിന് ശേഷം അതാരാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. കുറേയധികം സമ്മാനങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം വഴിയെ പറയാം. ഇപ്പോൾ ഒരു ട്രെൻഡിങ് സോങ് കേട്ട് തിരിച്ചു വരാം. Trending song of the hour. Yeah.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-58.
4: ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call

0: ഉണ്ടാവോ? ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൾട്രാസിലേ ഉള്ളൂ.
1: അമ്പാനെ എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അമ്പാനെ
2: അണ്ണ ശ്രദ്ധിക്ക, അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഓഫ് കോഴ്സ് അത്രമാത്രം അത്ഭുതം സമ്മാനിച്ച, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നമുക്ക് വലിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഒരു സ്പോർട്സ് കൈൻഡ് ഓഫ് ഒരു ഭയങ്കര തീവ്രമായിട്ടുള്ള രണ്ട് ശക്തികൾ മാറ്റിവെക്കുന്ന ഒരു മത്സരം എന്നുള്ള പ്രതീതിയൊന്നും കഴിഞ്ഞ ദിവസത്തെ മത്സരങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ഇംഗ്ലണ്ടിന്റെ മാച്ച് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ബെൽജിയത്തിന്റെ കളിയാവട്ടെ, ഇവർ ഏകപക്ഷീയമായിട്ടുള്ളൊരു ജയമായിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആ മത്സരം കണ്ടിട്ടുള്ളവർക്കറിയാം ഇത്രമാത്രം ക്ലൈമാക്സ് വരെ ത്രില്ലിങ്ങിൽ കൊണ്ടുപോയ രണ്ട് മാച്ചസ് ഈ വേൾഡ് കപ്പിൽ തന്നെ ഉണ്ടായിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി നമ്മുടെ ബെൽജിയം വേഴ്സസ് സെനഗൽ മാച്ചിന്റെ കാര്യം പറയാനാണെങ്കിൽ 85-ാമത്തെ മിനിറ്റ് വരെ രണ്ട് ഗോളുകൾക്ക് പിറകിൽ നിന്ന ഒരു ടീം അവിടെ നിന്നും ഒരു, അതും ആ രണ്ട് ഗോൾ അടിച്ചിരിക്കുന്ന സെനഗലാണെന്ന് കൂടി ഓർക്കണം കേട്ടോ. ഓഫ് കോഴ്സ് സെനഗൽ നല്ലൊരു ഫുട്ബോൾ രാഷ്ട്രമാണ്, ആഫ്രിക്കയിലെ മികച്ചൊരു ഫുട്ബോൾ രാഷ്ട്രം തന്നെയാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ബെൽജിയത്തിന്റെ ഇപ്പോഴത്തെ ഒരു ഫുട്ബോൾ പെർഫോമൻസ് വെച്ചിട്ടാണെങ്കിലും അവരുടെ താരങ്ങളെ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് അവർ ബഹുദൂരം മുന്നിലാണ് റാങ്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും. പക്ഷേ ആ ബെൽജിയത്തെ 85 മിനിറ്റ് വരെ സെനഗൽ പിടിച്ചു കെട്ടി നിർത്തുക, 85 മിനിറ്റിന് ശേഷം അതിനുള്ള ഒരു മറുപടി എന്ന നിലയിൽ മൂന്ന് ഗോളുകൾ അടിച്ചുകൊണ്ട് ബെൽജിയം വിജയിച്ച് നോക്കൌട്ടിലേക്ക്, അല്ലെങ്കിൽ നോക്കൌട്ട് വിജയിച്ച് നേരെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശം നേടുക എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ്, അവിടെ ക്ലൈമാക്സ് മൊമെന്റ് വരെയും എക്സൈറ്റ്മെന്റ് കാത്തുസൂക്ഷിച്ച ചില ത്രില്ലർ സിനിമകളുടെ ഒരു സ്വഭാവമായിരുന്നു ആ മാച്ചിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് എംബാസിയുടെ ഒരു ഹീറോയിസം വിപുലമാക്കിക്കൊണ്ട് ഇംഗ്ലീഷ് പടയെ വിറപ്പിച്ച് കോങ്കോ കീഴടങ്ങിയ ആ ഒരു മത്സരവും. കാരണം ഒരു ഗോളിന് കോങ്കോ കളിയുടെ ബഹുദൂര സമയങ്ങളിലും, അല്ലെങ്കിൽ കളിയുടെ മെജോറിറ്റി ഓഫ് ടൈമിലും അത്രമാത്രം ആധിപത്യം അവർ നേടിയെടുക്കുന്ന ഒരു സാഹചര്യം. ആൻഡ് ഓഫ് കോഴ്സ് ഇംഗ്ലണ്ടിന്റെ അകാര്യം അറിയാലോ, ഹാരി കെയ്ൻ എന്ന ഇതിഹാസം ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് രണ്ട് ഗോളുകൾ നേടിയെടുത്തുകൊണ്ട് അവർ ധൈര്യമായിട്ട് അങ്ങനെ പ്രീക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്യുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എസ്പെഷ്യലി സ്പെയിനിൻ്റെ മാച്ചുണ്ട്, അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോർച്ചുഗലിൻ്റെ ആ ഒരു മത്സരം. ഓഫ് കോഴ്സ് പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ, കളത്തിലും ഫാൻസിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിലും സി ആർ സെവൻ എന്ന ഇതിഹാസമുള്ളത് കൊണ്ട് തന്നെ പോർച്ചുഗലിനായിരിക്കും ആളെണ്ണം കൂടുതൽ, ഫാൻസ് കൂടുതൽ. പക്ഷേ എന്നിരുന്നാലും ക്രൊയേഷ്യയുമായിട്ടുള്ള മത്സരം അത്രമാത്രം ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രമാത്രം വാശിയോടെ നോക്കി കാണേണ്ട ഒന്നാണ്. ലൂക്ക മോഡ്രിച്ച് എന്ന ഇതിഹാസം, അതോടൊപ്പം തന്നെ സി ആർ സെവൻ എന്ന ഇതിഹാസം, ഒരുപക്ഷെ അവരുടെ വേൾഡ് കപ്പ് കരിയറിലെ അവസാനം, ഈ രണ്ട് ഇതിഹാസങ്ങളിൽ ഒരാളുടെ അവസാന മത്സരമായിരിക്കും, വേൾഡ് കപ്പ് കരിയറിലെ അവസാന മത്സരമായിരിക്കും ഇന്നത്തത് എന്നാണ് പ്രിഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് അത് ആരുടേതാണ് എന്ന് മാത്രമാണ് അറിയാനുള്ളത്. സോ അത്രമാത്രം ആകാംക്ഷ നിറഞ്ഞ ഒരു മത്സരത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഈ വേൾഡ് കപ്പ് സീസണിൽ നമ്മളെല്ലാവരും ഇന്നത്തെ ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട്. എനിവേ, എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് വേറൊന്നുമല്ല, ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രിഡിക്ഷൻ ഏറെക്കുറെ പ്രീ ക്വാർട്ടർ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിഫ പ്രിഡിക്ഷൻ കോൺടെസ്റ്റിലൂടെ ഗംഭീരമായിട്ടുള്ള സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണ് നിങ്ങൾക്കുള്ളത്. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു ഫൈനൽ എങ്ങനെയായിരിക്കും, ഫൈനലിൽ നമ്മൾ ഇത്തവണത്തെ ഫിഫ 2026 വേൾഡ് കപ്പ് അവസാനിക്കുന്ന സമയത്ത് ഫൈനൽ മാച്ചിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീമുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷ കൽപ്പിക്കുന്ന ടീമുകളായിരിക്കാം ഫൈനൽ വരുന്ന രണ്ട് ടീമുകൾ, അവരുടെ ഗോൾ നില എന്നതാണ് നിങ്ങൾ ഞങ്ങളെ അറിയിക്കേണ്ടത്. അതിൽ ഒരു പക്ഷേ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് പറയുന്നത് പോലെ, ശരിക്കും നിങ്ങൾ പറയുന്ന ആ ഒരു കണക്ക് ശരിയാണെങ്കിൽ, നിങ്ങൾ പറയുന്ന, നിങ്ങൾ പ്രവചിക്കുന്ന ഗോൾ നില, അല്ലെങ്കിൽ നിങ്ങൾ പ്രവചിക്കുന്ന ആ ഒരു ഫൈനൽ വിന്നിംഗ് റിസൾട്ട് ശരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് കിടിലൻ സമ്മാനങ്ങളാണ് കേട്ടോ. നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ്, അതോടൊപ്പം തന്നെ ആയുർവേദ പാക്കേജുകൾ, ഗോൾഡ് വൗച്ചേഴ്സ്, അങ്ങനെ നിരവധി സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സമയമൊട്ടും പാഴാക്കണ്ട, ഇപ്പോൾ തന്നെ മെസ്സേജുകൾ അയച്ചോ. ഫിഫ സ്പേസ് നിങ്ങളുടെ പ്രഡിക്ഷൻ, സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ 0585829220 ലേക്ക് മെസ്സേജുകൾ പോന്നോട്ടെ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, let's have a look onto the roads right now. ഈ ഒരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് ആസ് യൂഷ്വൽ നമുക്കറിയാവുന്ന പോലെ തന്നെ സാധാരണഗതിയിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡ്സിലെല്ലാം തന്നെ അത്യാവശ്യം പാക്ഡ് സിറ്റുവേഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി അൽഖ്യൽ റോഡിൽ നിന്ന് സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ചധികം കൺജഷൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു അൽബർഷാ ഭാഗത്ത് നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ജബലാലി സൈഡിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ, ഒരു ബർഷ ടൂ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ദുബായ് ഹിൽസ് സ്റ്റേറ്റ് ക്രോസ് ചെയ്ത് ഓൾമോസ്റ്റ് നിയർ ബൈ അൽഖൂസ് സെക്കൻഡ് അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ സെക്കൻഡ് എത്തുന്നത് വരേക്കും ഒരു അത്യാവശ്യം വെഹിക്കിൾ കൗണ്ടും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അൽഖ്യൽ റോഡിൽ. ഷെയ്ക്സായദ് റോഡിലും സമാന്തരമായിട്ട് അത്യാവശ്യം നല്ല കണ്ടീഷൻസ് ആ ഒരു ഏരിയയിൽ കാണപ്പെടുന്നുണ്ട് കേട്ടോ. ആൻഡ് ഒരു പ്രധാനപ്പെട്ട ആക്സിഡന്റ് അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കുറച്ചധികം സമയമായി, എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു ഇമ്പാക്ട് ഈ ഒരു ആക്സിഡന്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ്സ് ഹാപ്പൻഡ് നിയർ ബൈ ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്ട് ഓൺ ദുബായ് അല്ലേൻ റോഡ്. ഒരു ലോങ് സ്ട്രെച്ചിലേക്ക് ഒരു ട്രാഫിക് കണ്ടീഷൻസ് ഇതുമൂലം അവിടെ സൃഷ്ടിക്കപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആക്സിഡന്റ് അപ്ഡേറ്റ് ലത്തീഫ ഹോസ്പിറ്റലിനടുത്തായിട്ട് ഊദ് മേത്ത സ്ട്രീറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. സോ അതും ഇല്ല, അത് 3 മിനിറ്റ്സ് ബാക്ക് ആണ്. സോ അവിടെ അത്യാവശ്യം ട്രാഫിക് ബിൽഡായി വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഷെയ്ഖ് റാഷിദ് റോഡിൽ ആ ഒരു ബർദുബായ് ഏരിയയിലൊക്കെ ആയിട്ട് കുറച്ചധികം കഞ്ചഷൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കമ്മിങ് ഓൺ ടു ദുബായ് ഷാർജ റോഡ്സ്, യൂഷ്വലി എത്തിഹാദ് ടോൾ റോഡിൽ ആ ഒരു പാക്ഡ് സിറ്റുവേഷൻ, അത് മെമ്പർ ടു മെമ്പർ ട്രാഫിക് സിറ്റുവേഷൻ തന്നെ ദുബായ് പോലീസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. എയർപോർട്ട് സ്ട്രീറ്റും നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആണ്. ഷെയ്ഖ് റാഷിദ് റോഡിൽ എയർപോർട്ട് സ്ട്രീറ്റുമായിട്ടുള്ള ആ ഒരു ഇൻ്റർ കണക്ഷൻ എത്തുന്നതിന് മുൻപേ ബനിയ സ്ട്രീറ്റിൽ നിന്ന് കണക്ട് ചെയ്ത് കയറുന്ന ആ ഒരു ഏരിയയൊക്കെ എത്തുന്ന അവിടെയായിട്ട് അവിടെയും 2 ആക്സിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഡ്രൈവ് ചെയ്യുന്നവർ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക. അൺയൂഷ്വലായിട്ടുള്ള എന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ആക്സിഡൻസോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചൊന്ന് അറിയിച്ചോളൂ.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply. വിഴിഞ്ഞത്തിൽ നിയമസഭയിൽ മുഖ്യ

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ,
3: കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
4: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM. ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
5: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
3: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
5: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
3: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
0: You're listening to Home 92.2 FM. Home is a feeling.
1: Back to Home, brought to you by Z5 Festive Offer il All Access Pack varum AED 99.99 matram, adum prathivarsham. TNC apply.
2: Evergreen Partigal, brought to you by Bashabai Biryani. Authentic Dindigal Biryaniyum, Chennai Bai Veettu Kalyana Biryaniyum ini aaswadikkam. Vasal

0: Evergreen Partigal was brought to you by Bashabhai Biryani, Vossal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: You are listening to Back to Home with Asif. Asif.
2: ജീവിതത്തിൽ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും നമ്മളിൽ മിക്കവരും അല്ലേ? എന്തെങ്കിലുമൊക്കെ അത്ഭുതം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുമെന്നും നമുക്ക് ഏറ്റവും മികച്ച കാര്യങ്ങൾ അത്തരത്തിൽ സംഭവിക്കുമെന്നും ഒക്കെ വലിയ പ്രതീക്ഷ നമ്മൾ പലപ്പോഴും നമ്മൾ വെച്ച് പുലർത്താറുണ്ട്. പക്ഷെ അതേ സമയത്ത് പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതമായിട്ടുള്ള നമ്മുടെ മനസ്സിനെക്കുറിച്ച്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിലെ നമ്മൾ ക്യാരി ഓൺ ചെയ്യുന്ന പല നിഗൂഢതകളെ കുറിച്ചിട്ട്, അതിനെക്കുറിച്ചിട്ട് ബോധവാന്മാരായിട്ടുള്ള എത്ര പേരുണ്ട്? എന്നാൽ അതിനെക്കുറിച്ച് അറിയാൻ, അതിനെ മനസ്സിലാക്കാൻ, അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഫീലിങ്ങിൽ പല കാര്യങ്ങളും പല നിഗൂഢതകളും നമുക്ക് മുന്നിലേക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു മാന്ത്രികൻ തന്നെ ഇവിടേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന് ആ ഒരു പേര് ഇഷ്ടമല്ല, മാന്ത്രികൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സ് വെച്ച് കളിക്കുന്ന പലതരത്തിൽ നമ്മുടെ മനസ്സിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി നമുക്ക് മുന്നിലേക്ക് എത്തുന്ന പലരെയും തുറന്നു കാട്ടിക്കൊണ്ട് ആ ഒരു അത്ഭുത ലോകത്തിൻ്റെ പിന്നണി കാഴ്ചകൾ അല്ലെങ്കിൽ അണിയറ കാഴ്ചകളൊക്കെ നമുക്ക് മുന്നിലേക്ക് പറഞ്ഞു തന്ന ഒരു വ്യക്തി തന്നെയാണ് ഫാസിൽ ബഷീർ, മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇന്ന് രാവിലെ നമ്മളെല്ലാവരും ഇവിടെ സ്റ്റുഡിയോ അക്ഷയുടെ ഷോയിലൂടെ സാൻഡ്യൂൺസിലൂടെ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ട്രിക്സ് മാനിയ 2.0യുമായിട്ട്. നമുക്ക് ഒരു ഷോ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോൺസേർട്ടുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, സിനിമ ഷോസ് നമ്മൾ കാണാറുണ്ട്, സെലിബ്രിറ്റീസിൻ്റെതായിട്ടുള്ള ഷോസുകളൊക്കെ നമ്മൾ കാണാറുണ്ട്, ആഘോഷങ്ങളൊക്കെ തന്നെ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഷോ കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും ഒരു ദിവസമോ രണ്ട് ദിവസമോ രണ്ടാഴ്ചയോ ഒരു മാസമോ ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഷോയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സമാധാനം, ഒരു ചിരി, നമുക്ക് അയവിറക്കാൻ വേണ്ടിയിട്ട് ചില മനോഹരമായിട്ടുള്ള ഓർമ്മകൾ, ഇവയൊക്കെ സമ്മാനിക്കുന്ന ഒരു ഷോ, ദാറ്റ് ഇസ് ട്രിക്സ് മാനിയ. ഒരു 2-3 മണിക്കൂർ സമയം കൊണ്ട് നമ്മളെ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന ഒരു യാത്രയാണ് ഈ ഒരു ഷോ. അതാണ് ട്രിക്സ് മാനിയ 2.0. കഴിഞ്ഞ വർഷം വിജയകരമായിട്ട് നിരവധി വേദികളിൽ പ്രദർശിപ്പിച്ച, ഇവിടെ തന്നെ UAE-യിൽ ഏതാണ്ട് 30-ലധികം വേദികൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു മാസ്മരിക ലോകം, നമ്മുടെ മനസ്സുകളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു മാസ്മരിക ലോകത്തിലേക്ക് യാത്ര പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എത്തിച്ചേരേണ്ടത് July 12. രണ്ടടുത്ത ഷോ നടക്കുന്നുണ്ട്, July 4. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ടിക്കറ്റ്സും സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെന്ന്. ഷാർജ സഫാരി മോളിൽ ഈ ഷോ അരങ്ങേറുന്നുണ്ട്. അതോടൊപ്പം തന്നെ July 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലും ഈ ഒരു അൺബിലീവബിൾ എക്സൈറ്റിംഗ് ഷോ അരങ്ങേറുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു ലോകത്തേക്ക് യാത്ര ചെയ്യാൻ മനസ്സിലെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് കംപ്ലീറ്റ്ലി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഷോ ആസ്വദിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. ടിക്കറ്റുകൾ കിട്ടുന്ന സ്ഥലങ്ങൾ ഞാൻ പറയാം. നമ്മുടെ കിസൈസിൽ ദുബായ് ഗ്രാൻഡ് ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള തലാൽ മാർക്കറ്റ്, തലാൽ ഗ്രിൽസ് എന്നിടങ്ങളിൽ ടിക്കറ്റ് സ്വന്തമാക്കാം. അതോടൊപ്പം തന്നെ കിസൈസിൽ തന്നെയുള്ള, കിസൈസിലും കരാമയിലും ഒക്കെയുള്ള റെഡ് പെപ്പർ റെസ്റ്റോറൻറ്റ്, കിസൈസിലുള്ള ചിമിനി റെസ്റ്റോറൻറ്റ്, സഫാരി മോളിലെ ദേപുട്ട്, സഫാരി മോളിലെ തന്നെ വജ്ര ജുവൽസ്, പിന്നെ അജ്മാനിലുള്ളവരാണെങ്കിൽ അജ്മാൻ ലുലുവിൻ്റെ അടുത്തുള്ള ഡ്രീം സി ഡിസ്കൗണ്ട് സെൻറ്ററിന് ഓപ്പോസിറ്റ് ഉള്ള ഫാസ്റ്റ് ബുട്ടീക്കിലും ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഞാൻ എന്തായാലും ടിക്കറ്റ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരു കപ്പിൾ ഇൻവൈറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി, ട്രിക്സ് മാനിയ സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ ടു ദ നമ്പർ 0585829220 ലേക്ക് പെട്ടെന്ന് അയച്ചോ മെസ്സേജ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിഴിഞ്ഞത്തിൽ അദാനി മാനേജ്മെന്റിനെ അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ദുരൂഹതയാരോപിച്ച് പ്രതിപക്ഷ നേതാവ്. ധനബില്ലിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം. അയോധ്യ തട്ടിപ്പ് രാജ്യം കണ്ട ഏറ്റവും വലിയ കുംഭകോണമെന്ന് കെ സി വേണുഗോപാൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അദാനി പോർട്സിനെ അതൃപ്തി അറിയിച്ച് കേരള സർക്കാർ. വിഴിഞ്ഞത്ത് നിക്ഷേപം നടത്തുന്ന വിവരം സർക്കാരിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്തില്ല. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താൻ കഴിയൂ. നിയമസഭാ സമ്മേളനത്തിൽ തിടുക്കപ്പെട്ട് ധനബിൽ തിരികെക്കയറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി സഭാ നടപടികളിൽ മാറ്റം വരുത്തി. ബിൽ പാസാക്കാൻ മുഖ്യമന്ത്രി അനാവശ്യ ധൃതിയും വാശിയും കാണിച്ചു. മദ്യക്കമ്പനികളെ സഹായിക്കുകയായിരുന്നു ഉദ്ദേശം. ഏത് മാർഗത്തിലൂടെയും മദ്യക്കമ്പനികൾക്ക് നികുതി ഇളവ് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വിദേശ നിക്ഷേപം എത്തിക്കുന്നതിനായി അദാനി ഗ്രൂപ്പ് ഔദ്യോഗികമായി കേരള സർക്കാരിന്റെ അനുമതി തേടി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും നടത്തിപ്പിനുമായി രൂപീകരിച്ച അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഓഹരി കൈമാറാൻ അനുമതി തേടിയത്. വിഴിഞ്ഞത്തെ അദാനി MSC ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 25% അധികം ഓഹരി കൈമാറ്റം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യം. ഇതാണ് കരാറിലെ വ്യവസ്ഥ. സംസ്ഥാന സർക്കാരിന്റെ അറിവോടെയുള്ള നീക്കമാണോ നടന്നതെന്ന് പിണറായി വിജയൻ ചോദിച്ചു. ജൂൺ 29 തന്നെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. കരാർ ലംഘിച്ചതിന് സർക്കാർ ഏത് തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണം. വലിയ വിദേശ നിക്ഷേപം എന്ന രീതിയിൽ പ്രചരണമുണ്ട്. ഓഹരി കൈമാറ്റത്തിലൂടെ അദാനി ഗ്രൂപ്പിന് ലാഭമുണ്ടാക്കാനുള്ള ഇടപാടാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ്. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSSന് വിധേയരാകാൻ VD സതീശൻ സർക്കാർ മത്സരിക്കുകയാണെന്ന് CPM മുഖപത്രത്തിലെഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് മദ്യം വാങ്ങാനുള്ള പ്രായപരിധി നിയന്ത്രണം കർശനമാക്കുന്നു. 23 വയസ്സ് എന്ന നിബന്ധന കർശനമാക്കാൻ ചർച്ച. കർണാടക മോഡൽ നടപ്പാക്കാനുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. നോ ID നോ എൻട്രി എന്ന നിബന്ധനയാണ് കേരളത്തിലും നടപ്പാക്കുന്നത്. ഫയൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മുന്നിലാണ് ഉള്ളത്. നിയമലംഘനം നടത്തിയാൽ ബാർ ഉടമകൾ, മാനേജർമാർ, ലൈസൻസ് കൈവശമുള്ളവർ എന്നിവർക്കെതിരെ നേരിട്ട് നിയമ നടപടി സ്വീകരിക്കും. കർശന നടപടിയുമായി പോലീസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനുകൾ, സിറ്റിസൺ ഗ്രൂപ്പുകൾ എന്നിവരുമായി സഹകരിച്ച് നിയമം കർശനമായി നടപ്പാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കശുവണ്ടി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ കാര്യം ഹൈക്കോടതിയെ അറിയിച്ച് കേരള സർക്കാർ. INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരനെയും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യും. ഉത്തരവ് ഹാജരാക്കണമെന്ന് കോടതി. 2 ദിവസത്തിനകം നൽകാമെന്ന് സർക്കാർ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രോസിക്യൂഷന് അനുമതി നൽകിയ സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത് INTUC അധ്യക്ഷൻ R. ചന്ദ്രശേഖരൻ. 3 പേർ പ്രതികളായ കേസിൽ തനിക്കെതിരെ മാത്രമാണ് വാർത്ത വന്നത്. അനുമതി നൽകിയ കാര്യം താൻ അറിയുന്നത് വാർത്തയിലൂടെയാണെന്നും R. ചന്ദ്രശേഖരൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N. ശേഷാദ്രിനാഥിന്റെ നിയമന വിവാദത്തിൽ കോൺഗ്രസിൽ അമർഷമെന്ന റിപ്പോർട്ട്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന് പിന്നാലെ കോൺഗ്രസ് MP മാർക്കും വിഷയത്തിൽ അതൃപ്തിയുണ്ടെന്നാണ് വിവരം. നിയമസഭയിൽ സന്ദർശകർക്ക് കടുത്ത നിയന്ത്രണമുണ്ടാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. റീസണബിൾ നിയന്ത്രണമുണ്ടാകണം. സഭയല്ലേ, അത് ജനങ്ങളുടെ വകയാണ്. നിയമസഭയിലേത് പവർഫുൾ മൈക്കാണ്. ചില കാര്യങ്ങൾ കേട്ടെന്നിരിക്കും. നിയമസഭയുടെ രേഖയിൽ വരുന്നതിന് മാത്രമാണ് പ്രാധാന്യമുള്ളത്. ഇരിക്കുന്ന സീറ്റിൽ ഇരുന്ന് സംസാരിച്ചാൽ മാത്രമേ നിയമസഭാ രേഖകളിൽ വരൂ. മൈക്ക് ഓഫാകുമ്പോൾ എന്തെല്ലാം പറയും? വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പുറത്ത് മറ്റൊരു വിശദീകരണം വേണ്ട. നിയമസഭാ രേഖയിൽ മുഖ്യമന്ത്രി അവസാനം പറഞ്ഞ കാര്യം ഇല്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശബരിമലയിലെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളക്കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. ശില്പിയുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ചേർന്ന് താൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതം. 2025 കോടതി അറിയിക്കാതെ സ്വർണം കൊണ്ടുപോയി എന്നത് മാത്രമാണ് സംഭവിച്ച ഏക വീഴ്ചയെന്നും പ്രശാന്ത്. അയോധ്യ തട്ടിപ്പ് രാജ്യം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണമെന്ന് KC വേണുഗോപാൽ MP. നടന്നത് ഗുരുതര വീഴ്ച. കൊള്ള നടത്തുന്നവർക്ക് ട്രസ്റ്റ് എല്ലാ സഹായവും നൽകി. വിഷയത്തിൽ ബിജെപിക്ക് മൌനം. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്രത്തിനും മോദിക്കും. കേന്ദ്രം കൃത്യമായ മറുപടി പറയണം. സുപ്രീംകോടതി നിരീക്ഷണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം. നടന്നത് വിശ്വാസികൾക്ക് നേരെയുള്ള കടന്നാക്രമണം. യോഗിയുടെ എസ്ഐടിയെക്കൊണ്ട് കുറ്റക്കാരെ പുറത്തുകൊണ്ടുവരാൻ കഴിയില്ലെന്നും കെ സി വേണുഗോപാൽ. നിലവിലുള്ള എണ്ണശേഖരം വിത്ത് കഴിയുന്നതുവരെ എണ്ണവില കുറയില്ലെന്ന സൂചന നൽകി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയിൽ ഇന്ധനവില കുറയുന്നതിൽ വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമാക്കും. ക്രൂഡ് ഓയിൽ വില നിലവിലെ രീതിയിൽ തുടരുകയാണെങ്കിൽ ഉടൻ വ്യക്തത വരും. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞു തന്നെ തുടരുകയാണെങ്കിൽ സർക്കാർ വിഷയം വീണ്ടും പരിശോധിക്കുമെന്ന് ഹർദീപ് സിംഗ് പുരി. ജപ്പാനിൽ നിന്ന് 10 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യയിലെത്താൻ ലക്ഷ്യമാക്കിയുള്ള സഹകരണത്തിന് ധാരണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകൈച്ചിയും നടത്തിയ ചർച്ചയിൽ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന ജാപ്പനീസ് കമ്പനികളുടെ എണ്ണം നിലവിലുള്ളതിന്റെ ഇരട്ടിയാക്കാൻ തീരുമാനിച്ചു. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാന പ്രതീക്ഷ. ദോഹയിൽ നടന്ന ഇറാൻ അമേരിക്ക പരോക്ഷ ചർച്ച അവസാനിച്ചു. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം, ഇറാന്റെ മരവിപ്പിച്ച സ്വത്ത് വിട്ടുനൽകി തുടങ്ങി കരാറിലെ ധാരണകളിലായിരുന്നു ചർച്ച. ഖത്തറിലെ ചർച്ചയിൽ പുരോഗതിയെന്ന് വിദേശകാര്യ വക്താവ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്കും ക്ഷണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, സൽമാൻ ഖുർഷിദ്, പവൻ ഖേര എന്നിവരെ ഇറാൻ ഔദ്യോഗികമായി ക്ഷണിച്ചു. ജൂലൈ 5 മുതൽ 9 വരെ ടെഹ്റാൻ, ഖോം, മഷ്ഹദ് എന്നിവിടങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുക. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെടുകയും 2 കുട്ടികളടക്കം 54 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നഗരത്തിലുടനീളമുള്ള ഏതാണ്ട് 30 കേന്ദ്രങ്ങളിലാണ് മിസൈലുകൾ പതിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ സെനഗലിനെ തോൽപ്പിച്ച് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ സ്കോർ 2-3. 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന് 86-89 മിനിറ്റുകളിൽ ഗോളിൽ സമനില പിടിച്ച് എക്സ്ട്രാ ടൈമിലെ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ പെനാൽറ്റിയും ഗോളാക്കിയാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ കടന്നത്. പുറത്താകലിന്റെ വക്കിൽ നിൽക്കിയ നായകൻ ഹാരി കെയ്ന്റെ ഡബിൾ കോങ്കോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ സ്കോർ 1-2. ഗാരി ലിനേക്കറിന് ശേഷം ഇംഗ്ലണ്ടിനായി ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇരട്ട ഗോൾ നേടുന്ന ആദ്യ താരമാണ് ഹാരി കെയ്ൻ. ഇതിഹാസ താരം പെലെയുടെ ലോകകപ്പ് ഗോൾ റെക്കോർഡ് മറികടന്ന് കെയ്ൻ. ലോകകപ്പ് ചരിത്രത്തിൽ 12 ഗോളുകൾ നേടിയ പെലെയുടെ റെക്കോർഡാണ് കെയ്ൻ പഴങ്കതയാക്കിയത്. ബോസ്നിയ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് അമേരിക്ക പ്രീ ക്വാർട്ടറിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ അമേരിക്ക ബെൽജിയത്തെയാണ് നേരിടുക. ഫിഫ ലോകകപ്പിൽ ഇന്ന് 3 നോക്കൌട്ട് മത്സരങ്ങൾ. സ്പെയിൻ ഓസ്ട്രിയ മത്സരം ആദ്യം, പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം രണ്ടാമത്, സ്വിറ്റ്സർലൻഡ് അൾജീരിയ മത്സരം മൂന്നാമതായും നടക്കും. യുഎയിൽ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലാർ സേവനങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എംബസി കോൺസുലേറ്റ് നേരിട്ട് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ജൂലൈ 1 മുതൽ BLS മാറി അൽഹിന്ദ് പാസ്പോർട്ട് സേവനങ്ങൾക്കുള്ള ഏജൻസിയാകുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ ചില നിയമവിഷയങ്ങളെ തുടർന്ന് ഇത് നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിലാണ് എംബസിയും കോൺസുലേറ്റും നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ വോക്കിനായി അപേക്ഷകൾ സ്വീകരിക്കും. ആദ്യമെത്തുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാകും സേവനം ലഭിക്കുക.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്നി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
10: ടൈം ചെക്ക്.
11: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
12: Weather update.
13: Weather update.
11: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
14: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 49%.
15: Weather update.
13: Weather update.
11: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: യുണീക്ക് കൈൻഡ് ഓഫ് സോങ് അല്ലേ. ശരിക്കും ഈ മെഹഫിൽ കൊടുക്കുന്ന പെണ്ണ് എന്ന് പറയുന്ന ഈ ഒരു പാട്ട് ഹണിബീയിലെ ഈ ഒരു സോങ്ങിനകത്ത് എത്ര ഇമോഷൻസ് ആണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മാത്രം മതി. കേൾക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിനനുസരിച്ചായിരിക്കും ഈ ഒരു പാട്ട് നമുക്ക് വർക്കാവുന്നത്. നമ്മൾ ഭയങ്കര സെലിബ്രേഷൻ മൂഡിൽ, നമ്മൾ ഭയങ്കര ഹാപ്പിനെസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഇതിൽ ലാൽ പാടുന്ന ആ ഒരു മെഹഫിൽ കൊഴുക്കണ പെണ്ണ് എന്ന് പറയുന്ന ആ ഒരു പോർഷനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്നതും ആൻഡ് ആ ഒരു വൈബിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നതും. അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ ഒരു വൈകുന്നേരത്ത് നമ്മൾ പലതും മിസ് ചെയ്ത് ഒരു പക്ഷേ നമ്മളിങ്ങനെ ഒരു യാത്ര ചെയ്ത് പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ കാതോരം ഈ ഒരു പാട്ട് എത്തിച്ചേരുന്നതെന്നുണ്ടെങ്കിൽ മഹിർ ബി ജോബ് കുര്യൻ്റെ ആ ഒരു വേർഷൻ, പ്രത്യേകിച്ചും ആ ഒരു ലിറിക്സ് തന്നെ എനിക്ക് ഭയങ്കര രസമുള്ള വരികളായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഇന്നലകളെ തിരികെ വരുമോ എന്ന് പറയുന്ന സാധനം ഒരിക്കലും തിരികെ വരില്ല എന്ന് നമുക്ക് 100% ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നലകൾ എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഒരു മനസ്സിൻ്റെ വിങ്ങൾ തന്നെയാണ് ആ ഒരു പാട്ടല്ലേ. അപ്പോൾ ഇതിനെ രണ്ടിനെയും പ്രോപ്പർലി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, മേജ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാജിക് തന്നെയാണ്. ആ ഒരു മാജിക്കാണ് ശരിക്കും ഈ ഒരു പാട്ടിൽ, ഈ ഒരു പാട്ട് ഇന്നും അത്രമാത്രം ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ ഇടയിൽ നിൽക്കുന്നതും. എനിവേ, വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. ആൻഡ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ ട്രാഫിക്കിൽ ഷേഖ് സായദ് റോഡിലൊക്കെ കുറച്ചധികം കഞ്ചഷൻസിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണെങ്കിൽ പേടിക്കേണ്ട, യാത്രാ സമയം പകുതിയായിട്ട് കുറയാൻ വേണ്ടി പോവുകയാണ്. ഷേഖ് സായദ് റോഡിലെ തിരക്കിനൊക്കെ പരിഹാരമായിട്ട് ഒരു പുതിയ കോറിഡോർ ദുബായ് അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഷേഖ് സായദ് റോഡിന് സമാന്തരമായിട്ട് ദുബായിൽ പുതിയ ഗതാഗത കോറിഡോർ വരാൻ വേണ്ടി പോകുന്നു. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായിട്ടുള്ള ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗത്തിലാണ് ഫസ്റ്റ് അൽഖേൽ സ്ട്രീറ്റിന്റെ ഡെവലപ്മെന്റ് പ്ലാൻ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാസികൾ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും അറിയാം, മെജോറിറ്റി ഓഫ് ആളുകളും യൂസ് ചെയ്യുന്ന ഒരു റോഡ് തന്നെയാണ്, ആ കഞ്ചഷൻസ് അനുഭവിക്കാറുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ദുബായിലെ വാഹനയാത്രക്കാർക്ക്, ലക്ഷക്കണക്കിന് വരുന്ന വാഹനയാത്രക്കാർക്കൊക്കെ വലിയൊരു ആശ്വാസം നൽകുന്നതാണ് ഈ ഒരു പുതിയ പദ്ധതി. സന്തോഷമായില്ലേ? എനിവേ, എന്തായാലും ഈ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി, മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാ ദിവസവും നാട്ടിലേക്ക് വിളിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെ വിളിച്ച് അവരുടെ സുഖവിവരങ്ങൾ ഉറപ്പുവരുന്നവരായിരിക്കും നമ്മളിൽ മെജോറിറ്റി ഓഫ് ആളുകളും. ആ സമയത്ത് അവരോട് നമ്മൾ കർശനമായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. ഷുഗറിൻ്റെ മരുന്ന്, ഷുഗറുള്ളവരാണെങ്കിൽ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കണം, പ്രഷറുള്ളവരാണെങ്കിൽ പ്രഷറിൻ്റെ ഗുളിക കഴിക്കണം, കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യണം, ആൻഡ് വേണ്ട എക്സസൈസും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യണം. മാസത്തിൽ ഒന്നോ ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ കൂടുന്ന സമയത്ത് കൃത്യമായിട്ട് പോയിട്ട് ഇതിൻ്റെ ചെക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ നടത്തണമെന്ന് എല്ലായ്പ്പോഴും നമ്മൾ അവരെ ഓർമ്മപ്പെടുത്താറുണ്ട്. പക്ഷേ ആ സമയത്ത് പോലും നമ്മൾ വിട്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത്, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിൽ പ്രമേഹത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള ഹൃദ്രോഗത്തിൻ്റെയോ ഈവൻ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളോ ഒക്കെ തന്നെ ഹിസ്റ്ററി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് ആ ഒരു സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗുരുതര രോഗങ്ങളുടെ ചരിത്രം ഒരു പക്ഷേ നമ്മളിലേക്കും അതിൻ്റെ ആ ഒരു കറുത്ത കൈകൾ നീട്ടാനുള്ള വളരെ സാധ്യതകളുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും മനസ്സിൽ ഉറപ്പ് വരുത്തിയിരിക്കണം. കാരണം അത് നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓർമ്മപ്പെടുത്തൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, ടു ബി വെരി ജെനുവിൻ, ടു ബി ഫാക്ച്വൽ, ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കുടുംബ ചരിത്രം ഒരു പ്രധാന റിസ്ക് ഫാക്ടർ തന്നെയാണെന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നമ്മൾ ആരോഗ്യ പരിശോധനകളൊക്കെ നടത്തിയിരിക്കണം, ബ്ലഡ് ടെസ്റ്റ് നടത്തിയിരിക്കണം, ഇമേജിംഗ് സ്റ്റഡീസ് നടത്തിയിരിക്കണം, ഡോക്ടർ കൺസൾട്ടേഷൻ ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
1: Health tips brought to you by MVR Diagnostic Clinic, Dubai. Advanced scan, assured future for men and women.
0: ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ MVR-മായി ചേർന്നുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. മുൻ ദിവസങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് MVR-ൽ നിന്നുള്ള ഡയറക്ട് ഡോക്ടേഴ്സിൻ്റെ തന്നെ ഒരു സാന്നിധ്യം ഇവിടെ നമുക്കുണ്ടായിരുന്നു. അവർ പറഞ്ഞു തന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികളാണ്. ജീവിതത്തിൽ എന്ത് തന്നെ നേടിയാലും എത്ര തന്നെ വലിയ ആഘോഷങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാലും ജീവിതത്തിൽ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി ഓൺ എ ഹെൽത്തി സ്റ്റേറ്റ്. അത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള സംഗതികൾ തന്നെയാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കുടുംബചരിത്രം പറഞ്ഞു വന്ന പോലെ, കുടുംബചരിത്രം മാറ്റാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല, പക്ഷേ ആരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ തീരുമാനങ്ങൾ മാറ്റാൻ വേണ്ടി കഴിയും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യുന്ന ഒരു പരിശോധന, ഒരു ചെക്കപ്പ് നാളെ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചേക്കാം എന്നുള്ളതാണ് ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. ബ്ലഡ് ടെസ്റ്റ് ആവട്ടെ, ഹെൽത്ത് ചെക്കപ്പുകൾ ആവട്ടെ, MRI, CT സ്കാൻ, മാമോഗ്രാം തുടങ്ങിയ പരിശോധനകളൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു ബോധം എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെക്കപ്സോ കാര്യങ്ങളോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായി വരികയാണെങ്കിൽ, ആരോഗ്യവാനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു കരുതലിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ആവശ്യമായി വരികയാണെങ്കിൽ, പലരും ചെയ്യുന്നൊരു പ്രവണതയാണ് നാട്ടിലേക്ക് പോവുക, നാട്ടിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി വേണ്ട. കാരണം അഫോർഡബിലിറ്റി ആലോചിച്ചിട്ടാണ്, പോക്കറ്റ് കാലിയാകുമെന്ന് കരുതിയിട്ടാണ്. ആ ഒരു ഭയത്തിൻ്റെ ആവശ്യകത ഒന്നുമില്ല. നമ്മുടെ പോക്കറ്റിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നിരക്കുകളിൽ നമുക്ക് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ഈ സേവനങ്ങൾ ഇവിടെ തന്നെ നൽകുന്ന ദുബായ് ഗിറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്ക് ഉണ്ട്. തീർച്ചയായിട്ടും അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡോക്ടർ കൺസൾട്ടേഷനിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പാക്കേജുകളിലൂടെ ചെക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ അവർ കൈകാര്യം ചെയ്തു തരും. പല പാക്കേജുകളുണ്ട്, ബേസിക് ആവട്ടെ, അഡ്വാൻസ് പാക്കേജുകളാവട്ടെ, മെൻസിനും വിമൻസിനും വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പാക്കേജുകളാവട്ടെ, പലതിലും ഏറ്റവും മികച്ച ഡിസ്കൗണ്ടുകളോടെ തന്നെയാണ് അവർ നമ്മളിലേക്ക് എത്തിക്കാറുള്ളത്. സോ ആ ഒരു കാര്യം എല്ലായ്പ്പോഴും ഒന്ന് മനസ്സിലോർത്ത് വെച്ചിരിക്കുക. ആൻഡ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ സമയത്ത് നമ്മളൊരു വൗച്ചർ കൂടി നൽകുകയാണ്, പ്രത്യേകിച്ചും ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള, പ്രത്യേകിച്ചും അൾട്രാ സൗണ്ട് സ്കാൻ, അബ്ഡോമൻ സ്കാനിന് വേണ്ടിയിട്ടുള്ള 600 dirhams വർത്തായിട്ടുള്ള ഒരു വൗച്ചർ. നിങ്ങളിൽ പലർക്കും അത് വളരെ ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും. സോ വിമുഖത കാണിക്കാതെ ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കുക, ഒരു അൾട്രാസൗണ്ട് അബ്ഡോമൻ സ്കാൻ വൗച്ചറാണ് നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്, 600 dirhamsന്റെ MVR വൗച്ചർ. മെസ്സേജ് അയക്കേണ്ട ഫോർമാറ്റ് അറിയാലോ, MVR സ്പേസ് നിങ്ങളുടെ പേര് ചോദ്യ നമ്പർ 0585829220 പെട്ടെന്ന് മെസ്സേജ് അയച്ചോ. അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ നിങ്ങൾക്ക് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ 0508609611 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൃത്യമായിട്ടുള്ള അസിസ്റ്റൻസ് നിങ്ങൾക്ക് അവിടെ നിന്നും ലഭിക്കുന്നതുമായിരിക്കും.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, ഓഫറിംഗ് ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്. ടു നോ മോർ കോൾ 0508609611. Trending song of the hour.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: You are listening to Back to Home with Asif. Asif.
2: അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം
3: ഗുരുനാഥ എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ
2: നാഗബന്ധം എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ
4: അത് സ്വർണ താമരയല്ല
2: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു
5: ബ്രഹ്മകമലം
2: വിരാട് കർണ നഭ നടേഷ് ജഗ്പത് ബാബു മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു
6: നാഗബന്ധം The Secret Treasure, GCC distributed by Film Master LLC.
2: Get ready for an epic big screen adventure. Stay tuned to Home 92.2 FM to win invites.
0: You're listening to Home 92.2 FM. Home is a feeling.

0: തിരികെ താം ഹോം 92.2 എഫ് എം ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത്. പക്ഷെ ഞാൻ കുറച്ചു മുൻപേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ മാത്രമല്ല ഈ സമയത്ത് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള കുറച്ചധികം വ്യക്തികൾ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ രണ്ടുപേരെ നമ്മളോടൊപ്പം ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. പക്ഷേ ഈ രണ്ടുപേരും ചില്ലറക്കാരല്ല. കാരണം ഇവിടെ നമ്മളൊരു 100 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ, 100 പേര് പോട്ടെ, ഒരു 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 9 പേരുടെയും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ള മോഹമായിരിക്കും. സിനിമയിലേക്ക് എത്തണം, സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഒരു സിനിമ എടുക്കണം, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം, അതിനുവേണ്ടി ക്യാമറ ചലിപ്പിക്കണം, ഇങ്ങനെ പല വിധങ്ങളായിട്ടുള്ള സ്വപ്നങ്ങൾ ഒരു പ്രായത്തിൽ നമുക്കുണ്ടായിരിക്കും. പക്ഷേ കാലത്തിന്റെ ആ ഒരു കുത്തൊഴുക്കിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച്, നമ്മുടെ പ്രയോറിറ്റികൾ മാറുന്നതിനനുസരിച്ച് പലപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഒരു കുഴുകുത്തി ആ സ്വപ്നങ്ങളൊക്കെ മൂടാറാണ് പതിവ്. പക്ഷേ അവിടെ നിന്നും നമുക്ക് ഏറ്റവും പ്രതീക്ഷയുടെ, നമ്മൾ പ്രവാസികൾക്കൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോടെ നോക്കി കാണാൻ പറ്റുന്ന തരത്തിലേക്ക് ആ മനസ്സിലെ ആഗ്രഹത്തിന്റെ പുറത്ത് സിനിമാ ലോകത്തേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ എല്ലാം ചുറ്റും നമ്മൾ കാണാറുണ്ട്. അപൂർവമായിട്ട് അത്തരത്തിലുള്ള ചില വർക്കുകൾ നമുക്ക് മുന്നിലേക്ക് വരാറുണ്ട്. അതിനെ വലിയ രീതിയിൽ ഇരു കൈയും നീട്ടി നമ്മൾ പ്രവാസ ലോകം ഏറ്റെടുക്കാറുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞൊരു 4-5 വർഷത്തിനിടയിൽ വന്നിട്ടുള്ള എല്ലാ പ്രവാസ വർക്കുകളിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ മറ്റേ ഓടുവണ്ണ ഔട്ട് പോലെ എല്ലായിടത്തുമുള്ള ഒരു ആളാണ് എന്നോടൊപ്പം ഇരിക്കുന്ന ഒരു വ്യക്തി. ആൻഡ് അതർ വൺ ഈസ് ഇറ്റ്സെൽഫ്, അദ്ദേഹവും കുറേയധികം നാളുകളായിട്ട് തന്നെ ഈ ഒരു പ്രവാസ മേഖലയിൽ നിന്നുള്ള കലാ സാംസ്കാരിക മേഖലയിൽ നിറ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അധികം ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ഞാൻ മെനക്കെടുന്നില്ല, ഡയറക്റ്റ് തന്നെ നേരെ അതിലേക്ക് കിടക്കുകയാണ്. വി ആർ ഹാവിംഗ് ബാലു ആൻഡ് മെൽവിൻ. ബാലുവിന്റെ കാര്യം പറയണമെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ഒരു കൈ എടുക്കും, ഞാൻ തന്നെ കഴിച്ചോണ്ട്. വി ആർ ഹാവിംഗ് ബാലു ആൻഡ് മെൽവിൻ. ബാലുവിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതിപ്പോ ശബ്ദമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പെട്ടെന്ന് ആ ബാലു, ആ ബാലു നമ്മുടെ ബാലു അല്ലേ എന്ന് നിങ്ങൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ആ സെയിം ബാലു തന്നെ. ഇൻസ്റ്റാഗ്രാമിലൂടെയും പല റീൽസിലൂടെയും ആൻഡ് സിനിമകളിലൂടെയൊക്കെ നമുക്ക് അത്രയും സുപരിചിതനായിട്ടുള്ള, ഇവിടെ വേരുറപ്പിച്ച് നിന്നുകൊണ്ട് മലയാള സിനിമാ മേഖലയിലാവട്ടെ കലാമേഖലയിലാവട്ടെ ഒക്കെ തന്നെ നമ്മുടെ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന ബാലു. ബാലു സംസാരിച്ച് തുടങ്ങാം നമുക്ക്, ഇല്ലെങ്കിൽ ഞാൻ നിർത്തത്തില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. വെൽക്കം ടു ഹോം 92.2 എഫ് എം.
1: താങ്ക് യു.
0: നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്, ഒരു ഗൂഢ ലക്ഷ്യമുണ്ട്. മെൽവിന്റെ പ്രൊജക്ട്, അത് ബാലു അഭിനയിച്ചിരിക്കുന്ന പ്രൊജക്ട്, ബാലു അഭിനയിച്ചിരിക്കുന്ന ഒരു ഷോർട്ട് മൂവി, ഇവിടെ നിന്നും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് മൂവി നമുക്ക് മുന്നിലേക്ക് റിലീസ് ചെയ്യപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ് അല്ലേ? എന്താ ഏറ്റവും പുതിയ വിശേഷം? എന്താ എത്രത്തോളം ഉണ്ട് എക്സൈറ്റ്മെന്റ്?
1: എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു നമുക്ക് ഇങ്ങനെ ഒരു ലൈവ് തന്നതിന്. ഓക്കെ,
0: ഇറ്റ്സ് നമുക്ക് ഭയങ്കര സന്തോഷം.
1: കാരണം എന്റെ മെയിൻ ആള് അറിയാലോ, നമ്മുടെ ഷാഫിക്കാണ്, ഷാഫിക്ക നമുക്ക് രണ്ടുപേർക്ക് അറിയാവുന്ന ഷാഫി തന്നെയാണ് ലൈവിൽ പോവാൻ ഉള്ള പ്ലാൻ പറഞ്ഞത്. അപ്പോ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് വളരെ ചെറിയൊരു, എന്താ പറയാ, നമ്മൾ പറയില്ല, ഒരു ചെറിയ ഒരു ഷോർട്ട് മൂവിയാണ്. പക്ഷെ അതിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള സിനിമയുമായിട്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ഇൻസ്പിറേഷൻ തോന്നാവുന്ന രീതിയിലുള്ള ഒരു സംഭവം നമ്മൾ അതിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്.
0: ഫോർ ഷുവർ
1: അതെന്താന്ന് പറയുന്നില്ല, അത് നാളെയല്ല, സോറി, നമ്മൾ തിയേറ്റർ പ്രിവ്യൂ ഉണ്ട്, അപ്പോ കാണുമ്പോൾ മനസ്സിലാവും.
0: ശനിയാഴ്ച അതിന്റെ തിയേറ്റർ പ്രിവ്യൂ സംഭവിക്കാൻ പോകുന്നത്. ശനിയാഴ്ച തന്നെയല്ലേ?
1: അതെ,
0: സോറി, യൂട്യൂബിലേക്ക് വെത്താം. യൂട്യൂബിലായിരിക്കുമല്ലോ റിലീസ് ചെയ്യുന്നത്?
2: യൂട്യൂബിലാണ് റിലീസ്, പക്ഷേ പ്രീമിയർ ഷോ നമ്മൾ ശനിയാഴ്ച.
0: കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമാ മോഹം എപ്പോഴെങ്കിലും ഉള്ളിലിട്ട് കൊണ്ടുവരണം, അതിനെ എല്ലാ കാലത്തേക്കും മറന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. നല്ലൊരു സർക്കിളിൽ നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ സിനിമ ഒരേ പാഷനുള്ള ആളുകളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ, അത് തന്നെ നമുക്ക് വലിയൊരു ഗ്രോത്ത് ഈ ഒരു മേഖലയിൽ സമ്മാനിക്കും എന്നുള്ളതാണ്. അപ്പോൾ സിനിമാ പ്രേമികളായിട്ടുള്ളവർ, സിനിമയെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ, പിന്നെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്നും കുറച്ച് ആളുകൾ ഇത്തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഏറ്റെടുക്കുമ്പോൾ, തീർച്ചയായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നവർ എല്ലാവരും എത്തിച്ചേരേണ്ടുന്ന ഒരു ഇടമുണ്ട്. ശനിയാഴ്ച 10 മണിക്ക്,
2: അതെ അതെ, സ്റ്റാർ ഗലേറിയ
0: ഹയാത്ര ഏജൻസിയിലുള്ള നമ്മുടെ സ്റ്റാർ ഗലേറിയയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ സിനിമ ആ ഒരു ബിഗ് സ്ക്രീനിൽ തന്നെ കാണാം. ബാലുവിനോട് പറയുമ്പോൾ ബാലു ഭയങ്കര എളിമയിലൊക്കെ സംസാരിക്കുന്നു. കാരണം ആഴ്ചയിൽ 4 റീൽ വെച്ചിടുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതും ഷോർട്ട് മൂവി പോലുള്ള റീൽ ഇടുന്നവരെ സംബന്ധിച്ചിടത്തോളം, എന്ത് സിനിമ എന്നുള്ളതാണ് ബാലുവിന്റെ ആറ്റിറ്റ്യൂഡ്. അത് വിട്ടേക്ക്, നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. മെൽവിൻ ബ്രോ, എക്സൈറ്റ്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക്. ഞാൻ പേഴ്സണലി ആ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ശരിക്കും ഭയങ്കര പ്രതീക്ഷയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ക നമ്മളിപ്പം ഈ മാഷപ്പുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, സിനിമകളെക്കാൾ എനർജറ്റിക് ആയിരിക്കും ഈ മാഷപ്പുകൾ അല്ലേ? പല നടന്മാരുടെ ചില പോർഷൻസ് ഒക്കെ എടുത്തിട്ട് അവരുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻസ് മാത്രം നിറച്ചിട്ടുള്ള ഒരു മാഷപ്പ് ആണെന്ന് വേണ്ടി നമുക്ക് അത്രയധികം എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കും, അത്രയധികം ഗൂസ്ബംസ് മൊമെന്റ് ഉണ്ടായിരിക്കും. എനിക്ക് ആ ഒരു ഫീൽ ആണ് ശരിക്കും എൻ എന്ന ഷോർട്ട് മൂവിയുടെ ട്രെയിലർ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അതിന്റെ മ്യൂസിക് ആവട്ടെ, ആൻഡ് അതിൽ ബാലുവിന്റെ ആ ഒരു ഇൻട്രോ പോർഷൻ ആവട്ടെ, എവിടുന്ന് കിട്ടുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ, അതും ആ സീക്വൻസ് ആവട്ടെ, എല്ലാം തന്നെ അത്രമാത്രം ഒരു ഹൈ തരുന്ന രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ചെറിയ പരിപാടിയെല്ലാം നമുക്ക് അറിയാം. നിങ്ങൾ എളിമ വിട്ടിട്ട് കാര്യം പറ എങ്ങനെയാണ് എൻ, എന്താണ് എൻ?
1: സത്യം പറയാം.
2: ജസ്റ്റ് ടു സ്റ്റാർട്ട് വിത്ത്, ആക്ച്വലി ഞങ്ങള് ഒരു 2022 ഐ മീൻ വി ഹാവ് എ ബിഗ് ഗ്രൂപ്പ് കോൾഡ് കുടുംബം. അപ്പൊ ഞങ്ങള് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു തോട്ടിലാണ് നമ്മൾ സ്റ്റാർട്ട്
0: ചെയ്യുന്നത്.
2: അല്ലല്ല, എല്ലാ നമ്മുടെ ജഡി ദോസ്തുക്കളാണ്, എല്ലാ ഫ്രണ്ട്സ് ആണ്. അപ്പൊ സോ നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ദിവസം, ഐ മീൻ ആ ഒരു ഡിസ്കഷനിൽ പറഞ്ഞു നമുക്ക് ഇതുപോലൊരു മൂവി പ്ലാൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താലോ എന്ന്, ഐ മീൻ ഷോർട്ട് ഫിലിംസിന്. അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ് അല്ലൊട്ടകം എന്നുള്ളൊരു ചാനല് യൂട്യൂബില്. അപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഇതിനെപ്പറ്റിയുള്ള നോളജ് പോലും ഇല്ലാതായിരുന്നു. സോ ദ ബെസ്റ്റ് വേ ടു ലേൺ ഈസ് ബൈ ഡൂയിങ് എന്നാണല്ലോ. അപ്പം അതാണ് ഞങ്ങൾ അങ്ങനെ ഇത് ചെയ്ത് തുടങ്ങാന്ന് വിചാരിച്ചുകൊണ്ട് 2022 ഞങ്ങളുടെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഇവിടെ റിലീസ് ചെയ്യുന്നത് ജൂണില് അല്ലൊട്ടകത്തിന്റെ പേരിൽ തന്നെ.
0: ഓക്കെ.
2: അപ്പൊ അതിനുശേഷം നമ്മൾ ഓൾമോസ്റ്റ് 5 ഷോർട്ട് ഫിലിം നമ്മൾ റിലീസ് ചെയ്തു
0: ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ.
2: അതെ, 5 ഷോർട്ട് ഫിലിം, എല്ലാം 30+ മിനിറ്റ്സ് ഉള്ളതാണ്. അപ്പം അത് 5 ഒരു കോമഡി ജോണറാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ ഇപ്പം 6 ഒരു നോൺ കോമഡി ആയിട്ടുള്ള ഒരു ഫസ്റ്റ് സംഭവമാണ് നമ്മൾ ട്രൈ ചെയ്തിരിക്കുന്നത്. ബേസിക്കലി എൻ എന്നുള്ളത് ഒരു ജാപ്പനീസ് വേർഡാണ്.
0: അതെ, അത് എടുത്തു പറയണം കേട്ടോ. കാരണം നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതിന്റെ ട്രെയിലർ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലുള്ള ചെക്ക് ലിസ്റ്റ് എന്തായാലും കുറച്ചു നേരം ഫോണിൽ സ്ക്രോൾ ചെയ്തിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഏതർ യൂട്യൂബിലേക്ക് പോയിട്ട് എന്റെ ട്രെയിലർ നോക്കുക, അല്ലെങ്കിൽ ബാലുവിന്റെ ഒക്കെ പേജ് ഞാൻ ബാലു എന്ന് പറഞ്ഞ ഐഡി കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാം, പിൻ ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് മോളിൽ തന്നെ എന്നിന്റെ ടീസർ. അപ്പോൾ ആ ടീസർ കാണുന്ന സമയത്തെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, സംഭവം ഉണ്ട് എന്നുള്ളൊരു കാര്യം. എൻ പേര് നേട്ട് കഴിഞ്ഞാൽ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലുള്ള എന്നാണോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള എന്നാണോ ജാപ്പനീസിലുള്ള എന്നാണോ?
2: ഇത് ആക്ച്വലി ഇതൊരു ജാപ്പനീസ് ഉള്ള ഒരു എന്നാണ്.
0: ജാപ്പനീസിന്റെ പൈസയുടെ പേര് എൻ എന്ന് പറ്റും അല്ലേ?
2: അല്ല, അത്
0: ഇത്
2: ഇത് എൻ ഒരു ഫിലോസഫിക്കൽ തോട്ടാണ്. സോ ബേസിക്കലി ആ പഞ്ചില ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ
0: വരുന്നത്.
2: സോ എനിവേ ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ
0: ആ
2: ടേമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ആ ടേമിന്റെ ഒരു തോട്ട്, ഐ മീൻ എന്റെ കോ റൈറ്റർ ഉണ്ട് മിസ്റ്റർ പ്രബുൽ. അപ്പോ ഞങ്ങളൊരു ജസ്റ്റ് ഒരു ഫോൺ കോളിൽ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഐഡിയാസ് ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോ നമുക്കൊരു ദിവസം ഒരു കോളിലാണ് ഈ ഒരു ചെറിയൊരു ഐഡിയ വന്നത്. പിന്നെ വി തോട്ട് ലൈക്ക് ഓക്കെ വൈ ഡോണ്ട് വി ഡു ഇറ്റ്. സോ അങ്ങനെ ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി ആ കോള് വെച്ച ഉടനെ ഞാൻ വിളിക്കുന്നത് ബാലുവിനെയാണ്. ബാലു, നിനക്കൊരു സാധനം വരുന്നുണ്ട്. നീ ഇപ്പൊ കാണിക്കുന്ന പോലുള്ള സാധനങ്ങളല്ല, കുറച്ചുകൂടെ മുകളിൽ പിടിക്കേണ്ട ഒരു സാധനമാണ്. എനിവേ ഐ തിങ്ക് യു ക്യാൻ ട്രൈ. ആ ഒരു തോട്ടില് ഞങ്ങൾ സ്റ്റോറി എഴുതി
0: ാണെങ്കിൽ ചായക്കടക്കാർ മുതൽ കൂടിശം വരെയുള്ള സകലമായ റോളുകളും ബാലു എടുക്കും. ഇതൊന്നും പറയാനിട്ട് കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ റാവോയും കാലുവിലും മീറും എല്ലാം കൂടെ ഉള്ള വീടിനകത്ത് സോംബിയായിട്ട് ഇനി ചെയ്യാൻ ഈ ഭൂമി മലയാളത്തിൽ എനിക്ക് കഥാപാത്രങ്ങൾ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ബാലുവിനെ പിടിച്ച് കഥാപാത്രം കൊടുക്കുന്ന സമയത്ത് വാട്ട് വാസ് ദ ക്രൈറ്റീരിയ ഫൗണ്ട് ബാലു ഇത് ചെയ്യും എന്ന് പറയാനുള്ള കാരണം എന്തായിരുന്നു?
2: സി, ബാലുവിന്റെ എന്താ പറയുന്നത്, അവന്റെ നല്ലൊരു ഫീച്ചേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി രണ്ട്, ഐ മീൻ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ട്. പിന്നെ പുള്ളി ചെയ്യുമ്പഴത്തേക്കിന് രണ്ട് മെയിൻ കാര്യങ്ങളാണ്. ഒന്ന്, പുള്ളിയുടെ ആക്ടിങ്ങിൽ ഒരു ഡൗട്ടും ഇല്ല. ഞങ്ങള് ഷി കമ്പനി നടത്തിയ ഒരു ഡ്രാമ ഇവന്റിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അന്ന് തൊട്ട് നമുക്ക്
1: അല്ല,
2: ആ ഞങ്ങൾ രണ്ട് സിനിമയും വേറെ ചെയ്തിട്ടുണ്ടോ ചെറിയ റോളുകൾ വെച്ച്. അപ്പൊ അതിലും ബാലു ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്കറിയാം. അപ്പം ആക്ടിങ് സൈഡ് പ്രശ്നമല്ല, ഒരു ഹൈയും പിന്നെ ഒരു എക്സ്ട്രീം ലോവും ഉള്ള രണ്ട് വേർഷൻസ് ഉണ്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരാളായിരുന്നു നമുക്ക് വേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങള്, ഐ മീൻ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഞങ്ങള്, ഐ മീൻ എന്റെ ടീം അല്ലൊട്ടകം ടീം എന്ന് പറഞ്ഞാൽ ഞങ്ങള് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഐ മീൻ നോബഡി ഈസ് പ്രൊഫഷണൽ, ഐ എം എ ബാങ്കർ ബൈ പ്രൊഫഷൻ, ഐ ഹാവ് നോ ക്ലൂ അബൌട്ട്.
0: അതെ, കാരണം ഇപ്പൊ ഇത് ചില്ലറ പരിപാടിയല്ല എന്ന് നമുക്കറിയാം. കാരണം ഒരു മേക്കിങ്ങിൽ നമുക്കൊരു ക്വാളിറ്റി ഒരു മീറ്ററിന് മുകളിലേക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എഫേർട്ട് ഉണ്ട്, അതിനനുസരിച്ചുള്ള പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നമുക്ക് വേണം. മാത്രമല്ല അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലാവട്ടെ അല്ലെങ്കിൽ അതിന്റെ കോർഡിനേഷനിലാവട്ടെ ഒക്കെ തന്നെ അത്രമാത്രം ഇൻപുട്ട് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ ദ സോ കോൾഡ് ക്വാളിറ്റിയിലേക്ക് നമുക്കൊരു പ്രൊഡക്റ്റിനെ കൊണ്ടെത്തിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതും ഇന്നത്തെ കാലത്ത്, കാരണം ഇത്രയധികം റീൽസ് വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും ഒരു മീറ്ററിന് താഴേക്ക് നമ്മുടെ ഒരു മൂവി എന്ന് പറയുന്നതിന്റെ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാനും വേണ്ടി പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു ഷോർട്ട് ഫിലിം നിങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എത്ര കാലം എടുത്തു? അതും ഈ പറഞ്ഞ പോലെ ബാങ്കിങ് മേഖലയിൽ നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല, ആവശ്യത്തിലധികം സ്ട്രെസ് ഉണ്ട്, ആവശ്യത്തിലധികം സ്ട്രെയിൻ ഉണ്ട്. ഇതിനിടയിൽ എങ്ങനെയായിരുന്നു സമയം കണ്ടെത്തിയത്? എങ്ങനെയായിരുന്നു കോർഡിനേഷൻസ് ഒക്കെ? വീക്കെൻഡിലായിരുന്നോ പണിയും കാര്യങ്ങളും?
2: അല്ല, അങ്ങനല്ല. ഇപ്പം എന്താ പറയാ, ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് ഫെബ്രുവരിയിലാണ് ഈ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തത്. നമ്മള് ജൂൺ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നത്. ആക്ച്വലി ഒരു മാസം മുമ്പ് ഇത് കംപ്ലീറ്റഡ് ആയിരുന്നു. ബട്ട് അഗൈൻ നമ്മളത് റിലീസ് ചെയ്യാനായിട്ട് ഒരു നല്ല ടൈം നോക്കിയാണ് നമ്മൾ വെച്ചിരുന്നത്. ബട്ട് എനിവേ ഇത്രയും സമയമെടുത്തു. പക്ഷേ എന്താ പറയുക, ഞാൻ രണ്ടാമത്തെ പോയിന്റ് ബാലുവിന്റെ പറഞ്ഞില്ല, അത് പറഞ്ഞോട്ടെ. അപ്പം ഫസ്റ്റ് വൺ ഓൺ ആക്ടിങ്
0: ഫീച്ചേഴ്സ്
2: ആൻഡ് ദ ആക്ടിങ് സൈഡ്. സെക്കൻഡ് വൺ ഈസ് എനിക്ക് വേറെ മാർക്കറ്റിംഗിന് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, ഹി വിൽ ഡു ബൈ ഹിംസെൽഫ്.
0: എങ്ങനെ ഇരിക്കുന്നു മൊത്തത്തിൽ കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല, സംഭവം സത്യമാണ്.
1: അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സി അതായത് പറഞ്ഞത് അത് ഒരു ഭാഗ്യമല്ല, ഇവിടെ ഒരു മാർക്കറ്റ് നമ്മൾ തേടി നമ്മൾ സി നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ റീലുകൾ നമ്മൾ ചെയ്യുമ്പോൾ നീ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ആസിഫ് പറഞ്ഞതെന്ന് വെച്ചാൽ റീൽ ഇപ്പൊ ഞാൻ ഡെയിലി എന്ന് പറഞ്ഞോളും ഞാൻ എന്റെ ജോലിയാണത്, അതുകൊണ്ട് ഞാൻ ഡെയിലി എന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോ കാരണം അത് അത് ചെയ്താലാണ് എനിക്ക് പൈസ കിട്ടുള്ളൂ. അപ്പൊ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യുന്ന വർക്കാണത്.
0: പക്ഷെ അതിലേക്ക് ഞാൻ വരുന്നുണ്ട് ഒരു ചോദ്യം. കാരണം നമ്മളിപ്പോ പറയുന്ന പോലെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ കൾച്ചർ ആകെ മാറി. ഇപ്പോ ഒരു മാധ്യമം എന്ന നിലയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന മാധ്യമം എന്നത് സിനിമയോ സീരിയലോ അല്ലെങ്കിൽ അതിന്റെ സോക്കോൾഡ് നാടകങ്ങളോ ഒക്കെ ആയിരുന്നു എന്നിടത്തു നിന്ന് മാറി ഇന്ന് നാട്ടിൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ കൾച്ചർ ആ രീതിയിലേക്ക് വരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ എക്സ്പോഷർ നേടിയെടുക്കുന്നവർ ഒരുപക്ഷെ സിനിമയിലേക്ക് വരാതെ തന്നെ അവരുടെ ഒരു ജീവിതമാർഗം അതാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. അതിന് അത്രമാത്രം ഫ്ലറിഷ്ഡ് ആയിട്ട് ആ ഒരു മേഖല മാറി. പക്ഷേ നമ്മുടെ യു എയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ബാലുവേ ഓടി നടന്ന എല്ലാ ഇടങ്ങളിലും ബാലുവിന്റേതായിട്ടുള്ള ഒരു അഭിനയ സിദ്ധി നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം സാധ്യത ഇനിയും ഈ യു എയിലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ യു എയിലുള്ള അഭിനയ മോഹിനികൾക്കിടയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ട് എന്നുള്ളൊരു ചോദ്യം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഞാൻ അത് തിപ്പ് അടിക്കുകയാണ് പറ
1: ഓക്കെ. അതിപ്പോ വെച്ചാല് സി സി ഞാൻ ഇവിടെ ദുബായിൽ ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് 20 വർഷത്തിന് മേളിലായി ഞാൻ ഇപ്പൊ ദുബായിൽ. അതിലിപ്പോ ഒരു 4 വർഷം നാട്ടിൽ ഞാൻ സിനിമ അഭിനയിക്കാൻ വേണ്ടി മാത്രം ഇവിടുന്ന് എല്ലാം വിട്ടുപോയ വ്യക്തിയാണ് ഞാൻ. അതായത് അത്രയും പാഷനേറ്റ് ആയിട്ട്, അതായത് ജോലി പോലും വേണ്ട, അതായത് സിനിമയുടെ പുറകെ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി അല്ല. ഐതർ നമ്മുടെ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ വേണം, ഇല്ലെങ്കിൽ നമുക്ക് വരുമാനം വേണം, ഇല്ലെങ്കിൽ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. അറിയാലോ നാട്ടിൽ ഒരു 10 ദിവസം നിൽക്കണമെങ്കിൽ നമ്മുടെ എത്ര കാശ് വേണം. അപ്പൊ ഇത്ര റിസ്ക് എടുത്ത് ഞാൻ സിനിമ, അപ്പൊ എന്റെ ഒരു സിനിമ എന്ന് പറയുന്നത് ഓടി ചെല്ലുമ്പോ തന്നെ നമ്മളെ, അന്ന് എനിക്ക് ഇത്രയും പോലും കാണിക്കാൻ പ്രൊഫൈലിൽ ഒന്നുമില്ല കേട്ടോ. ഞാൻ ആകെ ചെയ്തിരിക്കുന്ന കുട്ടമ്പിള്ളയുടെ ശിവരാത്രി എന്ന് പറയുന്ന ഒരു മൂവിയും ജിലേബിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെയ്ത എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നാട്ടിലോട്ട് റിസ്ക് എടുത്ത്
0: പോകുന്നത്.
1: അല്ലാതെ എന്റെ ഇപ്പൊ എനിക്ക് പറഞ്ഞ എന്റെ പ്രൊഫൈലിൽ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ വീഡിയോസ് എനിക്ക് ഒരു ഡയറക്ടറെ കാണിച്ചു
0: കൊടുക്കാനുണ്ട്.
1: പ്രസക്തി ഇല്ല, എനിക്ക് കാണിച്ചു കൊടുക്കുക ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ എല്ലാ ജോണേഴ്സും എനിക്കുണ്ട്. അപ്പോ അന്ന് ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ ഓക്കെ നമുക്ക് സിനിമയല്ലേ കിട്ടും. പക്ഷെ അത് ഗ്രാജുവലി മനസ്സിലായി, എളുപ്പമല്ല. ഒരിക്കലല്ല, കാരണം സി ഇപ്പൊ നമുക്ക് എന്തൊക്കെ സപ്പോർട്ട് ഉണ്ട്, നമ്മൾ ആരൊക്കെ സിനിമയിലുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നമുക്ക് അതിലേക്ക്
0: കേട്ടോണ്ടിരിക്കുന്നത് അഥവാ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, മെജോറിറ്റി ആളുകൾക്ക് മാലും പറയുമ്പോഴേ അറിയാം അദ്ദേഹത്തിന്റെ ബ്രദറാണ് നമ്മുടെ സ്വന്തം കോയ പ്രേമത്തിലെ.
1: അപ്പൊ അവനുണ്ട്, ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെയുണ്ട്, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരും എറണാകുളത്ത് ഉണ്ട് എനിക്കറിയാവുന്നത്. പക്ഷെ അത് ഈസി ആയിരുന്നില്ല. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ ഒരു എന്താ പറയാ, അത്യാവശ്യം നല്ല സിനിമയിൽ നല്ല സിനിമ ഭാഗമാകാൻ പറ്റി. എനിക്കിപ്പോ വെള്ളത്തിൽ ഞാൻ നല്ല വേഷം ചെയ്തു, ആ സമയത്ത് കൊറോണ വന്നു, പിന്നീട് സഭാഷ് ചന്ദ്രബോസിലെ വിഷ്ണുവിന്റെ കൂട്ടുകാരനായിട്ട് ചെയ്തു, അങ്ങനെ പിന്നെ ലാസ്റ്റ് സുലേഖ മനസ്സിലെ തലമാനസില അതുവരെ ഞാൻ എത്തി. അതുവരെ എത്തി എന്ന് പറഞ്ഞാല് പറഞ്ഞ പോലെ ചോദിച്ചു, മമ്മൂട്ടി പറഞ്ഞ പോലെ ചാൻസ് ചോദിച്ചു തന്നെയാണ് കിട്ടിയത്. ഓരോ ലൊക്കേഷനിൽ പോവുക, ചാൻസ് ചോദിക്കുക, ഓഡീഷന് പോവുക. അത് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി ഇറ്റ്സ് നോട്ട് ഈസി എന്ന് മനസ്സിലായി. അത് അത്രയും ബുദ്ധിമുട്ടാണ്. പിന്നെ ബ്രേക്ക് കിട്ടുക അല്ലെങ്കിൽ അതൊരു സി അതൊരു ടൈമാണ്.
0: അതെ അതെ. പിന്നെ മാത്രമല്ല ഒരു ട്രെൻഡ് മാറി വരികയാണല്ലോ. ഒരു കാലത്ത് നമ്മൾ പറഞ്ഞിരുന്ന പോലെ സീരിയലിൽ നിന്നും സിനിമയിലേക്ക് അല്ലെങ്കിൽ മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് പറയുന്ന പോലെ ട്രെൻഡ് ഇപ്പോൾ സ്വിച്ച് ചെയ്യുന്ന സമയത്തോടെയാണ് നമ്മൾ നിൽക്കുന്നത്.
1: പിന്നെ അത് ഞാൻ ആ കൊറോണ സമയത്തൊന്നും അങ്ങനെ, ആ കൊറോണ സമയത്താണ് ഒരുപാട് ഇവിടെ ആണെങ്കിലും ഇൻഫ്ലുവൻസസ് വന്നതും കൊറോണ സമയത്താണ്. നാട്ടിലാണെങ്കിലും ഈ പറഞ്ഞ വ്ളോഗേഴ്സ് എല്ലാവരും വന്നു തുടങ്ങിയത്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിട്ടില്ല കണ്ടന്റ് ചെയ്യാൻ ഒന്നും. ഞാൻ ഒന്നോ രണ്ടോ സാധനം ചെയ്ത് നിർത്തി എന്നല്ലാതെ എന്റെ അൾട്ടിമേറ്റ് ഡ്രീം സിനിമ തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്നു, ഇവിടെ വന്ന് ജോലിക്കായിട്ട് തന്നെയാണ് ഞാൻ വന്നത്. പക്ഷെ അന്ന് ഖാലിദിന്റെ വീഡിയോ സംഭവിക്കുന്നു, ചായ വീഡിയോ അത് വയറലായി
0: കഴിഞ്ഞു.
1: അപ്പൊ എന്നോട് കുറെ പേര് ചോദിച്ചു, നീ അത്യാവശ്യം നല്ല നിനക്ക് ചെയ്തുകൂടെ. അപ്പൊ വീണ്ടും ഞാൻ അവിടെ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തുടങ്ങി, ഇതെന്റെ വരുമാന മാർഗമായി തുടങ്ങി. അപ്പൊ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എനിക്ക് ചെയ്തേ പറ്റൂ.
0: അപ്പൊ 4 വർഷം സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു 4 വർഷമാണോ അതോ അതിനുശേഷമുള്ള ഈ കഴിഞ്ഞ 1-3 വർഷത്തിനിടയിൽ നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത ആ ഒരു സമയമാണോ കൂടുതൽ ഒരു അസേന ആർട്ടിസ്റ്റ് ഒരു കൂടുതൽ ഫുൾഫിൽമെന്റ് തരുന്നത്, മനസ്സിലൊരു സംതൃപ്തി കിട്ടുന്നത്?
1: എന്തൊക്കെ പറഞ്ഞാൽ എൻഡ് ഓഫ് ദി സിനിമ സിനിമ തന്നെ. ലൊക്കേഷനിൽ പോയി, ലൊക്കേഷൻ പോയി വെറുതെ ഇരിക്കുന്നതും ഭയങ്കര സുഖമുള്ള പരിപാടി.
0: സിനിമാക്കാരൻ എന്ന്
1: പറയുന്നത് അതായത് ഒന്നുമില്ല, നമുക്ക് ഒരു അതായത് ചിലപ്പോൾ അന്നത്തെ ദിവസം ഷൂട്ട് ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് അവിടെ പോയി കസേരയിട്ടിരുന്ന് അവിടെ ഇരുന്ന് ആ സിനിമയിൽ ആ സിനിമയുടെ ഒരു പ്രോസസ് എൻജോയ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ കുറച്ച് ക്രൂ, നമ്മുടെ സ്വന്തം ആൾക്കാർ, നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് എന്തും കഴിഞ്ഞാടാം, നമുക്ക് എന്തും പറയാം, അഭിപ്രായങ്ങൾ പറയാം, സജഷൻസ് പറയാം. ഇപ്പൊ സി ഇപ്പൊ എന്റെ റീൽ മോശമായി കഴിഞ്ഞാൽ ആൾക്കാർ പറയും.
0: പക്ഷെ
1: ഇത് ഒരു കൺസിസ്റ്റന്റിൽ എനിക്ക് പോകാൻ പറ്റുന്ന എന്റെ ടീം വർക്ക് തന്നെയാണ്. എന്റെ കൂടെയുള്ള ആൾക്കാർ, ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, എന്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ, ഇപ്പൊ എനിക്ക് തരുന്ന സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ ഇതെല്ലാം ഒരു ടീം വർക്ക് തന്നെ. സെയിം ലൈക്ക് സിനിമ, പക്ഷെ ഒന്നര മിനിറ്റിനുള്ളിൽ നമ്മൾ കഥ പറയുന്നു എന്ന് മാത്രം, പറഞ്ഞു തീർക്കുന്നു ഒന്നര മിനിറ്റിനുള്ളിൽ. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് അതൊരു വലിയ ടാസ്കാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് പറയുന്ന പോലെ അല്ല, ഭയങ്കര ടാസ്കാണ്.
0: അത്ര മാത്രം, കാരണം നമുക്കിപ്പം അറ്റൻഷൻ സ്പാൻഡ് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന സമയമാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ദിവസം രണ്ടും മൂന്നും നാലും പടങ്ങൾ കണ്ടുകൊണ്ടിരുന്നവരാണ് നമ്മളെല്ലാവരും, നമ്മളിൽ പലരും. പക്ഷെ ഇന്ന് ഒരു സിനിമ പോലും കൃത്യമായിട്ട് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്രമാത്രം ഈ മടുപ്പ് കയറുന്ന ഒരു പരിപാടി നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു, മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും സ്വൈപ്പ് ചെയ്ത് പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക്, അതിനിടയിൽ പോലും ഇത്രമാത്രം നമ്മളെ പിടിച്ചിരുത്തുന്ന കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്യുവർ ടാലന്റ്. ആ ഒരു ടാലന്റ് ആണ് ഈ പറഞ്ഞ പോലെ ഒരു ബാങ്കിങ് ടാലന്റിനോടുകൂടി ഒത്തുചേർന്നിരിക്കുന്നത്. ആൻഡ് അവരുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ എന്ന് പറയുന്ന.
1: പിന്നെ ഈ എന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഫുൾ ക്രെഡിറ്റ് മെൽവിൻ തന്നെയാണ്. കാരണം എന്നെ വിളിച്ചു എന്നുള്ള സത്യം തന്നെ അഭിനയിക്കാൻ. അപ്പോഴും ഞാൻ പറഞ്ഞു കുറച്ച് നേരത്തെ, നമ്മൾ ചെയ്യുന്ന വർക്ക് കണ്ടിട്ട് നമ്മൾ ഒരാൾ ഇഷ്ടപ്പെട്ട് വിളിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് സത്യത്തിൽ. അപ്പോ മെൽവിൻ വിളിച്ചു, പക്ഷെ ഇതിന്റെ ഏറ്റവും ഞാൻ അഭിനയിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം എഡിറ്റിംഗ് എന്തായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള മ്യൂസിക് എന്തായിരുന്നു, അല്ലെങ്കിൽ ഒരു പരിപാടി ഞാൻ ചോദിച്ചിട്ടില്ല, ഒന്നുമില്ല. ഞാൻ ഇടയ്ക്ക് ചോദിക്കും, അളിയ എന്തായി, എടാ നടക്കണ്ട്, ഓക്കെ കഴിഞ്ഞ്. ഞാനല്ലാതെ ഒന്നും കണ്ടിട്ടില്ല. ആകെ ഞാൻ കാണുന്നത് ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്നോട് നീ ഇതുവരെ കണ്ടില്ലെന്നാണ്, ഒന്ന് കാണാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സാധനം മൊത്തത്തിൽ
0: കണ്ടത്.
1: ഡബ്ബിങ്ങിന് കണ്ടു, ശരിയാണ്, ഡബ്ബിങ്ങിന് നമ്മള് സീൻ ബൈ സീൻ എടുത്ത് കണ്ടു. അല്ലാതെ ഫുൾ വേർഷൻ കാണുന്നത് ഞാൻ എനിക്ക് കഴിഞ്ഞ ആഴ്ച.
0: അതായത് ഒരു ഏറ്റവും മികച്ച ക്യാപ്റ്റന്റെ ഏറ്റവും വലിയ സ്കില്ലുകളിലൊന്ന്, ഒരു ടീമിനെ കൊണ്ടുപോകുന്ന ഒരാളാണല്ലോ ക്യാപ്റ്റൻ, ആ ക്യാപ്റ്റന്റെ ഏറ്റവും മികച്ച സ്കില്ലുകളിലൊന്ന് കൃത്യമായിട്ട് ഇന്ന ഇന്ന ജോലികൾ ചെയ്യാൻ പറ്റുന്ന ആളുകളെ അതിനു വേണ്ടിയിട്ട് നിയോഗിക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോ ക്യാമറ ചെയ്യാൻ അറിയാത്ത ഒരാളെ ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് വരുന്ന ഒരിടത്ത് കൊണ്ടു നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ കൃത്യമായിട്ടുള്ള വിനിയോഗിക്കൽ പരിപാടിയാണ് ഇവിടെ നടന്നത്. ഇനിയാണ് ബാലുവിന് വേണ്ടത്, കാരണം ഈ സാധനം എല്ലാവരിലും എത്തിക്കാൻ.
1: പിന്നെന്ന് വെച്ചാൽ ഇതിൽ ഒരു ഒന്ന് രണ്ട് ഷോട്ടുകളുണ്ട്, അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് ക്യാമറമാനായിട്ട് തർക്കിച്ച്, അതായത് അത് പറ്റും, ആ ഷോട്ട് എന്തായാലും പറ്റും എന്ന് തർക്കിച്ച് ക്യാമറമാൻ തർക്കിക്കണം, പറ്റൂല. പക്ഷെ ഇവൻ പറയുന്നത് ഇല്ല അത് പറ്റും, അത് എനിക്ക് പറ്റും എന്ന് പറഞ്ഞ അവനെ കൊണ്ട് പറയിപ്പിച്ചെടുത്ത്
0: ചെയ്യിപ്പിച്ചെടുത്ത.
1: പിന്നെ കാണുമ്പോൾ വളരെ സിമ്പിൾ. പക്ഷെ അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാനെടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ ഒരു എഫേർട്ട് ഉണ്ടായുള്ളൂ, ഒരു മൂന്നാലഞ്ച് ദിവസം ആ ലൊക്കേഷനിൽ പോയി ഇരിക്കുക എന്നുള്ളൊരു എഫേർട്ട് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഔട്ട്ഡോറാ ഷൂട്ട് ചെയ്തത്,
0: ഓക്കെ.
1: സോ സണ്ണ് പ്രശ്നമാണ്, അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി. അങ്ങനെ കുറെ പരിപാടികൾ നമ്മൾ കാണുന്ന ആ ഒരു സാധനത്തിന് അത്രയും പെർഫെക്ഷൻ കൊടുത്ത് ഇവര് ചെയ്തു.
0: അതിനെക്കുറിച്ച് ചോദിക്കാനുള്ളത്, ഇനി നമുക്ക് അറിയേണ്ടത് പ്രധാനമായിട്ടും ഇത് ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു പരിപാടിയല്ല, ഇതിലൊരു വലിയ ടീമിന്റെ നല്ലൊരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ക്രൂ മെമ്പേഴ്സ് ആരൊക്കെ ആയിരുന്നു, എങ്ങനെയായിരുന്നു അവരുടെ ഒരു സപ്പോർട്ടും ഇൻവോൾവ്മെന്റും കാര്യങ്ങളും ഒക്കെ? പിന്നെ എവിടെയാണ് ലൊക്കേഷൻ? പ്രൈമറിലി നമ്മുടെ ദുബായ് തന്നെ, യുഎഇ തന്നെയല്ലേ?
2: നമ്മുടെ അല്ലോട്ടകത്തിന്റെ അഞ്ച് വീഡിയോയും ഇപ്പൊ ആറാമത് വന്ന ഈ എന്നും ഇത് മൊത്തം നമ്മൾ ദുബായാണ്. ദുബായ് എന്നല്ലാതെ വേറൊരു പരിപാടിയില്ല, ഫുള്ള് എൻ ടു എൻ ദുബായ് തന്നെയാണ്
0: ചെയ്തിരിക്കുന്നത്.
2: പിന്നെ എന്റെ കോർ റൈറ്റർ ആയിട്ടുള്ളത് പ്രബുളാണ്. പിന്നെ ടെക്നിക്കൽ സൈഡ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരാളാണ് ഉള്ളത്, വൺ മാൻ ഷോ ആണ്. ജ്യോതിഷ് എന്ന് പറയുന്ന ആളാണ് ഞങ്ങളുടെ ഡി ഒ പി, എഡിറ്റർ, കളറിസ്റ്റ്.
0: I don't know what all you say.
2: എനിക്കിത് എനിക്ക് ഇങ്ങനെ വേണം, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ദ തിങ്സ് ഹി ഡു ദ മാജിക് ഇസ് അബ്സല്യൂട്ട്ലി ഓസം. ജ്യോതിഷ് വാസ് അബ്സല്യൂട്ട്ലി എന്താ പറയാ, അവനൊരു അവനൊരു സംഭവമാണ്.
0: ജ്യോതിഷ്
2: വരാനിരുന്നാണ്, അവൻ എന്താ ഒരു സ്റ്റക്കായി പോയി. ഹീൽ ബി കമ്മിങ് ലേറ്റർ. അപ്പൊ അതാണ്. പിന്നെ ഇതിന്റെ സൗണ്ട് ചെയ്തിരിക്കുന്ന നാട്ടിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടാണ്, ഞാൻ ആ ജേക്കബ് സാം എന്നുള്ള ആളാണ്. ഞാൻ ഇങ്ങനെ ഇന്നൊരു അയാളെ കണ്ടിട്ടില്ല. നമ്മുടെ ഒരു ഫ്രണ്ട് വഴിയാണ് പറഞ്ഞത്, അതിന്റെ പോലെ മ്യൂസിക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ ഒരു കണക്ട് ചെയ്തെന്നാണ്. ഞങ്ങൾ ഓൺലൈനിൽ ഇരുന്നിട്ടാണ് മ്യൂസിക് ചെയ്തോണ്ടിരുന്നത്. അപ്പം പുള്ളി കുറച്ച് ഐഡിയ തരും, ഞാൻ എന്റെ കുറച്ച് ഐഡിയാസ് കൊടുക്കും, എന്നിട്ട് പുള്ളി എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ട് എനിക്ക് പിറ്റേ ദിവസം അയച്ചു തരും. ഞങ്ങൾ തമ്മിൽ അടി ഇടി ബഹളം എല്ലാം ഉണ്ട്. അല്ല, നമ്മുടെ ഇവിടെ ഇവിടെ അടുത്തുതന്നെ ദുബായില് നമ്മുടെ ഹാർബർ സൈഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്നും എന്താ പറയാ വലിയ റെസ്ട്രിക്ഷൻ ഉള്ള അല്ല അല്ലാത്ത ഏരിയസ് ഉണ്ടല്ലോ, നോർമൽ ഏരിയസിൽ നല്ല വേണമല്ലോ എടുക്കാനായിട്ട്.
1: വളരെ ചെറിയ ഗ്രൂപ്പ് ആയിരുന്നു,
2: നമുക്ക് വെരി വെരി വെരി വെരി മിനിമൽ വീട്ടിൽ മാത്രമായിരുന്നു.
0: പക്ഷെ എടുത്ത് വെച്ചിരിക്കുന്ന സാധനം സംഭവർക്ക് അതെന്തായാലും നമുക്ക് ഇനി അധികം കാത്തിരിപ്പില്ലാതെ ശനിയാഴ്ച ദിവസം നമുക്ക് കാണാം. കഴിയുന്നവരെല്ലാവരും എത്തിച്ചേരുക നമ്മുടെ സ്റ്റാർ ഗാലറിയിലേക്ക്. ആൻഡ് അറ്റ് ദ സെയിം ടൈം യൂട്യൂബിലും അതേ ദിവസം തന്നെ റിലീസ് ആകും.
2: അല്ല, അതേ ദിവസം ആയിരിക്കില്ല, അത് മിക്കവാറും ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട്
0: വരത്തുള്ളൂ. അപ്പൊ ഇവരുടെ പേജസ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മനസ്സിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ഒരു നെക്സ്റ്റ് വീക്കിലേക്ക് അല്ലെങ്കിൽ അടുത്ത വീക്കെൻഡൊക്കെ വരുന്ന സമയത്ത് പല കാര്യങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയിൽ ഓർത്ത് നിങ്ങൾ ഒന്ന് യൂട്യൂബിൽ പോയി അന്വേഷിച്ച് കാണേണ്ട ഷോർട്ടിൽ തന്നെയാണ്. 10-15 മിനിറ്റിൽ താഴെ മാത്രമേ ഉള്ളൂ,
2: 13 മിനിറ്റേ ഉള്ളൂ.
0: അപ്പോൾ ആ ഒരു സമയം നിങ്ങൾക്ക് വേർത്തായിരിക്കും. മാത്രമല്ല, സിനിമയെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ സിനിമാ മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള വർക്കിനെ ഏറ്റെടുക്കണം. ആൻഡ് സമയപരിമിതി മൂലം നമുക്ക് എന്തായാലും ഈ വർത്തമാനം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. പക്ഷെ അതിന് മുൻപേ ചോദിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഓഫ്കോഴ്സ് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ രണ്ടുപേരുടെയും ആദ്യത്തെ വർക്കോ അല്ലെങ്കിൽ രണ്ടാമത്തെ അങ്ങനത്തെ ഒന്നും വർക്ക്സ് അല്ല, നിങ്ങൾ തുടർന്നുകൊണ്ടേ ഈ ഒരു ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്നാണ് ഒരു ബിഗ് സ്ക്രീനിലേക്ക്, ഇതും ബിഗ് സ്ക്രീനിലേക്ക് തന്നെ എത്തുന്നു അറിയാം, പക്ഷെ എന്നിരുന്നാലും ഒരു മെഗാ സിനിമയിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്, അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ?
2: അല്ല, തീർച്ചയായിട്ടും അതിനൊരു ജെനുവിൻ ആൻസർ തരുവാണെങ്കിൽ, ഈ 5 ഷോർട്ട് ഫിലിമും 30 മിനിറ്റിൽ കൂടുതൽ ചെയ്യാനുള്ള റീസൺ തന്നെ പഠിക്കുക എന്നുള്ളൊരു
0: തന്നെയാണ്.
2: അതുകൊണ്ടാണ് പിന്നെ ഇത് എന്റെ സ്കോപ്പ് വളരെ ചെറുതായതുകൊണ്ടാണ് ഒരു 12 മിനിറ്റ് നിർത്തിയത്. പിന്നെ എന്താ പറയാ, എല്ലാ മേഖലകളിലും നമ്മളിങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവം അനുഗ്രഹിച്ചാൽ നമ്മള് ദുബായിലൊരെണ്ണം
1: ഇറക്കും.
0: വരും വർഷങ്ങളിൽ ഉറപ്പായിട്ടും നമുക്ക് വലിയ പേരുകളായിട്ട് നിറഞ്ഞ സദസ്സുകളിൽ നിറഞ്ഞ സ്ക്രീനുകളിൽ തന്നെ ഈ പേരുകൾ കാണാൻ സാധിക്കട്ടെ എന്ന പ്രത്യാശയോട് കൂടി തന്നെ വൺസ് അഗൈൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ശനിയാഴ്ച ദിവസം എന്റെ സ്ക്രീനിംഗ് ഉണ്ടായിരിക്കും നമ്മുടെ സ്റ്റാർ ഗാലറി
2: യൂട്യൂബ് ചാനൽ. അല്ലൊട്ടകം എന്നാണ് എന്റെ പേര്.
0: അല്ലൊട്ടകം എന്ന യൂട്യൂബ് ചാനൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെലിവിന്റെ പഴയ വർക്കുകൾ, പ്രീവിയസ് വർക്കുകൾ, കാര്യങ്ങളൊക്കെ കാണാം. 30 മിനിറ്റിൽ കൂടുതലുള്ള ഭയങ്കര രസകരമായിട്ടുള്ള കുറേയധികം കോണ്ടന്റുകൾ അതിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ബാലുവിനെ പ്രത്യേകിച്ച് പറയുന്നില്ല, നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ദുബായിലുള്ളവർക്കൊക്കെ ലൊക്കേഷൻ അനുസരിച്ച് തന്നെ ഇങ്ങനെ അൽഗോരിതം കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് പുള്ളിക്കാരന്റെ കണ്ടന്റ്. അതുകൊണ്ട് കാണുന്ന സമയത്ത് എക്സ്ട്രാ ലൈക്ക് വിടാം, ഒരു ലൈക്ക്. എന്തായാലും കൂടുതൽ കൂടുതൽ കൂടുതൽ സ്നേഹം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഇവിടെ പറയാനുണ്ടോ?
1: കേൾക്കുന്നവരോട് പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ഫിലിമിനെ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് ധൈര്യമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫിലിം.
0: ശനിയാഴ്ച ദിവസം 10:30
2: ഫ്രീ എൻട്രി ആണ്.
1: പത്തരയ്ക്ക് രണ്ട് ഷോ വെക്കുന്നുണ്ട്. അപ്പൊ 10:30 മുതൽ എന്തായാലും ഒരു 12 മണി വരെ അവിടെ ഉണ്ടാവും നമ്മള്. അപ്പൊ വരിക, കാണുക, അഭിപ്രായം പറയാ. ആസിഫ് എന്തായാലും വരണം,
0: തീർച്ചയായിട്ടും.
1: ഓക്കെ,
0: വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. അപ്പൊ ഇതൊരു വലിയ വലിയൊരു തുടക്കത്തിന്റെ വലിയൊരു തുടക്കമായി മാറട്ടെ എന്നുള്ള ആ ഒരു ആശംസ കൂടി അറിയിക്കുകയാണ് ഹോമഫോമിന്റെ ഭാഗത്തുനിന്നും. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ദെറ്റ് വാസ് മെൽവിൻ ആൻഡ് ബാലു, നമ്മുടെ എൻ എന്ന UAE നിന്നും ദുബായിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.
3: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. തിരികെ എത്താം ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫ് ആണ് കൂടെ ഉള്ളത് കേട്ടോ. നമ്മളിവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എങ്ങനെ വളരണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം മാതാപിതാക്കൾക്ക് ഉണ്ടാവേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിൽ പോലും ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും മികച്ച രീതിയിലൊരു തലമുറയെ വാർത്തെടുക്കണം എന്ന് ലക്ഷ്യം വെക്കുന്ന അതോറിറ്റീസ് ആണ് നമ്മുടെ ഇവിടെ UAE-യിലുള്ളത്. കാരണം ഇന്ന് ലോകമെമ്പാടുമുള്ള ജനറേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജെൻസി അല്ലല്ലോ, ജെൻ ആൽഫയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ കൂടുതൽ സമയവും ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു. ഇവരുടെ മുന്നിലേക്ക് വരുന്ന കണ്ടന്റുകൾ, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ സെൻസറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പലതരത്തിലുള്ള കണ്ടന്റുകൾ വരുന്നു. അത് അവരുടെ സ്വഭാവ രൂപീകരണത്തെ പോലും വലിയ രീതിയിൽ പലതരത്തിൽ ബാധിക്കുന്നതും അതിന്റെ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൃത്യമായിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്രോട്ടോകോൾ, ഒരു സോഷ്യൽ മീഡിയ റൂൾ ശരിക്കും നമുക്ക് മുന്നിലേക്ക് UAE കൊണ്ടുവന്നിട്ടുള്ളത്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് AI പൂട്ടാണ് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ID വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവന്നിരിക്കുകയാണ് UAE കേട്ടോ. അപ്പോൾ UAE-യിൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ കർശന നിയന്ത്രണങ്ങളൊക്കെ തന്നെ UAE ഭരണകൂടം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, അത് അവരുടെ പ്രൈവസിയെ കൂടെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് കേട്ടോ. ഒരു കുട്ടി ഈ സോഷ്യൽ മീഡിയയുടെ ദോഷവശങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് എത്രമാത്രം ഒരു തരത്തിൽ പ്രശ്നമുണ്ടാക്കാൻ സാധിക്കുന്ന ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ പോലെയാണ് സോഷ്യൽ മീഡിയ എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ചൊക്കെയുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം കിട്ടുന്നതിന് മുമ്പേ സോഷ്യൽ മീഡിയയിലേക്ക് എക്സ്പോസ്ഡ് ആവുമ്പോൾ അവിടെ അവർ പകരം പണയം വെക്കേണ്ടി വരുന്നത് അവരുടെ ബാല്യം, അവരുടെ പ്രൈവസി കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ID വെരിഫിക്കേഷനും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള AI സാങ്കേതിക വിദ്യകളും ഒക്കെ നിർബന്ധമാക്കി നടപ്പിലാക്കുകയാണ്. ആൻഡ് അതിനെക്കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. സോ ഇനിയുള്ള റെസ്പോൺസിബിലിറ്റി പേരൻസിൻ്റെതാണ്. മാക്സിമം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏതൊക്കെ തരത്തിൽ വാസ്റ്റായി കിടക്കുന്ന ഒരു ഇടമാണ്, നമുക്ക് പരിചിതമായിട്ടുള്ള ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ മാത്രമായിരിക്കില്ല, അതിനപ്പുറത്തേക്കുള്ള പലതരത്തിലുള്ള വെബ് പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഇന്ന് സുലഭമായി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഗെയിം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ പലതും ഉള്ളതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ്, കൃത്യമായ ഒരു ബോധ്യം, എൻ്റെ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഡിവൈസിൽ അവൻ എന്തൊക്കെയാണ് ആക്സസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധ്യം എല്ലായ്പ്പോഴും എല്ലാ പേരൻസിനും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളത് ഇവിടുത്തെ സിസ്റ്റം എടുക്കുന്ന, ഇവിടുത്തെ അതോറിറ്റീസ് എടുക്കുന്ന ആ ഒരു ഇനിഷ്യേറ്റീവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ബീയിങ് എ പേരന്റ് എല്ലാവരും കമ്പൽസറി ആയിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. Trending song of the hour.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
1: അല്ല, നാട്ടിലേക്ക് പോകാൻ കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
6: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
1: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
6: ഇവിടെ എവിടെയാ?
1: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
2: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, കോൾ 050-860-9611.

ജയിലർ ടുവിന്റെ ഒഫീഷ്യൽ ഒഫീഷ്യൽ റിലീസ് അനൗൺസ്മെന്റ് ടീസർ പുറത്തു വന്നിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ കണ്ടായിരുന്നോ? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണേ. തലൈവർ വരുന്നത് ഒറ്റയ്ക്കല്ല. ഓഫ് കോഴ്സ് ജയിലർ വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് കൂട്ടിന് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനും കന്നഡയിൽ നിന്നും ശിവരാജ് കുമാറും തെലുങ്കിൽ നിന്നും സുനിലും ഹിന്ദിയിൽ നിന്നും ജാക്കി ഷറോഫും ഒക്കെ ഉണ്ടായിരുന്നു. ജയിലറിന്റെ രണ്ടാം ഭാഗം വരുന്ന സമയത്ത് കുറച്ചധികം വലുതായിട്ടുണ്ട് ഈ സംഘം. ഇവരൊക്കെ ഉണ്ടായിരിക്കും. മലയാളത്തിൽ നിന്നും ലാലേട്ടൻ ഉണ്ടായിരിക്കും, കന്നഡയിൽ നിന്നും ശിവരാജ് കുമാർ ഉണ്ടായിരിക്കും, തെലുങ്കിൽ നിന്നും സുനിൽ ഉണ്ടായിരിക്കും, ആൻഡ് ഹിന്ദിയിൽ നിന്നും ജാക്കി ഷറോഫിനൊപ്പം ഹൃതിക് റോഷനൊക്കെ ഉണ്ടായിരിക്കും എന്ന് അറിയുന്നുണ്ടായിരുന്നല്ലോ. ഇതിനു പുറമെ നിരവധി മലയാള താരങ്ങൾ ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റും എന്നുള്ള വലിയ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ടീസർ പുറത്തുവിട്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഒക്ടോബർ 15 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നെൽസൺ സംവിധാനം ചെയ്യുന്ന, ഒരുപക്ഷെ ഏറ്റവും ഹൈപ്പിൽ എത്തുന്ന രജനീകാന്ത് ചിത്രം തന്നെയായിരിക്കും. രജനീകാന്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ഹൈപ്പിലേക്ക് എത്തുന്ന ചിത്രമായിരിക്കാം ജയിലർ 2 എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം അതിനുള്ള സംഭവം ഉണ്ടല്ലോ. ഇനി എന്തായാലും ഇന്നിപ്പോൾ ഈ ഒരു ടീസർ പുറത്തുവിട്ടിരിക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഫസ്റ്റ് പാർട്ടിൽ വില്ലനായിട്ട് എത്തിയത് വിനായകനായിരുന്നു. അപ്പോൾ വിനായകന് ശേഷം ആ കഥ, വിനായകൻ അതിനകത്ത് ഒരു മലയാളിയായിട്ട് തന്നെയായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അതാണല്ലോ മറ്റേ മനസ്സിലായോ സംഗതിയൊക്കെ. അപ്പോൾ മനസ്സിലായോ സാറേ, അപ്പോൾ സെക്കൻഡ് പാർട്ട് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സിനിമ നടക്കുന്നത് തന്നെ കേരളത്തിലാണെന്ന്. കാരണം കുറച്ചധികം ഷോട്ടുകളിൽ എനിക്ക് കേരളത്തിലെ ഒരു ടെറൈൻ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കുറേയധികം മലയാള താരങ്ങളുടെ സാന്നിധ്യം നമുക്ക് ആ ഒരു ട്രെയിലറിൽ, ആ ഒരു ടീസറിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓഫ് കോഴ്സ് വിനായകന്റെ സൗണ്ടിലാണ് ടീസർ ആരംഭിക്കുന്നത്. അതിനുശേഷം നോക്കുമ്പോൾ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക്. ആൻഡ് ഇവിടെ നമുക്ക് എനിക്കൊന്ന് മിറാഷ സിനിമയുടെ പ്രൊമോഷൻ വന്ന സമയത്താണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഹക്കീം ഷാജഹാൻ ഒരു റെവലേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ജയിലർ 2 ഭാഗമാണ് എന്നുള്ളൊരു കാര്യം. ആൻഡ് അദ്ദേഹത്തെ നമുക്ക് ട്രെയിലർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു ചെറിയ ഗ്ലിംസ് പോലെ കാണാൻ പറ്റുന്നുള്ളൂ. കാരണം ഇതിങ്ങനെ ടക് ടക് ടക് ഇങ്ങനെ മാറിപ്പോകുന്നതിനിടയിൽ ഞാൻ സ്ക്രീൻഷോട്ട്സ് ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് ഓരോരുത്തരെ മനസ്സിലായത്. ഓഫ് കോഴ്സ് സുരാജ് മുഞ്ചാർമൂടിന്റെ കണ്ണുകളുടെ ഒരു കിഡിലൻ ഷോട്ട് ട്രെയിലറിൽ തന്നെ, ടീസറിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. സോ സുരാജേട്ടനുണ്ട് എന്നുള്ളൊരു കാര്യം ഓൾറെഡി കൺഫേംഡ് ആയതായിരുന്നു. പിന്നെ കോട്ടയൻ നസീർ ഉണ്ട്, സുനിൽ സുഗതയുണ്ട്, നമ്മുടെ ജിംസൺ മഹേഷിന്റെ പ്രതികാരത്തിലേക്ക് വില്ലനായിട്ട് എത്തിയ സുജിത് ശങ്കർ ഉണ്ട്. അങ്ങനെ നിരവധി മലയാള താരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ജയിലർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് കുറച്ചുകൂടെ എന്താ അടുത്ത് നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. എനിവേ

0: എന്തായാലും ഈ ഒരു സമയത്ത് ഇനി കാത്തിരിപ്പ് ഒക്ടോബർ 15 വരെ മാത്രമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ തലൈവറുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തലൈവറുടെ പേരിൽ ഒരു തലൈവർ ആരാധകൻ തുടങ്ങിയ കട, അത് അത്രമാത്രം തമിഴ് ഒറിജിനൽ ഒതന്റിക് ഫ്ലേവർ ഫുഡ് നൽകിക്കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് ഭാഷാഭായ് ബിരിയാണി. അപ്പോൾ ഭാഷാഭായ് ബിരിയാണിയുടെ ഒരു വൗച്ചർ കൂടി ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇൻ ദ നെയിം ഓഫ് സാക്ഷാൽ രജനീകാന്ത്. യെസ്, രജനീകാന്ത് ആരാധകർക്കൊക്കെ വേണ്ടിയിട്ട് ഇന്നത്തെ ഡിന്നർ ഭാഷാഭായ് എന്നാവട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വൗച്ചർ തരാം. കിടിലൻ തമിഴ് ഫുഡുകൾ, പലതരത്തിലുള്ള വെറൈറ്റി ക്യുസീനുകൾ നമുക്ക് അവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാം. തമിഴ്നാടിൻ്റെ തന്നെ പല ഭാഗത്തു നിന്നുള്ള ക്യുസീനുകൾ, തിരുനെൽവേലി ക്യുസീൻ ആവട്ടെ, ചെട്ടിനാടിൻ്റെ ക്യുസീൻ ആവട്ടെ, ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഭാഷാഭായ് ബിരിയാണിയുടെ BBB സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ എനിക്കൊരു മെസ്സേജ് അയക്കുക. 0585829220 ലേക്ക് പെട്ടെന്നേക്ക്, എന്നിട്ട് സ്വന്തമാക്കുക ഒരു വൗച്ചർ, ഒരു ഡിന്നർ വൗച്ചർ, ഒരു കിടിലൻ ഡിന്നർ വൗച്ചർ ഫ്രം ഭാഷാഭായ് ബിരിയാണി.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ, RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
1: ഹായ് ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ് മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ യു എയിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ജൂലൈ 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. ട്രിക്സ് മാനിയ 2.0 പവർഡ് ബൈ ഹോം 92.2 FM.
2: You're tuned into Home 92.2 FM. Home is a feeling.
3: Back to home, back to home, back to home, back to home.
4: Back to home, brought to you by Z5 Festive Offer. All access pack varum AED 99.99 matram. Adum prativarsham. TNC apply.
0: Evergreen Particle, brought to you by Basha Bhai Biryani. Authentic Dindigal Biryaniyum, Chennai Bhai Veettu Kalyana Biryaniyum. Ini aaswadikkam. Vasal Hub.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif. Asif.
2: ഈ ഒരു മാസം നമ്മൾ നാട്ടിലേക്ക് പോകുന്നവരാവട്ടെ, നാട്ടിലുള്ള കുടുംബത്തോടൊക്കെ വിളിച്ച് എസ്പെഷ്യലി ഓർമ്മപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ദാറ്റ്സ് നൺ അതർ ദാൻ സെൻസസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇപ്പോൾ ആളുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും. സോ അതിനെക്കുറിച്ചിട്ട് നമ്മുടെ ഫാമിലിയോടൊക്കെ പറഞ്ഞേക്കുക. നമ്മളെയും മറക്കില്ല, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ. കാരണം സെൻസസ് എന്യൂമറേറ്ററുമാരൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വരികയാണ്. രാജ്യത്തെ ജനസംഖ്യ കണക്കെടുപ്പിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ജൂലൈ 30 വരെയാണ് ഈ ഒരു എന്യൂമറേഷൻ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെയൊക്കെ വീടുകളിൽ ആളുകൾ വരുന്നുണ്ടായിരിക്കും. വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള രേഖകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. കാരണം അതിലൊരു ഉദാസീനതയും വിചാരിക്കരുത് കേട്ടോ. മാത്രമല്ല, നമ്മുടെ ജൂലൈ മുതൽ നമ്മുടെ നിയമസഭ ബില്ല് പാസ്സാക്കിയതോടുകൂടി കംപ്ലീറ്റ്ലി കേരളമായിട്ടുണ്ട് കേട്ടോ. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഔദ്യോഗിക രേഖയിലും ഇനി കേരളയില്ല. ഗോഡ്സ് ഓൺ കൺട്രി, നോട്ട് കേരള, ഇറ്റ്സ് കേരളം. കേരളം എല്ലായിടത്തും കേരളമായി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ള സംഗതി കൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വൗച്ചർ കൂടി കരുതി വെച്ചിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാം ഇൻഷുറൻസിൻ്റെ പ്രിവിലേജ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഇൻഷുറൻസിൽ കവേർഡ് ആവാത്ത, ചിലപ്പോൾ വൈറ്റമിൻ ഡി ടെസ്റ്റൊക്കെ കവേർഡ് അല്ലാത്ത ഒരുപാട് ഇൻഷുറൻസുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇൻഷുറൻസിൽ കവേർഡ് അല്ലാത്ത പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ആൻഡ് ഇൻഷുറൻസിൻ്റെതായിട്ടുള്ള പ്രിവിലേജുകൾ ഇല്ലാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്കൊക്കെ തന്നെ വളരെ ഉപകാരപ്രദമായി മാറുന്ന, അതും എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ഏറ്റവും മികച്ച ആതുര സേവന രംഗത്ത് ആ ഒരു പേര്, ഒരു ബ്രാൻഡ് നെയിമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അൽനൂർ പോളി ക്ലിനിക്കിൻ്റെ ഒരു 1000 ദിർഹംസ് വർത്തായിട്ടുള്ള ഒരു വൗച്ചർ. അതിൽ ഡോക്ടർ കൺസൾട്ടേഷൻ ഇൻക്ലൂഡഡ് ആണ്, CBC ഇൻക്ലൂഡഡ് ആണ്, യൂറിക് ആസിഡ് ടെസ്റ്റ്, TSH ടെസ്റ്റ്, വൈറ്റമിൻ ഡി ടെസ്റ്റ്, വൈറ്റമിൻ ബി12, CRP, ക്രയാറ്റിൻ, SGPT ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പ്രീമിയം ഹെൽത്ത് ചെക്കപ്പ് പാക്കേജാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയയ്ക്കുക, അൽനൂർ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ 0585829220 എന്ന നമ്പറിലേക്ക് ഒട്ടും വൈകാണ്ട് മെസ്സേജ് അയച്ചു. 1000 ദിർഹംസ് വർത്തായിട്ടുള്ളൊരു വൗച്ചറാണ് കൈകളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്.
3: Shout out, yeah.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: You are listening.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിഴിഞ്ഞത്തിൽ അദാനി മാനേജ്മെന്റിനെ അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രി. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ദുരൂഹതയാരോപിച്ച് പ്രതിപക്ഷ നേതാവ്. ധനബില്ലിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം. അയോധ്യ തട്ടിപ്പ് രാജ്യം കണ്ട ഏറ്റവും വലിയ കുംഭകോണമെന്ന് കെ സി വേണുഗോപാൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അദാനി പോർട്സിനെ അതൃപ്തി അറിയിച്ച കേരള സർക്കാർ. വിഴിഞ്ഞത്ത് നിക്ഷേപം നടത്തുന്ന വിവരം സർക്കാരിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്തില്ല. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താൻ കഴിയൂ. നിയമസഭാ സമ്മേളനത്തിൽ തിടുക്കപ്പെട്ട് ധനബിൽ തിരികെ കയറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി സഭാ നടപടികളിൽ മാറ്റം വരുത്തി. ബിൽ പാസാക്കാൻ മുഖ്യമന്ത്രി അനാവശ്യ ധൃതിയും വാശിയും കാണിച്ചു. മദ്യക്കമ്പനികളെ സഹായിക്കുകയായിരുന്നു ഉദ്ദേശം. ഏത് മാർഗത്തിലൂടെയും മദ്യക്കമ്പനികൾക്ക് നികുതി ഇളവ് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വിദേശ നിക്ഷേപം എത്തിക്കുന്നതിനായി അദാനി ഗ്രൂപ്പ് ഔദ്യോഗികമായി കേരള സർക്കാരിന്റെ അനുമതി തേടി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും നടത്തിപ്പിനുമായി രൂപീകരിച്ച അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഓഹരി കൈമാറാൻ അനുമതി തേടിയത്. വിഴിഞ്ഞത്തെ അദാനി MSC ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 25% അധികം ഓഹരി കൈമാറ്റം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അംഗീകാരം ആവശ്യം. ഇതാണ് കരാറിലെ വ്യവസ്ഥ. സംസ്ഥാന സർക്കാരിന്റെ അറിവോടെയുള്ള നീക്കമാണോ നടന്നതെന്ന് പിണറായി വിജയൻ ചോദിച്ചു. ജൂൺ 29 തന്നെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. കരാർ ലംഘിച്ചതിന് സർക്കാർ ഏത് തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണം. വലിയ വിദേശ നിക്ഷേപം എന്ന രീതിയിൽ പ്രചരണമുണ്ട്. ഓഹരി കൈമാറ്റത്തിലൂടെ അദാനി ഗ്രൂപ്പിന് ലാഭമുണ്ടാക്കാനുള്ള ഇടപാടാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ്. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSSന് വിധേയരാകാൻ VD സതീശൻ സർക്കാർ മത്സരിക്കുകയാണെന്ന് CPM മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് മദ്യം വാങ്ങാനുള്ള പ്രായപരിധി നിയന്ത്രണം കർശനമാക്കുന്നു. 23 വയസ്സ് എന്ന നിബന്ധന കർശനമാക്കാൻ ചർച്ച. കർണാടക മോഡൽ നടപ്പാക്കാനുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. നോ ID നോ എൻട്രി എന്ന നിബന്ധനയാണ് കേരളത്തിലും നടപ്പാക്കുന്നത്. ഫയൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മുന്നിലാണ് ഉള്ളത്. നിയമലംഘനം നടത്തിയാൽ ബാർ ഉടമകൾ, മാനേജർമാർ, ലൈസൻസ് കൈവശമുള്ളവർ എന്നിവർക്കെതിരെ നേരിട്ട് നിയമ നടപടി സ്വീകരിക്കും. കർശന നടപടിയുമായി പോലീസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനുകൾ, സിറ്റിസൺ ഗ്രൂപ്പുകൾ എന്നിവരുമായി സഹകരിച്ച് നിയമം കർശനമായി നടപ്പാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കശുവണ്ടി അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ കാര്യം ഹൈക്കോടതിയെ അറിയിച്ച് കേരള സർക്കാർ. INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരനെയും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യും. ഉത്തരവ് ഹാജരാക്കണമെന്ന് കോടതി. 2 ദിവസത്തിനകം നൽകാമെന്ന് സർക്കാർ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രോസിക്യൂഷന് അനുമതി നൽകിയ സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത് INTUC അധ്യക്ഷൻ R. ചന്ദ്രശേഖരൻ. 3 പേർ പ്രതികളായ കേസിൽ തനിക്കെതിരെ മാത്രമാണ് വാർത്ത വന്നത്. അനുമതി നൽകിയ കാര്യം താൻ അറിയുന്നത് വാർത്തയിലൂടെയാണെന്നും R. ചന്ദ്രശേഖരൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N. ശേഷാദ്രിനാഥിന്റെ നിയമന വിവാദത്തിൽ കോൺഗ്രസിൽ അമർഷമെന്ന റിപ്പോർട്ട്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന് പിന്നാലെ കോൺഗ്രസ് MP മാർക്കും വിഷയത്തിൽ അതൃപ്തിയുണ്ടെന്നാണ് വിവരം. നിയമസഭയിൽ സന്ദർശകർക്ക് കടുത്ത നിയന്ത്രണമുണ്ടാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. റീസണബിൾ നിയന്ത്രണമുണ്ടാകണം. സഭയല്ലേ, അത് ജനങ്ങളുടെ വകയാണ്. നിയമസഭയിലേത് പവർഫുൾ മൈക്കാണ്. ചില കാര്യങ്ങൾ കേട്ടെന്നിരിക്കും. നിയമസഭയുടെ രേഖയിൽ വരുന്നതിന് മാത്രമാണ് പ്രാധാന്യമുള്ളത്. ഇരിക്കുന്ന സീറ്റിൽ ഇരുന്ന് സംസാരിച്ചാൽ മാത്രമേ നിയമസഭാ രേഖകളിൽ വരൂ. മൈക്ക് ഓഫാകുമ്പോൾ എന്തെല്ലാം പറയും? വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പുറത്ത് മറ്റൊരു വിശദീകരണം വേണ്ട. നിയമസഭാ രേഖയിൽ മുഖ്യമന്ത്രി അവസാനം പറഞ്ഞ കാര്യം ഇല്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശബരിമലയിലെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളക്കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. ശില്പിയുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ചേർന്ന് താൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതം. 2025 കോടതി അറിയിക്കാതെ സ്വർണം കൊണ്ടുപോയി എന്നത് മാത്രമാണ് സംഭവിച്ച ഏക വീഴ്ചയെന്നും പ്രശാന്ത്. അയോധ്യ തട്ടിപ്പ് രാജ്യം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണമെന്ന KC വേണുഗോപാൽ MP. നടന്നത് ഗുരുതര വീഴ്ച. കൊള്ള നടത്തുന്നവർക്ക് ട്രസ്റ്റ് എല്ലാ സഹായവും നൽകി. വിഷയത്തിൽ ബിജെപിക്ക് മൌനം. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്രത്തിനും മോദിക്കും. കേന്ദ്രം കൃത്യമായ മറുപടി പറയണം. സുപ്രീംകോടതി നിരീക്ഷണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം. നടന്നത് വിശ്വാസികൾക്ക് നേരെയുള്ള കടന്നാക്രമണം. യോഗിയുടെ എസ്ഐടിയെക്കൊണ്ട് കുറ്റക്കാരെ പുറത്തുകൊണ്ടുവരാൻ കഴിയില്ലെന്നും കെ സി വേണുഗോപാൽ. നിലവിലുള്ള എണ്ണശേഖരം വിത്ത് കഴിയുന്നതുവരെ എണ്ണവില കുറയില്ലെന്ന സൂചന നൽകി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയിൽ ഇന്ധനവില കുറയുന്നതിൽ വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമാക്കും. ക്രൂഡ് ഓയിൽ വില നിലവിലെ രീതിയിൽ തുടരുകയാണെങ്കിൽ ഉടൻ വ്യക്തത വരും. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞു തന്നെ തുടരുകയാണെങ്കിൽ സർക്കാർ വിഷയം വീണ്ടും പരിശോധിക്കുമെന്ന് ഹർദീപ് സിംഗ് പുരി. ജപ്പാനിൽ നിന്ന് 10 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യയിലെത്താൻ ലക്ഷ്യമാക്കിയുള്ള സഹകരണത്തിന് ധാരണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനായ് തകൈച്ചിയും നടത്തിയ ചർച്ചയിൽ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന ജാപ്പനീസ് കമ്പനികളുടെ എണ്ണം നിലവിലുള്ളതിന്റെ ഇരട്ടിയാക്കാൻ തീരുമാനിച്ചു. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാന പ്രതീക്ഷ. ദോഹയിൽ നടന്ന ഇറാൻ അമേരിക്ക പരോക്ഷ ചർച്ച അവസാനിച്ചു. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം, ഇറാന്റെ മരവിപ്പിച്ച സ്വത്ത് വിട്ടുനൽകൽ തുടങ്ങി കരാറിലെ ധാരണകളിലായിരുന്നു ചർച്ച. ഖത്തറിലെ ചർച്ചയിൽ പുരോഗതിയെന്ന് വിദേശകാര്യ വക്താവ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്കും ക്ഷണം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, സൽമാൻ ഖുർഷിദ്, പവൻ ഖേര എന്നിവരെ ഇറാൻ ഔദ്യോഗികമായി ക്ഷണിച്ചു. ജൂലൈ 5 മുതൽ 9 വരെ ടെഹ്റാൻ, ഖോ, മഷ്ഹദ് എന്നിവിടങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുക. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെടുകയും 2 കുട്ടികളടക്കം 54 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നഗരത്തിലുടനീളമുള്ള ഏതാണ്ട് 30 കേന്ദ്രങ്ങളിലാണ് മിസൈലുകൾ പതിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ സെനഗലിനെ തോൽപ്പിച്ച് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ സ്കോർ 2-3. 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന് 86-89 മിനിറ്റുകളിൽ ഗോളിൽ സമനില പിടിച്ച് എക്സ്ട്രാ ടൈമിലെ നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ പെനാൽറ്റിയും ഗോളാക്കിയാണ് ബെൽജിയം പ്രീ ക്വാർട്ടറിൽ കടന്നത്. പുറത്താകലിന്റെ വക്കിൽ നിൽക്കുന്ന നായകൻ ഹാരി കെയ്ന്റെ ഡബിൾ കോംഗോയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിൽ സ്കോർ 1-2. ഗാരി ലിനേക്കറിന് ശേഷം ഇംഗ്ലണ്ടിനായി ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഇരട്ട ഗോൾ നേടുന്ന ആദ്യ താരമാണ് ഹാരി കെയ്ൻ. ഇതിഹാസ താരം പെലെയുടെ ലോകകപ്പ് ഗോൾ റെക്കോർഡ് മറികടന്ന് കെയ്ൻ. ലോകകപ്പ് ചരിത്രത്തിൽ 12 ഗോളുകൾ നേടിയ പെലെയുടെ റെക്കോർഡാണ് കെയ്ൻ പഴങ്കതയാക്കിയത്. ബോസ്നിയ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് അമേരിക്ക പ്രീ ക്വാർട്ടറിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ അമേരിക്ക ബെൽജിയത്തെയാണ് നേരിടുക. ഫിഫ ലോകകപ്പിൽ ഇന്ന് 3 നോക്കൌട്ട് മത്സരങ്ങൾ. സ്പെയിൻ ഓസ്ട്രിയ മത്സരം ആദ്യം, പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം രണ്ടാമത്, സ്വിറ്റ്സർലന്റ് അൾജീരിയ മത്സരം മൂന്നാമതായും നടക്കും. യുഎയിൽ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധമായ കോൺസുലാർ സേവനങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എംബസി കോൺസുലേറ്റ് നേരിട്ട് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ജൂലൈ 1 മുതൽ BLS മാറി അൽഹിന്ദ് പാസ്പോർട്ട് സേവനങ്ങൾക്കുള്ള ഏജൻസിയാകുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ ചില നിയമവിഷയങ്ങളെ തുടർന്ന് ഇത് നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിലാണ് എംബസിയും കോൺസുലേറ്റും നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വോക്കിനായി അപേക്ഷകൾ സ്വീകരിക്കും. ആദ്യമെത്തുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാകും സേവനം ലഭിക്കുക.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: FIFA World Cup 2026. Switzerland, Scotland, Turkey. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: Back to Home brought to you by Z5 Festive Offer il All Access Pack varum AED 99.99 matram adum prathi varsham TNC apply.
1: തിരികെ എത്താം ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസഫാണ് കൂടെ ഉള്ളത് കേട്ടോ. എന്തായാലും പ്രവാസികൾക്കൊക്കെ ഒരു ആശ്വാസമായിട്ട് എയർ ഇന്ത്യയുടെ ഒരു പ്രഖ്യാപനം വന്നെത്തിച്ചേർന്നിട്ടുണ്ട്. ദാറ്റ്സ് ആക്ച്വലി നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് നാട്ടിലേക്കൊക്കെ യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നവരാണെങ്കിൽ യാത്രക്കാർക്ക് ഒരു ആശ്വാസം എന്ന നിലയിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായിട്ടും എയർ ഇന്ത്യ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. പ്രത്യേകിച്ചും എയർ ഇന്ത്യ എക്സ്പ്രസ് ഗൾഫ് സഹകരണ കൗൺസിൽ അതായത് GCC മേഖലയിലേക്കുള്ള വിമാന സർവീസുകളൊക്കെ പൂർണ്ണമായിട്ടും ആരംഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ ദുബായിലേക്ക് മാത്രമല്ല UAE മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് ഒമാൻ, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റിലേക്കുള്ള യാത്രകളൊക്കെ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. മുൻപ് സർവീസുകളൊക്കെ നിർത്തിവെച്ചിരുന്ന കുവൈറ്റ് അല്ലെങ്കിൽ ഒമാനിലെ സലാല തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള ഫ്ലൈറ്റുകളാണ് ഇപ്പോൾ അവർ പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒമാൻ കണക്ട് ചെയ്തൊക്കെ ട്രാവൽ ഒമാൻ കണക്ട് ചെയ്ത് ദുബായിലേക്ക് ഫ്ലൈറ്റുകൾ എടുക്കുന്നവരൊക്കെ നിരവധി പേരായിരിക്കുമല്ലോ. അത്തരത്തിൽ ട്രാൻസിറ്റ് ഫ്ലൈറ്റുകൾ എടുക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് റേറ്റ്സിൻ്റെ കാര്യത്തിൽ തന്നെയാണെങ്കിലും ഒരു ഒരു ഒരു ഇപ്പോൾ ഒരു ഫാമിലിയായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ നല്ലൊരു രീതിയിലേക്ക് നല്ലൊരു ഓഫർ നല്ലൊരു ഡിസ്കൗണ്ടഡ് റേറ്റ് നമുക്ക് കിട്ടാറുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ യാത്രക്കാർക്കൊക്കെ നല്ലൊരു ആശ്വാസം തന്നെയായിരിക്കും. എന്തായാലും നാട്ടിലേക്ക് പോകുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നറിയിപ്പ് കൂടി ഇന്നത്തെ ദിവസം അബുദാബി പോലീസ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മൾ പലപ്പോഴും വളരെ എക്സൈറ്റ്മെൻറ്റിൽ നാട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ വേനലവധിക്കാലത്തെ യാത്രാ പ്ലാനുകളൊക്കെ ഇങ്ങനെ നാട്ടുകാരെയൊക്കെ അറിയിച്ച് ഭയങ്കര അതിൻ്റെ ഒരു പ്ലഷർ അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ചെയ്യുന്നതാണ് ഈ സംഗതികളൊക്കെ. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മറ്റൊരു വിഭാഗം അത് ലക്ഷ്യം വെച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇപ്പോൾ UAE സ്കൂളുകളിലൊക്കെ ഇങ്ങനെ സമ്മർ വെക്കേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ യാത്ര പോകുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള റെസിഡൻസിനാണ് ഈ ഒരു സുരക്ഷാ നിർദ്ദേശങ്ങൾ ഇപ്പോൾ അബുദാബി പോലീസ് നൽകിയിട്ടുള്ളത്. അവധിക്കാലത്ത് വീടുകൾ ഇങ്ങനെ സുരക്ഷിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയിട്ടുള്ളൊരു പ്രത്യേക മാർഗനിർദ്ദേശമാണ് കേട്ടോ ഇത്. യാത്രാ പ്ലാനുകളോ എത്ര ദിവസം വീട്ടിൽ ആളുണ്ടാവില്ല എന്നുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസോ നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോവാണ് ഫോർ സി യു ദുബായ് ആഫ്റ്റർ 30 days എന്നൊക്കെ പറഞ്ഞ് സാധനം ഇടുമ്പോഴത്തേക്കും ഈ ഇത് നോക്കി നിൽക്കുന്ന ചില ടീമുകൾക്ക് മനസ്സിലാവും 30 days ഇവൻ ഇനി ഏരിയയിൽ ഉണ്ടാവത്തില്ല എന്നുള്ള ഒരു. ഓഫ് കോഴ്സ് നമ്മുടെ UAE പോലീസ് സംവിധാനം അത്രമാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു മുൻകരുതൽ എന്ന നിലയിൽ യാതൊരു കാരണവശാലും ഇത്തരം വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തരുത് എന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരം വിവരങ്ങൾ സാമൂഹിക വിരുദ്ധർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സോ ജാഗ്രത ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേട്ടോ. ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുഴുമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം.
2: ഗുരുനാഥ, എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
1: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
3: അത് സ്വർണ താമരയല്ല.
1: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു.
4: ബ്രഹ്മകമലം,
1: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
0: നാഗബന്ധം, The Secret Treasure, GCC distributed by Film Master LLC.
1: Get ready for an epic big screen adventure. Stay tuned to Home 92.2 FM to win invites.
5: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം ദാ.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
8: എന്റെ വണ്ടിയുടെ കാര്യം.
9: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
0: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

ചില സമയത്ത് ഈ കോമഡി സ്കിറ്റ് പ്രോഗ്രാമുകൾ കാണുന്നതിനേക്കാൾ ഫണ്ണാണ് വാർത്തകൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില വാർത്തകൾ കേൾക്കുന്ന സമയത്ത്. ചില വാർത്തകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അപ്പാടെ നമ്മൾ മറ്റേ മൂക്കത്ത് വിരൽ വെച്ചിട്ട് എന്റെ പൊന്നടാവേ, എന്നാലും ഇതൊക്കെ എങ്ങനെയാണ് സാധിച്ചെടുക്കുന്നത് എന്നുള്ള തരത്തിൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന തരം ചില സംഭവങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മുടെ കണ്ണിലൂടെ കടന്നു പോകാറുണ്ട്. പക്ഷേ ഇന്ന് തന്നെ ഞെട്ടിച്ചൊരു വാർത്ത ചിരിച്ചോണ്ട് പറയേണ്ട ഒരു കാര്യമൊന്നുമല്ല, ഒരു കൈൻഡ് ഓഫ് തട്ടിപ്പിൻ്റെ പരിപാടികൾ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അത് ഞങ്ങളുടെ കൊല്ലത്തു നിന്ന് തന്നെ ആയതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞ പോലെ കുറച്ചധികം ആശ്ചര്യം എക്സ്ട്രാ കൂടിയത്. സാധാരണ ഞങ്ങൾ കൊല്ലംകാർ കുറച്ചധികം മാന്മാരാണ്. നമ്മൾ ഇമാതിരി കേസുകളൊന്നും എടുക്കാത്തതാണ്, ഇമാതിരി തട്ടിപ്പുകളിൽ ഇമാതിരി പരിപാടികളൊന്നും നമ്മൾ ഏറ്റെടുക്കാത്തതാണ്. പക്ഷേ ഇത് ശരിക്കും വലിയ അപമാനമായി പോയിട്ടോ. വേറൊന്നുമല്ല, ജീവിച്ചിരിക്കുന്ന ഒരാളുടെ മരണാനന്തര ചടങ്ങിനൊന്നും പോലെ കുറച്ച് ആശ്ചര്യം എക്സ്ട്രാ കൂടി. സാധാരണ ഞങ്ങൾ കുറച്ചധികം മാന്മാരാണ്. നമ്മാതിരി കേരളമൊന്നും എടുക്കാത്തതാണ്, ഈ തട്ടിപ്പുകളായി പരിപാടി നമ്മൾ ഏറ്റെടുക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും വലിയ അപമാനം കേട്ടോ. വേറൊന്നും, ജീവിച്ചിരിക്കുന്ന ഒരാളുടെ മരണ ചടങ്ങ്

0: സംഭവമാണെന്നൊന്നും ആലോചിച്ച് നോക്കണേ. ഇനി എന്തായാലും ഇതൊക്കെ പറഞ്ഞ് വെറുതെ നെഗടിപ്പിക്കുന്നില്ല, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു സമ്മാനം തന്നാലും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. കാരണം നാളത്തെ ദിവസം ആക്ച്വലി ഒരു ബ്രഹ്മാണ്ഡ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. പാൻ ഇന്ത്യൻ റിലീസായിട്ട് പല ഭാഷകളിലെ സിനിമാ പ്രേമികൾ മുഴുവൻ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു ചിത്രം, ഒരു മെഗാ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രം, അതാണ് നാഗബന്ധം. യു എയിലെ തിയേറ്ററുകളിലേക്കും എത്തുകയാണ്. ഒരു നിധി അന്വേഷിച്ചുള്ള യാത്രയും അതിൻ്റെ ഇടയിലുള്ള വളരെ സാഹസികത നിറഞ്ഞ കാഴ്ചകളും ഒക്കെയാണ് ഈ സിനിമയിലൂടെ അവർ കൺവേ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല വളരെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ്, കാരണം ഗ്രാൻഡ് സെറ്റുകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഒരു പാട്ടിന് വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞു പഴകിയൊരു സംഗതിയാണ്, ഒരു പാട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ തിരുവനന്തപുരത്തെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു സെറ്റിന് വേണ്ടിയിട്ട് അവർ 10 കോടി വരെ മുടക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആലോചിക്കാമല്ലോ എത്ര വലിയൊരു സ്കെയിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ്, നാഗബന്ധത്തിൻ്റെ ഉള്ള കപ്പിൾ ഇൻവൈറ്റ്സ് ഞാനിപ്പോൾ തരാം. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, എൻഡി സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ എനിക്കൊരു മെസ്സേജ് അയക്കുക. 0585829220 ഒട്ടും വൈകാണ്ട് പെട്ടെന്ന് ഷടപടയിൽ നിന്ന് മെസ്സേജുകൾ അയച്ചോ, സ്വന്തമാക്കിക്കോ നാഗബന്ധം കാണാനുള്ള ഈ വീക്കെൻഡ് അടിച്ചു വിളിക്കാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിസ്മയ നിമിഷങ്ങൾ, ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന അത്ഭുതങ്ങൾ, കാത്തിരുന്ന ആ മാന്ത്രിക രാത്രികൾ ഇതാ വീണ്ടും എത്തുന്നു. പോപ്പുലർ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ നയിക്കുന്ന മെഗാ ഷോ ട്രിക്സ് മാനിയ 2.0.
4: ഹൈ ദുബായ്, ഞാൻ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ. എന്റെ ഏറ്റവും പുതിയ മെന്റലിസം ഷോയായ ട്രിക്സ്മാനിയ 2.0 പെർഫോം ചെയ്യാൻ ഞാൻ UAE യിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന July 4 ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ July 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: July 4 ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, July 12 ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 0522846969. Tricks Mania 2.0 powered by Home 92.2 FM.
0: You're listening to Home 92.2 FM. Home is a feeling.
5: Back to home, brought to you by Z5 Festive Offer. All access pack varum AED 99.99 matram, adum prativarsham. TNC apply.
3: Evergreen Partigal, brought to you by Bashabai Biryani. Authentic Dindigal Biryaniyum, Chennai Bai Veettu Kalyana Biryaniyum ini aaswadikkam. Vasal

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That at Home with Asif. Asif.
2: ഞാൻ ആക്ച്വലി പലപ്പോഴും ഈ ഡബ് ചെയ്ത് വരുന്ന സിനിമകളെക്കാൾ കൂടുതലായിട്ട് സബ്ടൈറ്റിലിട്ട് സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രിഫർ ചെയ്യുന്ന അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഒരു സിനിമയുടെ സത്ത എന്ന് പറയുമ്പോഴത്തേക്കും അത് ഡയലോഗുകളിലും എല്ലാം തന്നെ, ഡയലോഗുകളിലാവട്ടെ അതിൻ്റെ മിക്സിങ്ങിലാവട്ടെ അതിലെ അഭിനേതാവ് കൊടുക്കുന്ന ഇമോഷൻസിലാവട്ടെ ഒക്കെ തന്നെ വലിയ പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്ന് കരുതി ഞാൻ ആസ്വദിച്ചിട്ടില്ല എന്നുള്ളതല്ല, പണ്ട് സൂര്യ ടി വിയിലൊക്കെ വന്നിട്ടുള്ള മുഴിമാറ്റി എത്തിയിട്ടുള്ള ചിത്രങ്ങൾ, അമ്മേ ദോ വലിയ പല്ലി വരുന്നു ഓടിക്കോ എന്നൊക്കെ പറയുമ്പോൾ ഗോഡ്സില്ല അല്ലെങ്കിൽ മറ്റേ തമിഴിലുണ്ടായിരുന്നല്ലോ സെലന്തി മാപ്പിളയെ വന്നിട്ട എന്നൊക്കെ പറയുമ്പോൾ സ്പൈഡർമാൻ ഇങ്ങനെ പറന്നു വരുന്ന ഈ സീക്വൻസ് ഒക്കെ നമുക്ക് നമ്മുടെ നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. ഈ നാർണി ഉൾപ്പെടെ പല പടങ്ങൾ അങ്ങനെ നമ്മൾ മൊഴിമാറ്റി സൂര്യ ടി വിയിലോ അല്ലെങ്കിൽ അന്ന് അക്കാലത്ത് തമിഴിലും ഒക്കെ വരുന്ന പല സിനിമകളും നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ സിനിമയെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു അഭിനേതാവ് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് പകർന്നു നൽകിയിട്ടുള്ള ശബ്ദത്തെ പലപ്പോഴും ഡബ് ചെയ്ത് വികലമാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ തവണയും ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് ബേസിക്കലി അതിൻ്റെ ഒറിജിനൽ. അതിപ്പോൾ ഒരു ചൈനീസ് സീരീസ് ആണെങ്കിൽ ചൈനീസ് ഭാഷയിൽ കാണുക, കൊറിയൻ ആണെങ്കിൽ കൊറിയനിൽ തന്നെ കാണുക, ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് സബ് ടൈറ്റിൽസ് അവൈലബിൾ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതാണല്ലോ കൂടുതൽ കൺവേയിങ്. അപ്പോൾ ഞാനതാണ് പ്രിഫർ ചെയ്യാറുള്ളത്. പക്ഷേ എൻ്റെ എല്ലാ മിഥ്യാധാരണകളെയും മാറ്റിക്കൊണ്ട് ഒരു സിനിമ, ഒരു ഹോളിവുഡ് ചിത്രത്തിൻ്റെ മലയാളം ഡബ് ഞാൻ ഇന്നലെ കണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് സന്തോഷം കൊണ്ടാണോ അല്ലെങ്കിൽ ഈ ചില ഫീൽ ഗുഡ് സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് നിറയുമല്ലോ, അത്രമാത്രം എൻ്റെ മനസ്സിന് നിറവ് സമ്മാനിച്ചൊരു ചിത്രം കേട്ടോ, ഷീപ്പ് ഡിറ്റക്റ്റീവ്. ആമസോൺ പ്രൈമിലുണ്ട് പടം, നിങ്ങൾ കാണാത്തവർ കമ്പൽസറി ആയിട്ട് ഒന്ന് പോയി കാണുക. കണ്ടവനാണെങ്കിൽ ഒന്നുകൂടെ കാണുന്നതുകൊണ്ട് നഷ്ടമില്ലല്ലോ അല്ലേ, കണ്ടവർക്കറിയാമത്. കാരണം ഒരു തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആട്ടിടേൻ്റെ ദുരൂഹ മരണം അന്വേഷിച്ച് പോകുന്ന കുറച്ചധികം ആടുകളുടെ കഥയാണ്, ഒരു ആട്ടിൻപറ്റത്തിൻ്റെ കഥയാണ് സിനിമ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സി ഇത്രമാത്രം നമ്മളെ ഒരു ഫീൽ ഗുഡ് കുറ്റാന്വേഷണത്തിലുള്ളവരൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, അത്രമാത്രം നമ്മളെ കണക്ട് ചെയ്ത് പോകുന്നൊരു കഥയാണ്. അതിൻ്റെ ഡബ്ബിങ് ശരിക്കും ഒന്നും പറയാനില്ല. ചില ഡയലോഗുകൾ, ചില എക്സ്പ്രഷൻസൊക്കെ, പ്രത്യേകിച്ച് ഞങ്ങൾ കൊല്ലങ്കാറ ചില എന്തുവാന്നൊക്കെയുള്ള ചില സാധനങ്ങളൊക്കെ അതിനകത്ത് എടുത്തിട്ടേക്കുന്ന കാണുമ്പോഴത്തേക്ക് മൈവോസിലേക്ക് ഇത് വളരെ പെർഫെക്റ്റായിട്ട്, ഇത്രയും പെർഫെക്റ്റായിട്ട് ഒരു ഹോളിവുഡ് ചിത്രത്തിന് മലയാളത്തിൽ ഇതുവരെയും ഡബ് വന്നിട്ടില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ യാതൊരു നിരാശയില്ലാതെ, യാതൊരു നഷ്ടബോധമില്ലാതെ ഡബ് വേർഷൻ തന്നെ അത്രമാത്രം കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഷീപ്പ് ഡിറ്റക്റ്റീവ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ, കാരണം സമാധാനമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് കുറേ സമയം ഫ്രീ ആയിട്ട് ഈ ചെമ്മരിയാട്ടിൻപറ്റത്തിനെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു കുളിർമയുണ്ടല്ലോ, അവരുടെ ആ കമ്പിളികളും അതിൻ്റെ ഒരു വാമത്തും ഒക്കെ അതേ ഫീലിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് കേട്ടോ. പിന്നെ ഹ്യൂഗ് ജാക്മാൻ, നമ്മുടെ വോൾവറിൻ അണ്ണൻ, അണ്ണൻ ശരിക്കും വേറൊരു തലത്തിലാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. പുള്ളിയെ കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയും, കാരണം പുള്ളിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുള്ളൊരു അഭിനയം സംഗതി. പുള്ളി കുറച്ചേ ഉള്ളൂ പടത്തിൽ, ആക്ച്വലി ഷെപ്പേർഡായിട്ടാണ് പുള്ളി. പുള്ളിയുടെ മരണമാണ് ഇവർ അന്വേഷിക്കുന്നത്. ആടുകൾ, ആടുകളാണ് മെയിൻ, ആടുകൾ മാത്രമേ ഉള്ളൂ. ആടുകളല്ല, ആടുകൾ കൂടാതെ വേറൊരു പോലീസുകാരനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും സംഗതി വേറെ ലെവലാണ്, കാണാത്തുണ്ടെന്ന് കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ ബൈ പറയട്ടെ. നാളെ വൈകുന്നേരത്ത് വേണ്ടി കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: ത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 4-ാം തീയതി ഷാർജ സഫാരി മാളിന്റെ ഓഡിറ്റോറിയത്തിലും അതുപോലെ ജൂലൈ 12-ാം തീയതി ദുബായ് ഫോക്ലോർ തിയേറ്ററിലുമാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അപ്പോ നിങ്ങളേവരെയും ആ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ജൂലൈ 4-ന് ഷാർജ സഫാരി മോൾ ഓഡിറ്റോറിയത്തിൽ, ജൂലൈ 12-ന് ദുബായ് മംസാർ ഫോക്ലോർ തിയേറ്ററിൽ. ഈ വിസ്മയ കാഴ്ച നേരിട്ട് കാണാൻ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ. വിളിക്കേണ്ട നമ്പർ 052-284-6969. Tricks Mania 2.0 powered by Home 92.2 FM.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All Access Pack, varum AED 99.99 matram, adum prati varsham, TNC apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

Don't go back.

You are listening

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.